നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 12 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 6, കൊല്ലവർഷം 1202, ചിങ്ങം 12. 2026 ഓഗസ്റ്റ് മാസം 28 വെള്ളിയാഴ്ച. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രഭാത പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ദിനമാണ്. ഒരു മഹാനായ ആത്മീയാചാര്യന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നതിലുപരി അദ്ദേഹം ലോകത്തിന് നൽകിയ മാനവികതയുടെ സന്ദേശവും സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ദർശനവും ജീവിതത്തിൽ പകർത്താനുള്ള അവസരമാണ് ഈ ദിനം. 19-ാം നൂറ്റാണ്ടിലെ കേരളം ജാത്യന്ധതയുടെ കാഠിന്യത്താലും അനാചാരങ്ങളാലും അസമത്വങ്ങളാലും വീർപ്പുമുട്ടിയ ഒരു സമൂഹമായിരുന്നു. ജനനം കൊണ്ട് മാത്രം മനുഷ്യൻ്റെ വില നിശ്ചയിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാവർക്കും തുല്യമായ അന്തസ്സും അഭിമാനവും അവകാശവുമുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഗുരു ധൈര്യം കാണിച്ചു. ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ കാതൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ സന്ദേശത്തിലാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സമൂഹത്തെയാണ് ഗുരു ലക്ഷ്യമാക്കിയത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നിങ്ങനെ കാലഘട്ടത്തിൻ്റെ ചുമരുകളെ ഭേദിച്ച എത്രയെത്ര മഹാവാക്യങ്ങളാണ് ഗുരുവിൻ്റെ കണ്ഠത്തിൽ നിന്നും ഉതിർന്നു വീണത്. ഇവയുടെ എല്ലാം ആത്യന്തികമായ പൊരുൾ മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യമാണ്, സാഹോദര്യമാണ്, സമത്വമാണ്.

0: ഗുരു അദ്വൈത ദർശനത്തെ സാമൂഹിക തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. മനുഷ്യനും മനുഷ്യനും തമ്മിലും, മനുഷ്യനും പ്രകൃതിയും തമ്മിലും, മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലും ഉള്ള പരസ്പര ബന്ധത്തിലും അദ്വൈത ദർശനത്തിന് പ്രസക്തിയുണ്ടെന്ന് ഗുരു തെളിയിച്ചു. അദ്വൈതം വർണ്ണവെറിയന്മാർക്കുള്ള, ജാതികോമരങ്ങൾക്കുള്ള താക്കീതായി, എല്ലാവിധ അസമത്വങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും എതിരായി സമത്വസുന്ദരമായ പുതിയ ലോകസൃഷ്ടിക്കുള്ള ആയുധമായി പ്രയോഗിക്കാമെന്ന് ഗുരു കാണിച്ചു തന്നു. എല്ലാവരും തുല്യർ, എല്ലാം എല്ലാവർക്കും തുല്യം എന്ന മഹത്തായ ആശയത്തിൻ്റെ അടിസ്ഥാനമായി ഗുരു അദ്വൈത ദർശനത്തെ പ്രതിഷ്ഠിച്ചു. സമ്പത്തും അധികാരവും മേൽക്കോയ്മയും ഒരു വിഭാഗത്തിന് മാത്രമെന്ന ചൂഷണ വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം പടുത്തുയർത്തി പൊരുതാനുള്ള കരുത്ത് കേരളീയ മനസ്സുകളിൽ നിക്ഷേപിച്ചത് നാരായണ ഗുരുവായിരുന്നു. ഗുരുവിൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചത് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരുമായ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗങ്ങൾക്കിടയിലും അവർക്ക് വേണ്ടിയുമായിരുന്നു. പണിയെടുക്കുന്നവരെ നിശബ്ദീകൃത സംസ്കാരത്തിനുടമകളാക്കി മാറ്റുക എന്നതായിരുന്നില്ല. വിദ്യ നിഷേധിക്കപ്പെട്ട അവർക്ക് വിദ്യ നൽകി, നാക്ക് നൽകി അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തമായ വിഹായസിലേക്ക് ആനയിക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരു ആഹ്വാനം ചെയ്തത്. അദ്വൈത ദർശനത്തെ ഊഷരവും ഭൗതികവുമായ വ്യായാമം എന്ന നിലയിൽ നിന്നും ഉർവരവും മാനുഷികവുമാക്കി വഴിതിരിച്ചു വിട്ടത് ശ്രീനാരായണ ഗുരുവായിരുന്നു. മനുഷ്യൻ കെട്ടുപോയാൽ പിന്നെ മതങ്ങൾ കൊണ്ടും തത്വദർശനം കൊണ്ടും എന്തു പ്രയോജനം എന്നാണ് ഗുരു ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിലാണ് ഗുരു ഊന്നൽ നൽകിയത്. മനുഷ്യനെ നന്നാക്കാൻ, മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ സാഹോദര്യവും സഹിഷ്ണുതയും പരപരിഗണനയും അവനിൽ ഊട്ടിയുറപ്പിക്കാൻ അദ്വൈത ദർശനത്തെ മനുഷ്യകേന്ദ്രിതമായി വ്യാഖ്യാനിക്കുന്നതിലൂടെ കഴിയുമെന്ന് ഗുരു കണ്ടെത്തി. ഇന്ന് നാം ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ജാതിവിവേചനം, മതവിദ്വേഷം, ലിംഗവിവേചനം, വർഗീയത, സാമൂഹിക അസമത്വം എന്നിവ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷവും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്ന കാലത്തും ഗുരുവിൻ്റെ സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തെ സാമ്പത്തിക ഉൾപ്പെടൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 ഉത്രാട ദിനം വരെ ലഭിച്ച കണക്കാണിത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.

0: ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. കൊല്ലപ്പെട്ട ബോഡിയനൈക്കന്നൂർ സ്വദേശി ഒച്ചുതേവരുടെ കുടുംബത്തിന് ഗവൺമെന്റ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകം എന്ന കവിത. 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 ഓണം കവിതാ നേരം, നാലാപടം പത്മനാഭൻ, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്നെംസെൽ അഥവാ വിത്തുകോശം ദാനവും മാറ്റിവെക്കലും, ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ചരി. 11:00 സോപാന സംഗീതം, ഏലൂർ ബിജു അവതരിപ്പിക്കുന്നു, കൂടെ അഖിൽ രാജ്. ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നൂഞ്ഞാൽ, BK ഹരിനാരായണൻ പങ്കെടുക്കുന്നു.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 നാടകം, ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര. 4:00 കഥകളി പദങ്ങൾ, പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു കഥ ഉത്തരാസ്വയംവരം. 5:00 ആകാശവാണി FM വാർത്തകൾ, NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. തുടർന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കാർഷിക ജീവനം, മാംഗോസ്റ്റിനും കുടംപുളിയും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 8:05 ആസ്റ്റൺ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. രാത്രി 9:15 ഓണം കഥാവേള, ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ KR എന്നിവരുടെ കവിതകൾ, സാബു സെബാസ്റ്റ്യന്റെ കഥ. 10:00 കിശോരി അമോൻകറിന്റെ സംഗീത കച്ചേരി, കൂടെ പാടിയത് വിദ്യ ഭഗവത്. പുരുഷോത്തം വാലവാൽക്കർ ഹാർമോണിയം, മിലിൻ രായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബല. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെല്ലറിലെ.
4: This is Akashvani, the news read by Ajay Kumar. India has stepped up efforts to trace and rescue Indian nationals stranded in Nepal due to the flash flood tragedy. Death toll in the massive flash floods in Nepal has reached 389 as authorities race against time to find thousands of missing people, including 290 Indians. Authorities in Tibet and Nepal have reported over 1,500 people missing. Out of these, many are foreigners. Both authorities reported that people from more than 30 countries are missing. The External Affairs Ministry has said that 84 Indian nationals have been rescued so far in Nepal. These include 63 workers of the Trishuli 1 project as well as 21 people from Tamil Nadu. The ministry said that contact with 290 Indians have not been established so far. Addressing media in New Delhi, External Affairs Ministry spokesperson Randeep Jaiswal said the Indian embassy in Kathmandu is in touch with the project authorities to collect information as communication links in the affected area have been disrupted. Mr. Jaiswal said India has sent more than 47 tons of emergency relief supplies aimed at supporting Nepal's ongoing rescue and relief operations. The Ministry of External Affairs has set up a round-the-clock control room in New Delhi to assist people. The control room can be contacted at +9111230887 18 +9111230887 19. for WhatsApp calls and messages plus 9199682919888 can be contacted. The emergency contact numbers of the Indian Embassy in Kathmandu are plus 9779851316807, plus 9779709107500 and 9779810326117. Prime Minister Narendra Modi will visit Uzbekistan tomorrow. He will be on a two-day visit to the Central Asian country. Prime Minister will visit Tashkent at the invitation of the President of Uzbekistan, Shavkat Mirziyoyev. During the visit, Prime Minister will hold delegation-level talks with President Mirziyoyev to further strengthen the strategic partnership between the two countries. The Pradhan Mantri Jan Dhan Yojana has completed 12 years today, marking a significant milestone in transforming country's financial inclusion landscape. The scheme was launched by Prime Minister Narendra Modi on this day in 2014. Under the Pradhan Mantri Jan Dhan Yojana, more than 59 crore accounts have been opened so far, with total deposits amounting to 3,17,000 crore rupees. Raksha Bandhan, the festival of special bond between brothers and sisters, is being celebrated today across the country. On this occasion, sisters tie colourful rakhi around the wrist of their brothers and pray for their prosperity, health and well-being. In return, brothers pledge to protect and support their sisters and present them gifts.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ശിവശങ്കര സർവശരണ്യ വിഭോ തവ സങ്കടനാശന പാഹി ശിവ. ഈ ഗാനം ആലപിച്ചത് ജെൻസി ആന്റണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. ശ്രീനാരായണ ഗുരു രചിച്ച ഗീതങ്ങൾ. അർക്കബിംബം ഒരാറുതിച്ചുയരുന്ന പോലെ വിളങ്ങിടും. ഗായകൻ പീറ്റർ ഫെർനാണ്ടസ്.

0: ശ്രീനാരായണ ഗുരു രചിച്ച് യേശുദാസ് ജെൻസി ആന്റണി, പീറ്റർ ഫെർണാണ്ട്, കവാലം ശ്രീകുമാർ എന്നിവർ പാടിയ ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. നാരിയൽ കി ഖൂബിയാൻ, നാളികേരത്തിന്റെ ഗുണങ്ങൾ എന്നതാണ് വിഷയം. സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ 20 വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 0484-23-7-6-2-6-5 എന്ന നമ്പറിൽ വിളിക്കുക. 0484-37-62-65. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർക്ക് www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 2026 ഒക്ടോബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ ഇനി പറയുന്ന നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അറിയാവാം. 0487-2-43-8-5-6-7 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0487-2-43-8-5-6-7 ഇമെയിൽ വിലാസം celkau@gmail.com. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് FIMS ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം 31 വൈകുന്നേരം 5 മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-2-25-11-03. 0477-2-25-11-03. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500 രൂപ, കൊപ്ര 16,200, കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ, അൺഗാർബിൾഡ് 69,900, റബ്ബർ RSS 4 27,400 രൂപ, RSS 5 27,100 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:15.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. വിദേശികൾക്ക് ഇമിഗ്രന്റ് വിസ അനുവദിക്കുന്ന നടപടികൾ ആഗോളതലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചു US. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്കായി ലോകമെമ്പാടുമുള്ള US വിസ അപ്പോയിന്റ്മെന്റുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. ബുധനാഴ്ച രാവിലെ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392. ഹിമാലയത്തിലെ കൂറ്റൻ ഹിമാനിയുടെ ഒരു ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയോദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്ത കാരണം. രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ 7 റെയിൽപാതകൾ 4 വരിയാക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ 41% നടക്കുന്ന ഡൽഹി ഹൗറ, ഹൗറ ചെന്നൈ, ചെന്നൈ മുംബൈ, മുംബൈ ഡൽഹി, ഡൽഹി ചെന്നൈ, മുംബൈ ഹൗറ, ഡൽഹി ഗുവാഹത്തി പാതകളാണ് 4 വരിയാക്കുന്നത്. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി വാർഷികം. ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി വയൽവാരം വീട് സ്ഥിതി ചെയ്യുന്ന ചെമ്പഴന്തി ഗുരുകുലത്തിലും ശിവഗിരി സമാധിയിലും ആഘോഷങ്ങൾ നടക്കും. അയ്യങ്കാളിയുടെ 163 ജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ ഇന്ന് നടക്കും. വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിലെ പ്രതിമയിൽ രാവിലെ 8 മന്ത്രി KA തുളസി പുഷ്പാർച്ചന നടത്തും. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഇന്ന് മുതൽ. ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലാന്റ് ഹോങ്കോങ് മത്സരമാണ് ആദ്യം. സ്പാനിഷ് ലാ ലിഗ ഫുട്ബോളിൽ സ്വന്തം മൈതാനമായ സാന്തിയാഗോ ബെർണാബ്യൂവിൽ ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി റയൽ മാഡ്രിഡ്. കിലിയൻ എംബാപ്പയുടെ ഹാട്രിക്കിൽ റയൽ സൊസിദാദിനെ 4-1 റയൽ തോൽപ്പിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജികർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
7: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
10: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: പ്രകൃതിയുടെ രുചി.
1: കാവ്യധാര.
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പാദശകം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പാ ദശകം എന്ന കവിത. ആലപിച്ചത് പട്ടണക്കാട് പുരുഷോത്തമൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
5: ദേവ തവ നാമാർച്ചനയ.
4: ഏലൂർ ബിജു നയിക്കുന്ന സോപാന സംഗീതം.

0: മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക്
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: റീഗൽ ജ്വല്ലേഴ്സ്.

0: പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 42:58. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
6: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പൊ ചെയ്യാ?
7: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
6: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്?
7: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
6: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
8: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
9: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ വർണ്ണാഭമായ രാഖി ചാർത്തുകയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും വാഗ്ദാനം നൽകുന്ന സഹോദരന്മാർ അവർക്ക് സമ്മാനങ്ങളും നൽകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുരാതന കാലം മുതലേ രക്ഷാബന്ധൻ ആഘോഷം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സഹോദരി സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പര ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായ സാമൂഹിക ഉത്സവമായി രക്ഷാബന്ധൻ മാറിയതായി രാഷ്ട്രപതി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് 4 തവണയാണ് നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും. ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് $10,00,000 സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 കോടിയിലധികം റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. July 22 മുതൽ August 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് August 1 മുതൽ September 4 വരെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്. 27.85 കോടി രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLP സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം August 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്തുനിന്ന് സുരേഷ് എടപ്പാൾ.
12: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 132 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും ചുണ്ടൻവള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
11: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്കു ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ഛടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷയാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി സംഗീത സാന്ദ്രമായി പ്രഭാത പ്രക്ഷേപണത്തിലെ പ്രിയ പരിപാടി FM ഡയറിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.

0: പതിവ് പോലെ ആദ്യം ചിന്താശകലം. ജീവിതം ഒരു പുഷ്പമാണ്, അതിലെ തേനാണ് സ്നേഹം. വിക്ടർ ഹ്യൂഗോ. ജീവിതം ഒരു പുഷ്പമാണ്, അതിലെ തേനാണ് സ്നേഹം. എഫ് എം ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്. സംസ്കൃതം സംസാരിക്കുന്ന കർണാടകയിലെ പ്രശസ്തമായ ഗ്രാമം ഏത്? സംസ്കൃതം സംസാരിക്കുന്ന കർണാടകയിലെ പ്രശസ്തമായ ഗ്രാമം ഏത്? ഉത്തരം വിശദമായി പറയാം, ഓർത്തുവയ്ക്കുക. എഫ് എം ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ട് മുൻപായി പറയാം.
1: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.

സേവന വാർത്തകൾ. കൊച്ചിയിലെ ഐ സി എ ആർ സിഫ്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഐ സി എ ആർ വേൾഡ് ഫിഷ് പ്രൊജക്റ്റിൽ യങ് പ്രൊഫഷണൽ വൺ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ എല്ലാ രേഖകളുമായി നേരിട്ടുള്ള അഭിമുഖത്തിൽ ഈ മാസം 31 രാവിലെ 9 മുൻപായി എത്തിച്ചേരുക. കരാർ കാലാവധി 1 വർഷമായിരിക്കും. തൃപ്പൂണിത്തുറ മഹാത്മാ ലൈബ്രറി പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ മഹാത്മാ അവാർഡിന് രചനകൾ ക്ഷണിച്ചു. 2022 ജനുവരി 1 മുതൽ പ്രസിദ്ധീകരിച്ച മലയാളം നോവലുകളാണ് ഈ വർഷത്തെ അവാർഡിന് പരിഗണിക്കുന്നത്. 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാ അവാർഡ് ജേതാവിനെ പ്രഖ്യാപിക്കുന്നതും അവാർഡ് 30 ഒക്ടോബർ മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ നൽകുന്നതുമാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ്. 45 വയസ്സ് വരെയുള്ള എഴുത്തുകാരെയാണ് അവാർഡിനായി പരിഗണിക്കുക. നോവലിന്റെ 3 പകർപ്പുകൾ ഈ മാസം 30 വൈകിട്ട് 5 മണിക്കകം മഹാത്മാ ലൈബ്രറിയിൽ നേരിട്ടോ ഇനി പറയുന്ന വിലാസത്തിൽ അയക്കുകയോ ചെയ്യുക. മഹാത്മാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രജിസ്റ്റർ നമ്പർ 1372, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം, തൃപ്പൂണിത്തുറ 682301. മഹാത്മാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രജിസ്റ്റർ നമ്പർ 1372, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം, തൃപ്പൂണിത്തുറ 682301. ഫോൺ നമ്പർ 90 37 78 98 52, 9037 78 98 52.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30 നടക്കുന്നതാണ്. 62-38-59-96-60 ഈ നമ്പറിൽ വിളിക്കുക, വിശദാംശങ്ങൾ അറിയാം. 62-38-59-96-60. ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 8 സെക്കൻഡ്.
2: ഓണം കവിതാ നേരം.
3: ഓണം കവിതാ നേരത്തിൽ ഇന്ന് ശ്രീ നാലപ്പാടം പത്മനാഭൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത ഓണം 2026.
4: ഓണം 2026 അന്ന്

ക്കുന്നതിന് മുമ്പ് ഹോട്ടലിൽ ഓർഡർ കൊടുക്കുന്നു. ആരോ വിളിച്ചു തിരക്കുന്നു, പാർസൽ പടിക്കലായെത്തുന്നു. സ്റ്റാറ്റസിൽ സദ്യ നിറയുന്നു, വാട്സപ്പിൽ ആശംസ നേരുന്നു, റീൽസിലായോണം തെളിയുന്നു, വീഡിയോ

0: ഇല്ലെന്ന് എന്നും നിരാശയാണ് ഇക്കാലം. മാവേലി നാടുവാഴാത്ത കാലം, മാനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടുവാഴാത്ത കാലം, മാനുഷ്യരെല്ലാരും ഒന്നുപോലെ.
1: ഓണം കവിതാനേരത്തിൽ ശ്രീ നാലപ്പാടം പത്മനാഭൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
2: ഓണം കവിതാനേരം.
3: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ. സ്നേഹിത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
2: 1550 55.

0: എഫ് എം ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്മുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 ഇടപ്പള്ളി നൃത്താസ്വാദക സദസ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് തല ഓണാഘോഷം രാവിലെ 11:30. ശ്രീനാരായണ ഗുരു സ്മാരക മരണ ഫണ്ടിന്റെ 68ാമത് വാർഷിക പൊതുയോഗം രാവിലെ 10:30 ഗുരുസ്മാരക ഹാളിൽ നടത്തുന്നു. ഒക്കൽ എസ് എൻ ഡി പി ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം രാത്രി 8:00. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: സേവന വാർത്തകൾ തുടരുന്നു. കേരളം ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ഡിപ്ലോമ ഇൻ ഗാർഡനിംഗ്, VHSC ഇൻ നഴ്സറി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിംഗ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 January 2 2008 January 1 ജനിച്ചവരായിരിക്കണം. റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. 0484256235 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിവരങ്ങൾ അറിയാം 0484256235. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് അസിസ്റ്റന്റ്

0: പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി മുൻ ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 4.
1: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: 102.3 MHz കൊച്ചി FM നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 8:15. ഇനി
2: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
3: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
3: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: 1978 N. ശങ്കരൻ നായർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് കമൽ ഹാസൻ, സറീന വഹാബ്, ജയൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമാണ് മദനോത്സവം. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ONV, സംഗീതം സലിൽ ചൌധരി, പാടിയത് യേശുദാസ്, സബിത ചൌധരി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: പണിക്കരു കപ്പിത്താൻ ഒളിയുദ്ധത്തിൽ കേമനാർന്ന് അതുപോലെയർന്ന് ഈ പാറേം.
0: പാട്ട സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ.
2: കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി.
0: പ്രദീപ് കൂടക്കലിന്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ.
3: അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എന്റെ ജീവിത ഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
8: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം. ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
9: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
10: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ഹമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
11: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
13: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
13: ഫോൺ 8129110087.
14: പ്രമേഹം മൂലമുണ്ടാവുന്ന ഒരു നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ, അത് കണ്ണിന്റെ പിൻഭാഗത്തുള്ള നമ്മുടെ കാഴ്ച ഞരമ്പായ റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലെയും ഓരോ കോശങ്ങളിലെയും അത് ബാധിക്കുന്നു. അത് സാധാരണഗതിയിൽ ആ സ്ഥലത്തെ രക്തയോട്ടത്തെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷുഗറ്, കൊളസ്ട്രോള്, അഡ്വാൻസ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഭാഗത്തെ രക്തയോട്ടം കുറയുകയും അവിടുത്തെ ഓക്സിജൻ സപ്ലൈ കുറയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതാകുമ്പോൾ അവിടെ കേടുപാടുകൾ വരികയും ഡയബറ്റിക്കുകളുടെ ചേഞ്ചുകൾ വരും. അതുപോലെ തന്നെയാണ് കണ്ണിലേക്കും ഈ ചേഞ്ചുകൾ വരും. ഇപ്പം റെറ്റിനയുടെ രക്തയോട്ടം കുറയുമ്പോൾ ഓക്സിജൻ കുറഞ്ഞ് രക്തക്കുഴലിലൂടെ ഓക്സിജൻ ലീക്ക് ചെയ്യുകയും അതിനോടൊപ്പം കൊഴുപ്പ്, ഫ്ലൂയിഡ് ഇതെല്ലാം കൂടി പുറത്തേക്ക് വന്ന് നീര് വഴുകയും കാഴ്ചയൊക്കെ കുറയുകയും ചെയ്യുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരത്തില്ല, കാഴ്ചക്കുറവോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ കുറച്ചായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മങ്ങിയ കാഴ്ച, കറുത്ത പാടുകൾ മുന്നിലേക്ക്, ഇരുണ്ട കാഴ്ച ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നമ്മുടെ ഞരമ്പിന്റെ മധ്യഭാഗത്ത് മാക്കുല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടേക്ക് നീർക്കെട്ടും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് നമുക്ക് മങ്ങിയ കാഴ്ച ഉണ്ടാവാം. റെറ്റിനയിലെ ഓക്സിജൻ കുറഞ്ഞ് അതിലേക്ക് രക്തക്കുഴലുകളുടെ ഓക്സിജൻ ലീക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പൊ പുതിയ രക്തക്കുഴലുകൾ വളരുകയും അതിന് നമ്മുടെ സാധാരണ പോലെയുള്ള രക്തക്കുഴലിന്റെ ശക്തി ഇല്ലാതെ ആവുമ്പം ഉള്ള സ്റ്റേജാണ് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതിന് മുന്നേ ഉള്ള സ്റ്റേജാണ് നോൺ പ്രോളിഫറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം പുതിയ രക്തക്കുഴലുകൾ വളരുമ്പോൾ നമ്മൾ ഒന്ന് ശക്തമായി ഒന്ന് തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്താൽ അത് പൊട്ടി അവിടെ രക്തം പുറത്തേക്ക് ഒഴുകുകയും അങ്ങനെ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യാം.
15: ഈ വിവരങ്ങൾ പങ്കുവച്ചത് മെഡിക്കൽ റെറ്റിന കൺസൾട്ടന്റ് ഡോക്ടർ ആൻസി.

0: ആഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
7: ഓണ ഷോപ്പിംഗോ?
6: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
7: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: നാഷണൽ കാർ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 8:05 യുവവാണിയിൽ.
10: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
10: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
10: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈജി തന്നെ പോവാം.
10: മൈജി ഓണം മാസോണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി തസ്തികകളിലേക്ക് യോഗ്യരായ ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കുറഞ്ഞത് 60% മാർക്കോടെയുള്ള 3 വർഷത്തെ ഡിപ്ലോമ നേടിയിരിക്കണം.
12: ദീപസ്തംഭം മഹാശ്ചര്യം.
6: ഷേ, ഇങ്ങനെ ആൾക്കാരുണ്ടോ? കുഞ്ഞാപ്പു, പൊക്കോ പൊക്കോ, ഞാനിപ്പോ വരാം. കവലയിലോട്ട് വരാന്ന്.
13: എന്നതാ വർഗീചായ, ഈ രാവിലെ തന്നെ തിരിവാണല്ലോ.
6: അല്ല, ഈ ലോകത്തെ ചില മനുഷ്യന്മാരുടെ സ്വഭാവം ഷോ ചിന്തിക്കാൻ പോലും വയ്യ.
13: പറയുന്നേ, എന്നാ പറ്റി?
6: ചിലരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല തങ്കമ്മേ.
13: അതിപ്പോ നമ്മൾ ഒട്ടക പക്ഷിയെ വിചാരിക്കുന്നതും ശരിയല്ലല്ലോ.
6: എന്നാ വിചാരിച്ച്?
13: പക്ഷി എന്ന് പേരല്ലേ ഉള്ളൂ, പറക്കത്തില്ല.
6: അപ്പൊ അത് പറക്കുമായിരുന്നു?
13: ഇപ്പൊ അല്ല, കോടിക്കണക്കിന് വർഷം മുന്നേ.
6: അല്ല, ഒട്ടകപ്പക്ഷി പറന്നു നടന്നു.
13: നടന്നു?
6: അപ്പൊ പിന്നെ ഇതെങ്ങനെ പറക്കാതായി?
13: ഭൂമി തന്നെ അതിന്റെ തൊട്ടടുത്ത് ഭക്ഷണം കിട്ടി തുടങ്ങി.
6: ഓ,
13: പിന്നെ ഇരയെ തേടി പോവേണ്ട ആവശ്യം വരുന്നില്ല.
6: അല്ല, അതുകൊണ്ട്?
13: അതുമാത്രമല്ലെന്നേ, ഇതിനെ ഇരയാക്കാനേ വേറെ ഭീമൻ ജീവികൾ പരിസരത്ത് ഇല്ലാതെയും വന്നു.
6: അതുകൊണ്ട്
13: പരിണാമത്തിലൂടെ കാലാന്തരത്തിൽ ഇതിന് പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നാണ് നിഗമനം.
6: ശരി. അല്ല, എന്നാലും ഈ ലോകത്തെ കുറെ മനുഷ്യർ.
13: പറ ആരാ? എന്നതാ കാര്യം?
6: ഞാൻ പറയത്തില്ല. എന്നാ വേറെ ഒരാളുടെ കാര്യം പറയുന്നേ?
13: എന്നാലും പറ വർക്കിച്ചായ.
6: പേര് വെളിപ്പെടുത്തില്ല, അത് ശരിയല്ലല്ലോ.
13: ശരി, പേര് വെളിപ്പെടുത്തണ്ട, എന്നാലും എന്നോട് കാര്യം പറ.
6: ഒരു സ്ത്രീയാണ്, തൽക്കാലം നമുക്ക് സ്ത്രീയെ പൊന്നമ്മ എന്ന് വിളിക്കാം.
13: പൊന്നമ്മ.
6: ഈ പൊന്നമ്മയ്ക്കൊരു വിചാരമുണ്ട്.
13: എന്നതാ?
6: അവരാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമതീന്ന് ഒരു കച്ചവടം നടത്തുന്നു.
13: ആണോ?
6: ശരി, സമ്മതിച്ചു. എന്നാലും അഹങ്കാരം ഈ പൊന്നമ്മ.
13: ഈ പൊന്നമ്മ?
6: ഈ പൊന്നമ്മ കൂടെ പഠിച്ച പാവപ്പെട്ട സുഹൃത്തുക്കളോട് മോശമായി പെരുമാറുന്നു.
13: അത്
6: ദുഷ്ട മൂർഷ മുതലാളി പൊന്നമ്മ.
13: മിണ്ടരുത്, നോക്ക ഞാൻ പിഴുതു കളയുവേ.
12: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
8: രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
14: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിൻ്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 December വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് ksb.gov.in. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് ആഭിമുഖം നാളെ രാവിലെ 10 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. യോഗ്യത SSLC, +2 ഡിഗ്രി, PG, ഡിപ്ലോമ, BEd. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ ഫീസായ 300 രൂപയും കൊണ്ടുവരണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീത്, ബയോഡേറ്റ എന്നിവ ഹാജരാക്കിയാൽ മതി. ഫോൺ നമ്പർ 0491250534 35, 0491250534 35. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമയം പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ടയിനങ്ങളുമായി വാർത്തകൾക്ക് ശേഷം FM ഡയറി തുടർന്ന് കേൾക്കുക. 7:35 മുതൽ 8:30 വരെ ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
15: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 290 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോസാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
16: दो जहाज पे हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैंप, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 की सप्लाई, जिसमें कि 28.5 रिलीफ आइटम्स और 8 दवाइयां और 1 खाने पीने की सामग्री. जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
15: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 9111230887 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9 ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
17: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500-ലധികം പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
15: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപ്പാദനം 4x വർദ്ധിച്ച് 1.8 ലക്ഷം കോടി രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 കോടി രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
18: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
15: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 55.7% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. ജൻധൻ അക്കൌണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5,356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
19: 172nd ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
15: 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി P.C. വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി C.P. ജോൺ മുഖ്യാതിഥിയാകും. ഓണാഘോഷത്തോടനുബന്ധിച്ചു തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കല എന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് ടു കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്കോട്ട്സ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്ടാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബാലാസ് ഫാർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
11: ഇന്ന് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:12.

പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. FM ഡയറി രണ്ടാം ഭാഗം ആരംഭിക്കുകയായി. ഗാന്ധി ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 35, പഞ്ചാബിൽ. പഞ്ചാബിൽ നടന്ന കുഴപ്പങ്ങൾക്കെല്ലാം സർ മൈക്കിൾ ഒഡെയർ എന്നെ ഉത്തരവാദിയാക്കി. ക്ഷുഭിതരായ ചില പഞ്ചാബി യുവാക്കൾ പട്ടാള നിയമത്തിനും എന്നെ ഉത്തരവാദിയാക്കി. ഞാൻ നിയമലംഘനം നിർത്തിയിരുന്നില്ലെങ്കിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവർ ശഠിച്ചു. ഞാൻ പഞ്ചാബിൽ ചെന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താൻ പോലും അവരിൽ ചിലർ മുതിർന്നു. എന്നാൽ ബുദ്ധിയുള്ള യാതൊരാൾക്കും തെറ്റിദ്ധരിക്കാനാവാത്ത വിധം എന്റെ നിലപാട് ശരിയും സംശയാതീതവുമാണെന്ന് എനിക്ക് തോന്നി. പഞ്ചാബിലേക്ക് പോകാൻ ഞാൻ അക്ഷമനായിരുന്നു. മുൻപ് ഞാൻ അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് കാണാൻ എനിക്ക് അതിയായ ഉത്കണ്ഠ അനുഭവപ്പെട്ടു. എന്നെ പഞ്ചാബിലേക്ക് ക്ഷണിച്ച ഡോക്ടർ സത്യപാൽ, ഡോക്ടർ കിച്ലു, പണ്ഡിത് രാംഭജ് ദത്ത് ചൗധരി എന്നിവർ ഈ സമയത്ത് ജയിലിലായിരുന്നു. എന്നാൽ അവരെയും മറ്റു ജയിൽ പുള്ളികളെയും അധികകാലം ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ സർക്കാർ ധൈര്യപ്പെടില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. ഞാൻ ബോംബെയിലുള്ളപ്പോഴൊക്കെ വളരെയധികം പഞ്ചാബികൾ എന്നെ വന്ന് കാണുക പതിവായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയുകയും അത് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴത്തെ എന്റെ ആത്മവിശ്വാസം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും വിധമായിരുന്നു. എന്നാൽ പഞ്ചാബിലേക്കുള്ള എന്റെ പോക്ക് വീണ്ടും വീണ്ടും നീട്ടിവെക്കേണ്ടി വന്നു. അവിടെ പോകാനുള്ള അനുവാദത്തിന് ചോദിച്ചപ്പോഴൊക്കെ വൈസ്രോയി സമയമായില്ല എന്ന് മറുപടി തരികയും അങ്ങനെ അത് നീണ്ടുപോകുകയും ചെയ്തു. ഇതിനിടയ്ക്ക് പഞ്ചാബ് സർക്കാർ പട്ടാള നിയമത്തിന് കീഴിൽ ചെയ്ത കൃത്യങ്ങളെപ്പറ്റി ഒരന്വേഷണം നടത്താൻ ഹണ്ടർ കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നു. മിസ്റ്റർ സി എഫ് ആൻഡ്രൂസ് അപ്പോൾ പഞ്ചാബിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കത്തുകളിൽ അവിടുത്തെ ഹൃദയഭേദകമായ അവസ്ഥയുടെ വിവരണം ഉണ്ടായിരുന്നു. അതിൽ നിന്നും പട്ടാള നിയമകാലത്ത് അവിടെ നടന്ന അതിക്രമങ്ങൾ പത്രറിപ്പോർട്ടുകളിൽ കാണാൻ കഴിഞ്ഞതിനേക്കാൾ ഭീകരമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. വേഗം ചെന്ന് തന്നോടൊപ്പം ചേരാൻ മിസ്റ്റർ ആൻഡ്രൂസ് എന്നെ നിർബന്ധിച്ചു. അതേസമയം പഞ്ചാബിലേക്ക് ഉടൻ ചെല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാളവിയജിയുടെ കമ്പികളും എനിക്ക് കിട്ടി. എനിക്ക് പഞ്ചാബിലേക്ക് ഇപ്പോൾ പോകാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വൈസ്രോയിക്ക് ഒരിക്കൽ കൂടി കമ്പിയടിച്ചു. ഒരു നിശ്ചിത തീയതിക്ക് ശേഷം പോകാമെന്ന് കാണിച്ച് അദ്ദേഹം തിരികെ കമ്പിയച്ചു. എനിക്കതിപ്പോൾ കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഒക്ടോബർ 17 ആ തീയതിയെന്നാണ് എന്റെ വിചാരം. ഞാൻ ലാഹോറിലെത്തിയപ്പോൾ കണ്ട രംഗം എന്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാനാവില്ല. റെയിൽവേ സ്റ്റേഷന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരമ്പിക്കയറി നിന്ന ഒരു ജനക്കൂട്ടമായിരുന്നു. നീണ്ട വേർപാടിന് ശേഷം എത്തുന്ന ഒരു അടുത്ത ബന്ധുവിനെ കാണാൻ നിൽക്കുന്ന പോലെ എല്ലാ ആളുകളും വീടുവിട്ടിറങ്ങി ഉത്സാഹം കലർന്ന പ്രതീക്ഷയോടെ അവിടെ കൂടിയിരുന്നു. അവർ ആഹ്ലാദോന്മത്തരായിരുന്നു. പരേതനായ പണ്ഡിറ്റ് രാംഭജ് ദത്തിന്റെ ബംഗ്ലാവിലാണ് ഞാൻ താമസിച്ചത്. അതിഥി സൽക്കാരത്തിന്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി സരളാദേവിക്കായിരുന്നു. അത് വലിയൊരു ഭാരമായിരുന്നു താനും. കാരണം ഇപ്പോഴത്തെ പോലെ അന്നും എന്നെ താമസിപ്പിച്ചിരുന്ന സ്ഥലം ധാരാളം പേർ വരുന്ന ഒരു യഥാർത്ഥ സത്രമായി മാറി.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
8: രാഗലയം

രാഗം ഹംസനാദം. കർണാടക സംഗീത പദ്ധതിയിലെ 60-ാമത്തെ മേളകർത്തരാഗമായ നീതിമതിയുടെ ജന്യരാഗമാണിത്. ഇതൊരു ഔടവരാഗമാണ്, ഒപ്പം ഒരു സാന്ധ്യരാഗവും കൂടിയാണ്. ഈ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് കേൾക്കാം.

ഇതിലെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, പ്രതിമധ്യമം, പഞ്ചമം, കാകളി നിഷാദം എന്നിവയാണ്. ബണ്ടുരീതി കോലു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതിയും കല്യാണരാമ എന്ന് തുടങ്ങുന്ന ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യയുടെ കൃതിയും വളരെ പ്രസിദ്ധമാണ്. 1973 പുറത്തിറങ്ങിയ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പി ഭാസ്കരന്റെ രചനയ്ക്ക് വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം ചെയ്ത് യേശുദാസും എസ് ജാനകിയും ചേർന്നാലപിച്ച ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: രാഗലയം അവതരിപ്പിച്ചത് കമനി എസ് വർമ്മ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇനി നോവൽ പാരായണം.
4: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
5: നൂറ് രൂപയുടെ നോട്ട് ചുരുട്ടി വലിച്ചുകൊണ്ട് നഗരത്തിലെ സമ്പന്നനായ ഒരാളുടെ മകൻ അങ്ങനെ നടന്നുപോയി. ഒരിക്കലും അവസാനിക്കാത്ത സമ്പത്ത് തന്റെ കൈവശമുണ്ടെന്ന അഹങ്കാരമായിരുന്നു അയാളിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് സംഭവിച്ചതെന്താണ്? പുക ചുരുളുകൾ പോലെ സമ്പത്തെല്ലാം എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമായി. ജീവിക്കുവാൻ ഗതിയില്ലാതെ അയാൾ തെരുവിലൂടെ പിച്ച തെണ്ടി നടന്നു. ഒടുവിൽ ഏതോ പീടികത്തിണ്ണയിൽ മരിച്ചു വീണു. ചേക്കു ഈ കഥ വളരെ വിസ്തരിച്ചാണ് പറഞ്ഞത്. അതോടെ ഒരുപാട് ചിത്രങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ധൂർത്തനായ മകൻ, അയാൾ ചുരുട്ടി വലിക്കുന്ന 100-ന്റെ നോട്ട്, അന്തരീക്ഷത്തിലേക്ക് ഊതിവിടുന്ന പുക ചുരുളുകൾ, തെരുവിൽ പിച്ചതെണ്ടുന്ന ചെറുപ്പക്കാരൻ, കടത്തിണ്ണയിൽ പുലർച്ചയുടെ തണുപ്പിൽ വിറങ്ങലിച്ചു കിടക്കുന്ന അനാഥ ജഡം. ഇത് കേട്ടപാടെ ഗോവിന്ദൻ അടിയോടി ചോദിച്ചു, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ചേക്കു? ചേക്കുവിന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, ഞാൻ ബഡായി പറയാന്നാ അടിയോടി വിചാരിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ എന്റെ കൂടെ നാളെ തന്നെ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വാ. ഇതിനേക്കാൾ അത്ഭുതമുള്ള ഒരുപാട് കഥകൾ നേരിൽ കാണിച്ചു തരാം. അത്ഭുത കഥകളുടെയും മനുഷ്യരുടെയും നാടാണ് കോഴിക്കോട്. മേലായി മുത്തപ്പന്റെ തിറയും കഴിഞ്ഞ് പുരയിലേക്ക് പോവുകയായിരുന്ന തെയ്യത്തർ ചേക്കുവിന്റെ സംസാരം കേട്ട് മുന്നോട്ട് പോവാൻ കഴിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു. എല്ലായ്പ്പോഴും ഇത്തരം വിശേഷങ്ങൾ കേൾക്കുവാൻ താല്പര്യം തോന്നിയതുകൊണ്ട് അയാൾ പറഞ്ഞു, ചേക്കു ഇഞ്ഞെന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ കോഴിക്കോട്ട് പോകുന്നത്? ഇഞ്ഞിവിടെ നിന്നാല് നിന്റെ വർത്താനം സ്ഥിരായി കേട്ടാടായിനോ? ചേക്കു ചിരിച്ചു. ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നത് കൊണ്ടല്ലേ ഈ കഥയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. തെയ്യത്തർക്ക് അത് ബോധ്യം വന്നു. ആ, അത് ശരിയാ. അടുത്ത പ്രാവശ്യം ചേക്കു കൊണ്ടുവന്നത് കുറെ രാഷ്ട്രീയ വിശേഷങ്ങളായിരുന്നു. KKളപ്പനും CK ഗോവിന്ദൻ നായരും AK ഗോപാലനും P കൃഷ്ണപിള്ളയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും മുഹമ്മദ് അബ്ദുറഹിമാനും കോഴിക്കോട്ട് നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വലിയൊരു ചിത്രം ചേക്കു നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് തികച്ചും നാടകീയമായി അയാൾ പറഞ്ഞു, ഇതൊന്നുമല്ല രാഷ്ട്രീയം. നമ്മളറിയാത്ത പലതും നമുക്ക് ചുറ്റും നടക്കുന്നു. കുഞ്ഞിക്കേളുവിന്റെ പീടികയിൽ വെച്ചാണ് ചേക്കു ഇങ്ങനെ പറഞ്ഞത്. രാമറും രാമുണ്ണിക്കിടാവും ഗോവിന്ദൻ അടിയോടിയും തെയ്യത്തറും വേറെ ചിലരും അവിടെ ഒത്തുകൂടിയിരുന്നു. ചേക്കുവിന്റെ സംസാരം കേട്ട് തുണി വെട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞിക്കേളു അത് നിർത്തിവെച്ച് ആവശ്യപ്പെട്ടു, അതെന്തൊക്കെയാണെന്ന് ഇഞ്ഞി പറ ചേക്കു. ബോംബെയിലെ നാവിക പട്ടാളക്കാർ സ്വാതന്ത്ര്യസമരത്തോട് കൂറു കാണിച്ചുകൊണ്ട് സമരം ചെയ്തു. ഇങ്ങ് കേരളത്തില് MSPയിലെ ചിലർ അതിനോട് അനുഭാവം കാട്ടിക്കൊണ്ട് പണിമുടക്കി. ആ കഥ നിങ്ങൾക്കറിയോ? ഇല്ല, അവർ ഒന്നിച്ചു പറഞ്ഞു. പണിമുടക്കിയ പോലീസുകാരെ പിരിച്ചുവിട്ട കഥ അറിയോ? ഇല്ല. ആ പോലീസുകാർ നമ്മുടെ നാട്ടുകാരാണെന്നറിയോ? ഇല്ല. നമ്മുടെ നാട്ടിലെ പുളിയുള്ളതിൽ

0: അബ്ദുള്ളയും അണിയത്തൂർ അമ്മദുമാണ് അവർ. നമ്മുടെ നാട്ടിലെ ചുണക്കുട്ടികളെ നമ്മൾ അറിയണ്ടേ? ചേക്കുവിന്റെ ചോദ്യത്തിന് ആരിൽ നിന്നും ഉത്തരമുണ്ടായില്ല. ഇവർ രണ്ടുപേരും MSP ആയിരുന്നുവെന്നല്ലാതെ മറ്റൊന്നും ഇവരെക്കുറിച്ച് അറിയുമായിരുന്നില്ല. MSPയിൽ നിന്നും പോന്ന ഈ രണ്ടുപേരും ഇപ്പോൾ എന്തു ചെയ്യുന്നു ആർക്കും അറിയില്ല. ചേക്കുവിന്റെ സംസാരം മുഴുവൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ സംസാര രീതി അതേപോലെ ചേക്കു അനുകരിക്കുന്നത് കണ്ടപ്പോൾ രാമരുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് നടുക്കണ്ടി കണാരനായിരുന്നു. അയാളെ പിടിക്കുവാൻ വന്നപ്പോൾ വീടിന് പിൻവശത്തുള്ള പ്രത്തിക്ക മാവിൻ തോപ്പിൽ മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. കുറേ ചെറുപ്പക്കാർ 4-5 ദിവസമായി കണാരനെ കാണാൻ വരുന്നു എന്ന് മാത്രമാണ് വീട്ടുകാർക്ക് അറിയാമായിരുന്നത്. അവർ എവിടെ നിന്നാണ് വരുന്നത് എന്നുപോലും വീട്ടുകാർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അവർ വന്നുകഴിഞ്ഞാൽ നേരെ പിൻഭാഗത്തേക്ക് പോകും. പിറ്റേന്ന് വൈകുന്നേരം വരെ അവർ വട്ടം കൂടിയിരിക്കും. തോട്ടത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെന്നതുപോലും പുറത്തുനിന്നുള്ള ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പോലീസുകാർ വരുമ്പോൾ കണാരനും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ പിടിയിലായത് കൂട്ടുകാർ മാത്രമാണ്. കണാരൻ എങ്ങോട്ടേക്കാണ് പോയത്? പോലീസുകാരുടെ അന്വേഷണത്തിന് കൂട്ടുകാർ ഇങ്ങനെയാണ് മറുപടി നൽകിയത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, എങ്ങോട്ടേക്ക് പോയി അത് ഞാൻക്കറിയില്ല. കണാരൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അയാളെ കാണാതാകലും ദുരൂഹമായി. ആകാശത്തുനിന്നും പെരുമാൾപുരം മൈതാനിയിൽ കണാരൻ ഇറങ്ങിയെത്തിയെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ അപ്രത്യക്ഷമായതിനും ഒരു കഥ വരുന്നു. പോലീസുകാർ വരുന്നത് കണ്ടപ്പോൾ പ്രത്തിക്ക മാവിന്റെ കൊമ്പിലേക്ക് ഓടിക്കയറി അതുവഴി ആകാശത്തേക്ക് മറയുകയായിരുന്നു കണാരൻ. എന്തുതന്നെയായാലും കണാരന്റെ ഓടി മറയലിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢതയുണ്ടെന്ന് രാമറിന് തോന്നി. നേരത്തെയും ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കടന്നു വരികയാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: സേവന വാർത്ത. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വർക്ക്ഷോപ്പിലേക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ക്വട്ടേഷൻ ക്ഷണിച്ചു. അടുത്ത മാസം 9 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0491257640 0491257640. ഒറ്റപ്പാലം ICDSന് കീഴിലുള്ള ലക്കിടി, പേരൂർ, അമ്പലപ്പാറ, അനങ്ങനടി, തൃക്കടീരി, ഒറ്റപ്പാലം നഗരസഭ എന്നീ സെക്ടറുകളിലെ 161 അങ്കണവാടികളിലേക്ക് പാൽ വിതരണം ചെയ്യുന്നതിന് ദർഖാസ്തുകൾ ക്ഷണിച്ചു. ഈ മാസം 29, അതായത് നാളെ ഉച്ചയ്ക്ക് 2 ലഭിക്കണം. ഫോൺ നമ്പർ 8138813129, 8138813129.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്. ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
7: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
8: ഹലോ,
9: എന്റെ സ്ഥലം ആലുവ, അടുത്ത് ചെങ്ങമനാട്. എന്റെ മകന്റെ ഒരു കാര്യത്തിന്
8: വേണ്ടിയിട്ടുണ്ട്.
9: പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൂറിസമാണ് എടുത്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്തിൽ പോകണമെന്നുള്ളത്?
8: ഇന്റഗ്രേറ്റഡ് ടൂറിസം കോഴ്സിന് പോയതാണോ?
9: ഇന്റഗ്രേറ്റഡ് ടൂറിസം കോഴ്സ്,
8: 5 കോഴ്സ്.
9: ആ, 5 ഈ കൊല്ലം കൂടി ഉണ്ട്, ലാസ്റ്റ് ആണത്. കഴിഞ്ഞിട്ട് പുള്ളി പുറത്തു പോകണമെന്നൊക്കെയാണ് പറയണത്. അതിലെന്നാലും നമ്മുടെ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിനെപ്പറ്റി സ്ഥലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്.
8: ഹോട്ടൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് കോഴ്സ് നല്ലതാണ്, കിട്ടാനുള്ള സാധ്യതയുണ്ട്.
9: ആവോ,
8: പക്ഷെ ഇതിന് ജോലി നമ്മൾക്ക് പാസ്സായിട്ട് ആയിട്ട് ഓരോ ഹോട്ടലിൽ പോയിട്ടോ അല്ലെങ്കിൽ ടൂറിസം സെന്ററിൽ പോയിട്ട് ജോലി ഉണ്ടോ ജോലി ഉണ്ടോ ചോദിച്ചാലും ജോലി തരില്ല. ജോലി തരേണ്ടത് കോളേജാണ്.

0: ഇങ്ങനത്തെ കോഴ്സുകൾ എല്ലാവരും നടത്തില്ല, ചില കോളേജുകാർ നടത്തും. ആ കോളേജുകാരനെ കുട്ടികളെ സഹായിച്ച് അവർക്കൊരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാക്കി പ്ലേസ്മെന്റ് ചെയ്യണം. പക്ഷെ ആ പ്ലേസ്മെന്റ് നേടാൻ കോളേജിന്റെ മാത്രമല്ല 50% നമ്മുടെയും ഒരു എഫേർട്ട് വേണം. അപ്പൊ അതിന് ആദ്യം ബേസിക് ആയിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നന്നായിരിക്കും. അതായത് പറ്റുകയാണെങ്കിൽ ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കുക, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം, ഹിന്ദി നന്നായിട്ട് സംസാരിക്കണം, മലയാളം ആവശ്യമുണ്ടെങ്കിൽ പറയണം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നല്ല പോളിഷ്ഡ് ആയിരിക്കും, ലാംഗ്വേജ് നന്നായിരിക്കണം, ഹിന്ദി എല്ലാവരും മിക്കവാറും സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ആയിരിക്കും, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക, ഹിന്ദി പഠിക്കുക. എല്ലായിടത്തും കേരളത്തിലും മിക്കവാറും ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ കുറെ അധികം വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദി പഠിക്കുക. മറ്റാണെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകനൊരു താല്പര്യമുണ്ട്, അജണ്ടയുണ്ട്, പുറത്തു പോകാൻ താല്പര്യമുണ്ട് പറഞ്ഞു. അങ്ങനെ ഏറ്റവും പെട്ടെന്ന് പുറത്തുപോയി ഈ ടൂറിസം സെക്ടറിൽ ജോലി കിട്ടാൻ നല്ല ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച്, ഫ്രഞ്ചും ജർമ്മനും കുഴപ്പം, ജർമ്മനിയിലോട്ട് പോക്കുള്ളതുകൊണ്ട് ജർമ്മനും പഠിക്കുക. ഫ്രഞ്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുക അടുത്ത ഒരു കൊല്ലം കൊണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്, സ്വന്തമായിട്ട് നല്ല 5-star 7-star ഹോട്ടലിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇന്റേൺഷിപ്പ് മകന് പറഞ്ഞു കൊടുക്കുക. ഇന്റേൺഷിപ്പ് ഒരു 4-5 ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടലുകാർ പറയും, മിടുക്കനാണെങ്കിൽ നീ കോഴ്സ് കഴിഞ്ഞാൽ ഇവിടെ വന്നോളൂ, ഞങ്ങൾ ട്രെയിനിങ് തരാം, അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് എടുക്കാന്ന് പറയും. അങ്ങനെ നമ്മളെ പറ്റി ഒരു താല്പര്യം എംപ്ലോയറിന് വരണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കുക, പറ്റുകയാണെങ്കിൽ ഫോറിൻ ലാംഗ്വേജ്. ഇന്റേൺഷിപ്പിന് തയ്യാറാകുക. ഒരു 15-20 ദിവസം ഇന്റേൺഷിപ്പ് ഒരു 3 കൊല്ലത്തിന് പോയാൽ, 4 കൊല്ലം പഠിച്ചില്ലേ, എത്ര ഇന്റേൺഷിപ്പിന് പോയി? അല്ല, അതൊക്കെ നല്ല 5-star 7-star ഹോട്ടലാണോ? അതൊക്കെ നിങ്ങൾ ആലോചിച്ചോ. അതിപ്പോ ഈ പോയ ഇന്റേൺഷിപ്പ് നല്ലതാണോ, ഹോട്ടൽ നല്ലതാണോ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. നമ്മൾ ആരെ പറ്റി പറയാൻ പാടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്തായാലും നല്ല ഹോട്ടലുകൾ, ജോബ് സ്കോപ്പുകൾ നല്ല ഹോട്ടലിൽ, ചെയിൻ ഹോട്ടൽസ് എന്ന് പറയും, എല്ലായിടത്തും കൂടി ഒരു 10-40 എണ്ണം ഉണ്ട്. അങ്ങനെ ചെയിൻ ഹോട്ടൽസ് ഇന്റേൺഷിപ്പിന് പോയാൽ ജോലി കിട്ടും
1: കേട്ടോ.
2: ചേട്ടാ, ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
3: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
2: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം RCR തന്നെ വേണം. RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
4: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
5: RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
6: ഇപ്പോൾ സമയം 8:38.
7: ആകാശവാണി FM വാർത്തകൾ.
6: രക്ഷാബന്ധൻ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ബന്ധം എന്നും തകരാതെ നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി CEOമാരുമായും കേന്ദ്രമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ 392. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1468 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി എത്തും. BM കായൽ ജലോത്സവത്തിന്റെ മേജർ വിഭാഗത്തിൽ ജലറാണിയും മൈനർ വിഭാഗത്തിൽ യുവരാജയും ജേതാക്കളായി. മത്സരം പ്രശസ്ത ചലച്ചിത്ര താരം ഷേൻ നിഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫബിയാനോ കറുവാനയെ 15-13 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി.
7: ആകാശവാണി FM വാർത്തകൾ.
8: ശാസ്ത്രദീപ്തി.
1: വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകളായ ബെർമുഡ, മയാമി, പ്യൂട്ടറിക്കോ എന്നിവ ചേർത്ത് വെച്ചുകൊണ്ട് തീർത്ത ത്രികോണ ആകൃതിയിലുള്ള ഒരു സാങ്കല്പിക പ്രദേശമാണ് ബെർമുഡ ട്രയാങ്കിൾ. സമുദ്രം ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന പല കപ്പലുകളും അതിനു മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളും പലപ്പോഴും കാണാതാവുകയാണ് ചെയ്തിരുന്നത്. ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ആദ്യമായി ഒരു സൂചന തന്നത് സഞ്ചാരിയായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. 1482 കൊളംബസിൻ്റെ യാത്രക്കിടയിൽ ഇതേ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലെ വടക്ക് നോക്കിയന്ത്രം നിർത്താതെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികത തോന്നിയത്. പിന്നീട് 1945 ഡിസംബർ 5 അമേരിക്കയുടെ 5 യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിൽ വെച്ച് ഒറ്റയടിക്ക് കാണാതായപ്പോഴാണ് ആദ്യമായി ബെർമുഡ ട്രയാങ്കിൾ വാർത്തകളിൽ നിറയുന്നത്. ഫ്ലൈറ്റ് 19 എന്ന യുദ്ധവിമാനം കാണാതായത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് തിരഞ്ഞുപോയ ഒരു വിമാനം കൂടി ഇതേ പ്രദേശത്ത് വെച്ച് കാണാതായതോടെ ലോകത്ത് ബെർമുഡ ട്രയാങ്കിൾ നിഗൂഢതകളുടെ ഒരു കെട്ടഴിക്കുകയാണ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്ക് നോക്കാം. ബെർമുഡ ട്രയാങ്കിളിൽ സമുദ്രത്തിന് താഴെയായി തണുത്തുറഞ്ഞ മീഥെയ്ൻ ഹൈഡ്രേറ്റ്സ് ഉണ്ട്. കടലിന് ഏറ്റവും താഴെയായി കാണുന്ന അഗാധമായ ഗർത്തങ്ങളിൽ വലിയ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുമ്പോൾ മീഥെയ്ൻ ഹൈഡ്രേറ്റ്സിൽ നിന്നും മീഥെയ്ൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. അത് ചെറിയ കുമിളകളായി മുകളിലേക്ക് ഉയരുകയും മെല്ലെ മെല്ലെ മറ്റു കുമിളകളുമായി ചേർന്നുകൊണ്ട് വലിയ കുമിളകളായി മാറുകയും ചെയ്യുന്നു. കടലിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഇത്തരം കുമിളകളിൽ കപ്പൽ വന്നിടിക്കുമ്പോൾ ഈ കുമിളകൾ പൊട്ടുകയും വലിയ ഇന്ധനമായതുകൊണ്ട് തന്നെ ചെറിയ ഒരു കനൽ ഉണ്ടായാൽ പോലും ഇവ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത്തരത്തിൽ പൊട്ടിത്തെറിയുണ്ടായി കപ്പൽ തകർന്നതാകാമെന്ന് കരുതുന്നവരുണ്ട്. കൂടാതെ മീഥെയ്ൻ വെള്ളത്തിൽ കലരുമ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയുകയും അതുമൂലം കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് പറയപ്പെടുന്നു. മറ്റൊരു സാധ്യതയായി പറയുന്നത് അന്യഗ്രഹ ജീവികളുടെയും വസ്തുക്കളുടെയും സാന്നിധ്യമാണ്. ഡാരൽ മക്ലോസ് എന്ന ഒരു സമുദ്രശാസ്ത്രജ്ഞൻ തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ബെർമുഡ ട്രയാങ്കിളിൻ്റെ സമുദ്രത്തിൻ്റെ അടിയിൽ ഏതാണ്ട് 300 താഴ്ചയിൽ ഒരു UFO അൺഐഡൻറ്റിഫൈഡ് സബ്മേർജ്ഡ് ഒബ്ജക്റ്റ് കണ്ടെത്തിയിരുന്നു. അതിന് 300 വലിപ്പവും 2 15 കൈകളും ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഇത് മനുഷ്യനിർമ്മിതമായത് അല്ലെന്നും സമുദ്രത്തിൻ്റെ അടിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതല്ലെന്നും അദ്ദേഹം ഉറപ്പിക്കുമ്പോൾ ഇത് അന്യഗ്രഹ വസ്തുക്കളുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അവിടെയുണ്ടാകുന്ന അപകടങ്ങൾക്ക് അവയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഉറപ്പിക്കുവാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി
6: FM ഡയറി തുടരുകയാണ്.
8: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
9: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
8: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
9: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
8: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
5: ഇന്ന് ഈ പരിപാടിയിൽ സ്റ്റെം സെൽ ദാനവും ട്രാൻസ്പ്ലാന്റും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം.
10: ഇന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുമാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ പറയുന്നുണ്ട് കുട്ടിക്ക് എപ്ലാസ്റ്റിക് അനീമിയാണെന്നും എത്രയും പെട്ടെന്ന് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വേണമെന്നും എല്ലാം പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായി എന്താണ് എപ്ലാസ്റ്റിക് അനീമിയ, എന്തുകൊണ്ടാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് ഈ ഒരു അവസ്ഥയിൽ പറയുന്നത് എന്നൊന്ന് വിശദമാക്കാമോ?
11: നമ്മുടെ എല്ലാം രക്തത്തിൽ 3 സെല്ലുകളാണ് ഉള്ളത്, ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഈ 3 ഉണ്ടാകുന്നത് നമ്മുടെ എല്ലുകൾക്കുള്ളിലെ ബോൺ മാരോ എന്ന സ്പേസിനകത്തുനിന്നാണ്. അതിലുള്ളിലെ സ്റ്റെം സെല്ലിൽ നിന്നാണ് ഈ 3 ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്റ്റെം സെല്ലിനുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അത് ജന്മനാ ഉള്ള ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾ ബോൺ മാരോ ഫെയിലിയർ എന്ന് പറയും. അത് ജന്മനാ നോർമലാണ്, അത് കുറച്ച് കഴിഞ്ഞ് കാലക്രമേണ ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും. അവരുടെ പൂർണ്ണമായ സ്റ്റെം സെൽ നശിച്ചു പോയിട്ട് അവരുടെ പ്രവർത്തനം, ബോൺ മാരോ പ്രവർത്തനം യൂഷ്വലായിട്ട് നടക്കാതെ വരുന്നതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നടക്കാതെ വരുമ്പോൾ ചുമന്ന രക്താണുക്കൾ കുറയുകയും നമ്മുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരികയും നമ്മളുടെ വളരെയധികം ക്ഷീണം, തളർച്ച അതൊക്കെ ഉണ്ടാകുകയും വൈറ്റ് സെൽസ് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുകയും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾക്ക് ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കൂടുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ ലൈഫ് നമുക്ക് പോസിബിൾ അല്ല. ഇത് റിവേഴ്സ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ, ട്രാൻസ്പ്ലാന്റ് മാത്രമാണ്. വേറൊരാളുടെ സ്റ്റെം സെൽസ് നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന വഴി ആ സ്റ്റെം സെല്ല് അയാളുടെ ബോൺമാരോയ്ക്കകത്ത് പോയി ഈ നോർമൽ ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പ്ലാസ്റ്റിക് അനീമിയയ്ക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ്.
10: നമുക്ക് ആർക്കൊക്കെ ഈ സ്റ്റെം സെൽ ഡോണർ ആകാൻ കഴിയും? നമുക്ക് ആരുടെ കയ്യിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കാൻ കഴിയും?
11: ഒരു രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് രോഗിയുടെ വീട്ടിലുള്ള സിബ്ലിംഗ്സിനെയാണ്. അപ്പം സഹോദരങ്ങളിൽ ഒരു നാലിലൊന്ന് ചാൻസ് ഉണ്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ള ഒരു ഡോണറെ കിട്ടാനായിട്ട്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത പുറത്തുനിന്നുള്ള ഒരു ഡോണർ, ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ഡോണർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അതും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പേരൻസോ അല്ലെങ്കിൽ മക്കളോ അവരെ കൺസിഡർ ചെയ്യുക. അപ്പൊ പേരൻസ് ആണെങ്കിൽ നമ്മൾ അവരുടെ പകുതി ജീൻ മാത്രമേ ഇൻഹെറിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് പകുതി മാച്ചേ മിക്കവാറും ഉണ്ടാകുകയുള്ളൂ. വളരെ റെയർ ആയിട്ട് മാത്രമാണ് പേരൻസ് ഫുൾ മാച്ച് ആയിട്ട് വരുന്നത്. മക്കളാണെങ്കിലും നമുക്ക് ഹാഫ് മാച്ച് ആയിരിക്കും. ഇവർക്കെല്ലാം ഡോണേഴ്സ് ആകാൻ സാധിക്കും.
10: ഡോക്ടർ ഇപ്പൊ പറയണ്ടായി, നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഫുൾ മാച്ച് കിട്ടിയേക്കാം. അപ്പോൾ ഇത് ബ്ലഡ് ഡൊണേഷൻ അതല്ലെങ്കിൽ നമ്മൾ രക്തം സ്വീകരിക്കുന്ന പോലെ തന്നെയാണോ?
11: ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സെയിം അല്ല, പ്രൊസീജിയർ ഡിഫറെന്റ് ആണ്. നമ്മൾ ആദ്യം ഒരു മാച്ചിങ് നോക്കാറുണ്ട്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ എച്ച് എൽ എ, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ, അതാണ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ്. നമ്മുടെ എല്ലാ സെല്ലുകളിലും നമ്മളുടേതും മറ്റുള്ള ഒരാളുടേതും തമ്മിൽ വേർതിരിച്ച് കാണുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, മറ്റു പുറത്തുനിന്നുള്ള ഒരു അന്യമായ ഒരു ഇതിനെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആന്റിജൻസ് ആണ് എച്ച് എൽ എ. അത് നമ്മളുടെ ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് നമുക്ക് എടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് അല്ല, എച്ച് എൽ എ മാച്ച് ആയിട്ടുള്ള നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോണർ വന്നു കഴിഞ്ഞാൽ, ഡോണർ പല മെഡിക്കൽ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് ഡോണർ കൺസെന്റ് തരുവാണ്, എല്ലാം കഴിഞ്ഞതിന് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ഡോണറിനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡോണറിന്റെ കയ്യിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്ത് രോഗിക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പ്രക്രിയ മാത്രമാണ് ബ്ലഡ് സ്വീകരിക്കുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ. ബാക്കി ഇതിന് മുമ്പത്തെ കുറെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്, അത് രണ്ടും ഡിഫറെന്റ് ആണ്. കാരണം രക്തദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു. സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ കുറെ പ്രിപ്പറേഷൻസും കുറെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. സോ ആഴ്ചകളുടെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ടാവും.
10: നമുക്കിപ്പോ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, എ ബി ഒ, ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ എല്ലാവർക്കും പരിചിതമാണ്. പക്ഷേ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ എന്താണ് നിങ്ങളുടെ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് അറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ മാച്ചിങ് ആയ ഒരു ഡോണറെ കണ്ടെത്തുന്നത്, അഥവാ കുടുംബത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ?
11: നമ്മൾക്ക് അന്യമായ ഒരു വ്യക്തിയുടെയാണ് നമ്മൾ മാച്ചിങ് നമ്മൾ നോക്കേണ്ടതെങ്കിൽ നമുക്ക് രജിസ്ട്രീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രിയാണ് ധാത്രി. പക്ഷേ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഡി കെ എം എസ് എന്ന് പറഞ്ഞ വേറൊരു രജിസ്ട്രി, ഒരു ഇന്റർനാഷണൽ രജിസ്ട്രിയും ഉണ്ട്. ഈ രജിസ്ട്രികളിലൊക്കെ ഒരുപാട് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ അവരുടെ എച്ച് എൽ എയുടെ അവരുടെ സാമ്പിളും കാര്യങ്ങളും ആ ഡേറ്റ ഫുൾ ഉണ്ട്. അപ്പൊ അതുമായിട്ട് നമ്മുടെ എച്ച് എൽ എ മാച്ചിങ് ആണോ എന്ന് രജിസ്ട്രീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ ലെവലിൽ, അത് ഇന്ത്യയിൽ തന്നെ ആവണമെന്നില്ല, ഏത് ഒരു ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ പോലും എവിടെ ഒരു ഡോണർ, ഒരു വോളണ്ടിയർ ആയിട്ട് ഇത് ഇതിന് സമ്മതം അറിയിച്ചിട്ടുള്ള ഒരു ഡോണർ എവിടെ ഉണ്ടെങ്കിലും അവര് നമ്മൾ കാണിച്ചു തരും. ആ ഡോണറിനെ നമ്മൾ പിന്നെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറും കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യാനായിട്ട്. ആ ഒരു മാച്ച് ഉള്ള ഒരു ഡോണർ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യും, അവർ സമ്മതമാണെങ്കിൽ പിന്നെ അങ്ങനെ പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
10: അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മാച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് നടക്കാനുള്ള സാധ്യതയുണ്ടോ?
11: ഒരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ആ ഡോണറെ കോൺടാക്ട് ചെയ്ത് ഡോണർ വില്ലിംഗ് ആണോ എന്നാണ്. കാരണം ഈ ഡോണർ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. ആ ഡോണറിന്റെ ഇപ്പത്തെ സാഹചര്യം നമുക്കറിയില്ല. അപ്പൊ അവര് വില്ലിംഗ് ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നമ്മൾ രജിസ്ട്രിയിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്. അവര് അന്വേഷിക്കും. അതിനുശേഷം ഡോണർ സ്റ്റിൽ കൺസെന്റ് തരികയാണ്, ഡോണർ എഗ്രി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ നീങ്ങുകയാണ്. അതായത് നമ്മൾ കൺഫേം ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഒരു ഡോണർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡോണറിന്റെ എച്ച് എൽ എ ടെസ്റ്റ് ചെയ്യുന്നത് അവര് ചീക്ക് സാമ്പിളിൽ നിന്നാണ്. നമ്മൾ ബ്ലഡിൽ നിന്നല്ല, അവർ കിറ്റ് തരും, അത് നമ്മൾ സ്വാബ് എടുക്കുക ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് കൺഫേം ചെയ്യാനായിട്ട് ഡോണറിന്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് നമ്മുടെ എച്ച് എൽ എയുമായിട്ട് മാച്ച് ആണോ എന്നൊന്നുകൂടെ കൺഫേം ചെയ്യും സ്പെഷ്യൽ ടെസ്റ്റ് വഴി. അതിനുശേഷം നമ്മൾ ഡോണർ മെഡിക്കലി ഫിറ്റ് ആണോന്നോ, ഡോണറിന് പകർച്ചവ്യാധികളോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ബേസ് ലൈൻ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഡോണർ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡോണറിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെം സെൽസ് ബോൺമാരോ സ്പേസിനകത്തോളാണുള്ളത്. അത് നമ്മൾ ബ്ലഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡോണറിന് ഇഞ്ചക്ഷൻസ് കൊടുക്കും. ഒരു

0: എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ്, യൂഷ്വലി കോംപ്ലിക്കേഷൻസ് വരാറില്ല. ചിലർക്ക് തലവേദന, മേലുവേദന, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലൈസേഷൻ ഒരിക്കലും ആവശ്യം വരാറില്ല. സ്റ്റെം സെൽ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് ഒരു കുറച്ച് മണിക്കൂറുകളുടെ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് റുട്ടീൻ OPD ബേസിസിൽ ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഏത് വ്യക്തിക്കും ഇങ്ങനെ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ പലർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം, പ്രമേഹം, അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്കും ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യാൻ കഴിയുമോ?
0: നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. നമ്മൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ മാച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ഡോണറിന് എല്ലാ പകർച്ചവ്യാധികളും അസുഖങ്ങളുണ്ടോ, ഡോണർ ഫിറ്റ് ആണോ, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ ഒരു മെഡിക്കൽ ബോർഡ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറെയാണ് നമുക്ക് രജിസ്ട്രി വഴി കിട്ടുക. അവർക്ക് ഇതുപോലെ നമ്മളുടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡോണേഴ്സിനെ മാത്രമാണ് പ്രിഫർ ചെയ്യുകയുള്ളൂ.
1: പ്രായം ഇതിനൊരു ഘടകമാണ്.
0: 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഒരു വോളണ്ടറി സ്റ്റെം സെൽ ഡോണർ ആകാവുന്നതാണ്.
1: ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെം സെൽ ഡോണർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞ പോലെ രണ്ട് തരം രജിസ്ട്രീസ് ആണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ ബേസ്ഡും ഇന്റർനാഷണൽ ആയിട്ടുള്ള രജിസ്ട്രിയും ഉണ്ട്. സോ അപ്പം ധാത്രി ആണ് ഇന്ത്യൻ രജിസ്ട്രി, DKMS ആണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള രജിസ്ട്രി. അപ്പം ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നമുക്ക് ഡോണേഴ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ രജിസ്ട്രിയിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത്, നമ്മൾ അതിൽ നമ്മുടെ അഡ്രസ്സിൽ കൊടുക്കുന്നത് അനുസരിച്ച് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് കിറ്റ് അയച്ചു തരും. ഈ നമ്മളുടെ സ്വാബ് എടുക്കാനുള്ള കിറ്റ്, അതായത് സ്വാബ് എടുക്കുന്നത് നമ്മൾ നമ്മളുടെ ഗംസിൽ നിന്നും ഓറൽ ക്യാവിറ്റിക്കകത്തു നിന്നും അത് എങ്ങനെയാണ് എക്സാക്ട്ലി സ്വാബ് എടുക്കേണ്ടത് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അതിനകത്ത് നോട്ട്സ് ഉണ്ട്. അതനുസരിച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ സ്വാബ് കളക്ട് ചെയ്യേണ്ടത്. വായിക്കുള്ളിൽ നിന്നാണ് എടുക്കുന്നത്, ബ്ലഡ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ സ്വാബ് കളക്ട് ചെയ്തതിനു ശേഷം അതൊന്ന് എയർ ഡ്രൈ ചെയ്തതിനു ശേഷം ആ കിറ്റിനകത്ത് തന്നെ സീൽ ചെയ്ത് നമ്മൾ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ചെലവും ഒരു എമൗണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും ആ എമൗണ്ട്, ഐ മീൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നതും എല്ലാം രജിസ്ട്രിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്തത് അവരുടെ ആ ഡേറ്റയും കാര്യങ്ങളും എല്ലാം രജിസ്ട്രിയിൽ ഉണ്ടാവും. ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഒരു HLA അവർ മാച്ചിങ് ആയിട്ടുള്ള ഡോണറെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മാച്ച് ആണ് എന്ന് നമ്മൾ ഒരു ലിസ്റ്റ് കിട്ടും.
1: ഈ മാച്ച് എങ്ങനെയാണ് നോക്കുന്നത്? കാരണം ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിടുമ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ സഹായം?
0: ഇതെല്ലാം ഡേറ്റയാണ്, കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഡേറ്റയുണ്ട്, അതിന്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു HLA വന്നു കഴിയുമ്പോൾ അതിന് സ്യൂട്ടബിൾ മാച്ചിങ് നോക്കാനുള്ള ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും ഈ രജിസ്ട്രീസിനും ഉണ്ട്. അപ്പം ഈ ലോകത്ത് എവിടെ ഇരുന്നുള്ള ആളാണെങ്കിലും നമുക്ക് മാച്ച് ആയിട്ടുള്ള ഡോണേഴ്സ് നമ്പേഴ്സ് അടക്കം അവര് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നമുക്ക് ഡേറ്റ കിട്ടുന്നതാണ്. അപ്പം അതിൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡോണറെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. ആ ഡോണർ നമ്മളുടെ ഇതുപോലെ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ ആ സമയത്ത് വില്ലിംഗ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ രജിസ്റ്റർ വഴി ഡോണറോട് നമ്മൾ ചോദിക്കുകയും ഡോണർ വില്ലിംഗ് ആണെങ്കിലാണ് ഫർദർ എന്താണ് മെഡിക്കൽ ക്ലിയറൻസ്, മെഡിക്കൽ ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക.
1: സാധാരണ ഒരു ഡോണർ ഇതിന് തയ്യാറായി വന്നു, സ്റ്റെം സെൽ നമ്മൾ എടുത്തു കഴിഞ്ഞു, പിന്നെ അടുത്ത ഘട്ടം എന്താണ്? ശരിക്കും
0: ഒരു വോളണ്ടറി ഡോണറിന്റെ സ്റ്റെം സെൽ കളക്ട് ചെയ്തതിനു ശേഷം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ആവശ്യമുള്ള പേഷ്യന്റ് അടുത്ത് എത്തിക്കാം. നമ്മൾ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡോണേഴ്സ് ആണെങ്കിൽ അധികം ഡിലേ ഇല്ലാതെ തന്നെ ഈ രജിസ്ട്രി തന്നെയാണ് ഇതെല്ലാം മുൻകൈ എടുത്ത് നടത്തുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് എത്തിക്കുന്നതെല്ലാം രജിസ്ട്രി വഴിയാണ്. അത് ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്രയോ പ്രിസർവ് ചെയ്തിട്ടായിരിക്കും സാമ്പിൾ നമ്മുടെ അടുത്ത് എത്തിക്കുക.
1: നമ്മൾ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർക്ക് കഴിയും,
0: രജിസ്ട്രിക്ക് കഴിയും.
1: ഇതൊരു ശരിക്കും ഒരു ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇതൊരു സർജറി അങ്ങനെ ആൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പലപ്പോഴും സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ ബോൺ മാരോയുടെ ഉള്ളിലാണ്, അപ്പൊ ഇതൊരു സർജറി ആയിട്ടാണോ അതിന്റെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ട്രാൻസ്പ്ലാന്റ് എന്ന് തന്നെ പറയുന്നത്?
0: അതാ ഈ ടേമിന്റെ ഒരു ഒരു പ്രശ്നമാണ് അത്. നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ മറ്റേ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെ വലിയൊരു ഓപ്പറേഷൻ ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെ ഇതൊരു ഓപ്പറേഷനേ അല്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രിപ്പറേറ്ററി പ്രൊസീജിയർ തുടക്കത്തിലേ ഉണ്ട്. ഒരു 4 days ഒരു ഇഞ്ചക്ഷൻ മാത്രമാണ് നമ്മൾ ഡോണറിന് കൊടുക്കുക. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് OPD ബേസിൽ നമ്മൾ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ദിവസമാണ് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യുക. സ്റ്റെം സെൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന FRSS ാണ് ആ പ്രൊസീജിയറിനെ വിളിക്കുക. അതിന് നമുക്ക് പ്രത്യേകം മെഷീൻ ഉണ്ട്. അത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ ആ മെഷീനിൽ നമ്മളുടെ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡിലേക്ക്, നമ്മളെ ഇഞ്ചക്ഷൻ വഴി ബോൺ മാരോയിൽ നിന്ന് വരുന്ന സ്റ്റെം സെല്ലുകൾ ബ്ലഡിലുണ്ടാവും. ആ സ്റ്റെം സെല്ലിനെ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റെം സെൽ അല്ലാത്ത ബാക്കിയുള്ള രക്തം നമുക്ക് തന്നെ തിരിച്ച് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വഴി ഈ ഒരു ഡോണറിന് യാതൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഈ പ്രൊസീജിയറിന്റെ സമയത്ത് ഉണ്ടാകാറില്ല. ഇതൊരു രക്തം ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ കളക്ഷൻ ഡേ നടക്കുന്നത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള സ്റ്റെം സെല്ലാണ് നമ്മൾ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സെൽസ് ഡൊണേറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. ഇതിനെ നമ്മൾ പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ കളക്ഷൻ എന്നാണ് പറയുന്നത്. പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ വേണ്ട, ബോൺ മാരോ ഹാർവെസ്റ്റ് മതി എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. വളരെ റെയർ ആയിട്ട് നമ്മൾ അങ്ങനെയും കളക്ട് ചെയ്യാറുണ്ട്.
1: സാധാരണ ഇങ്ങനെ സ്റ്റെം സെൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ആവശ്യമുള്ള വ്യക്തിയുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ്?
0: അത് നമ്മൾ ബ്ലഡ് കയറ്റുന്നത് പോലെ തന്നെയാണ്. നമ്മൾ യൂഷ്വലി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ

0: അല്ല. അപ്പം അത് ഓരോ അസുഖത്തിന്റെ അനുസരിച്ച് നമ്മൾ ഒരു കീമോ കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ക്യാൻസർ സെല്ലിനെ ആണെങ്കിൽ പോലും അതിനെ നശിപ്പിച്ച് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് വേറൊരാളുടെ സ്റ്റെം സെല്ല് നമ്മൾ കയറ്റുന്നത്. കയറ്റുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കയറ്റുന്നത് പോലെ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ കോംപ്ലിക്കേഷൻസും ഒക്കെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ബോഡി ഈ സ്റ്റെം സെല്ലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ബോഡീനെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് ഈ സ്റ്റെം സെല്ല് ഇൻഫ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റെം സെല്ല് അയാളുടെ ബോൺമാര സ്പേസിൽ പോയിട്ട് പുതിയ പുതിയ സെല്ല് ഉണ്ടാക്കാനുള്ള ഒരു താമസം വരും. അതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് വളരെ സേഫ് ആയിട്ടും വളരെ സെക്യൂർ ആയിട്ടും ചെയ്യുന്നത്.
1: ഒരു വ്യക്തി ഒരു സ്റ്റെം സെൽ ഡൊണേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ ആകെ മാറുകയല്ലേ? എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? കാരണം കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രതിരോധ ശേഷി നേടാൻ സാധിക്കുമായിരിക്കും അല്ലേ?
0: നമ്മൾ ഈ സ്റ്റെം സെല് കൊടുക്കുന്നത് ഇപ്പം ഒരു ക്യാൻസർ സെൽ ഉള്ള പേഷ്യന്റിനാണെങ്കിൽ ആ ക്യാൻസറിനെ മൊത്തത്തോടെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് നമുക്കൊരു ക്യൂർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസിന്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റെം സെല് ബാക്കിയുള്ള മോളിക്കുലർ ലെവലിൽ ആ ക്യാൻസർ സെല്ലിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന് പുതിയൊരാളുടെ സ്റ്റെം സെല് നമ്മുടെ ബോഡിയിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ സെൽസിനെതിരെയും അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ 100% മാച്ചിങ് അല്ല എടുക്കുന്നത്, നമ്മൾ ഏറ്റവും നമ്മുടെ ബോഡി റിജക്ട് ചെയ്യാതിരിക്കാനുള്ള മാച്ചിങ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ മൈനർ ലെവലിലുള്ള മിസ്മാച്ചുകൾ വരും, അത് വെച്ചിട്ട് നമ്മുടെ നോർമൽ സെല്ലുകളെയും ഈ സ്റ്റെം സെല്ല് വഴി ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ GVHD എന്ന് പറയും. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ ഒരു ക്യാൻസറിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ക്യാൻസർ തിരിച്ച് വരാതെയും എന്നാൽ GVHD അതായത് നമ്മുടെ ഈ സ്റ്റെം സെല്ല് നമ്മളുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യാതെ നോക്കുകയും അതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ എന്ന് പറയുന്നത്.
1: ശരിക്കും GVHD വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് ഫെയിലിയർ ആവും അങ്ങനെ വിചാരിക്കും.
0: അതിനാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുന്നത്. ഒരു ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ഡോണറെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ GVHD റിസ്ക്കും കാര്യങ്ങളും നമുക്ക് കുറവായിരിക്കും. പക്ഷേ നമ്മളൊരു പകുതി മാച്ച് ആയിട്ടുള്ള ഒരു ഹാപ്ലോ ട്രാൻസ്പ്ലാന്റ് അങ്ങനത്തെ ട്രാൻസ്പ്ലാന്റ് നമുക്ക് വേറെ വഴിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് GVHD റിസ്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് GVHDനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അത് ഒരു ഫാക്ടർ മാത്രമല്ല. അപ്പം ആ ട്രാൻസ്പ്ലാന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസും ലേറ്റർ ആ GVHD അതിനുള്ള റിസ്ക് കൂട്ടാറുണ്ട്. അപ്പം ഒരു ഫാക്ടർ മാത്രം പറയാൻ പറ്റില്ല, ഡോണറെ കിട്ടാത്തതുകൊണ്ടാണ് GVHD വന്നു എന്നും അർത്ഥമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെല്ലാം ബാലൻസ് ചെയ്ത് വെക്കുകയാണ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് പീരീഡിൽ ചെയ്യുക.
1: ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നോ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
0: പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്റ്റെം സെല്ല് ഒരു പേഷ്യന്റിന്റെ ബോൺമാരോ സ്പേസിൽ പോയി പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കണം. അതിനുള്ള സമയമെടുക്കും. കാരണം ഒരു 2 weeks അല്ലെങ്കിൽ 2.5 എടുക്കാറുണ്ട് ഒരു സ്റ്റെം സെല്ല് പോയി പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കി അവരുടെ ബോഡി നോർമൽ ഇതിലോട്ട് വരാനിടും. അതുവരെ നമ്മൾ ബ്ലഡ് കയറ്റുകയും ട്രാൻസ്ഫ്യൂഷൻ പ്ലേറ്റ്ലെറ്റ് കയറ്റുകയും ഒക്കെ വേണ്ടി വരും. ബ്ലീഡിംഗ് റിസ്ക് ഒക്കെ ഉണ്ട്. സോ ഒരു 2 weeks ഒക്കെ കഴിയുമ്പോഴേക്കും അവര് നമ്മൾ കൊടുത്ത സ്റ്റെം സെല്ല് വഴി പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കുറയും. അപ്പൊ അതിനനുസരിച്ച് ഇൻഫെക്ഷന്റെ റിസ്ക് കുറയും. അതുവരെ നമുക്ക് കൗണ്ട് എല്ലാം വളരെ കുറവായിരിക്കും, ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ട്. എൻഗ്രാഫ്റ്റ്മെന്റ് എന്ന് പറയും, നമ്മൾ കൊടുക്കുന്ന സ്റ്റെം സെല്ല് ആ പുതിയ ബോൺമാരോ സ്പേസിൽ പോയി അതിന്റെ ആക്ഷൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ എൻഗ്രാഫ്റ്റ്മെന്റ്. അത്യാവശ്യം നല്ല പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ എൻഗ്രാഫ്റ്റ്മെന്റ് എന്ന് പറയും. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻഗ്രാഫ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇൻഫെക്ഷൻ റിസ്ക് കുറയുകയാണ്. പക്ഷേ നമ്മൾ GVHD വരാതിരിക്കാനായിട്ട് കുറച്ച് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ പീരീഡിൽ. ആ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ റിസ്ക് സ്റ്റിൽ ഉണ്ട്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ രീതിയിൽ വരാൻ കുറെ കൂടെ ടൈം എടുക്കും.
1: ഏകദേശം ഇത് എത്ര കാലം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ശരിക്കും ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ഈ മെഡിക്കേഷനും അതിന്റെ ഫോളോ അപ്പും എല്ലാം
0: നമ്മൾ ഏത് കണ്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നനുസരിച്ചിരിക്കും.
1: നമ്മൾ ഈ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് രക്തക്കുറവ് അനുഭവപ്പെടും, അതല്ലെങ്കിൽ എന്തെങ്കിലും ബലക്ഷയം ആരോഗ്യത്തിൽ പ്രശ്നം വരും, അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്?
0: ഡോണറിന് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്തതിനു ശേഷം യാതൊരുവിധ പ്രോബ്ലംസും യൂഷ്വലി ലേറ്റർ ലൈഫിൽ ഉണ്ടാകാറില്ല. കാരണം നമുക്ക് ഈ സ്റ്റെം സെൽസ് റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ ഡൊണേറ്റ് ചെയ്തെന്ന് വെച്ച് നമുക്ക് അതിന്റെ ആ സ്റ്റെം സെല്ല് കുറവ് വരികയോ നമുക്ക് ലേറ്റർ ലൈഫിൽ ഈ ഡൊണേഷൻ വഴി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല.
1: നമ്മളിപ്പോ ഈ സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചും അതിന്റെ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും സംസാരിച്ചു. ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്ന ഒരു സന്ദേശം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
0: നമ്മൾ ഒരു രോഗിയോട് അലോജനിക് ട്രാൻസ്പ്ലാന്റ് വേണം, ഒരു ട്രാൻസ്പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രോഗാവസ്ഥയിൽ നിന്ന് ഒരു ക്യൂർ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ സിബ്ലിങ്സോ അവർക്ക് ഒരു ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു യാതൊരു ബന്ധവും ഇല്ലാത്ത വേറൊരു ഡോണർ വേണം അവരെ സഹായിക്കാനായിട്ട്. സോ അപ്പം നമ്മൾ രജിസ്റ്ററി വഴി അവർക്കൊരു മാച്ച് ആയിട്ടുള്ള ഡോണറെ കിട്ടിയാലും ഡോണർ വില്ലിംഗ് അല്ല, ആ സമയത്ത് ഡോണറിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സിറ്റുവേഷനിൽ ഈ രോഗിക്ക് പകുതി മാച്ച് ആയിട്ടുള്ള ഡോണറെയോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടെന്നുള്ള ഒരു മോഹം തന്നെ അവർ ഉപേക്ഷിക്കേണ്ടി വരുമോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം

0: ഒരു നമ്മൾക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും ഒരു ചെലവും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഹെൽപ്പാണ്. ഒരു വോളണ്ടിയർ ആയിട്ട് നമ്മൾ സ്റ്റെം സെൽ ഡോണർ ആവുക, നമുക്ക് ഒരു ഫുൾ മാച്ച് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുക. അതുകൊണ്ട് അവർക്കൊരു പുതിയൊരു ജീവിതവും പുതിയ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈഫുമാണ് അവർക്ക് കിട്ടുക.
1: ശരിക്കും ഒരു വ്യക്തിയുടെ ഇത്തരം സ്റ്റെം സെൽ ഡൊണേഷൻ കൊണ്ട് എത്ര പേർക്ക് പ്രയോജനം കിട്ടും അങ്ങനെ പറയാൻ കഴിയുമോ?
0: ഒരു രോഗിക്ക് നമ്മളുടെ ജീൻസുമായിട്ട് മാച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ പല രോഗികൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഇത് ഓരോ പേഷ്യന്റിന്റെയും ഐഡന്റിറ്റി അല്ലേ. ഇത് ലൈഫിൽ ഒരു തവണയൊക്കെയാണ് സ്റ്റെം സെൽ ഡൊണേഷൻ യൂഷ്വലി എല്ലാവരും ചെയ്യുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യേണ്ടി വരാറില്ല.
1: സാധാരണ നമ്മൾ ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഫെയിലിയർ അതല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടാകാറുണ്ടോ?
0: ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോണറെ സെലക്ട് ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്തെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി തന്നെ ആ സ്റ്റെം സെല്ലിനെ റിജക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് നമ്മൾ ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് താലസീമിയ, പ്ലാസ്റ്റിക് അനീമിയ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ആ രോഗി ഈ ട്രാൻസ്പ്ലാന്റ് മുമ്പ് ഒരുപാട് രക്തദാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ അല്ലോ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ടാവും, ആന്റിബോഡീസ് ഉള്ളത് കൊണ്ട് റിജക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് കണ്ടീഷനിങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും ചില സാഹചര്യങ്ങളിൽ റിജക്ട് ആയി പോകാറുണ്ട്. അത് നമ്മൾ കൂടുതലും കാണുന്നത് താലസീമിയ, പ്ലാസ്റ്റിക് അനീമിയ അങ്ങനത്തെ കണ്ടീഷൻസിലാണ്.
1: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരത്തിൽ വന്ന് സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും ഇത്രയും സമയം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സ്റ്റെം സെൽ ദാനവും ട്രാൻസ്പ്ലാന്റും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
5: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 11 മണിക്ക് സോപാന സംഗീതം ഏലൂർ ബിജു അവതരിപ്പിക്കുന്നു, കൂടെ അഖിൽ രാജ്. 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്നു. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് നാടകം ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര. 4 മണിക്ക് കഥകളി പദങ്ങൾ പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു കഥ ഉത്തരാസ്വയംവരം. 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. തുടർന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വൈകിട്ട് 6:50 കാർഷിക ജീവനം. മാംഗോസ്റ്റിനും കുടംപുളിയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 8:05 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. രാത്രി 9:15 ഓണം കഥാവേള. ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു. 9:30 സാഹിത്യ സുരഭി. ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ, KR എന്നിവരുടെ കവിതകൾ. സാബു സെബാസ്റ്റ്യന്റെ കഥ. 10 മണിക്ക് കിശോരി അമോൺകറിന്റെ സംഗീത കച്ചേരി. കൂടെ പാടിയത് വിദ്യ ഭഗവത്, പുരുഷോത്തം വാലവാൾക്കർ ഹാർമോണിയം, മിലിന്ദ് രായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബല. FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: സംസ്കൃതം സംസാരിക്കുന്ന കർണാടകയിലെ പ്രശസ്തമായ ഗ്രാമമേത്? കർണാടകയിലെ ശിവമോഗ ജില്ലയിൽ തുംഗ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മാത്തൂറാണ് സംസ്കൃതം സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രാമം. ഇതുകൂടാതെ തുംഗ നദിയുടെ മറുകരയിലുള്ള അതിൻ്റെ ഇരട്ട ഗ്രാമമായ ഹൊസഹള്ളി, മധ്യപ്രദേശിലെ ജിരി എന്നിവിടങ്ങളിലും സംസ്കൃതം സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. ചിന്താശകലം: ജീവിതം ഒരു പുഷ്പമാണ്, അതിലെ തേനാണ് സ്നേഹം. ജീവിതം ഒരു പുഷ്പമാണ്, അതിലെ തേനാണ് സ്നേഹം. വിക്ടർ ഹ്യൂഗോ. പ്രിയരെ, നവീന പുരോഗമന ആശയങ്ങളിലൂടെ മലയാളി ജീവിതത്തെ ഏറെ സ്വാധീനിച്ച രണ്ട് അനുകരണീയ മാതൃകാ വ്യക്തികളായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഓർമ്മ പുതുക്കുന്ന ഈ ദിനം സാമൂഹിക നവോത്ഥാന കാലത്തിൻ്റെ പൊരുളറിയാൻ നമ്മെ പ്രാപ്തമാക്കട്ടെ. വിവേചനങ്ങളില്ലാതെ മനുഷ്യ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ദാർശനിക ജീവിതത്തിന് അടിത്തറപ്പാകാം. സന്തോഷം പകരുന്ന നല്ല വർത്തമാനങ്ങൾ നമ്മുടെ കാതുകളെ സമ്പന്നമാക്കട്ടെ. ഇനി നാളെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8:30. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

0: ഹലോ VPS ലേക്ക് ഷോർ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. പ്രിയരെ, വിശ്വാസം ഏറ്റവും വലിയ സമാശ്വാസമാണ്. ജീവിത വിജയത്തിന്റെ പടികൾ കയറി ഉയരത്തിലെത്തണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. ഇത് ദൈവത്തിലുള്ള വിശ്വാസമാകാം, തന്നിൽ തന്നെയുള്ള വിശ്വാസമാകാം. ഈ രണ്ടു തരം വിശ്വാസവും ഭയത്തെ കീഴ്പ്പെടുത്താനുള്ള താക്കോലാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അയാളുടെ പ്രശ്നങ്ങൾ മാറ്റമില്ലാതെ അവശേഷിക്കുന്നുവെങ്കിൽ കൂടിയും അവയ്ക്കുമേൽ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടാവില്ല. സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ശക്തിയാണ് വിശ്വാസം എന്നും, അതൊരിക്കലും ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തില്ലെന്നും, വിശ്വാസം ഉപേക്ഷിക്കുമ്പോൾ ശരിക്കും നമ്മളാണ് പരാജയപ്പെടുന്നത് എന്നുമാണ് മഹാന്മാർ പറയുന്നത്. ഇനി ചിന്തിക്കൂ, നിങ്ങൾ വിശ്വാസികളാണോ? ആണെങ്കിൽ ചൈനയിലെ ചെയർമാൻ മാവോ ചെയ്തതുപോലെ ഒരടി പിന്നോട്ട് വെച്ചാൽ രണ്ടടി മുന്നോട്ട് വെച്ച് ധൈര്യമായി നീങ്ങിക്കൊള്ളൂ. വിജയം നിങ്ങളോടൊപ്പം ആയിരിക്കും. ആരംഭിക്കുന്നു ഹലോ VPS ലേക്ക് ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: ഡയന രാജേഷ് അല്ലേ?
2: അതെ.
0: അതെ, ഇത് ഹലോ VPS ലേക്ക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
2: ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അടിപൊളി മോളെ, എവിടെയാണ് ഇപ്പൊ ഉള്ളത്?
2: ഒരു 3-4-5 കൊല്ലം ആശ്രയിച്ചത് പോലെ തന്നെ വിളിച്ചിട്ടുണ്ട്.
0: ആണോ? അപ്പൊ നമ്മളെ സുഹൃത്തുക്കളാണ്. ഡയന എന്താ ചെയ്യുന്നേ?
2: ഞാനേ വടക്കേങ്കര പോസ്റ്റ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തത്. ഈ കുറച്ച് ദിവസത്തിന് മുന്നേ അവിടെ നിന്ന് റിലീവ് ചെയ്ത് ഇപ്പൊ വേറൊരു ഹോം കെയർ എന്നും പറഞ്ഞ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു.
0: അപ്പൊ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അല്ലേ? ഗവൺമെന്റ് സ്റ്റാഫ് അല്ലായിരുന്നോ?
2: അല്ലല്ല, ടെമ്പററി ആയിരുന്നു.
0: ആ ജോലിയാണോ ഈ ജോലിയാണോ? സുഖം.
2: ഇതിപ്പോ കേറിയിട്ടുള്ളൂ, ഒരു രണ്ടു ദിവസമായിട്ടുള്ളൂ. ആ ജോലി എന്ന് വെച്ചാൽ മൊത്തം കറക്കുമായിരുന്നു, കുഴപ്പമില്ലാത്തതായിരുന്നു.
0: ഓക്കെ,
2: ഇവിടെയും കുഴപ്പമില്ല, എല്ലാവരും കമ്പനിയാണ്.
0: ഒരു 4-5 ദിവസം കഴിഞ്ഞാലേ നമുക്ക് യഥാർത്ഥ വിവരം കിട്ടുള്ളൂ.
2: അതെ, ഓക്കെ ആവുള്ളൂ. എന്നാലും ഇവിടുത്തെ എല്ലാ ചേച്ചിമാരും ഒക്കെ ജോലിയാണ്, കുഴപ്പമില്ല.
0: നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിച്ചാ മതി. നമ്മൾ ലോകത്തെ നല്ല രീതിയിൽ കണ്ടാൽ ലോകം നല്ലതാണ്, മോശമായി കണ്ടാൽ പിന്നെ മോശമാണ്.
2: പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാന് ആഗ്രഹം.
0: അതെ, ഒരു കാര്യം ആലോചിച്ചാ മതി ദയന, നമുക്കും കുറേ നെഗറ്റീവ്സ് ഉണ്ട്, നമുക്കും പോസിറ്റീവ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ നെഗറ്റീവ്സ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയോ? ഇല്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് വിചാരിച്ചാ മതി. അവരുടെ പോസിറ്റീവ് മാത്രം നമ്മൾ കാണുക, നെഗറ്റീവ് കല്ലിവല്ലി വിട്ടേക്ക.
2: അതാണ് നല്ലത്. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക.
0: അതെ അതെ അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, ഹസ്ബൻഡിന് അമ്മ, അച്ഛൻ, രണ്ട് ആമ്പിള്ളേര്, ഒരാള് ആറി പഠിക്കണ്, ഒരാള് 2.5 വയസ്സ്.
0: ശരി, അപ്പൊ എല്ലാവരുടെ അടുത്തും എന്റെ അന്വേഷണൊക്കെ പറയണം. ഇപ്പൊ ഞാൻ ഡാനിക്ക് ഏത് പാട്ടാ വെച്ച് തരണ്ടേ?
2: ഏതെങ്കിലും പാട്ട് വെച്ചാ.
0: ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചുതരാം.
2: വടക്കേക്കര പോസ്റ്റ് ഓഫീസിലും ഇപ്പൊ ആത്മമിത്രം എന്ന് പറഞ്ഞ ഓഫീസിലും എല്ലാവർക്കും വേണ്ടി.
0: ഓ യെസ്.
2: ആശിജി സുഖമായിട്ട്?
0: സൂപ്പർ ആയിട്ടിരിക്കുന്ന മോളെ.
2: അവിടെ എല്ലാവരും
0: എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും സുഖം.
2: എല്ലാവരോടും അന്വേഷണം പറഞ്ഞു.
0: ബൈ ബൈ.
2: ഓക്കേ ജി, താങ്ക് യു.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ആശജി.
3: ഗുഡ് മോർണിംഗ്. അവിട്ടം തവിട്ടിലും നേടും.
2: യെസ് പ്രിയപ്പെട്ട ആശജി.
1: എന്തോ
2: പ്രിയപ്പെട്ട ബാലേട്ട, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഹലോ VPS ലേക്ക് ഷോ.
1: ഓക്കേ.
2: പ്രണയം മൂലം അബദ്ധം പറ്റുന്നതും സാധാരണമാണെങ്കിലും അബദ്ധത്തിൽ പ്രണയത്തിൽ പെടുന്നത് അത്ര സാധാരണമല്ല എന്നാണ്. എന്റെ മുറപ്പെണ്ണിനെ ഞാൻ പ്രണയിച്ചതും കല്യാണം കഴിച്ചതും അബദ്ധത്തിലാണ്. ആ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്.
1: ശരി.
2: അന്ന് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ വിപണി ഭരിച്ചു തുടങ്ങുന്നതിന് തൊട്ടും മുമ്പുള്ള കാലമാണ്. ഫോണിൽ ബാലൻസ് റീചാർജ് ചെയ്താൽ അർദ്ധരാത്രിയിൽ ഫ്രീ കോളുകളോ ഓഫർ പൈക്കുകളോ ഒക്കെ കിട്ടുന്ന സുവർണകാലം.
1: ശരി.
2: രാത്രിയായാൽ സുഹൃത്തുക്കളോട് വെറുതെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് സമയം കൊല്ലുന്നത് അന്നത്തെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിലാണ് എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ പ്രണയ ദുരന്തം ആരംഭിക്കുന്നത്. അവിസ്മരണീയം. മണി രാത്രി കൃത്യം 12 കഴിഞ്ഞിരുന്നു. കട്ടിലിൽ കിടന്ന് അരണ്ട വെളിച്ചത്തിൽ സുഹൃത്ത് അരുണിനെ വിളിച്ച് നാളത്തെ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാനായി ഞാൻ ഫോൺ എടുത്തു. നമ്പർ സേവ് ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ, അതുകൊണ്ട് നമ്പറൊക്കെ ഒരു ഡയറിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അക്കങ്ങൾ ഓരോന്നായി ഡയൽ ചെയ്തു. പകുതി ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഒരു നമ്പർ അമർത്തിയത് മാറിപ്പോയത് ഞാൻ അറിഞ്ഞതേയില്ല. കോൾ പോയി റിങ് ചെയ്യുന്നു. രണ്ട് റിങ്ങിന് ശേഷം മറുതലയ്ക്കൽ കോൾ എടുത്തു. ഹലോ ഡാ അരുണേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ ആഞ്ഞതായിരുന്നു. എന്നാൽ അപ്പുറത്ത് നിന്ന് കേട്ടത് ഒരു അൺശബ്ദമായിരുന്നില്ല, വളരെ ശാന്തവും മനോഹരവുമായ ഒരു പെൺശബ്ദം. ഹലോ ആരാണ്? പെട്ടെന്ന് എന്റെ ഉറക്കമൊക്കെ എവിടെയോ ഓടിപ്പോയി. ഞാൻ ഞെട്ടി ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി സ്ക്രീനിലേക്ക് നോക്കി. അയ്യോ, നമ്പർ മാറിയിരിക്കുന്നു. അബദ്ധം മനസ്സിലായ ഞാൻ ഉടൻ തന്നെ മാന്യമായി പറഞ്ഞു, അയ്യോ സോറി, എനിക്ക് നമ്പർ മാറിപ്പോയതാണ്, ശല്യപ്പെടുത്തിയിൽ ക്ഷമിക്കണം. ഞാൻ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മറുതലയ്ക്കിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേട്ടത്. ഇത്ര വൈകിയ നേരത്ത് ആരെ വിളിക്കാൻ നോക്കിയതായിരുന്നു? ആ ഒറ്റ ചോദ്യത്തോടെ കഥ മാറി. അബദ്ധത്തിൽ തുടങ്ങിയ ആ സംഭാഷണം അവിടെ നിന്നങ്ങോട്ട് വളരുകയായിരുന്നു. കൂട്ടുകാരനെ വിളിച്ചതാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഞാൻ എന്റെ കോളേജ് വിശേഷങ്ങളിലേക്ക് കടന്നു. അവൾ അവളുടെ വിശേഷങ്ങളും പറഞ്ഞു. സമയത്തിന്റെ പോക്ക് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല. ഏകദേശം പുലർച്ചെ 2 മണിയായപ്പോഴാണ് ഞങ്ങൾ അന്നത്തെ ടോക്ക് അവസാനിപ്പിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊരു പതിവായി മാറി. അർദ്ധരാത്രി 12 മണിയാകാൻ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ആരും അറിയാത്ത കേവലം ഫോൺ കോളിലൂടെ മാത്രം ബന്ധപ്പെടുന്ന ആ പ്രണയം മനസ്സിനെ വല്ലാതെ ആനന്ദിപ്പിച്ചു. അവളുടെ ശബ്ദവും അവൾ പറയുന്ന തമാശകളും എന്നെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. പക്ഷേ ഒരൊറ്റ നിബന്ധന ഉണ്ടായിരുന്നു, പരസ്പരം ഫോട്ടോ അയച്ചു കൊടുക്കില്ല, നേരിട്ട് കാണുമ്പോൾ മാത്രം പരസ്പരം കണ്ടാൽ മതി എന്നതായിരുന്നു അവളുടെ ഡിമാൻഡ്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒടുവിൽ ആ നിമിഷമെത്തി. ഇനി എങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റില്ല, നേരിട്ട് കണ്ടുമുട്ടണം എന്ന് രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചു. കുട്ടിക്കാഴ്ചക്കായി ടൗണിലെ വലിയ പാർക്ക് തട്ടകമായി നിശ്ചയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4 മണി, അടയാളവും പറഞ്ഞുറപ്പിച്ചു. ഞാൻ കയ്യിൽ ഒരു കറുത്ത കുടയും പിടിച്ച് കറുത്ത ഷർട്ടുമിട്ട് റോസാ പൂന്തോട്ടത്തിനടുത്തുള്ള ബെഞ്ചിൽ ഉണ്ടാകും. പറഞ്ഞുറപ്പിച്ച ദിവസമെത്തി. ഏറ്റവും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് സുന്ദരനായി എന്ന് സ്വയം ബോധ്യപ്പെടുത്തി ഞാൻ പാർക്കിലെത്തി. മനസ്സിൽ പ്രണയത്തിന്റെ 1000 ചിത്രശലഭങ്ങൾ ചിറകടിക്കുകയായിരുന്നു. വരാൻ പോകുന്നത് ഒരു ദേവതയെ പോലെയുള്ള പെൺകുട്ടിയായിരിക്കുമെന്ന സങ്കല്പത്തിൽ ഞാൻ ആ ബെഞ്ചിൽ കയ്യിൽ കുടയുമായി കാത്തിരുന്നു. കൃത്യം 4 മണിയായപ്പോൾ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് കണ്ടു. ഒരു നീല ചുരിദാറൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് ഫോണും കയ്യിൽ പിടിച്ച് അരയോ തിരയുന്ന മറ്റുള്ളൊരു പെൺകുട്ടി. എന്റെ സങ്കല്പത്തിലെ സുന്ദരി അവൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സുന്ദരി ഏത് വടിക്ക് വരുമെന്നോർത്ത് ചുറ്റിനും കണ്ണു വായിച്ചു. കണ്ണട വെച്ച് അവൾ എന്റെ തൊട്ട് മുന്നിലെത്തി നിന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. രണ്ടുപേരുടെയും മുഖത്ത് ഒരേ സമയം പ്രണയത്തിന് പകരം വലിയൊരു ഞെട്ടൽ വിടർന്നു. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ലായിരുന്നു, എന്റെ സ്വന്തം അമ്മായിയുടെ മകൾ. ചെറുപ്പം തൊട്ടേ കണ്ടാൽ അടികൂടുന്ന എന്റെ സാക്ഷാൽ മുറപ്പെണ്ണ് അഞ്ചു. അളിയ നീയോ എന്ന് അവളും, എടിപ്പാറു നീയോ എന്ന് ഞാനും ഒരേ സമയം നിലവിളിച്ചുപോയി. ദിവസങ്ങളോളം രാത്രി മുഴുവൻ സംസാരിച്ച് കവിത ചൊല്ലി സ്വപ്നം കണ്ട ആ സ്വപ്ന സുന്ദരി സ്വന്തം മുറപ്പെണ്ണാണെന്നറിഞ്ഞ ആ നിമിഷത്തിൽ പാർക്കിലെ ബെഞ്ചിലേക്ക് ഞാൻ തളർന്നിരുന്നു. അവൾ ജാലിയതയോടെ മുഖം താഴ്ത്തിച്ചിരിക്കാൻ തുടങ്ങി. ഏതാണ്ട് 2-3 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. അവളുടെ രൂപം തന്നെ മാറിപ്പോയതുകൊണ്ട് ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ടും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിരുന്നേൽ ഞാൻ അവിടെ നിൽക്കില്ലായിരുന്നു. എന്തായാലും വീട്ടിൽ ആരും അറിയരുതെന്ന പരസ്പര വ്യവസ്ഥയിൽ

0: ഞങ്ങൾ അന്ന് പിരിഞ്ഞു. പക്ഷേ പഠനമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി കല്യാണാലോചന വന്ന ഉടനെ അമ്മയോട് എനിക്ക് അഞ്ചുവിനെ കെട്ടണം എന്ന് പറഞ്ഞു. ഇരു വീട്ടുകാർക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ച പ്രണയം കല്യാണത്തിൽ അവസാനിച്ചു. ഇന്നും അതോർക്കുമ്പോൾ എനിക്കും അവൾക്കും ചമ്മലുണ്ടെങ്കിലും സന്തോഷകരമായ ജീവിതമാണ് ഞങ്ങളുടേത്. രാജീവ് പി എസ് ആണ് മൊറപ്പെണ്ണിനെ കുറിച്ച്
1: എഴുതിയത്. രാജീവ്, സ്വന്തം മൊറപ്പെണ്ണിനെ എങ്ങനെ അറിയാതെ സ്നേഹിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ, എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടി ആദ്യം ഒരു ആളെ പ്രണയിച്ച് അവസാനം പറഞ്ഞു, ഞാന് കൊറേയായി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ രഘു പറഞ്ഞു, നേരെ പോയി നിക്കണ്ട, മുന്നില് ഒരു കാര്യം ചെയ്യേ, മാറി നിന്നിട്ട് അവിടത്തേക്ക് വരുന്ന പെൺകുട്ടീനെ നോക്കുക, എന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രം ആ സ്ഥലത്തേക്ക് കുട്ടി വന്നതിന് ശേഷം പോവുക, അല്ലെങ്കിൽ
0: അവിടുന്ന്
1: പെൺകുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റൂല. അപ്പോ എന്നിട്ട് ഈ പെൺകുട്ടി വന്ന് ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഒരു തൂണിന്റെ സൈഡിൽ നിന്ന് എണ്ട് നോക്കി. അവന്റെ മനസ്സിലുള്ള ആ ഒരു രൂപമേ അല്ല, അവന് അവിടുന്ന് സ്കൂട്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ് കേട്ടോ, ബുദ്ധിയുള്ളവര് വീഴാതിരിക്കാനുള്ള ഐഡിയകളൊക്കെ ഒന്നും അല്ലെങ്കിൽ അവരായിട്ട് കണ്ടെത്തും, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കൊടുക്കും. പെൺകുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റൂല, അവര് വീണത് തന്നെ.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ആശിച്ചി, വെള്ളം കുടിക്കാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ടുള്ള ഗുണം, വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഡോക്ടറെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പതിവ് പോലെ നേരത്തെ ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണുവാൻ വേണ്ടി കൃത്യം 3 മണിക്ക് തന്നെ ഞാൻ ഹോസ്പിറ്റലെത്തി. ഡോക്ടറെ കാണാനുള്ള ഉഴവും കത്ത് ഞാൻ അങ്ങനെ ഇരിക്കുക. ഓരോ നമ്പർ വിളിച്ചു പോകുന്നുണ്ട്, രോഗികൾ കുറെയുണ്ട്, നല്ല തിരക്കാണ്. അപ്പോഴാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ ഏകദേശം 4 അല്ലെങ്കിൽ 5 വയസ്സുണ്ടാകും. എന്നാൽ അവന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടാൽ 3 വയസ്സ് ആയിട്ടില്ല എന്ന് തോന്നിപ്പോകും. അവന്റെ കയ്യിൽ പിടിച്ച് അവന്റെ അമ്മ നിൽക്കുന്നുണ്ട്. അമ്മയും നന്നെ മെലിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ദാരിദ്ര്യം അവരുടെ വസ്ത്രത്തിലും കാതിലും കഴുത്തിലും എല്ലാം പ്രകടമായിരുന്നു. അവന്റെ കരച്ചിൽ കേട്ടാൽ അവനെ നോക്കാതെ ആരും പോകില്ല. അവനെ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് അവൻ കരയുന്നതിന്റെ കാരണം പിടികിട്ടിയത്. ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ കഫ്തേരിയയിൽ ഏതോ പലഹാരം കണ്ട് അതിനുവേണ്ടി കരയുകയാണ് അവൻ. ആ പാവം പിടിച്ച സ്ത്രീക്ക് അത് വാങ്ങിച്ചു കൊടുക്കുവാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാവാം അവന്റെ കരച്ചിൽ കേൾക്കാത്ത മട്ടിൽ നിർവികാരയായി നിൽക്കുന്നത്. ആ കാഴ്ച കണ്ട് എന്റെ ഉള്ളിലെ നന്മമരം ഉണർന്നു. അവൻ അത് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്നും ടോക്കൺ നമ്പർ 15 ബൈജു AB എന്ന് വിളി വന്നത്. ഒരു വശത്ത് അവന്റെ കരച്ചിൽ, അപ്പുറത്ത് സുന്ദരിയായ സിസ്റ്റർ എന്നെ നോക്കി നിൽക്കുന്നു. അവസാനം അവന്റെ മുഖത്ത് നോക്കി മനസ്സിൽ പറഞ്ഞു, ചേട്ടൻ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ, എന്നിട്ട് വാങ്ങിത്തരാട്ടോ എന്ന് പറഞ്ഞിട്ട് സുന്ദരി സിസ്റ്ററുടെ കൂടെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചത്തിട്ട് ചെല്ലുകയാണെങ്കിൽ പോലും ഡോക്ടർ പറയും, എടാ ഇതൊരു കുഴപ്പമില്ല, നീ ഈ ഗുളിക കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ വന്നാ മതി എന്ന്. അതോടെ നമ്മുടെ പകുതി അസുഖവും മാറിപ്പോകും. അത്രയും സമയം മാത്രമേ എടുക്കുകയുള്ളൂ, കൂടിപ്പോയാൽ 2 മിനിറ്റ്. ഡോക്ടറെ കണ്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ അവനെ കാണാനില്ല, അവന്റെ കരച്ചിലും കേൾക്കാനില്ല, അവന്റെ അമ്മയെയും കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാം അവനെ അന്വേഷിച്ചു, അവനെ എങ്ങും കണ്ടില്ല. 2 മിനിറ്റ് കൊണ്ട് അവർ എങ്ങോട്ട് പോയി? എല്ലായിടത്തും പുറത്തും ഞാൻ അന്വേഷിച്ചു, എങ്ങും കണ്ടെത്താനായില്ല. എനിക്ക് സങ്കടം തോന്നി. അവൻ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഡോക്ടറെ കാണാൻ കയറിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം നമുക്കൊരു അവസരം തരും, അത് ആ സമയത്ത് നടത്താനുള്ളതാണ്, അത് മാറ്റിവെക്കാൻ പാടില്ല എന്ന്. വീട്ടിൽ ചെന്ന് ഞാൻ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പോ, ബൈജിക്ക നിങ്ങൾ അടുത്ത റൂമിലെ ഡോക്ടറുടെ അടുത്ത് അവർ കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയോ എന്ന് അവൾ ചോദിച്ചു. അപ്പോഴാണ് അവരടുത്ത റൂമിലെ ഡോക്ടറെ കാണുവാനായിരിക്കും അവിടെ നിന്നിരുന്നത് എന്ന് ഞാനും ഓർത്തത്. സ്ത്രീകളുടെ അത്ര കൂർമ്മ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അപ്പൊ എനിക്കത് ഓർമ്മ വന്നില്ല. ആ വിഷമം ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ സമയത്ത് തന്നെ ചെയ്യാൻ എന്നെയും എല്ലാവരെയും ദൈവം തുണയ്ക്കട്ടെ. ബൈജു AB.
2: ബൈജു, ഒരു വലിയ പാഠമുണ്ട് ഇതിനകത്തല്ലേ? അതായത് ഒരു ഭാഗത്ത് താൻ കാത്തിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ കാണാനുള്ള ടോക്കൺ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മറുഭാഗത്ത് മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്നാഗ്രഹിച്ച ഒരു കുട്ടി അവിടെ നിൽക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ആ കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ ഒരു സ്ഥായി ഭാവമുണ്ട്. ആ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചേരും. ഡോക്ടർ കാണുക, ഞാനാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം ആശുപത്രിയിൽ പോകും.
1: ഞാനാണെങ്കിൽ അങ്ങനെയല്ല, ഈ സിസ്റ്ററിനോട് പറയും, ഒരു മിനിറ്റ്, ആ കുട്ടിക്ക് ഇതൊന്ന് വാങ്ങിച്ചു കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കൂടി ഒരേ സമയത്ത് ഞാൻ ആന്റലി
2: പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2-3 എല്ലാം
1: നമ്മുടെ സംസാരത്തിലൂടെ 1 കോടി രൂപ വിലയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. ആ സിസ്റ്ററിനോട് പറയാ, ആ കൊച്ചു കരയെന്ന് എന്റെ മനസ്സിൽ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ട്, ഒരു പേഷ്യന്റ് എങ്കിലും വിട്ടോ, എന്നിട്ട് അടുത്ത എന്നെ കേട്ടണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അടുത്ത ടോക്കണിൽ കേറിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകും. 2 ശരിയായില്ലേ?
2: 2 ശരിയായി. പക്ഷെ അതിനകത്തുള്ളറിയോ, ഈ പറച്ചലും കർമ്മം തമ്മിൽ ഒരു ബന്ധമില്ല. കാരണം ഈ കുട്ടി അവിടെ കരയുന്നു, ആശേച്ചിയുടെ അടുത്ത ടോക്കണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ അടുത്ത ടോക്കൺ എന്താണല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോകാല്ലോ, കണ്ടേക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ പറച്ചല് നേരെ ഓപ്പോസിറ്റ്
1: ആണ്,
2: സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സത്യത്തിൽ ചില സമയത്ത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല.
1: കാരണം
2: നിങ്ങൾ ഈ കള്ളത്തരം പറഞ്ഞു തന്നെ ജീവിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചൂടാ, ഒരു അല്പം സത്യസന്ധമായിട്ടുള്ള.
1: ഞാൻ അങ്ങനെ തന്നെയാ ചെയ്യാന്ന് കണ്ടാ.
2: ആണോ?
1: ഒരാള് പറഞ്ഞാ മതി.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആശിച്ച് ഈ ആഴ്ചയിലെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ആഴ്ച
3: നല്ല സങ്കടം ഉണ്ടാവും, രണ്ടു ദിവസം കുറ്റം പറയാൻ പറ്റൂലല്ലോ.
2: അല്ല, ഈ ആഴ്ചക്ക് വലിയ പ്രത്യേകതകൾ ഉണ്ടായ ഒരു ആഴ്ചയാണ്. ഉത്രാടവും മോണും ഒക്കെ നമ്മളെ തേടി വന്ന ആഴ്ച. ഒരുപാട് നല്ല അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ പറ്റിയ ഒരാഴ്ച. എങ്കിൽ പോലും ഈ ശനിയും ഞായറും നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. പക്ഷേ അതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഞങ്ങൾ പൊട്ടാണ് അടുത്ത തിങ്കളാഴ്ച എത്തിച്ചേരും. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇപ്പോൾ സമയം 9 മണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയരെ, അറിവിനെ ജനാധിപത്യവൽക്കരിച്ച ഗുരുശ്രേഷ്ഠൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ആഘോഷങ്ങൾ നാടെങ്ങും നടക്കുകയാണ്. ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷനിൽ ആദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സിനിമയായ യുഗപുരുഷനിലെ ഒരു ഗാനം. ഗാനമൊരുക്കിയവർ കൈതപ്രം മോഹൻ സിത്താര. പാട്ടുപാടിയത് യേശുദാസ്.

ഗുരുദേവനെ സ്മരിച്ച് വയലാർ രാമവർമ്മ, ദുർഗ എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജൻ്റെ ഈണം യേശുദാസും പി മാധുരിയും കൂട്ടരും പാടിയത്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഏലൂർ ബിജു നയിക്കുന്ന സോപാന സംഗീതം.

0: മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക്
1: എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം തീവണ്ടി എന്ന ചിത്രത്തിൽ നിന്ന്, കെ എസ് ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. വരികൾ ബി കെ ഹരിനാരായണൻ, ഈണം കൈലാസ് മേനോൻ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
5: നാഷണൽ കാർ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 8:05 യുവവാണിയിൽ.

അനാർക്കലി എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹൻ, കാർത്തിക് എന്നിവർ പാടിയ ഗാനം. ഗാനമെഴുതിയത് രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: പണിക്കരു കപ്പിത്താൻ ഒളിയുദ്ധത്തിൽ കേമനാർന്ന് അതുപോലെയർന്ന് ഈ പാറയും.
3: പാട്ട സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ.
5: കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി.
3: പ്രദീപ് കൂടക്കലിന്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ.
6: അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എന്റെ ജീവിത ഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
7: അടുത്ത ഗാനം നജീം അർഷാദ്, അഭിരാമി അജയ് എന്നിവർ പാടിയത് ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന റഫീഖ് അഹമ്മദ് നെല്ലായി ജയന്ത. സംഗീതം വിദ്യാസാഗർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിൻസസ് സ്ട്രീറ്റ് എന്ന പടത്തിൽ കപിൽ കപിലൻ നിത്യമാമൻ, രചന മനു മഞ്ജിത്, സംഗീതം പ്രിൻസ് ജോർജ്.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: നദികളിൽ സുന്ദരി യമുന ചിത്രത്തിന്റെ പേരാണ്. പടിയവർ ഗായത്രി രാജീവ്, അരവിന്ദ് വേണുഗോപാൽ. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം അരുൺ മുരളീധരൻ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി
3: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ
0: എന്ത് പറ്റി തമ്പുരാനെ
3: കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ
0: ആ അതിപ്പോ ആർക്കാ സംശയം ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ
3: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ് സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക് തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ
0: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന് ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ
3: അറിയാടോ ഞാനൊരു തമാശ പറഞ്ഞതാ എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേയുള്ളൂ കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ സദ്ഭരണം സഹാനുഭൂതി പുതുയുഗ കേരളം പുതുചരിത്രം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ
4: വിനീത് ശ്രീനിവാസൻ അനില രാജീവ് എന്നിവർ ഭീഷ്മർ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം ഗാനരചന ബി കെ ഹരിനാരായണൻ സംഗീതം രഞ്ജിൻ രാജ്

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
2: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ള NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗിന് ശേഷം പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ 12th anniversary പ്രത്യേക പരിപാടി കേൾക്കാം. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇന്നസെന്റ് എന്ന ചിത്രത്തിൽ ഹനൻഷ, നിത്യമാമൻ, വരികൾ വിനായക് ശശികുമാർ, ഈണം ജയ് സ്റ്റെല്ലർ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. മാംഗോസ്റ്റിനും കുടംപുളിയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ ടി ജെ പോളി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ. രാത്രി 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. രാത്രി 8:05. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ.

ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രത്തിൽ കെ.എസ്. ഹരിശങ്കർ, കീർത്തന ശബരീഷ് എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനമൊരുക്കിയവർ വിനായക് ശശികുമാർ, ഷാൻ റഹ്മാൻ. അടുത്ത ഗാനം സമന്വിത, പ്രശാന്ത്, ഐറാൻ എന്നിവർ പാടിയത്, ഹാപ്പി ന്യൂ ഇയർ എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനമെഴുതിയത് ടിറ്റോ പി. തങ്കച്ചൻ. സംഗീതം ഗോകുൽ ശ്രീകണ്ഠൻ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോ ഹെൽത്ത് പരിപാടിക്ക് ശേഷം 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി FM വാർത്തകൾ.
1: നേപ്പാൾ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തി. ഇന്ന് ലോക സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പുരാതന പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 28 സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കലാരൂപമാണ് കുമ്മാട്ടികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പ്രവൃത്തി പൂർത്തിയാക്കി വൈകിട്ട് 4:30 നട തുറക്കുന്നതുവരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കോഴിക്കോട്ട്. കൊടുവള്ളി എലേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ. സെമിഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനൽ പ്രവേശം. ഗ്രാൻഡ് ചെസ് ടൂറിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ന് രാത്രി 9:15 ഓണം കഥാവേള ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു.

9:30 സാഹിത്യ സുരഭി, ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽ കുമാർ, കെ ആർ എന്നിവരുടെ കവിതകൾ, സാബു സെബാസ്റ്റ്യന്റെ കഥ. 10:00 കിഷോരി അമോണ്ട്കറിന്റെ സംഗീത കച്ചേരി, കൂടെ പാടിയത് വിദ്യാ ഭഗവത്. പുരുഷോത്തം വാൽവാൽക്കൻ ഹാർമോണിയം, മിലിൻ രായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബല. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തില് തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പൊ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പൊ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പൊ നമുക്ക് ശരീരഭാരം കുറയുക, വിറയല്, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകള് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അതിന്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നത്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ

0: ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അത് തന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
0: സാർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
1: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
0: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
1: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
0: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. അപ്പൊ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോൺ എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിന്റെ അബ്സോർഷൻ അഫക്ട് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കപ്പ് ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ മിപ്രസോൾ പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പോൾ തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റില് ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
1: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിന്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
0: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
1: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
0: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ

0: ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15:24. പ്രിയരെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. മച്ചാന്റെ മാലാഖ, ഈ പടത്തിൽ വിനീത് ശ്രീനിവാസൻ, അഖില ആനന്ദ്, ഗാനരചന സിൻഡോ സണ്ണി, സംഗീതം ഔസേപ്പച്ചൻ.

നിങ്ങൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്നു. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് നാടകം ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കായി ബോധവൽക്കരണ ശില്പശാലയും കാഴ്ച പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കും. അടുത്ത മാസം 1 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടികൾ.

0: വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഈ ഓണം കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: ഓണഷോപ്പിംഗോഫറിനേക്കാളാ സമ്മാനങ്ങള് മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: കോട്ടയം ജില്ലയിൽ 2026 വർഷത്തിലെ കാവ് സംരക്ഷണത്തിനുള്ള ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0481231412 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0481231412.
6: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
7: എവിടുന്ന് വാങ്ങിക്കണം?
6: ഓഫർ കണ്ടിട്ട് മൈ ജി മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
7: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
6: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: എന്നാ മൈ ജി തന്നെ പോവാം.
6: മൈ ജി ഓണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
7: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈ ജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
12: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. ഫോൺ നമ്പർ 0484298-31330, 0484298-31330.
13: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
14: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
13: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
15: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
16: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
17: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
18: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
19: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
5: നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 8 സെക്കൻഡും. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
20: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
21: പ്രായോജികർ
20: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
21: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
22: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,650 രൂപ നിരക്കിലും പവന് 117,200 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
21: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
21: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 കഴിഞ്ഞ് 31 മിനിറ്റും 48 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജാനേ തൂ യാ ജാനേനാ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് റാഷിദ് അലി പാടിയത്. രചന അബ്ബാസ് ടയർവാല, സംഗീതം AR റഹ്മാൻ.

ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ അവസാനമായി കാതൽ ദേശം എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് എസ് പി ബാലസുബ്രഹ്മണ്യം, എ ഒ അരുൺ, റാഫി എന്നിവർ പാടിയത്. രചന വാലി, സംഗീതം എ ആർ റഹ്മാൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. നാട്ടുവിശേഷം: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 ഇടപ്പള്ളി നൃത്താസ്വാദക സദസ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണം കെ ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
8: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
9: 1550.
0: മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് തല ഓണാഘോഷം രാവിലെ 11:30 മുതൽ. ഒക്കൽ SNDP ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 172-ാമത് ജയന്തി ദിനാഘോഷ ആഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം രാത്രി 8 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
10: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
11: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
10: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
13: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
12: 9447007786.
14: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
15: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
14: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണം കെ ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
16: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
17: ചേട്ടാ ചായ എടുക്കട്ടെ?
16: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
17: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
16: അപ്പോ കാത്തിരിപ്പില്ലേ?
17: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
18: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
19: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
20: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
21: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
22: 20 കാറുകൾ,
21: 25 സ്കൂട്ടറുകൾ,
22: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
21: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
22: ബമ്പർ സമ്മാനമായി BMW കാർ,
21: അങ്ങനെ 30 കോടി രൂപയുടെ
22: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
19: മൻ കി ബാത്.
23: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു
19: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
23: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
19: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
23: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
19: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്.

0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ഇപ്പോൾ സമയം 11 മണി.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം, കൂടെ അഖിൽ രാജ്.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏലൂർ ബിജു. ഇന്ന് സോപാന സംഗീതമാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ തനതായ ഒരു സംഗീതമാണ്, അല്ലെ, സംഗീത ശൈലിയാണ് സോപാനം. ക്ഷേത്രത്തിൽ കൊട്ടിപ്പാടി സേവ എന്നാ പറയുക, ഇടയ്ക്കെന്ന വാദ്യം കൊട്ടി പാടി ഭഗവാൻ ഉപാസിക്കുന്നു എന്നർത്ഥം. ക്ഷേത്രങ്ങളിൽ സാധാരണ 5 പൂജകളാണ്, കൂടാതെയുള്ള ദീപാരാധന. ഓരോ യാമത്തിലുമാണ് ഓരോ പൂജകൾ. ആ പൂജകൾക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സോപാന സംഗീതം അവതരിപ്പിച്ചു വരുന്നത്. രാവിലത്തെ ആദ്യത്തെ പൂജ ഉഷപൂജയാണ്. അങ്ങനെ എതിർത്ത പൂജ, പന്തിരിടി പൂജ, ഉച്ചപൂജ, സന്ധ്യയ്ക്ക് ദീപാരാധന, സന്ധ്യ കഴിഞ്ഞ അത്താഴപൂജ. ഓരോ പൂജയ്ക്കും നമ്മൾ പാടുമ്പോൾ ഇടയ്ക്കെന്ന വാദ്യത്തിൽ ത്രിസ്ഥായി കൊട്ടി, ഗണപതി കൈകൊട്ടി, ധ്യാനി പാടുന്നൊരു സമ്പ്രദായമുണ്ട്. ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗത്തിലുള്ള ധ്യാനികൾ പാടണം, രാഗത്തിനാണ് പ്രാധാന്യം. ഉദാഹരണം, ഉഷപൂജയാണെങ്കിൽ ദേശാക്ഷി രാഗത്തിൽ ത്രിപുടതാളത്തിൽ ധ്യാനികൾ പാട്. ധ്യാനി പാടിയതിന് ശേഷം ഏത് താളത്തിലാണോ ധ്യാനി പാടിയത് അതിൻ്റെ ഇടയ്ക്ക് കൂറു കൊട്ടി കീർത്തനങ്ങൾ പാടുന്ന ഒരു സമ്പ്രദായമാണ് സോപാന സംഗീതത്തിൻ്റേത്. ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗം എന്ന് പറഞ്ഞതുപോലെ കീർത്തനങ്ങൾക്കും ആ പ്രത്യേകതയുണ്ട്. രാവിലെ പാടുന്ന രാഗങ്ങൾ പൊതുവെ ഭൗളി, ഭൂപാളം, പുറനീര്, ആരബി, ബിലഹരി അങ്ങനെയുള്ള രാഗങ്ങളാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൂടുതലും ഘനരാഗങ്ങളാണ്. കാമ്പൂജി, ശങ്കരാഭരണം അങ്ങനെയുള്ള രാഗങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഉപയോഗിച്ച് പോരുന്നത്. ഇതാണ് സോപാന സംഗീതത്തിൻ്റെ ഒരു സമ്പ്രദായം. കൂടാതെയുള്ളതാണ് അഷ്ടപദി. ശ്രീ ജയദേവർ എഴുതിയ ഗീതഗോവിന്ദമാണ് അഷ്ടപദി. അഷ്ടപദി സംസ്കൃതത്തിലാണ്. ഇത് രചിച്ചത് മലയാളിയല്ല, അദ്ദേഹം ഒറീസക്കാരനാണ്. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ഭക്തി നമ്മളിലേക്ക് എത്തുകയും അത് സോപാന സംഗീതത്തിൽ വന്നു ചേരുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നൊരു വാദ്യമാണ് ഇടയ്ക്ക. നമ്മുടെ കേരളീയരുടെ ഭാഗ്യമാണ് ചെണ്ടയും ഇടയ്ക്കയും മദ്ദളവും തിമിലയുമെല്ലാം. അപ്പം അതിൽ ഇടയ്ക്ക എന്നൊരു വാദ്യത്തിൻ്റെ പ്രത്യേകത, ഇത് സംഗീതവാദ്യവും താളവാദ്യവുമാണ്. നമ്മൾക്ക് ഈ ഇടയ്ക്കയിൽ പാട്ടുകൾ വായിക്കാം. ഒരിടയ്ക്ക തന്നെ ഏത് ശ്രുതിയിലേക്കും മാറ്റിക്കൊണ്ട് നമുക്ക് പാട്ടുകൾ പാടാം. ആ ശ്രുതി ചേർത്തുകൊണ്ട് നമുക്ക് പാടാനും കഴിയും. കൊട്ടിപ്പാടി സേവയുടെ പ്രത്യേകത അതാണ്. ഇടയ്ക്കയുടെ ശ്രുതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പാടാൻ കഴിയും എന്നുള്ളതാണ്. 64 കലകളും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഇടയ്ക്ക. അങ്ങനൊരു വാദ്യം ലോകത്ത് തന്നെ അത്ഭുതമാണ്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ കൂടെ താളം പിടിക്കുന്നത് ചെയ്ങ്കില അല്ലെ ഷെയ്ങ്കില എന്നുള്ള വാദ്യമാണ്. ഇത് താളം പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് ഷെയ്ങ്കില. നമ്മളൊരു തോൽവാദ്യത്തിൻ്റെ കൂടെ ഈ ഓട്ടുവാദ്യം കൊണ്ട് ചേരുമ്പോഴത് പൂർണ്ണമാകുള്ളൂ എന്നാണ്, ആ ശബ്ദം ഓങ്കാരം പൂർണ്ണമാകുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അത്രയും പ്രാധാന്യം ഒരു ക്ഷേത്രത്തിലെ എല്ലാ കലകൾക്കും എല്ലാ വാദ്യങ്ങൾക്കും സംഗീതത്തിനും ഈ ഷെയ്ങ്കില എന്നുള്ള വാദ്യത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് പാണി കൊട്ടുമ്പോഴും ശിവീലിക്ക് കൊട്ടുമ്പോഴും സോപാന സംഗീതത്തിനുമെല്ലാം ഷെയ്ങ്കില അല്ലെ ചെയ്ങ്കില നിർബന്ധമാണ്. ഇന്ന് സോപാന സംഗീതം കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ കൂടെ ഇന്ന് പാടുന്നത് ശ്രീ അഖിൽ രാജ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം.

അറിയിച്ചുകൊണ്ട് സോപാന സംഘത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി പാടുന്നത് ഉഷപൂജയ്ക്ക് പാടുന്ന ധ്യാനി, രാഗം ദേശാക്ഷി, താളം ത്രിപുടം.

അടുത്ത കീർത്തനം ഗുരുവായൂരപ്പൻ്റെ കേശാധിപാദ വർണ്ണന. രാഗം ശ്രീരാഗം, താളം മുറിയടന്ത. ഇത് രചിച്ചത് ശ്രീ സുരേഷ് നായർ ഐരാണിക്കുളം.

അടുത്തായി ശ്രീകൃഷ്ണ കീർത്തനമാണ്. പുതിയൊരു കീർത്തനമാണിത്. രാഗം രീതികൗള, ആദ്യതാളം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതം, കൂടെ അഖിൽരാജ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
1: നാഷണൽ കാർ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 8:05 യുവവാണിയിൽ.

0: ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
3: പണിക്കരു കപ്പിത്താൻ ഒളിയുദ്ധത്തിൽ കേമനാർന്ന് അതുപോലെയർന്ന് ഈ പാറേം
2: പാട്ട സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ.
4: കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി.
2: പ്രദീപ് കൂടക്കലിന്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ.
5: അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എന്റെ ജീവിത ഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്.
2: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
6: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
7: ആകാശവാണി FM വാർത്തകൾ.
8: പ്രധാൻമന്ത്രി ജൻധൻ യോജന പരിവർത്തനാത്മക ഫലങ്ങൾ നൽകുകയും അതുല്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ തുറന്നതായും ആകെ 317,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും കാനഡയുടെ ധനകാര്യമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംപെയ്നും കാനഡയിലെ ടൊർണാഡോയിൽ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾ പൂർത്തിയാക്കി. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ കാനഡ

0: സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. നേപ്പാളിലെ മലയാളികൾ കുടുങ്ങിയ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ടെന്നും മലയാളികളുടെ വിവരങ്ങൾ എന്ന രീതിക്ക് ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ജനങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും തൊഴിലും പോലെ തന്നെ പ്രധാനമാണ് സന്തോഷവുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പുരാതന പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 28 സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്രവിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ 2:20. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ഓണങ്ങളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്നു. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് നാടകം, ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര തിരുവനന്തപുരം റിലേ. 4 മണിക്ക് കഥകളി പദങ്ങൾ, പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു കഥ ഉത്തരാ സ്വയംവരം, തിരുവനന്തപുരം റിലേ. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. തുടർന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ 12 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.
5: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: വൈകിട്ട് 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മാങ്കോസ്റ്റിനും കുടംപുളിയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്രഗാനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
9: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി

0: സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: 7:35 മുതൽ 9 മണി വരെ FM ഈവനിങ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണം കെ ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: On Kerala's rampant drug crisis, it's the biggest talking point in the state.
11: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
12: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
13: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkukayanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
14: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: രാത്രി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 ഓണം കഥാവേള ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു തിരുവനന്തപുരം റിലേ. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ കെ ആർ എന്നിവരുടെ കവിതകൾ, സാംബു സെബാസ്റ്റ്യന്റെ കഥ. 10 മണിക്ക് കിഷോരി അമോൻകറിന്റെ സംഗീത കച്ചേരി, കൂടെ പാടിയത് വിദ്യാ ഭഗവത്, പുരുഷോത്തം വാലവാൽക്കർ ഹാർമോണിയം, മിലിന്ദ് രായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബല. 11 മണിക്ക് ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
16: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
16: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
17: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
18: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
19: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അരൂർ പി കെ മനോഹരൻ പാടിയത്, മുല്ലനേടിയുടെ വരികൾ ഇ എൻ സജിത്തിന്റെ സംഗീതം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നാളെ രാവിലെ 10 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0491-2505-435.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
4: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
5: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
6: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ഭമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
7: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
8: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
9: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
8: 45 ദിവസം?
9: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
11: ഈ ഓണം കെ ചേട്ടനൊപ്പം
12: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
13: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
9: എന്താ ചേട്ടാ ഒരു വിഷമം?
14: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
9: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്, ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
10: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
16: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
15: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
17: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
18: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
17: ആഘോഷം തുടങ്ങി.

0: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
10: എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻവർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. ഈ പദ്ധതിയുടെ കീഴിൽ ജൈവ വൈവിധ്യ സംരക്ഷണം, ഗവേഷണം, അപൂർവ തദ്ദേശീയ ഇനം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കുളങ്ങൾ ശുദ്ധീകരിക്കൽ, ജന്തുജീവികളെ സംരക്ഷിക്കൽ, ജൈവവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 10 അടുത്ത മാസം. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം. 68-20-24. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ 30 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0484-2422-239. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ

0: ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കെന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. തിങ്കളാഴ്ച അദ്ദേഹം കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. അവിടെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ട് വരുന്നു. കേരള സർക്കാരിന്റെ നോർക്കയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: 2500 പേര് മൊത്തം മിസ്സിംഗ് ആണ്. നോർക്ക ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവര് ടോട്ടലി ഡിസ്റപ്റ്റഡായി ഡിസ്കണക്റ്റഡായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അറിയും.
0: പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 33 മലയാളികളെയും കണ്ടെത്താനുണ്ട്. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392 ഉയർന്നു. 1468 പേരെ കാണാതായിട്ടുണ്ട്. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോവളത്തും വിപുലമായ പരിപാടികൾ നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ്സ്, സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വില്ലുവണ്ടി സമരം മുതൽ കർഷക തൊഴിലാളി പണിമുടക്ക് വരെയുള്ള ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്നും സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്.
0: ശ്രീനാരായണ ധർമ്മചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86-ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളങ്ങളും വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ

0: ഫ്രീ നമ്പറിലൂടെയും ഇന്ന് വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോട് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാൻ ഇറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
0: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, CDകൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
0: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി ഇപ്പോൾ പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു.
4: രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവിനെയാണ് സാധാരണ പ്രമേഹം എന്ന് വിവക്ഷിക്കുന്നത്. ഒന്നുകിൽ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിക്കാത്തത്, അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ ഹോർമോണിനോട് വേണ്ടത്ര പ്രതികരിക്കാത്തത്, ഇവ മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത്. ദീർഘകാലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപദ്രവ വ്യാധികൾ അഥവാ സങ്കീർണതകൾ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നു. ഈ സങ്കീർണതകളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രമേഹത്തിന്റെ പ്രധാന

ദീർഘകാല സങ്കീർണതകൾ, മാക്രോവാസ്കുലർ മൈക്രോവാസ്കുലർ തലങ്ങളിൽ രക്തക്കുഴലുകൾക്ക് കേടുവരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനിയന്ത്രിതമായ പ്രമേഹം മൂലം ഉണ്ടാകുന്ന സങ്കീർണതകളിൽ പ്രധാനമാണ് പാദസംബന്ധമായ പ്രശ്നങ്ങൾ. പാദങ്ങളെ ബാധിക്കുന്ന പെരിഫറൽ ആർട്ടറി ഡിസീസ് PAD, സെൻസറി ന്യൂറോപ്പതി എന്നിവയിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് അഥവാ പ്രമേഹപാദരോഗം. പ്രമേഹപാദരോഗങ്ങൾ പ്രമേഹത്തിന്റെ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് സങ്കീർണതയാവാം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന രക്തധമനികളിലെ തടസ്സങ്ങൾ, നാഡികളുടെ പ്രവർത്തന തകരാറുകൾ മുതലായവയാണ് അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ രോഗിയുടെ ശരീരം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതിനാൽ കാലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഹൃദയത്തിലുണ്ടായ മാറ്റങ്ങളുടെ തുടക്കമായി രോഗി കരുതണം. ഏതാണ്ട് 15% പ്രമേഹ രോഗികൾക്കും പാദപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പഠനം പറയുന്നു. കാലിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന തകരാറുകളുടെ ആദ്യ സൂചനകൾ തിരിച്ചറിഞ്ഞാൽ വിദഗ്ധ ചികിത്സ തേടാൻ വൈകരുത്. പ്രമേഹ രോഗിയിൽ പാദരോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. 1, രക്തചംക്രമണം. രക്തയോട്ടം കുറയുന്നത് പാദരോഗങ്ങൾക്ക് ഇടയാക്കും. കടുത്ത പ്രമേഹമുള്ളവരിൽ ചെറിയ രക്തക്കുഴലുകൾക്ക് ഒപ്പം വലിയ രക്തക്കുഴലുകളും അടഞ്ഞിരിക്കും. കാലിലേക്കും വിരലുകളിലേക്കും ഉള്ള രക്തക്കുഴലുകൾ സങ്കോചിച്ച് അങ്ങോട്ടൊഴുകുന്ന രക്തത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ ഓക്സിജനും പോഷകാംശങ്ങളും കുറയുന്നു. തുടർന്ന് മുറിവുകൾ ഉണങ്ങാൻ വൈകുകയും ഗുരുതര അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. നടക്കുമ്പോൾ കാൽവണ്ണയിൽ ഉണ്ടാകുന്ന വേദന രക്തക്കുഴലുകൾ അടയുന്നതിന്റെ പ്രധാന ലക്ഷണമാണ്. ചർമ്മത്തിന്റെ നിറം, മാർദ്ദവം, രോമകൂപങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവ രക്തയോട്ടത്തിലെ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു. വിരലുകളിൽ കറുപ്പ് നിറം, വ്രണങ്ങളുടെ ഉൾഭാഗത്തെ നിറവ്യത്യാസം, ഉണങ്ങാത്ത വ്രണങ്ങൾ, ഇവ രക്തയോട്ടക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ദിവസവുമുള്ള പാദ പരിശോധനയിലൂടെ രോഗിക്ക് തന്നെ മാറ്റങ്ങൾ കണ്ടെത്താനാകും. ഞരമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നാഡികളുടെ പ്രവർത്തനം കുറയുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രമേഹ രോഗികളുടെ കാലുകളെയാണ്. നാഡികളുടെ ശേഷിക്കുറവ് മൂലം പാദങ്ങളിൽ തഴമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം പാദത്തിനടിയിൽ സാധാരണമല്ലാത്ത സമ്മർദ്ദ കേന്ദ്രങ്ങളും രൂപം കൊള്ളും. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ രൂപമാറ്റങ്ങൾ പോലും പിന്നീട് വലിയ വ്രണങ്ങൾക്ക് കാരണമാകും. മുറിവുകൾ കരിയാനും അസാധാരണമായ താമസം ഉണ്ടാകാറുണ്ട്. പ്രമേഹ രോഗിക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ വ്രണങ്ങൾ മാരകമാകും. അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ ഉചിതമായ ചികിത്സ കിട്ടാതെ വരുന്നതോ ഒക്കെ കാൽ മുറിച്ച് മാറ്റുന്നതിന് ഇടയാക്കാറുണ്ട്. ചിലപ്പോൾ മരണ കാരണവും ആകാറുണ്ട്. പ്രമേഹ രോഗി പുകവലിക്കാരനാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാറുണ്ട്. നാഡികളുടെ പ്രവർത്തനക്കുറവിനെ തുടർന്നുള്ള മരവിപ്പ് മൂലം വേദന, ചൂട്, തണുപ്പ് ഇവയൊന്നും രോഗിക്ക് തിരിച്ചറിയാനാവുകയില്ല. പ്രമേഹം പാദങ്ങളിലെ സ്പർശനശേഷി കുറയ്ക്കുന്നതോടൊപ്പം പാദങ്ങൾ വിയർക്കാതിരിക്കാനും ഇടയാക്കും. വരണ്ട കാലുകളിൽ വിള്ളലുകളും വ്രണങ്ങളും ഉണ്ടാകും. വരൾച്ച, വിള്ളലുകൾ എന്നിവ നാഡികളുടെ പ്രവർത്തനക്കുറവിന്റെ സൂചനകളാണ്. അണുബാധ. അണുബാധയ്ക്കുള്ള സാധ്യത പ്രമേഹ രോഗിയിൽ വളരെ കൂടുതലായതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. രോഗാണുക്കൾക്ക് ശരീരത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് വ്രണങ്ങൾ. വിരലിന്റെ അറ്റത്ത് മാത്രമേ മുറിവുള്ളൂ എങ്കിലും അണുബാധ പലപ്പോഴും മുട്ടുവരെയോ അതിലധികമോ എത്തിയിട്ടുണ്ടാകാം. പാദസംരക്ഷണത്തിലെ ആയുർവേദ വിധികൾ. നിസാരമായ മുറിവ് പോലും പ്രമേഹ രോഗികളിൽ ഗുരുതരമാകും. അതുകൊണ്ട് തന്നെ മുറിവ് ഉണ്ടാകാതെ നോക്കുന്നതാണ് പരമപ്രധാനം. അതിനുള്ള ഏറ്റവും നല്ല ഉപായം പാദരക്ഷകൾ തന്നെ. മിക്കപ്പോഴും പ്രമേഹ പാദ സംരക്ഷണത്തിന് ഇണങ്ങുന്ന പാദരക്ഷകളല്ല രോഗികൾ ധരിക്കുന്നത്. പാദത്തിലേക്ക് എന്തെങ്കിലും തറച്ചോ മറ്റോ മുറിവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ഉചിതമല്ലാത്ത പാദരക്ഷകൾ അണിയുന്നത് മൂലം ഉണ്ടാകുന്ന ഉരഞ്ഞു പൊട്ടലും പൊള്ളലും. പാദത്തിലെ എല്ലുകൾക്ക് അധികം മർദ്ദം വരാത്ത രീതിയിലുള്ള പാദരക്ഷകൾ തിരഞ്ഞെടുക്കാം. പ്രമേഹ രോഗികളിൽ വൈകുന്നേരങ്ങളിൽ കാലിൽ നീരുണ്ടാകുന്നത് സാധാരണമാണ്. അതിനാൽ പാദരക്ഷകൾ വൈകുന്നേരം വേണം തിരഞ്ഞെടുക്കാൻ. മറ്റു സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന പാദരക്ഷകൾ വൈകുന്നേരം വലിഞ്ഞ് മുറുകാനും പാദത്തിൽ ഉരഞ്ഞ് മുറിവ് ഉണ്ടാകാനും കാരണമായെന്ന് വരാം. നഗ്നപാദനായി വീട്ടിനുള്ളിൽ പോലും നടക്കുന്നത് മുറിവുകൾക്ക് ഇടയാക്കും. അതിനാൽ കാലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിൽ പാദരക്ഷ ഉപയോഗിക്കുക. നഖങ്ങൾ വളരെ ശ്രദ്ധയോടെ മുറിച്ച് മാറ്റണം. പാദങ്ങളിലെ വരൾച്ച,
ഒഴിവാക്കാൻ

0: പ്രമേഹരോഗി എന്നും പാരന്ത്യാധികേരം, ഏലാധികേരം, പിണ്ഡതൈലം, ധന്വന്തരം തൈലം ഇവയിലേതെങ്കിലും ഒന്ന് വൈദ്യനിർദ്ദേശപ്രകാരം പുരട്ടുക. ഇവ വിരലുകൾക്കിടയിൽ പുരട്ടുന്നത് പൂപ്പൽ ബാധ ശമിപ്പിക്കും. പാദം പരിശോധിക്കാൻ മറ്റൊരാളുടെ സഹായം തേടുന്നതും നല്ലതാണ്. ത്രിഫല, കണിക്കൊന്ന ഇവ കഷായം വെച്ച് തണുപ്പിച്ചരിച്ച് പാദങ്ങൾ കഴുകുന്നത് പാദസംരക്ഷണത്തിന് ഉത്തമമാണ്. മഞ്ഞൾ, വേപ്പില ഇവ വെന്ത വെള്ളം തണുപ്പിച്ച് കാൽ കഴുകുന്നത് പാദങ്ങളുടെ ആരോഗ്യത്തിനും നഖം പൊട്ടിപ്പോകാതിരിക്കുന്നതിനും സഹായിക്കും. തഴമ്പുകൾ വരുന്നത് തടയാൻ കാൽ വിരലുകൾ ഇടയ്ക്കിടെ നിവർത്തുകയും മടക്കുകയും ചെയ്യണം. കാലിന് മുകളിൽ കാൽ വെച്ചിരിക്കുന്നത് രക്തധമനികൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നതിനാൽ രക്തയോട്ടം കുറയ്ക്കും. അതിനാൽ കഴിവതും ആ പൊസിഷനിൽ ഇരിക്കാതിരിക്കുക. പാദങ്ങൾ ചുഴക്കി വ്യായാമം ചെയ്യുന്നത് ഗുണകരമാണ്. സൈക്ലിംഗ്, നടത്തം, നീന്തൽ ഇവയിൽ ശരീരത്തിന് ഉചിതമായത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുക്കാം. ചൂടുവെള്ളം, ചൂടാക്കിയ എണ്ണ ഇവ മൂലം കാലുകൾക്ക് പൊള്ളലേക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് ഗുണകരം. പാദങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കരുത്. പാദസംരക്ഷണത്തിൽ പരമ പ്രധാനം പ്രമേഹ നിയന്ത്രണം തന്നെയാണ്. അതിനാൽ പ്രമേഹ നിയന്ത്രണത്തിന് ഉതകുന്ന നിശാകതകാദി, കതകഖതിരാദി തുടങ്ങിയ കഷായങ്ങൾ, പ്രമേഹ ഔഷധി ചൂർണം, ഗുൽഗുലു തിക്തകം, ധന്വന്തരം മുതലായ നെയ്യുകൾ ഇവ അവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ മാത്രയിൽ കഴിക്കുക. മഞ്ചട്ടി, മുത്തങ്ങ, അമൃത്, പടവലം, വിഴാലരി, രക്തചന്ദനം, വേപ്പ്, മഞ്ഞൾ, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, കരിങ്ങാലി, കാട്ടുവെള്ളരി എന്നീ മരുന്നുകൾ പ്രമേഹം നിയന്ത്രിക്കുന്നതിനോടൊപ്പം ത്വക്കിനെയും സംരക്ഷിക്കുന്നു. ജാത്യാധികൃതം, ജാത്യാധികേരം, മുറിവെണ്ണ, പാരന്ത്യാദി വെളിച്ചെണ്ണ എന്നിവ പുറമേ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഏറ്റവും പഥ്യമായത് ശരിയായ വ്യായാമമാണ്. ദിവസവും 45 മിനിറ്റ് നേരത്തെ കൈവീശിക്കൊണ്ട് വേഗത്തിലുള്ള നടത്തം പ്രയോജനം ചെയ്യും. ആഹാരത്തിൽ മോര്, ചെറുപയർ ചേർത്തുണ്ടാക്കുന്ന രസം, നെല്ലിക്ക, മഞ്ഞൾ, പടവലം, മലർ ഇവ കൂടുതലായി കഴിക്കാം. പകലുറക്കം, വ്യായാമമില്ലായ്മ ഇവ ഒഴിവാക്കണം. തൈര്, നെയ്യ്, റെഡ് മീറ്റ്, പഞ്ചസാര, ശർക്കര, അരച്ചുണ്ടാക്കിയ ആഹാരം, പൂവൻ പഴം, തേങ്ങ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞിരിക്കുന്നത് പ്രമേഹം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും രോഗികളിൽ പ്രമേഹ നിയന്ത്രണം ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യുമെന്നതാണ് സമീപകാലത്തുണ്ടായ ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ. ബഹുഭൂരിപക്ഷം Type 2 പ്രമേഹ രോഗികളിലും ശരിയായ ഭക്ഷണം, കൃത്യസമയത്തും മാത്രയിലും ഉള്ള മരുന്ന്, വ്യായാമം ഇവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും തദ്വാര പ്രമേഹപാദം അല്ലെങ്കിൽ ഡയബറ്റിക് ഫുട്ട് പോലെയുള്ള സങ്കീർണതകളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാനും സാധിക്കും.
1: പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്ത് ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ

0: മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം, ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 9111230887188 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സാപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കെന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 8.78 ഗിഗാവാട്ട് ശേഷിയുള്ള 24 ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 crore അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 crore അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 lakh crore നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5,356 പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 crore rupee കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക

0: സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്കൃത ഭാഷയുടെ കാലാതീതമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്നതിനാണ് ശ്രാവണ പൂർണിമയിൽ ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ആത്മീയതയിലൂടെ കൂടുതൽ സുദൃഢമായ സൌഹാർദ്ദവും കാരുണ്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പാതയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിലെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. ഇപ്പോൾ
3: ആകാശവാണി.
4: ആവണി പൊന്നുഞ്ഞാൽ.
3: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി കാതോർക്കാം.
5: നമസ്കാരം. ഓണം കഴിഞ്ഞെങ്കിലും അതിൻ്റെ അലയൊലികളൊക്കെ ഇപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ട്. എന്തായാലും അതിൽ ഓണപ്പാട്ടുകളും ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് ആവണി പൊന്നൂഞ്ഞാൽ എന്നാവുമ്പോൾ ചില ഓണപ്പാട്ടുകളെ സ്പർശിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ സിനിമയിലുള്ളതും

അല്ലാത്തതുമായിട്ടുള്ള പാട്ടുകൾ മനസ്സിലുണ്ട്. അതിൽ പെട്ടെന്ന് ആദ്യം വരുന്നത് വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത ഒരു പാട്ടാണ്, കെ ജെ യേശുദാസും സുശീലാമ്മയും കൂടി പാടിയ പാട്ട്, പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ എന്നുള്ളതാണ്. അതിൽ വയലാർ ഒരുപാട് ഓണ ബിംബങ്ങളെ, ഓണത്തിനുള്ള ചടങ്ങുകളുമായിട്ടുള്ള പലതും അതിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാം പൊന്നോണ പൂപ്പട, പൂക്കണ്ണി, പൂക്കളം, അന്നം പൂക്കില, ആലാത്തൂഞ്ഞാല്, ഇങ്ങനെ ഒരുപാട് ഓണബിംബങ്ങളെ കോർത്തിണക്കിയ ഒരു ഓണപ്പാട്ടാണ് അതാവട്ടെ ആദ്യം.

ബാൾസമിന കുടുംബത്തിൽപ്പെട്ട ഇൻപേഷ്യൻസ് കൈനേസിസ് എന്ന ചെടിയും അതിൻ്റെ പൂവും പല കാലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് നമ്മുടെ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ്, അതായത് ഓണക്കാലത്ത്. നമ്മളതിനെ ഓണപ്പൂവ് എന്ന് വിളിക്കുകയും അതിനുള്ള ബഹുമാനവും ഇഷ്ടമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇവിടെയാണ് കവിയുടെ ഭാവന പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ ഓണപ്പൂവിനെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ടൊക്കെ കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഈ ഒരു ഭാഗത്തായിരിക്കാം. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ ആണല്ലോ നമുക്ക് ഇഷ്ടമുണ്ടാവുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ പൂവിന് ഇഷ്ടത്തോടെ വരാനും പുഷ്പിക്കാനും ഉള്ള സ്ഥലവും കാലവും ഈ ഓണക്കാലമാണ്, ഈ തീരമാണ്. അവിടെയാണ് ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടുന്ന, അത് പല സ്ഥലത്ത് യാത്രയാണ്, നീ തേടുന്ന തീരം നിന്നെ മാടി വിളിക്കുന്നു എന്ന് അതിൽ ചേർത്ത് വയ്ക്കുകയാണ് കവി.

ഒ എൻ വി കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകിയ, കെ ജെ യേശുദാസ് പാടിയ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന പാട്ട്, ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ.

ഈ പാട്ടും ആ പാട്ടുള്ള സിനിമയും ഇറങ്ങിയിട്ട് 51 കൊല്ലമായി, അരനൂറ്റാണ്ട് കഴിഞ്ഞു. എന്നാലും ഓണം വരുമ്പോൾ ഇന്ന് റീൽസിലാണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലാണെങ്കിലും എവിടെയാണെങ്കിലുമൊക്കെ ഈ പാട്ടില്ലാതെ ഒരു ഓണവും കടന്നു പോകുന്നില്ല. ലക്ഷണമൊത്ത ഓണപ്പാട്ട് എന്നൊക്കെ വിളിക്കാവുന്ന പാട്ട്.

ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, അർജുനൻ മാഷ് സംഗീതം ചെയ്ത്, വാണിയമ്മ വാണി ജയറാം പാടിയ തിരുവോണം എന്ന സിനിമയിലെ തന്നെ പാട്ട് തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: ഈ ഓണം കെ ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
8: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
9: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
8: 45 ദിവസം
9: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW.

വാണിയമ്മയുടെ പാട്ടാണ് കേട്ടത്.

അതുണ്ട്. ഭാസ്കരൻ മാഷ് എഴുതി, ബാബുക്ക സംഗീതം ചെയ്ത്, എം എസ് ബാബുരാജ് സംഗീതം ചെയ്ത്, ജാനകിയമ്മ പാടിയ പരീക്ഷയിലെ പാട്ട് അവിടുന്നിൻ ഗാനം കേൾക്കാൻ. ജാനകിയമ്മ എന്ന് പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പാട്ട് അതാണ്.

എൻ്റെ അച്ഛൻ്റെ ഒപ്പം തൃപ്രയാറ് ശ്രീരാമ പോളിടെക്നിക്കിൽ ഒരു ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ച ആളാണ് പൂവച്ചൽ ഖാദർ സാറ്. അപ്പം അദ്ദേഹത്തിനെ ഒരിക്കൽ കണ്ട് അച്ഛൻ്റെ ഈ കണക്ഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ ഇനി സാറെന്നൊന്നും വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനൊരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ ഖാദർ അങ്കിളിൻ്റെ ഒരു പാട്ടാണ് ജാനകിയമ്മ പാടിയത്, നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട്, നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ ചാമരം എന്ന സിനിമയിലെ പാട്ട്.

ജാനകിയമ്മയെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജാനകിയമ്മയെ കാണാൻ ഒരവസരമുണ്ടാക്കി തന്നത് ചിത്ര ചേച്ചിയാണ്. ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെയും മാണിയമ്മയുടെയൊക്കെ കാര്യം പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് എൻ്റെ ബാല്യ കൗമാരങ്ങളെ യൗവനത്തിനെയും സ്വാധീനിച്ച ഗായിക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയുടെയും സുജാത ചേച്ചിയുടെയൊക്കെ പാട്ട് കേട്ട് വളർന്ന ഒരു തലമുറയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടില്ലാതെ പറ്റില്ല. ചിത്ര ചേച്ചിയുടെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്, കൈതപ്രസാറിൻ്റെ രചന, ഏറെ പ്രിയമുള്ള കുട്ടൻചേട്ടൻ്റെ എം ജയചന്ദ്രൻ്റെ സംഗീതത്തിലുള്ള ഒരു പാട്ട് നോട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഇത് ചേച്ചി പാടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൽ വെർഷൻ പാടിയതും ഒരു കോഴിക്കോട്ടുകാരനാണ്, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കെ കെ നിഷാദ്. ഏറെ ഇഷ്ടമുള്ള മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി എന്ന പാട്ടാവട്ടെ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: 1000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ, കൈതപ്രത്തിനെ പറ്റി പറയുമ്പോൾ, എന്തായാലും നമുക്ക് ഗിരീഷേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകൾ നമുക്ക് തന്ന ഗാനരചയിതാവാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് MJ ചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിൽ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയിൽ മഞ്ചേരി പാടിയ പാട്ട്, മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടം.

ജാനകിയമ്മയുടെ പാട്ടുകളെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും. അതിനുള്ള സമയം നമ്മളെ ആവണിപ്പൊന്നുഞ്ഞാലിൻ്റെ ഒരു എപ്പിസോഡിനില്ല. അപ്പോൾ ഒരു പാട്ട് കൂടി, അതായത് ജാനകിയമ്മ തൻ്റെ പാട്ട് ജീവിതം നിർത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് പാടിയ ഒരു പാട്ട്, ചാന്ത്പൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ എനിക്കേറെ പ്രിയമുള്ള ജ്യേഷ്ഠ സഹോദരനായ ശരത്തേട്ടൻ്റെ, വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ അമ്മ പാടിയ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി.

പാട്ടെഴുത്തുകാർക്ക് അനൗപചാരികമായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്, രചന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വല്യേട്ടനാണ് ഷിബു ചക്രവർത്തി. നമുക്ക് ആർക്കും എന്ത് കാര്യവും പറയാവുന്ന, സ്വന്തം കാര്യം മാറ്റിവെച്ച് നമ്മുടെയൊക്കെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഷിബുവേട്ടൻ. അതുപോലെ തന്നെ പ്രിയമുള്ള ആളാണ് ഔസേപ്പച്ചൻ മാഷ്. ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്ത ഒരു പാട്ട്, അതിപ്പോൾ കേരളം മുഴുവൻ പാടി നടക്കുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൽ അത് വന്നു. അപ്പോൾ ആ പാട്ട് അന്ന എന്ന് പറയുന്ന ജോഷി സാർ സംവിധാനം ചെയ്ത ഇറങ്ങാതിരുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ദാസേട്ടനും ചിത്ര ചേച്ചിയാണ് പാടിയത്. ആ പാട്ടാവട്ടെ അടുത്തത്. യവന കഥയിൽ നിന്നു വന്ന ഇടയകന്യകേ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആകാൻ കേരളത്തിന്റെ സ്വന്തം

ആദ്യമായിട്ട് ഒരു പാട്ടെഴുത്തുകാരനെ നേരിട്ട് കാണുന്നത് റഫീഖയാണ്. എൻ്റെ നാട്ടുകാരനാണ്, അല്ല അങ്ങനെയല്ല, റഫീഖ് അഹമ്മദിൻ്റെ നാട്ടുകാരനാണ് ഞാൻ. റഫീഖ് അഹമ്മദ് പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, റഫീഖ് അഹമ്മദ് പഠിച്ച കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ നമുക്കൊരു വഴികാട്ടി മുന്നേ നടന്നു പോകുന്ന ആളാണ് റഫീഖ. റഫീഖയുടെ ഒരു പാട്ട് ഇല്ലാതെ ഇത് പൂർണ്ണമാവുന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട റഫീഖ പാട്ടുകളുണ്ട്, അതിലൊന്നാണ് റഫീഖ് അഹമ്മദും ബിജിയേട്ടനും ബിജിബാലും ചേർന്ന് ചെയ്ത ഞാൻ എന്ന സിനിമയിലെ കോട്ടക്കൽ മധു പാടിയ പാട്ട്, മധുവേട്ടൻ പാടിയ പാട്ട്. ശ്രീപദങ്ങൾ മന്ദമന്ദം ഹൃദയ ശ്രീകോവിലിൻ്റെ തിരുനട കടന്നെത്തും ഉഷസന്ധ്യയിൽ.

മണിപ്പൊന്നുഞ്ഞാലിൽ അവസാനമായിട്ട് ഞാൻ കൂടി ഭാഗമായ ഞാൻ എഴുതിയൊരു പാട്ടുകൂടി ചേർക്കുകയാണ്. ഒരുപക്ഷെ ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ലേബൽ എനിക്ക് തന്ന, എന്നെ ആ രീതിയിൽ ആളുകൾ അറിഞ്ഞ പാട്ട്, അതെൻ്റെ ജയേട്ടനുള്ള സമർപ്പണം കൂടിയാണ്. 1983 എന്ന ചിത്രത്തിൽ ഗോപീസുന്ദറിൻ്റെ സംഗീതത്തിൽ ജയേട്ടനും വാണിയമ്മയും പാടിയ ഓലഞ്ഞാലി കുരുവി എന്ന പാട്ട്. അതാവട്ടെ ആമണി പൊന്നുഞ്ഞാലിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനത്തെ.

കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം ബോബി സി മാത്യു. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. ആവണി പൊന്നൂഞ്ഞാൽ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: പണിക്കര് കപ്പിത്താൻ ഒളിയുദ്ധത്തിൽ കേമനാർന്ന് അതുപോലെയർന്ന് ഈ പാറയും
0: പാട്ട സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ.
2: കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി.
0: പ്രദീപ് കൂടക്കലിന്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ.
3: അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എന്റെ ജീവിത ഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: മൻ കി ബാത്.
5: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു
4: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
5: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
4: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
5: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
4: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
5: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
6: ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
7: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
6: വേവ്സ് ആപ്പോ?
7: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
6: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
7: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്.
8: അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

0: ആകാശവാണി FM വാർത്തകൾ.
1: നേപ്പാളിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 469 ഉയർന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് 1545 പേരെയാണ് കാണാതായത്. നേപ്പാൾ പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും ഊർജിത നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നേപ്പാളിലെ 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായില്ലെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കെന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മന്ത്രി കെ മുരളീധരനും സംസ്കൃതി ഭവനിൽ മന്ത്രി സി പി ജോണും പങ്കെടുത്തു. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചകഴിഞ്ഞ് കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ. ജലോത്സവത്തിന് മുന്നോടിയായ സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ എക്കോ വേൾഡ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ വെള്ളിത്തിരയിലേക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04842426397, അല്ലെങ്കിൽ 04842426387. മറ്റൊരു നമ്പർ 94464558588. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 3 മണിവരെ ഞങ്ങളെ വിളിക്കാം. നമുക്ക് വെള്ളിത്തിരയിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം.

0: ഹലോ.
1: ആ ഹലോ,
0: ആ വെളുത്തിരിയാണ്, സ്വാഗതം.
1: അതെ,
0: ആ
1: കൊടരേന്ന് ദിവാരനാണ് വിളിക്കുന്നത്.
0: എവിടുന്ന?
1: തൃശൂർ ജില്ലയിലെ കൊടകര.
0: ആ കൊടകര.
1: ദിവാകരൻ.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ പാട്ട് വേണ്ടേ?
1: പാട്ട് യോദ്ധ സിനിമയില്ലേ, യോദ്ധ.
0: ആ യോദ്ധ. ആ
1: അതിലെ പടകാളിത്തെങ്കിരി.
0: ആ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല. അപ്പൊ ഓണപ്പൊക്കെ
0: ഓണാടി
1: കഴിഞ്ഞു.
0: ആ
1: മഴ മാറിയിട്ടില്ല.
0: മഴ മാറിയിട്ടില്ല. അതെ. ആ തൃശ്ശൂരാന്നല്ലേ പറഞ്ഞേ?
1: നല്ല മഴയാ.
0: എവിടുന്ന വിളിക്കണേ? തൃശ്ശൂർ അല്ലേ?
1: തൃശ്ശൂർ.
0: ആ ഓക്കെ. അപ്പൊ നാളത്തോടെയാണ് അവിടുത്തെ ഓണാഘോഷമൊക്കെ തീരാൻ പോണത് അല്ലേ? തൃശ്ശൂർ.
1: നാളെ തൃശ്ശൂര് പുലിക്കളി.
0: ആ നാളെ നാളെ പുലിക്കളി. ആ ഇന്നും ഉണ്ടല്ലോ. ഇന്ന് ഇന്ന് കുമ്മാട്ടിക്കളി ഇല്ലേ?
1: കുമ്മാട്ടിക്കളി ഇന്നലെ അല്ലായിരുന്നേ?
0: ഇന്നലെയായിരുന്നു. ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിച്ചു. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ ഭാര്യയും മൂന്ന് മക്കള്.
0: റേഡിയോ റേഡിയോയുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിൽക്കുവോ?
1: ആ ശരി, നീക്കാം.
0: ആ
1: ആ
0: ആരൊക്കെയാണ്? ഭാര്യയും മൂന്ന് മക്കളും.
1: ഭാര്യയും മൂന്ന് മക്കളും.
0: ആ അപ്പൊ എല്ലാരും റേഡിയോ കേട്ടോണ്ടിരിക്കാണ് ഇപ്പോ?
1: ഏ
0: റേഡിയോ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹലോ. ഓ മഴയാണോ അവിടെ ഇപ്പോ? ആ ശരി, എന്നാ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. നമുക്ക് പാട്ട് കേൾക്കാം. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. കേൾക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. പറഞ്ഞോളൂ.
1: ഭാര്യ മൂന്ന് മക്കള്.
0: ആ ശരി.
1: രണ്ട് ആൺകുട്ടികള്.
0: ആ
1: ഒരു പെൺകുട്ടി.
0: ഓക്കെ. ആ എല്ലാവരും റേഡിയോ കേൾക്കുന്നുണ്ടോ ഇപ്പോൾ എന്നാണ് ഞാൻ ചോദിച്ചത്. റേഡിയോ എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന്?
1: ജോലിക്കാരാണ്.
0: ആ ഹാ. ഇന്ന് അവധിയില്ലേ ആർക്കും? ഇന്ന് അവധിയില്ലേ ആർക്കും? അപ്പൊ സന്തോഷം. അപ്പൊ എല്ലാവർക്കും അപ്പൊ നമുക്കെന്നാ പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ്, വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ ഈ പാട്ട്?
1: ഭയങ്കര.
0: ആ ശരി ശരി എന്നാ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? വിളിച്ചതിൽ സന്തോഷം.
1: വളരെ സന്തോഷം.
0: ഓക്കെ ഓക്കെ. ബൈ ബൈ.

0: അപ്പുറം പോയിടെ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം.
1: വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം.
0: കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പട കുഞ്ചാളി, നീയോ നിന്റെ പർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി.
1: ചൊട്ടച്ചാടും ദൂരം ചാടും കോഴിച്ചാത്തിന് മാനം വെട്ടാൻ മോഹം.
0: കനസാ കുണതാ പറയാതടിവൈ പൂവേ, കണിച്ചം കണിയും തകിടം മറിയും പൂഹേ.
1: മുറ പറയാൻ ചൊറ പറയാൻ തഴിയനുമുണ്ട് പൊങ്ങച്ചം,
0: അടി പറയാൻ അവതയിടാൻ മടയൽ ചക്കത്തരമൊരു ജഗപോ.
1: മനസ്സിലുവേ മടിയിലുവേ, യമതടിയ മലമടിയ, കടിയ മടയ, കിടിയ കൊടിയ,
0: മറുതേ ചെറുതേ ഓടാ.

0: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ
4: വെറും വൈബ് അല്ല മാസ് വൈബ് മൈ ജി ഓണം മാസ് ഓണം വൈബ്
3: ആഘോഷം തുടങ്ങിയല്ലേ
4: യെസ് ആയിരക്കണക്കിന് സമ്മാനങ്ങൾ 20 കാറുകൾ 25 സ്കൂട്ടറുകൾ ഇന്റർനാഷണൽ ട്രിപ്പ് പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈ ജി തൂക്കി
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി
6: ഹലോ
7: ഹലോ
6: ആ വിളിത്തിരിയിലേക്ക്
7: സ്വാഗതം
6: ഇതാരാണ്
7: ഞാൻ വൈപ്പിൻ്റെ മാഗി ജോർജെന്ന പേര്
6: ആ ഓക്കെ ഓക്കെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് അല്ലേ
7: അതെ അതെ
6: ആ വിളിത്തിര 4 മണിപ്പൂക്കളിലേക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ
7: അതെ അയക്കാറുണ്ട്
6: പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം ഓണം എങ്ങനെയുണ്ടായിരുന്നു
7: ഓണം ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും ഓണ സദ്യ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല
6: പായസം മാത്രം
7: അത് മാത്രം പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാനും ഞങ്ങൾ തനിച്ച മോൻ ഇപ്പഴ ഇവിടെ ഇല്ല മോൻ കാനഡയിലാണ് മോള് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് അവരുടെ വീട്ടിൽ അവിടെ കൊറേ ഫാമിലി ഉണ്ട് അവര് ഒരു 7 ഫാമിലി ഒരുമിച്ച
6: അപ്പൊ
7: അവിടെ നല്ല ഓണ ആഘോഷമൊക്കെ ആയിരിക്കും
6: മകള് കേരളത്തിൽ തന്നെയല്ലേ
7: കേരളത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളു

0: അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അവരുടെ ഫാമിലി കൊച്ചാപ്പന്റെ മക്കള്, അങ്ങനെ ഒരു ഒരു കോമ്പൗണ്ടിൽ
1: കുറെ പേരുണ്ട്.
0: അപ്പൊ അവരെല്ലാരും കൂടെ ഒരുമിച്ചാണ്. ഇപ്പൊ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. അവര ഒരുമിച്ചായിരിക്കും എപ്പോഴും. അപ്പൊ അതാണ് അവൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലേ. അപ്പൊ പിന്നെ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി, മോളുടെ വീട്ടിലേക്ക് പോയി. അവിടെ എല്ലാരുമായിട്ടൊക്കെ കണ്ട് പോകുന്നു. അങ്ങനെ
1: ഏത് പാട്ടാ വേണ്ടെന്ന്?
0: എനിക്ക് പാട്ട് ഞാൻ ഫിലിമില് ഹൃദയം ഇരുവല്ലെന്നുള്ള പാട്ടില്ലേ,
1: ഓക്കെ ഓക്കെ, ചിത്ര പാടിയ പാട്ട്.
0: അതെ, ഇന്നലെ എന്റെ ഇളയ ആങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു.
1: ഓക്കെ, പേരെന്താ? പേര്
0: ബെൻസൺ. അപ്പൊ ആങ്ങൾക്ക് വേണ്ടിട്ട് ഇന്നലൊക്കെ ഞാൻ 4 മണിക്കൂർ ഉണ്ടെന്നു ഞാൻ ചോദിച്ചത്.
1: അപ്പൊ ആങ്ങളക്ക് വേണ്ടിയിട്ടാണ് ബെൻസൺ അല്ലേ, ആങ്ങളക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ പാട്ട്.
0: ആറ് പേരുണ്ട്, അതിൽ ഏറ്റവും ഇളയാളാണ് ബെൻസൺ. മൂത്താള് ചേട്ട, ഞാൻ പിന്നെ ചേച്ചിമാർ രണ്ട് മൂന്ന് പേര്, മോളി, റീന, റാണി.
1: അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ശരി, സന്തോഷം.
0: സംസാരിക്കണം.
1: എന്താണ്
0: സംസാരിക്കണത്? ആരാ?
1: എന്റെ പേര് ശുഭ. അതെ, എനിക്കറിയാം, അറിയാം, നമ്മള് സ്ഥിരം ശ്രോതാവാണല്ലോ, അപ്പൊ നമുക്ക് അറിയാം, ആളെ അറിയാം.
0: ശരി ശരി,
1: ഓക്കെ. അപ്പോ റേഡിയോ ഫ്രണ്ട്സും പിന്നെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലേ, പ്രത്യേകിച്ച് ബെൻസൺ, പെൻസന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ്. ഓ ശരി, ആയിക്കോട്ടെ. അപ്പം സന്തോഷം വെളിത്തിരയിലേക്ക് വിളിച്ചതിന്.
0: താങ്ക് യു.
1: ഓക്കെ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഹലോ, ആ വെളുത്തിരിയിലേക്ക് സ്വാഗതം.
7: നമസ്കാരം,
6: ആരാണ്?
7: എന്റെ പേര് സോമൻ എന്നാണ്.
6: സോമൻ, ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. ഫോണൊന്ന് അടുപ്പിച്ച് പിടിച്ച് സംസാരിക്കോ. ഇപ്പോഴാണ് ക്ലിയർ ആയത്. സോമൻ അല്ലേ? എവിടുന്ന?
7: തൊടുപുഴ.
6: വിളിച്ചിട്ടുണ്ടോ വെളുത്തിരിയിലേക്ക്?
7: വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് വിളിച്ചിട്ടുണ്ട്. ഈ അടുത്ത നാളിലൊന്നും വിളിച്ചിട്ടില്ല.
6: കേൾക്കാറില്ലേ അപ്പോ പരിപാടിയൊന്നും?
7: കേൾക്കാൻ സമയം കിട്ടാറില്ലായിരുന്നു.
6: പകലാണ്,
7: ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഇന്നിപ്പോ വെള്ളത്തിലേക്ക് വിളിച്ചത്. ഏതായാലും ഭാഗ്യത്തിനെ
6: കിട്ടി.
7: ശുഭ മാഡം അല്ലേ?
6: ശുഭ, എന്റെ പേര് ശുഭ.
7: ഇപ്പൊ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു.
6: ഏതാ പാട്ട് വേണ്ടേതാ?
7: എനിക്കാണെങ്കിൽ ഗുരുവായൂർ കേശവൻ സിനിമയിലെ നഭകാഭിഷേകം കഴിഞ്ഞു എന്നുള്ളൊരു പാട്ടാണ്.
6: ശരി,
7: പി ഭാസ്കറിന്റെ വരികൾക്ക് അഞ്ജി ദേവരാജൻ മാഷ്
6: സംഗീതം. പാട്ടിനെ കുറിച്ച് അറിവുള്ള ആളാണ്. പാടുവോ?
7: പാടുവെന്ന് ചോദിച്ചാൽ ഇല്ല, പാടില്ല.
6: എന്നാലും പാട്ടിനെ കുറിച്ചൊക്കെ എല്ലാവരും പാടണം നിർബന്ധമില്ലല്ലോ. ഞാനിങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പാട്ടിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. പാടുവോ?
7: ശരി ശരി.
6: എന്ത് ചെയ്യുന്നു?
7: എനിക്കാണെന്റെ സ്വർണ്ണപ്പണി ആയിരുന്നു. ഇപ്പൊ ഞാൻ ബാങ്കിൽ അപ്രൈസർ ആയിട്ട് പോവാ, ഗോൾഡ് ചെക്ക് ചെയ്യാനായിട്ട്. പല ബാങ്കുകളിലും ഉണ്ട്
6: ഇവിടെ തൊടുപുഴ തന്നെയാണ്.
7: തൊടുപുഴ തന്നെയാ. പാട്ടുകളെ പറ്റിയുള്ള ഒരു മൊത്തത്തിൽ ഒരു ഇതെല്ലാം ഉണ്ട് എന്റെ കയ്യില്. അതിന്റെ ഗാനരചന, അതിന്റെ നിർമ്മാണം, സംവിധാനം, ഏത് വർഷം ഇറങ്ങി, അല്ലെങ്കിൽ ഇതാവായ ആരാണ് പാടിയിരിക്കുന്നത്, സംഗീതം കൊടുത്തിരിക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെ ഒരു ഇതുണ്ട് എന്റെ കയ്യില്.
6: അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണോ ഇത്?
7: അതെ, ഇത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ പാട്ടല്ലേ ഇത്. ഭഗവാനല്ലേ എല്ലാത്തിനും.
6: ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അപ്പോ?
7: ഓണമൊക്കെ ലളിതമായ രീതിയിൽ ആഘോഷിച്ചു.
6: അത്രയും മതിയല്ലോ, നമുക്ക് സന്തോഷം തരുന്ന രീതിയാണ് നമ്മുടെ ഏറ്റവും നല്ല മീൻസ് ഓണാഘോഷം എന്ന് പറയുക.
7: എല്ലാരും അടിച്ചുപൊളിയാണ്, അടിച്ചുപൊളിയാണ്.
6: നമുക്ക് എന്ത് സന്തോഷം തരുന്നു എന്നുള്ളതിലാണല്ലോ നമ്മുടെ ആഘോഷം ഗംഭീരമാണോ അല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തണേ.
7: അതെ അതെ, നമ്മള് നമുക്ക് മാത്രമേ വിലയിരുത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമില്ല. നമ്മളെങ്ങനെയാണോ,
6: അതാണ് അതാണ്. അപ്പൊ താങ്കൾക്ക് ഓണം നന്നായിരുന്നു,
7: ലളിതമായിരുന്നു.
6: അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
7: ഓക്കെ, താങ്ക് യു മാഡം.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyaagatha penkuttiye lahari nalgi pidipichu garbhiniyaakki.
2: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathadi Kerala police aarambhikkukayaanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: ഹലോ.
9: നമസ്തേ മാഡം.
8: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
9: കുട്ടനാട്ടിന്ന് പ്രകാശ്.
8: ഫോൺ കുറച്ചുകൂടെ അടുത്ത് പിടിച്ച് സംസാരിക്കൂ, വളരെ കുറേശ്ശെ എനിക്ക് കേൾക്കണുള്ളൂ.
9: ഇപ്പോഴോ?
8: പറഞ്ഞോളൂ, ആരാണ്?
9: കുട്ടനാട്ടിൽ നിന്ന് പ്രകാശ്.
8: പ്രകാശ്? കുട്ടനാട്, ആലപ്പുഴ അല്ലേ? വള്ളംകളിയൊക്കെ കാണാൻ പോയിരുന്നോ? നെഹ്റു ട്രോഫി?
9: ഇല്ല, പോയില്ല.
8: നിങ്ങളുടെ അടുത്താണോ അത്?
9: ഇല്ല, ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ.
8: ഓ,
9: ഇത് ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ്.
8: ഓ, ഓക്കെ.
9: ചങ്ങനാശ്ശേരിക്ക് 8 കിലോമീറ്റർ
8: അത്രയേ ഉള്ളൂ. അപ്പൊ ശരിക്ക് ചങ്ങനാശ്ശേരി അടുത്താണ്.
9: ആലപ്പുഴ ജില്ലയുടെ കിഴക്കേറ്റം.
8: ഏതാ പാട്ട് വേണ്ടത്?
9: അന്ന് ഗുരുദേവ ജയന്തി അല്ലേ?
8: അതെ അതെ.
9: അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടാ ചോദിച്ച. ശിവഗിരി നാഥ ഗുരുദേവ എന്ന് പറഞ്ഞൊരു പാട്ട്.
8: ഓക്കെ ഓക്കെ.
9: വിശ്വാസ പാടിയ.
8: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആരൊക്കെ ഉണ്ട് വീട്ടില്?
9: വീട്ടിലെല്ലാരും ഉണ്ട്.
8: എല്ലാവരും ഉണ്ട്. താങ്കൾ എന്ത് ചെയ്യുന്നു?
9: ഞാന് ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. കാഴ്ച വൈകല്യം ഉള്ള കാരണം, ഞരമ്പിന്റെ തകരാറ് കാരണം കാഴ്ച നഷ്ടപ്പെട്ടു. കാരണം ഇപ്പം ഒരു 10 വർഷമായിട്ട് പോകുന്നില്ല.
8: ഓ ഓ ഓ. അപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്യാനൊക്കെ പറ്റുമോ?
9: ഫോൺ ചെയ്യാനൊക്കെ
8: പറ്റും.
9: പഴയ ഫോൺ ആവുന്നേ ഉള്ളൂ.
8: ടച്ച് ഫോൺ അല്ല, നമ്മുടെ പഴയ അനലോഗ്.
9: പഴയ ചെറിയ ഫോണല്ലേ.
8: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്? റേഡിയോ വിളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് വെള്ളിത്തിരയിലേക്ക്?
9: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
8: വിളിക്കാറുണ്ടോ വെള്ളിത്തിരയിലേക്ക്?
9: പിന്നെ വിളിക്കാറുണ്ട്. വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചാലും പറഞ്ഞു വിട്ടില്ലേ?
8: അയ്യോ, ആരും ഒരിടത്തും പോയില്ലല്ലോ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനൊന്നുമില്ല, എല്ലാവരും ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്.
9: അല്ല, അഖിൽ സാറ് ലക്ഷദ്വീപ് പോയി, ജയമോഹൻ ദേവികുളത്ത് പോയി, നിങ്ങൾ അറിയുന്നുണ്ട്.
8: അപ്പൊ ഏതാ കേക്കാറ് കൂടുതലും? നമ്മുടെ കൊച്ചി നിലയം തന്നെയാണോ കേക്കാറ്?
9: കൊച്ചി എഫ്എമ്മും റെയിൻബോയും പിന്നെ ആകാശവാണി തിരുവനന്തപുരം.
8: അല്ല, ഞാൻ ചോദിച്ചത് ഈ കുട്ടനാട് ആയതുകൊണ്ട് തിരുവനന്തപുരം കിട്ടാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതോ കൊച്ചി തന്നെയാണോ?
9: ആലപ്പുഴ എഫ്എം ഉണ്ടല്ലോ. തിരുവനന്തപുരത്തിന്റെ ആലപ്പുഴ എഫ്എം.
8: ഓ ഓ ഓ,
9: അത് കിട്ടുന്നുണ്ട്.
8: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? എന്താണ്?
9: അല്ല, ഈ ആകാശവാണി കേൾക്കത്തുള്ളു, വേറെ കേൾക്കത്തില്ല.
8: അതെ അതെ, ഞാൻ ചോദിച്ചത് ആകാശവാണിയുടെ ഏത് നിലയമാണ് കൂടുതലും കേൾക്കണേന്നാണ്. കൊച്ചി നിലയം തന്നെയാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്നാ പാട്ട് കേൾക്കാം.
9: ഓക്കെ.
8: വെളിത്തിരയിലേക്ക് വിളിച്ചതില് സന്തോഷം. ശരി.

0: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ. 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹലോ.
4: ഹലോ.
3: ആ വിളി.
4: നമസ്കാരം.
3: നമസ്കാരം. വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് പള്ളുരുത്തിയിൽ നിന്ന് ലീലാധരൻ.
3: പള്ളുരുത്തി. ആ ഓക്കെ. വിളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്?
4: വിളിച്ചിട്ടുണ്ട്, 4 months മുമ്പ് വിളിച്ചിട്ടുണ്ട്.
3: ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്.
4: ആ ഞങ്ങൾക്ക് കുറച്ച് ഈ ബുദ്ധിമുട്ടുള്ള കുറെ ആളുകളുണ്ട്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും.
3: എന്ത് ബുദ്ധിമുട്ട്?
4: പരിമിതിയുള്ള ആളാണ്.
3: ഓ ഓക്കെ. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് വിളിച്ച അദ്ദേഹത്തെ അറിയോ? ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ കോളറെ അറിയോ?
4: ഇല്ല, അറിയില്ല.
3: ശരി,
4: ആലപ്പുഴ കുട്ടനാടങ്ങാണ്ടല്ലേ?
3: അതെ അതെ അതെ.
4: ഞാനിത് പള്ളുരുത്തി, എറണാകുളം ജില്ലയിലെ പടിഞ്ഞാറേ അറ്റം, കൊച്ചി.
3: എനിക്കറിയാം പള്ളുരുത്തി.
4: ഞങ്ങളുടേതാണ് കൊച്ചി. ആ കൊച്ചിയെ കാക്കനാടുകാരങ്ങളുടെ എടുത്ത് കൊച്ചി FM ആക്കി കളഞ്ഞു. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ഇടക്കൊച്ചി, കുമ്പളങ്ങി, ചെല്ലാനൊക്കെ പെടുന്നതാണ് യഥാർത്ഥ കൊച്ചി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊച്ചി കാക്കനാടുള്ള FM എടുത്താണ് കൊണ്ടുപോയി.
3: കൊച്ചി FM-ന്റെ ഒരു സ്ഥിരം ശ്രോതാവാണോ? പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
4: അതെ അതെ അതെ അതെ. സ്ഥാപകൻ മുതൽ സ്ഥാപിച്ച

0: കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ റേഡിയോ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നത് വേണ്ട 60കൾ മുതൽ തുടങ്ങിയതാണ്
1: റേഡിയോ കേൾക്കാൻ.
0: റേഡിയോ കേൾക്കാൻ
1: പിന്നെ ഏതാ പാട്ട് വേണ്ടത്?
0: കാഴ്ച ബുദ്ധിമുട്ടുണ്ടായിട്ട് കുറച്ചു കാലമായിരുന്നു.
1: ഓ അതെ അല്ലേ. ആ അതിനു മുൻപേ റേഡിയോ കേൾക്കുമായിരുന്നു, ഇപ്പൊ കുറെ കൂടെ റേഡിയോയുടെ അടുത്തു എന്നാണോ? പാട്ട് പറയൂ, ഏതാ പാട്ട് വേണ്ടേ?
0: പാട്ട് കണ്ണകിയില ഒരു പാട്ടുണ്ട്, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് കാരണം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളും സുഹൃത്തുക്കളും ആത്മഹത്യങ്ങളുമായിട്ടുള്ള ഒരുപാട് പേര് ഈ ഓണക്കാലത്തും ഇല്ല.
1: അവരെയൊക്കെ ഒന്ന് ഓർക്കാനായിട്ടാണ് ഈ പാട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
0: വിശേഷം ഓണം അങ്ങനെ നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ നമ്മളുടെ
1: ലളിതമായ രീതിയിൽ
0: അങ്ങോട്ട്
1: അടിച്ചു പൊളിച്ചു എന്നാണ്.
0: ഇല്ല, അടിയും ഇല്ല പൊളിയും
1: ഇല്ല,
0: അത് നേരത്തെയും ഇല്ല ഇപ്പോഴും ഇല്ല.
1: സദ്യയിലും പായസത്തിലും മാത്രം ഒതുക്കി
0: ഒതുക്കി
1: പുലിക്കളിയും ഓണത്തല്ലോ ഒന്നും ഇല്ല നമുക്ക്,
0: ഒന്നുമില്ല.
1: അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ
1: ഓക്കെ ശരി.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചമയ്ക്കാൻ പറ്റുന്നുണ്ട്.
3: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണത്. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും.
2: ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
4: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
5: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
6: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
0: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഹലോ.
8: ഹലോ,
7: വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം.
8: നമസ്കാരം.
7: നമസ്കാരം, ആരാണിത്?
8: എന്റെ പേര് സുഷമ.
7: ഞാന്
8: തൃപ്പൂണിത്തുറ ലേബർ എരൂർ എന്ന സ്ഥലത്താ ഇപ്പൊ
7: താമസിക്കണേ.
8: അതെ അതെ അതെ, ഞാൻ ട്രിവാൻഡ്രത്തുകാരിയാണ്. ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്നു.
7: എരൂര് അല്ലെ? എരൂരാണ് താമസിക്കണേ ഇപ്പൊ.
8: അതെ അതെ അതെ.
7: അപ്പൊ നമ്മുടെ കൊച്ചി എഫ് എം ഒക്കെ കേൾക്കാറുണ്ട് ഇവിടെ വന്നപ്പോ.
8: അല്ല, എനിക്ക് സമയം ഞാൻ അവിടത്തെ ഫുൾ ആകാശവാണിയുടെ ആളായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്ക് സമയം കിട്ടുമ്പോഴേക്കും ഞാൻ കേൾക്കാറുണ്ട്. രാവിലെ തൊട്ട് ആശയിച്ചിയുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെഡി ആയി ഇറങ്ങാം.
7: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പ്രോഗ്രാം വെച്ചിട്ടാണ് രാവിലത്തെ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലോക്കിന്റെ ആവശ്യം ഇല്ലാന്ന് അല്ലേ?
8: അതെ അതെ, ഞാൻ ആകാശവാണിയുടെ ഒരു പ്രേമലേഖനം നാടകം ചങ്ങമ്പുഴ പാർക്കിലുണ്ടായിരുന്നു. ഞാനവിടെ വന്നു ലൈവായിട്ട് കാണാനായിട്ട്.
7: അപ്പൊ എല്ലാരെയും കണ്ടോ?
8: NSJ കണ്ടായിരുന്നു, അഖിലിനെ കണ്ടു, പിന്നെ നമ്മുടെ സാറിനെ കണ്ടായിരുന്നു.
7: ശശികുമാർ സാറിനെയോ?
8: ശശികുമാർ സാറിനെ കണ്ടു. അപ്പൊ സാറ് പറഞ്ഞു ഞാനും ട്രിവാൻഡ്രത്തിന്നാ വന്നേന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കുഞ്ഞിലേ തൊട്ട് ആകാശവാണിയിൽ കത്തൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്.
7: ഓ, ഏതിലേക്കോ? ഓർമ്മ ചിന്തിലേക്കോ?
8: ഇവിടെയല്ല,
7: ട്രിവാൻഡ്രത്ത്.
8: ഞാൻ ഇപ്പൊ ഇവിടെ വന്നതല്ലേ, ബാങ്കിലാ വർക്ക് ചെയ്യണത്.
7: പിന്നെ അവധിയാണ്, അതാണ് കുത്തി ഇരുന്ന് വെള്ളിത്തിരയിലേക്ക് വിളിച്ചത്.
8: ഞാൻ ലീവ് എടുത്തു, എനിക്ക് നാട്ടിൽ പോവാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനും ലീവ് എടുത്തു. ഇവിടെ എന്റെ കൂടെ ആരുമില്ല, ഞാനും ഒരു പെറ്റും മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി സംഗീതത്തിന്റെ ആളാണ്. അപ്പൊ പിന്നെ എനിക്കിപ്പോ ട്രാൻസ്ഫർ ആയി. ട്രാൻസ്ഫർ ആയപ്പോഴേക്കും കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം. ഞാന് ഇത് ഡെഡിക്കേഷൻസ് ഉണ്ട്,
7: പറഞ്ഞോളൂ.
8: ആകാശവാണിയില് കാക്കനാടുള്ള എല്ലാവർക്കും.
7: പിന്നെ
8: ഞാൻ മ്യൂസിക് പഠിക്കുന്നുണ്ട് ഓൺലൈനില്, വിജാവന്തി മ്യൂസിക്കുള്ള എല്ലാവർക്കും. പിന്നെ കലാലയത്തില് വീണയ്ക്ക് പോകുന്നുണ്ട്, കലാമണ്ഡലത്തില്. അവിടെയുള്ള എല്ലാ
7: കൂട്ടുകാരും മൾട്ടി ടാലന്റഡ് ആളാണ് സുഷമ.
8: എന്റെ ഫാന, എന്റെ മോൻ ഒരു കുഞ്ഞു മ്യൂസിക് പ്രൊഡ്യൂസർ ആണ് ഇപ്പൊ. പുള്ളി ഇപ്പം ബാംഗ്ലൂര് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവന് വേറെ കോഴ്സിനൊന്നും പോവാൻ താല്പര്യമില്ലായിരുന്നു,
7: മ്യൂസിക് റിലേറ്റഡ് മാത്രം മതി.
8: അവൻ ജനിച്ച് എഴുന്ന സമയം തൊട്ട് വേണിച്ചേട്ടന്റെ നമ്മളൊരു പേപ്പർ കാർഡ് ഇട്ടിട്ട് ചിറ്റ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അവൻ അന്ന് തൊട്ട് സംഗീതമാണ്, രണ്ടു കുട്ടികളും സംഗീതവും നൃത്തവും എല്ലാം അഭ്യസിച്ചവരാണ്. എനിക്കായത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാന് ബാങ്കിങ് ജീവിതത്തിന്റെ ഇടയിൽ പ്രഷറൈസ് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ
7: ഇതും കൂടെ നമ്മൾ ഒപ്പിക്കുന്നു.
8: അങ്ങനെ
7: ഏതാ ഏതാ പാട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.
8: ഞാൻ എന്റെ പ്രിയപ്പെട്ട വേണിച്ചേട്ടന്റെ ചന്ദനമണിവാതിൽ പാതിക്കാരി.
7: ഓക്കെ,
8: അതാ. മാഡത്തിനൊക്കെ സുഖമാണല്ലോ?
7: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു.
8: പ്രീതി മാമിന്റെ ശബ്ദം ഞാൻ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്നതാണ്.
7: പ്രീതി മാം,
8: പിന്നെ NSJ അറിയാം, അഖിലിനെയും അറിയാം.
7: വിളിക്കാറുണ്ട് അപ്പൊ വെള്ളിത്തിരയിലേക്ക്? വിളിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്?
8: ഇല്ല, ഞാൻ ഇന്നലെ നമ്പർ നോട്ട് ചെയ്തത് തെറ്റിപ്പോയി.
7: ഓ അതെ,
8: 8888 എൻഡിങ് വരുന്ന മൊബൈൽ, മറ്റേ മൊബൈൽ നമ്പർ അത് വാട്സപ്പിലായിരുന്നു. 4 മണിപ്പൂവിൽ ഞാൻ ചിലപ്പോ മെസ്സേജ് അയക്കാറുണ്ട്.
7: അപ്പൊ
8: ചിലര് പറയും മംഗ്ലീഷ് ആയിപ്പോ, എനിക്ക് മലയാളം ഇല്ല ഇതില്. അപ്പൊ ഞാൻ മലയാളം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പല
7: വായിക്കാൻ ബുദ്ധിമുട്ടാണത്.
8: വയസ്സായിട്ടുള്ള നമുക്കത്
7: എളുപ്പമായിരിക്കും. അതെ, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തന്നെ നമ്മൾ വായിക്കണം എന്നില്ലല്ലോ. ഈ എയും ഈയും ഒക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും
8: ഒന്ന് രണ്ടൊക്കെ എടുത്തു പരാതിയും പരിഭവത്തോടെയൊക്കെ അയക്കുന്ന മനുവോ അങ്ങനെ ഒരാളില്ലേ?
7: ഓ ഓ ഉണ്ട്.
8: പുള്ളി എടുത്തു, പുള്ളി എടുത്തിട്ട് ഞാൻ ആവശ്യപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടില്ലായിരുന്നു, ജാനകി അമ്മയുടെ ഒരു സോങ് ആയിരുന്നു ആവശ്യപ്പെട്ടത്. തമിഴാണ്, ഞാൻ ബോർഡറാണ്, അപ്പം തിരുവിതാംകൂറാണ്. അപ്പം ആ പാട്ട് ഞാൻ ആവശ്യപ്പെട്ടപ്പോഴേക്കും അവര് ഇട്ടില്ലായിരുന്നു. അതിനുശേഷം 4 മണിപ്പൂവില് വേറൊരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാനകി അമ്മയുടെ ഈ പാട്ട്. പക്ഷെ അപ്പോഴും അത് കൊടുത്തില്ല, അത് വേറെ തെറ്റിച്ചായി ഇട്ടത്. ഇതൊക്കെ വാച്ച് ചെയ്യുമ്പോൾ,
7: അപ്പൊ ഇതിന്റെ ഇടയില് ജോലിയുടെ ഇടയില് 4 മണിപ്പൂക്കളൊക്കെ കേൾക്കാനുള്ള സമയം കിട്ടാറുണ്ട്?
8: ഇല്ല, സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേയും
7: സെക്കൻഡ് സാറ്റർഡേയും പിന്നെ സൺഡേയും.
8: രണ്ട് റേഡിയോ വാങ്ങി വെച്ചിട്ടുണ്ട്. മേളയില് ക്ലാസ്സിന് ഇരിക്കുമ്പോ ഇവിടെ ഉണ്ട്, പിന്നെ താഴെയും ഒരു എഫ് എം ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം മേടിച്ചതായിരുന്നു.
7: സന്തോഷം. വേറെ അപ്പൊ ഓണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു?
8: ഓണം പ്രത്യേകിച്ച് ബാങ്കില് ആഘോഷമായിട്ട്.
7: അതെ അതെ അതെ. അത് പക്ഷെ കഴിഞ്ഞ ആഴ്ചയല്ലായിരുന്നോ ഓണാഘോഷങ്ങളൊക്കെ? കഴിഞ്ഞ ആഴ്ച തീർന്നില്ലേ? ഞാൻ ചോദിച്ചത് നമ്മുടെ വീട്ടിലെ ഓണം എങ്ങനെയുണ്ടായിരുന്നു?
8: ലാസ്റ്റ് വർക്കിംഗ് ഡേ മൺഡേ ആയിരുന്നു.
7: ഓ,
8: ഞങ്ങള് എല്ലാവരുടെയും തിരക്കൊഴിയട്ടെ എന്ന് വെച്ചിട്ട്,
7: ഉത്രാടത്തിന്റെ തലേ ദിവസം.
8: അതെ, വീട്ടിൽ പ്രത്യേകിച്ച് എല്ലാരും ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. അപ്പൊ എനിക്ക് പോയി വരാൻ ഇവളുള്ളത് കൊണ്ട്, പെറ്റ്സ് ഉള്ളത് കൊണ്ട് എനിക്ക്
7: കൊണ്ടുപോണം.
8: അപ്പൊ അതിന്റെ ഇനിയിപ്പം ഒരു ചേച്ചിയുടെ മോളുടെ കല്യാണം 12th ട്രിവാൻഡ്രത്ത്. അപ്പൊ പോണം. പക്ഷെ ഇവള് ഭയങ്കര ട്രാവലിങ്ങിന്റെ ആവശ്യക്കാരിയാണ്. നമ്മളിപ്പോ കാക്കനാട് അങ്ങോട്ട് വന്നാലും ഇവള് വണ്ടിയിൽ കൂടെ കാണും.
7: മനസ്സിലായി മനസ്സിലായി.
8: എല്ലാവർക്കും സംഗീതം അറിയാം, എല്ലാവർക്കും.
7: അപ്പൊ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഇഷ്ട ഗാനമാണ് ഇത് അല്ലേ?
8: വേണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ മോൻ ഏത് വേദിയിൽ കയറിയാലും. അന്നേരം ഔസേപ്പച്ചൻ സാർ ഒരു ദിവസം ചോദിച്ചു, വേണുവിന്റെ പിൻഗാമിയാണോ എന്ന് ചോദിച്ചു. ഓഡിഷൻ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് ഓരോരുത്തരും. ട്രിവാൻഡ്രത്ത് ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ.
7: അപ്പം
8: ഓരോടത്തായിട്ട് ലിറ്റിൽ മാസ്റ്റർ മുതൽ ഞാൻ കൊണ്ടുപോകുന്നതാണ് ഇവരുടെ ഓരോ പ്രോഗ്രാമിനായിട്ട്. അപ്പം ഓരോരുത്തരും പോകുമ്പോഴേക്കും ഓരോരുത്തരും ചോദിക്കും.
7: ഓക്കെ. അപ്പൊ എല്ലാരും പാടുന്ന ആൾക്കാരാണ് അപ്പൊ വീട്ടിലുള്ള എല്ലാവരും?
8: അത്യാവശ്യം എല്ലാരും. നമുക്കതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല, എന്നാലും ഇപ്പൊ നമുക്കൊന്ന് ചെയ്യാമെന്നൊരു അതിനൊരു പ്രായപരിധി ഒന്നും ഇല്ല.
7: അതെ അതെ. അപ്പൊ ഒരു രണ്ടുപേര് പാടുന്നുണ്ടോ ഈ ഇഷ്ടഗാനത്തിന്റെ?
8: ഇഷ്ടഗാനം ഒരുപാടുണ്ട്, ഒരുപാട്.
7: അല്ല, ഈ ചോദിച്ച പാട്ടിന് തന്നെ രണ്ടുപേര് പാടാല്ലോ?
8: എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ ലിറിക്സ് അങ്ങ് പോകുമല്ലോ. മാഡം, ഞാൻ ഒന്ന് പാടാം,
7: പിന്നെന്താ?
8: ലളിത ഗാനം രണ്ടുപേര് പാടട്ടെ?
7: ഓ, ആയിക്കോട്ടെ.
8: ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്ലാലല്

0: ഹലോ.
1: ഹമ്മിങ്ങാ പാടിയത്.
0: ആ അതെ അതെ, ഞാൻ വെച്ച് പെട്ടെന്ന് കോള് കട്ടായിരുന്നു ഇടയിൽ നിന്ന് പോയപ്പോ. നമുക്കെന്നാ പാട്ടിലേക്ക് പോയാലോ നേരിട്ട്, അല്ലെങ്കിൽ പാട്ട് മുഴുവൻ കേൾക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല.
1: ഓക്കെ മാഡം.
0: ഓ ശരി, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ
0: ശരി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ പൂർണ്ണമാകുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശുഭ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം രാധാകൃഷ്ണപിള്ള, രത്നാഭായ്. പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് ഡെയ്സി, ബിജു, ജിസ്മി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 59:20. പ്രിയ ശ്രോതാക്കളെ, ഇനി 3 മണിക്ക് ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര, നാടകം തിരുവനന്തപുരം റിലേ.

0: ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര നാടകം. രചന രമേശ് കാവിൽ. പങ്കെടുക്കുന്നവർ പി വിജയലക്ഷ്മി, രത്നമ്മ മാധവൻ, പി എം ദീപ, എൽ സി മാത്യു, എ എം വനജ, ഉഷാനാരായണൻ, നിലമ്പൂർ മണി. ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്. ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര.
1: എവിടെയാണ് മാഡം?
2: മഞ്ഞക്കരയിലേക്കാ.
1: മഞ്ഞക്കരയിൽ എവിടെയാ?
2: ശാന്തിനികേതൻ വൃദ്ധസദനം.
1: മഞ്ഞക്കരയിൽ മയിൽമല ഭാഗത്ത് ഉള്ളോട്ടാണ് മാഡം ഈ ശാന്തിനികേതൻ. അവിടെ ആരെ കാണാനാ?
2: അവിടുത്തെ എല്ലാവരെയും എനിക്ക് കാണണം.
1: മാഡം എവിടെന്നാ വരുന്നത്?
2: ഞാനൊരു പത്രപ്രവർത്തകയാണ്, ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിടയിൽ ഇനി സംഭാഷണങ്ങളില്ല. എന്നെ ശാന്തിനികേതനിൽ എത്തിച്ചു തന്നാൽ മതി.
1: ഓ, ഇതാണ് മാഡം ശാന്തിനികേതൻ.
2: ആ, ചാർജ് എത്രയായി?
1: 80 രൂപ.
2: ആ, ഇതാ, ഇത് വെച്ചോളൂ. ഇവിടെ എത്തിച്ചു തന്നതിന് വളരെ നന്ദി. ഇടയ്ക്ക് മറുത്തു പറഞ്ഞതിന് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ.
1: ഏയ്,
3: ആരാണെന്നും മനസ്സിലായില്ല.
2: ഞാൻ നിരുപമ വേണുഗോപാൽ, റൈറ്റ് ഒപ്പീനിയൻ പത്രത്തിലെ ജേർണലിസ്റ്റാണ്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം.
3: ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്?
2: ഇവിടുത്തെ അന്തേവാസികളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരണം.
3: അത് മുഴുവനായി ചെയ്തു

0: തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലർക്ക് പത്രക്കാരെ കാണുന്നതേ അലർജിയ, മറ്റു ചിലർക്ക് ഓർമ്മകളോട് തന്നെ വെറുപ്പാ.
1: തൽക്കാലം എനിക്ക് ഒരാളെ കാണാനുള്ള അനുവാദം തന്നാ മതി.
0: ആരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്?
1: കുട്ടൂലി, കാപ്പൊങ്ങൽ താഴവീട് ഒറ്റക്കുന്ന് പിയ്യോ.
0: ഓ, അവരിവിടെയുണ്ട്. കുറച്ച് പ്രായം കാണും, സംസാരിക്കാനൊന്നും വലിയ താല്പര്യമുണ്ടാവാൻ വഴിയില്ല.
1: കാണാൻ അനുവാദം തന്നാ മതി.
0: അവരിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷമായി കാണും. ബന്ധുക്കളാരും ഇല്ല അത്രേ, ആരും ഇതേവരെ അന്വേഷിച്ചു വന്നിട്ടുമില്ല. നിങ്ങൾ അവരുടെ ആരെങ്കിലും ആണോ?
1: ഇന്നലെ വരെ ആരുമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആരൊക്കെയോ ആയതുപോലെ.
0: ശരി, ഞാൻ അവരെ വിളിപ്പിക്കാം. വിമല, നമ്മുടെ കുട്ടൂലിയെ ഒന്ന് വിളിച്ചോളൂ, ഇവർക്ക് എന്തോ സംസാരിക്കാനാണ്.
1: ഞാൻ ഇന്നലെ ഒറ്റക്കുന്ന് കടവിലെ പുതിയ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് പോയിരുന്നു. രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാമാന്യം വലിയൊരു പാലം.
0: ആ പാലവും ഈ കുട്ടൂലിയും തമ്മിൽ എന്താ ബന്ധം?
1: പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് കരുതുന്നതാവും ന്യായം. എന്നാൽ കുട്ടൂലിയമ്മയെന്ന് ഒരു ദേശം മുഴുവൻ ആദരപൂർവ്വം വിളിക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ നിമിത്തമായത് ആ ഒറ്റക്കുന്ന് പാലമാണ്.
0: ആ, അത് ശരി. ആ, ഇതാണ് നിങ്ങൾ അന്വേഷിച്ചെത്തിയ കുട്ടൂലിയമ്മ. ഇവരെ നിങ്ങൾക്കറിയാമോ?
2: ഇല്ല, എനിക്ക് ആരെ അറിയില്ല. ആരും ഇനെ കാണാൻ വരുന്നതും എനിക്കിഷ്ടല്ല.
0: കേട്ടില്ലേ അവർ പറഞ്ഞത്? അവർക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ലെന്ന്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം.
1: 7 ദിവസത്തെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ഇവരിവിടെയാണെന്ന് കണ്ടെത്തിയത്. പിന്നെ 1 ദിവസത്തെ ദീർഘയാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. ഞാൻ കൊണ്ടുവന്നത് ഇവരെ ഏൽപ്പിക്കാനെങ്കിലും എനിക്ക് അനുവാദം തരണം.
0: ആഹാരമാണെങ്കിൽ പുറത്തുനിന്നുള്ളത് ഞങ്ങൾ സ്വീകരിക്കാറില്ല.
1: അല്ല, ഇതൊരു പ്രസംഗമാണ്. ഒറ്റക്കുന്ന് പാലം ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രസംഗം. ആ പ്രസംഗമാണ് എന്നെ ഇത്രയും ദീർഘമായ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്.
2: ഒറ്റക്കുന്ന് പാലം വന്നോ? അതിന്റെ പണിയൊക്കെ തീർന്നോ? അതിന്റെ പാലം.
1: തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി മന്ത്രി പ്രസംഗിച്ചത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹമായി ഈ കുട്ടൂലിയമ്മയെ കാണണമെന്ന്. ഈ വിരലുകൾ തൊട്ട് ധൈര്യം സംഭരിക്കണമെന്ന്.
2: മോളേതാ, ഒറ്റക്കുന്നില് ഏത് വീട്ടിലെയാ? അവിടൊക്കെ എനിക്ക് നല്ല നിശ്ചയ. ഒറ്റക്കുന്നുകാരൊക്കെ നല്ലോല നല്ലോല്.
1: ഈ ശാന്തി നികേതനിലെ അന്തേവാസികൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും ഈ കുട്ടൂലിയമ്മ ആരാന്ന്. അവരൊക്കെ അറിയണം. എല്ലാവരെയും വിളിക്കൂ. ഈ പ്രസംഗം അവരെ കേൾപ്പിച്ച് ഞാൻ തിരിച്ചുപോയിക്കൊള്ളാം.
0: വിമല, എല്ലാരെയും വിളിച്ചോളൂ, ഒരു പ്രസംഗം കേൾക്കാനല്ലേ.
1: എല്ലാരും എത്തിയോ? നമുക്ക് നിശബ്ദരായിരുന്നു ഈ പ്രസംഗം കേൾക്കാം.
2: ഭാരതിയമ്മ വന്നിട്ടില്ല, അവരും കൂടി വന്നിട്ട് മതി പ്രസംഗം കേക്കല്.
0: അവരവിടെ മുറിയിൽ തനിച്ചിരിക്കാവും, വിളിച്ച് ശല്യം ചെയ്യണ്ട. മാത്രമല്ല, അവർക്ക് ഈ പ്രസംഗവും മറ്റും കേൾക്കാൻ ഇഷ്ടമില്ലാന്ന് പലപ്പോഴും പറഞ്ഞതാ.
2: ഞാൻ പോയി വിളിച്ചവരും.
1: ആരാ ഈ ഭാരതിയമ്മ?
3: ഞങ്ങളൊക്കെ അമ്മയാ. എന്ന് വെച്ച വയസ്സ് അത്രയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾക്ക് അമ്മ തന്നെയാ. എന്നും കഥകൾ വായിച്ചു തരുന്ന, കാര്യം പറഞ്ഞു തരുന്ന, നാമം ചൊല്ലി കേൾപ്പിക്കുന്ന ഞങ്ങളുടെ ഭാരതിയമ്മ.
2: ഇതാ ഭാരതിയമ്മ വന്നേ, ഇനി നിങ്ങള് തുറന്നോളി, എല്ലാവർക്കും കേക്കാലോ. ഇന്റെ നാട്ടിലെ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി പ്രസംഗിച്ചതാ, ഇന്റെ മോള് പിടിച്ചോണ്ട് വന്നതാ.
1: ശരിയാ, ഒറ്റക്കുന്ന് പാലത്തിന്റെ ഉദ്ഘാടനം എന്റെ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു. വലിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. ആ കടവിൽ തടിച്ചുകൂടിയ ഗ്രാമീണരിൽ കണ്ണു തുടയ്ക്കാത്തവർ ആരും ഉണ്ടായിരുന്നില്ല അന്ന്. ഞാൻ പ്രസംഗം കേൾപ്പിക്കാൻ പോവുകയാണ്.
4: ഇതൊരു നിയോഗമാണ്. കുട്ടിക്കാലത്ത് ഞാൻ എന്നും സഞ്ചരിച്ചിരുന്ന ഈ പുഴയുടെ കുറുകെ കെട്ടിപ്പൊക്കിയ പാലം എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടി വരിക. ഒറ്റക്കുന്ന് കടവിൽ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം അന്നൊക്കെ ഒരു പേരെ വിളിച്ചിരുന്നുള്ളൂ, കുട്ടൂലിയമ്മ. കടത്തു തോണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ സ്വന്തം കുട്ടൂലിയമ്മ. 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചിരുന്നത് അക്കരയുള്ള വിദ്യാലയത്തിലായിരുന്നു. മഴ നിമിർത്ത പെയ്യുന്ന ജൂൺ മാസത്തിൽ കടത്തു തോണിയുടെ കൊമ്പത്തിരുത്തി എന്നെ അക്കരെ എത്തിച്ച അവരിന്ന് എവിടെയാണാവോ. ഇടവ് പേമാരിയിൽ നനഞ്ഞു തീരാതെ എന്റെ പുസ്തകങ്ങളെ ചേർത്ത് പിടിച്ച ആ സ്നേഹത്തുഴ ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചുഴികളൊക്കെ കുതിച്ചു പാഞ്ഞ പുഴയെ മനക്കരുത്തുകൊണ്ട് മുറിച്ചു കിടന്ന ആ അമ്മ ഈ ഒറ്റക്കുന്നിന്റെ പെൺകരുത്തായിരുന്നു. അവരുടെ തോണിത്തുഴയിലായിരുന്നു ഒരു ഗ്രാമത്തിന്റെ സുരക്ഷിത യാത്ര. ഇന്ന് 2 ഗ്രാമങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയാണ്. ഒരു വലിയ പാലം

0: വർഷങ്ങളായി കൈതൊടാതെ നിന്ന ഗ്രാമജീവിതങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. വികസനത്തിന്റെ രജതരേഖകൾ മിന്നിത്തെളിയുമ്പോൾ കടവിൽ കയറിലൊടങ്ങിക്കിടക്കുന്ന ഭൂതകാലത്തിന്റെ തോണിയും അതിന്റെ കൊമ്പത്തിരുന്ന് തുഴഞ്ഞ കുട്ടൂലിയമ്മയും എന്റെ കണ്ണുകളെ ഈറനണിയിക്കുകയാണ്.
1: കേട്ടല്ലോ പ്രസംഗം. ഇതാ ഈ കുട്ടൂലിയമ്മയെ കുറിച്ചാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഉച്ചത്തിൽ സംസാരിച്ചത്.
2: ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല ഈ കഥകളൊന്നും. ഒരു ഗ്രാമത്തിന്റെ യാത്രയുടെ അത്താണി ഈ സത്രത്തിൽ തന്റെ ജീവിതയാത്രയിലാണെന്ന് ആരറിയാൻ.
3: എല്ലാരും ഒന്ന് കാണായിരുന്നു. എന്നിട്ട് പാലത്തിന്റെ ചോട്ടിലൂടെ ഒരോസം കൂടി തോണി ഇറക്കണായിരുന്നു.
1: പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഓടിയത് ആൾക്കൂട്ടത്തിലേക്കായിരുന്നു. കുട്ടൂലിയമ്മയെ കാണാനുള്ള അതിയായ കൊതി. പക്ഷേ ആർക്കും അവരെവിടെയാണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ അവരെവിടെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു.
3: ആടുന്ന് പോരേണ്ടി വന്നതാ, അതുകൊണ്ട് ഞാനിപ്പം ചാവാണ്ട് ബാക്കിയായി. സുധാകരന്റെ ഒപ്പം പോലച്ചക്ക് ഇങ്ങ് പോന്നു, പിന്നെ ഓനെയും കണ്ടിക്കില്ല.
1: പത്രക്കാർ ചില രഹസ്യങ്ങൾ പറയാൻ പാടില്ല. എന്നാലും പറയാം, സുധാകരനാ നിങ്ങൾ ഇവിടെയാണെന്ന് എന്നോട് പറഞ്ഞത്. അന്നത്തെ ആൾക്കൂട്ടത്തിൽ അവനുണ്ടായിരുന്നു പ്രസംഗം കേട്ട് കണ്ണു നനയാൻ.
2: ഇവിടെ ഓരോരുത്തർക്കും ഒരുപാട് കഥകളുണ്ട് പറയാൻ, പക്ഷെ ഞങ്ങളാരും അതൊന്നും കുത്തിക്കുത്തി ചോദിക്കാറില്ല. പത്രക്കാരെ ഒന്നും ഞങ്ങൾ ഇവിടെ അധികം പ്രവേശിപ്പിക്കാറുമില്ല. മറ്റൊന്നും ഉണ്ടായിട്ടല്ല, കുത്തി നിറച്ച ഓർമ്മകളെ പുറത്തെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ.
1: ഇപ്പോൾ കുട്ടൂലിയമ്മ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ മന്ത്രിക്ക് അതൊരു അത്ഭുതവും ഈ സ്ഥാപനത്തിന് സഹായവും കിട്ടും. ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിക്കും. പുറം ലോകം അറിയട്ടെ ഈ ശാന്തിനികേതനെ കുറിച്ച്.
4: അയ്യോ അത് വേണ്ട മോളെ, പുറം ലോകം അറിയാതെ താമസിക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഇല്ലാതാക്കണോ? ഇവിടെ ഞങ്ങൾ സംതൃപ്തരാണ്. നേരത്തിന് ആഹാരം, രോഗത്തിന് മരുന്ന്, വിനോദം, വിശ്രമം, അങ്ങനെയെല്ലാം ഉണ്ട്. പുറം ലോകത്തെ വിളിച്ചറിയിച്ച് അതില്ലാതാക്കണോ?
1: ഇവിടെ ഇങ്ങനെ ഒരിടമുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്വകാര്യത വാർത്തയാക്കി എനിക്ക് ആളാവാൻ ഉദ്ദേശമില്ല.
4: ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്നേഹബഹുമാനങ്ങൾ ഉണ്ടായിട്ടും കുട്ടൂലി ഇതാ ഇവിടെ തനിച്ച്. മോള് കേട്ടിട്ടുണ്ടാവില്ല ഈ വയറ്റാട്ടിക്കമ്മയെ കുറിച്ച്. നവജാത ശിശുക്കളുടെ ആദത്തെ കരച്ചിൽ കേട്ട കാതുകൾ, കുഞ്ഞു ശരീരങ്ങൾ ഏറ്റുവാങ്ങി പുണ്യം ചെയ്ത കൈകൾ, ഇവിടെ വൃദ്ധലോകത്തിന്റെ ഏകാന്തതയിൽ പുറത്തു പറയില്ലെങ്കിൽ വലിയൊരു നോവൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാരതിയമ്മയ്ക്കും പറയാനുണ്ട്. എന്താ കേൾക്കണോ? അങ്ങനെയെങ്കിൽ എന്റെ മുറിയിലേക്ക് പോരെ.
5: നമുക്ക് എല്ലാവർക്കും ഭാരതമ്മയുടെ മുറിയിലേക്ക് പോകാം. അവിടെ ആവുമ്പോ ഒരു സുഖാ, വീട്ടിൽ പോയ പോലെ ഒരു സുഖം.
4: ആ വാ മോളെ, ഒരു പ്രസംഗത്തിന്റെ തുമ്പ് പിടിച്ച് ഇവിടെ വരെ വന്നതല്ലേ, ഒരു കാപ്പി കുടിച്ചിട്ട് പോയാ മതി.
3: ആട്ടുമോളെ, നിന്റെ മോൾ എന്റെ ചെറ്റപ്പുര കണ്ടീനു, അതൊക്കെ പോലെ ബാക്കിയുണ്ടോ?
1: ആളുകൾ പിരിഞ്ഞു പോന്നിട്ടും എനിക്ക് ആ ഗ്രാമം വിട്ടുപോരാൻ തോന്നിയില്ല. ആഘോഷത്തിന്റെ തൊങ്ങലുകൾ തൂക്കിയ പുഴക്കരയിൽ ചോറ്റുപാത്രത്തിന്റെ വട്ടത്തിൽ ഇത്തിരി മണ്ണ്, ചിതലുകൾ തിന്നു തീർക്കാതെ ബാക്കി വെച്ച ഒരു നാരായണ കിളിക്കൂട്, തൊട്ടപ്പുറത്ത് താങ്ങും തണലുമില്ലാതെ പക്ഷാഘാതം വന്ന് തളർന്നു പോയൊരു തോണിത്തുഴ, കുട്ടൂലിയമ്മയുടെ ഓർമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങൾ. അവിടെ വെച്ചാ ഞാൻ സുധാകരന് കണ്ടത്. ആസ്മ പിടിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോ ആശുപത്രിയിലാക്കിയതും, തിരിച്ചേൽപ്പിക്കാൻ ബന്ധുക്കളില്ലാത്തപ്പോ ഇവിടെ കൊണ്ടുവന്നാക്കിയതും അവൻ സങ്കടത്തോടെയാ പറഞ്ഞത്.
3: ഇവരാരും ഇന്റെ കഥ കേട്ടിക്കില്ല, മന്ത്രി പറഞ്ഞത് നേരാ. എത്ര ആളിയാ ഈ കുട്ടൂലി തുഴഞ്ഞു തുഴഞ്ഞു അക്കരെ എത്തിച്ചത്? പാതിരക്കള്ളന്മാര്, ഒളിസേവക്കാര്, നക്സലൈറ്റുകള്, മതവും ജാതിയും പണവും നോക്കാതെ പ്രേമിച്ചവര്, പനിച്ചു പനിച്ച് തളർന്നു പോയൊരു സ്കൂളിൽ പോയ കുട്ടികള്, പട്ടാളത്തിലേക്ക് ചരക്കും കൊണ്ടുപോയ കച്ചവടക്കാര്, നിക്കക്കള്ളിയില്ലാതെ നാടുവിട്ട സാധുക്കളും. കുട്ടൂലിക്ക് വിശ്രമമില്ലായിരുന്നു, തുഴച്ചിലോടെ തുഴച്ചിലും.
1: പുരുഷന്മാരായിരുന്നില്ലേ അധിക യാത്രക്കാരും? പാതിരാക്കി പോലും തനിച്ച് തുഴേണ്ടി വന്നിട്ടില്ലേ? വല്ല ചീത്ത സംഭവങ്ങളും
3: ഉണ്ടായിട്ടില്ല. യാത്രക്കിടയിൽ ഒരാളും ഈ കുട്ടൂലിന്റെ മേത്ത് തൊട്ടിക്കില്ല, അതിനുള്ള ധൈര്യം ഒരുത്തനും കാണിച്ചിട്ടില്ല. ആ
1: തോണിത്തുഴ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടാവും എല്ലാവരും. പിന്നെ ഈ മലക്കരുത്ത് പോരെ സകലരെയും ഭയപ്പെടുത്താൻ.
3: തോണിത്തുഴ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല മോളെ, 10-12 ആള് ഒന്നിച്ചു പോകുമ്പോ തുഴ വലിച്ചെറിഞ്ഞു വായ പൊത്തിപ്പിടിച്ച ഒന്നും ചെയ്യാനാവൂല. പാതിരായ്ക്കും പതറാതെ തുഴയുന്ന എന്റെ ധൈര്യം തന്നെയാ പോലെ മിണ്ടാണ്ടാക്കിയത്. എന്റെ വർത്താനം കേട്ട് എല്ലാവർക്കും മോഷിഞ്ഞിട്ടുണ്ടാവും. മോള് വന്ന് പറയിച്ചപ്പം നെഞ്ചിലൊതുക്കിയത് പുറത്തേക്ക് ചാടി. അത്ര തന്നെ.
4: അതെ, നിരുപമയുടെ വരവ് ഞങ്ങളിൽ ചിലരുടെ ഓർമ്മകളുടെ പെട്ടി തുറപ്പിച്ചു. ഒരു ഗ്രാമത്തെ മുഴുവൻ തുഴഞ്ഞ് കരക്കടുപ്പിച്ച ഞങ്ങളുടെ കുട്ടുപുലിയമ്മയെ കുറിച്ച് കൂടുതൽ അറിയാനുമായി.
1: ലോകം അറിയാതെ പോകുന്ന നേരുകൾ ഒരുപാടുണ്ടാവും. അറിയുന്ന പേരുകളേക്കാൾ എത്രയോ കൂടുതലാണ് അറിയാതെ പോകുന്ന നേരുകൾ. എന്റെ പത്രത്തിന്റെ പേജുകൾക്ക് ഇത്രയും നീറുന്ന ഓർമ്മകളെ അടുക്കി വെക്കാനുള്ള കരുത്ത് കാണില്ല. തീർച്ച
3: ഈ ദിവസം മരിച്ചാലും മറക്കൂലേ ഈ കുട്ടൂലി. പോകാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്കുന്നു കണ്ണിൽ കണ്ടപോലെയായി. മോളെ പടച്ചവും കാക്കും. ഇനി മോളെ ഒറ്റക്കുന്നു പോവോ? പോകുമ്പോ എന്റെ പഴയ തൊഴ ഒന്നുകൂടി പോയി നോക്കണം. എന്നിട്ട് മോളെ തോളില് അതിന്റെ പോട്ടം പിടിക്കണം. എനിക്ക് ചാവുന്നതിന്റെ മുന്നേ ഒന്ന് കാണാന്.
4: വയറ്റാട്ടി കമലയ്ക്കും ഒരുപാട് പറയാനുണ്ടാവും. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പിറുപിറുക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്.
5: പറഞ്ഞു തുടങ്ങിയ പിന്നെ ഒരുപാടുണ്ടാവും. അടയച്ച് പെയ്യുന്ന മഴ എന്തൊക്കെയാ ഒഴുക്കി കൊണ്ടുപോവാന്ന് നമുക്കറിയാൻ പറ്റോ? പറ്റില്ല.
1: ഒരുപാട് പ്രസവങ്ങൾ കണ്ടതല്ലേ, ചോരയിലൂടെ പിറന്നു വീഴുന്ന കുരുന്നുകളുടെ കരച്ചിൽ കേട്ടതല്ലേ, കോടാനുകോടി അമ്മ പ്രാർത്ഥനകളുടെ സാഫല്യത്തിന്റെ സന്തോഷം അനുഭവിച്ചതല്ലേ, മറ്റാർക്കും പറയാനാവാത്ത എന്തൊക്കെയോ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും.
4: സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമായാലും പറഞ്ഞോളൂ. കമല പറഞ്ഞോളൂ.
5: കൊന്നയൂർ എന്നായിരുന്നു എന്റെ ദേശപ്പേര്. അവിടുത്തെ കുന്നിൻ ചെരുവിലായിരുന്നു എന്റെ വീട്. പണ്ട് തൊട്ടേ പേര് കേട്ട വയറ്റാട്ടികളുള്ള കുടുംബം. എനിക്കും അതായിരുന്നു വഴി.
1: എത്ര കുട്ടികളുടെ ജന്മത്തിന് സാക്ഷിയായിട്ടുണ്ടാവും.
5: കീറി കൃത്യമായിട്ട് പറയാൻ പറ്റൂല മോളെ. എന്നാലും ഒരുപാടുണ്ടാവും. അധികവും ചെയ്യിച്ചതാ. പ്രസവത്തിൽ ചത്തുപോയത് കുറവാ.
4: അപ്പോ ആശുപത്രിയിൽ പോകേണ്ട കേസൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ?
5: ഇല്ലാന്ന് തന്നെ പറയാം. പള്ളേലാവുമ്പം തന്നെ ഞാൻ കൂടെ കൂടെ ചെല്ലും. വയറ് കണ്ടാൽ അറിയാം കൊഴപ്പുണ്ടാവോന്ന്. വല്ല സംശയവും തോന്നിയാൽ ആശുപത്രി പോവാൻ പറയും. അതുകൊണ്ട് കൈപ്പഴ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാ ഓർമ്മ.
1: അതെ, ഒരു പൊട്ട ചോദ്യാ, എന്നാലും ചോദിക്കാലോ.
5: ചോദിച്ചോളൂ.
1: പെറ്റ് വീണാൽ കുഞ്ഞിന്റെ ലിംഗം നോക്കാതെ ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റുമോ?
5: പിന്നല്ലാണ്ട് കരച്ചില് കേക്കുമ്പോ തന്നെ ആണോ പെണ്ണോന്ന് ഉറപ്പിക്കാൻ പറ്റും.
1: അതെങ്ങനെയാ?
5: അതെ, കൊറക്കെ കരയുന്നത് പെൺകുട്ടികളായിരിക്കും. ഒച്ച കൂടുതൽ ഓരി. പിന്നെ ജീവിതകാലം മുഴുവൻ പതുക്കെ കരയാൻ തന്നെയാ അവരുടെ വിധി. വലിയ ഒച്ചയിൽ കരയുന്ന പെൺകുട്ടിയോള് പിന്നെ എങ്ങനെയാ ഒച്ച പോയി മിണ്ടാണ്ടാവണതെന്ന് മോക്കറിയോ?
4: കമല ഇപ്പം പറഞ്ഞത് വലിയൊരു നേര. വളരും തോറും ഒച്ച പോകുന്ന പെൺ ജന്മങ്ങൾ ആരാ അവരുടെയൊക്കെ ഒച്ച ഒടുക്കിക്കളഞ്ഞത്?
1: മറ്റാര്? ഈ സമൂഹം തന്നെ. ആൺകുട്ടിയെ സ്വന്തം വീട്ടിൽ വളരാൻ പഠിപ്പിക്കുന്നു, പെൺകുട്ടിയെ അന്യന്റെ വീട്ടിൽ വളരാൻ പരിശീലിപ്പിക്കുന്നു. ഉറക്കെ ശബ്ദിക്കാൻ പാടില്ലെന്ന് തുടർച്ചയായി ഓർമ്മപ്പെടുത്തുമ്പോൾ ആരാണ് നിശബ്ദരാവാത്തത്?
3: തോണി കിട്ടാൻ വേണ്ടി ഒറ്റക്കുന്നിലെ പെൺകുട്ടികളെ കൂക്കി പഠിപ്പിച്ചത് ഈ കുട്ടൂലിയാ. ആണുങ്ങളിൽ ചിലർ അതിനെ കണ്ണൂരിട്ട് പേടിപ്പിക്കാൻ നോക്കിയതാ. തോണിത്തോനെ പൊന്തിച്ചപ്പം ഒക്കെ ഒന്നങ്ങ് അടങ്ങി.
5: ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്റെ കയ്യിലൂടെ വന്ന കുട്ടിയാ. ഒരിക്കൽ ആ ഗ്രാമം എന്നെ ആദരിച്ചിരുന്നു. 100 ജന്മങ്ങൾക്ക് സാക്ഷിയായ സ്ത്രീ എനിക്ക് പോലും ഒരു മെഡലും തന്നു. പേറെടുത്തു പേര് കേട്ട കമല പെറ മാത്രം മറന്നുപോയി. അതുകൊണ്ട് മൂപ്പര് മരിച്ചപ്പോ കുന്നുമേൽ ഒറ്റയ്ക്കായി. പേര് മാറി കീറായപ്പോ ആദരിച്ചുപോലും മറന്നു. ഒടുവിൽ എങ്ങനെയോ ഇവിടെ എത്തി. ഈ മുറിയിലിരിക്കുമ്പോ ഒരു സുഖ. വീടിനുള്ളിൽ ഇരിക്കുമ്പോലെ.
4: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വകാര്യതയുടെ ഒരു സുഖത്തെ കുറിച്ച്? ഇന്നിപ്പൊ മോള് വന്നപ്പോഴാ പുറം ലോകത്തെ കുറിച്ച് ഓർത്തു തുടങ്ങിയത്. മോള് ഒരുപാട് യാത്ര ചെയ്തതല്ലേ, ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും വിശ്രമിക്കാം.
1: ഏയ് വേണ്ട, ഒരു ക്ഷീണം തോന്നില്ല. അല്പം കൂടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോവും. പത്രത്തിൽ എഴുതാൻ തോന്നുന്നില്ല, പക്ഷേ മനസ്സിലുണ്ടാവുമെല്ലാം.
5: കുടുംബത്തിൽ ആർക്കെങ്കിലും പേറ്റുന്നവ് വന്നാ പാതിരയ്ക്ക് ആണുങ്ങൾ വന്ന് വിളിക്കുക. പായും ചുരുട്ടി ചോട്ടും കത്തിച്ച് ഞാൻ അവരുടെ കൂടെ കുന്നിറങ്ങും. അനാവശ്യമായിട്ടൊന്നും നോക്കിയിട്ട് പോലുമില്ല ഒരുത്തനും. കയ്യിലെ കത്തുന്ന ചൂട്ട് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. കൊത്തിക്കെടുത്തി വാരി പിടിച്ച എന്താ ചെയ്യ? പാതിരയ്ക്ക് കത്തിയ ചൂട്ടിന്റെ കണ്ണിലെ ഒരു പെണ്ണിന്റെ കനലുണ്ടായിരുന്നു. മുഴുവൻ ദഹിപ്പിക്കാനുള്ള ഒരു കനൽ. ഇപ്പോഴത്തെ കാലം കേട്ടതാ മോളെ, സൂക്ഷിക്കണം.
6: അല്ല, നമ്മൾ അടുക്കളയിലാക്കി ഇങ്ങളൊക്കെ വലിയ ഭർത്താനാന്ന് കേട്ട് പത്രത്തിൽ നാരായണ പെൺകുട്ടികൾ വന്നു എന്നും

0: ഉണ്ടാവും അല്ലേ?
1: ഓ, ഉണ്ടാവും. രാത്രി വണ്ടിക്കേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ.
2: ഞമ്മളെ പൊരേന്റെ ഒരു പത്താറ് വീടന്നാ. പലകാലത്തിന്റെ പണിയായിരുന്നു ഞമ്മടെ ബാപ്പാക്കും ഉമ്മാക്കും. നാട്ടില് മുഴുവൻ നുറുക്കും പത്തിരിയും കായപ്പവും കലത്തപ്പവും ഒന്നും വേണ്ട, ഒക്കെ ഞമ്മടെ വീട്ടുകാരെ ഉണ്ടാക്കി കൊടുക്ക. ഒടുവിൽ ഞമ്മളെ പേര് പത്തിരി പാത്തുമ്മ എന്നായി.
1: അത് കൊള്ളാലോ, പത്തിരി പാത്തുമ്മ.
2: ഞമ്മക്ക് അങ്ങനെ വിളിക്കുന്നത് വലിയ ഇഷ്ടാ. പുഞ്ചിരിക്കരയിൽ ബാപ്പ ഒരു ചായക്കച്ചവടം തുടങ്ങി. ഉമ്മടെ ബാപ്പാക്കും ഉമ്മാക്കും ഒറ്റ മോളാ. കച്ചവടത്തിന് വലിയ വരുമാനമൊന്നും കിട്ടൂല. ഒത്തുവൊപ്പിച്ചൊന്ന് പോവും. ഭക്ഷണം കഴിച്ച് കടം പറഞ്ഞു പോയാലോട്. കാശ് ചോദിക്കുന്നത് അള്ളാക്ക് പറ്റാത്ത പണീന്നാ ബാപ്പാന്റെ വിശ്വാസം. ഒടുവിൽ കടം കയറിയപ്പോ ഞമ്മളാ പറഞ്ഞത് ചായപ്പീടിയ പാത്തുമ്മ നോക്കുന്നു. ഒരു രാത്രി ചുരുട്ടം വലിച്ച് കിടന്ന ബാപ്പ പിന്നെ എണീറ്റില്ല. ഉമ്മയും കിടന്ന കിടപ്പിലായി. ഞമ്മള് കച്ചവടവും ഒറ്റയ്ക്ക് നോക്കി.
1: ഇതാണ് ധൈര്യം, ഒറ്റയ്ക്ക് പൊരുതാനുള്ള ചങ്കൂറ്റം.
0: ഞങ്ങൾ ഇവിടെ സുഭിക്ഷമായി കഴിയുന്നത് പാത്തുമ്മാന്റെ കൈപ്പുണ്യത്തിലല്ലേ.
2: പുലച്ചയ്ക്ക് ചൂട്ടും കത്തിച്ച് പൊരേന്നിറങ്ങും, ഒറ്റയ്ക്ക് വന്ന് ചായപ്പീടിയെ തുറക്കും. സമാവറിലെ കണില്ല ധൈര്യം. ചായ വാങ്ങുമ്പോ പോലും കൈക്ക് തൊട്ടിക്കില്ല ആരും. മൂത്തേക്ക് കുറച്ചേരം നോക്കിയ ഞമ്മളങ്ങ് കൊടുക്കും നട്ടാ മുളയ്ക്കാത്ത രണ്ട് പച്ചത്തറി. പിന്നെ നീട്ടിക്കില്ല ഒരു കണ്ണും. സമാവറിലെ വെള്ളം പാർന്ന് ഞമ്മളെ കടന്നു പിടിച്ചാ ഒന്നും ചെയ്യാനാവൂല. പക്ഷേ വെടക്കത്തരം തോന്നിയിട്ടില്ല അന്നൊരാണിന്.
1: ആണിനെ പോലെ ഉശിരോടെ ഒറ്റയ്ക്ക് നിന്നാൽ ഒരാൾക്കും തൊപ്പിക്കാനാവില്ലെന്ന് തെളിയിച്ചിട്ട് ഉമ്മ എന്തേ ഇവിടേക്ക് പോന്നു?
2: അത് തലയിലേത്ത് അള്ളാന്റെ വര. അത് തേച്ചാ പോവൂല മോളെ. ഞമ്മക്ക് ഇവിടെ വരാനായിരിക്കും യോഗം.
0: അതുകൊണ്ട് നമ്മളൊക്കെ കാണാനും ഒന്നിച്ച് ജീവിക്കാനും കാരണമായി. ദൈവത്തിന് സ്തുതി.
3: ഇന്നേ തെരഞ്ഞു വന്നപ്പോ മോക്ക് ഒരുപാട് ആളെ കിട്ടിയില്ലേ? ഇവിടെ ഞങ്ങൾക്ക് പരമസുഖം.
0: മോളെ ഇനിയുമുണ്ട് ഇവിടെ ധാരാളം ആളുകൾ. കൊച്ചു ത്രേസ്യാക്ക് ചിക്കൻ പോക്സ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ അവളായിരിക്കുമായിരുന്നു മുന്നിലുണ്ടാവുക. പഴയ ഓർമ്മകളെ ദിവസവും ഒന്ന് കുത്തി പൊക്കിയില്ലെങ്കിൽ കൊച്ചു ത്രേസ്യാക്ക് ഉറക്കം വരില്ല.
1: കൊച്ചു ത്രേസ്യാക്ക് എന്തൊക്കെ ഓർമ്മകളാ പറഞ്ഞു തീർക്കാനുള്ളത്? അടുത്ത വരവിൽ അതൊക്കെ കേൾക്കാലോ.
0: ആ, അറിയപ്പെടുന്ന ഒരു നാടക നടിയാ കലാമുകളം കൊച്ചു ത്രേസ്യ. 100-150 നാടകങ്ങളിലായി 1000-ൽ മരങ്ങുകളിൽ വ്യത്യസ്ത വേഷങ്ങൾ ആടി തിമിർത്തിട്ടുണ്ട് കൊച്ചു ത്രേസ്യ.
2: നേരാ, ഞമ്മളധികം നാടകം ഒന്നും കണ്ടിട്ടില്ല. പക്ഷേങ്കിലേ ത്രേസ്യന്റെ അഭിനയം ഞമ്മക്ക് കാണിച്ചു തന്നപ്പോ വല്ലാണ്ട് ഇഷ്ടായി നാടകത്തോട്.
0: ആ, വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് സമയമായി. അത് മുടക്കാറില്ല. 1 മണിക്കൂർ സമയം എല്ലാവരും മനസ്സറിഞ്ഞ് ധ്യാനിക്കും, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും.
1: എല്ലാവരും മനസ്സു തുറന്നു, അമ്മ മാത്രം ഒന്നും പറഞ്ഞില്ല. ഇനി വരുമ്പോ ആവല്ലേ?
0: ഇന്നിവിടെ എന്റെ മുറിയിൽ താമസിക്കാം. പുലരോളം കഥയും പറഞ്ഞിരിക്കാം. ഒന്നും പത്രത്തിൽ എഴുതില്ലെങ്കിൽ ഞാൻ തയ്യാറാ.
1: ഓ, എങ്ങ ഞാനിന്ന് തിരിച്ചു പോകുന്നില്ല. നാളെ കാലത്തുള്ള തീവണ്ടിക്ക് പോയിക്കോളാം.
0: പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. മോൾ എന്റെ മുറിയിൽ കയറിയിരുന്നോളൂ.
1: ഓ,
0: മറ്റുള്ളവർ കേൾക്കാതെയേ എനിക്ക് സത്യം പറയാനൊക്കൂ.
1: ആവട്ടെ.

0: മോളെ, ഇതാണ് എന്റെ മുറി. എല്ലാ സൗഭാഗ്യങ്ങളുള്ള ഒറ്റ മുറി വീട്. രാത്രി വൈകുകളും എല്ലാവരും ഇവിടെ ഉണ്ടാവും. പിന്നെ തനിച്ച് ഉറക്കം വരാണ്ടാവുമ്പം ഇതൊക്കെ എടുത്ത് വായിക്കും.
1: ആരൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ പേടിയാവുന്നുണ്ട്.
0: 3 മക്കൾ, നല്ല സ്നേഹമുള്ളവര്. 2 ആണും 1 പെണ്ണും. 2 പേർ അമേരിക്കയിലും മറ്റേയാൾ റഷ്യയിലും. ഒരാൾ അമേരിക്കയിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നു, മറ്റേയാൾ അവിടെ ഡോക്ടറാ. മകളും ഭർത്താവും റഷ്യയിലാ. 2 പേരും അവിടെ ഡോക്ടർമാർ.
1: എന്നിട്ട് അമ്മ ഇവിടെ തനിച്ച് മക്കൾക്ക് വേണേൽ കൊണ്ടുപോകാമായിരുന്നു അല്ലേ?
0: എന്റെ നാട്ടുകാരുടെ വിചാരം ഞാനിപ്പോൾ അമേരിക്കയിലാണെന്നാ. അങ്ങനെ പറഞ്ഞ ഞാൻ എന്റെ വീട് വിട്ടിറങ്ങിയത്. യാത്ര പറയാൻ എത്തിയവരൊക്കെ അമേരിക്കൻ ജീവിതം മംഗളകരമാവട്ടെ എന്ന് ആശീർവദിച്ചാണ് പിരിഞ്ഞത്.
1: സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞത് വേദനയോടെയാണെന്ന് എനിക്ക് മനസ്സിലായി.
0: അല്ല, എന്റെ മക്കളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തത് വലിയ ശരിയാണ്. എന്റെ പരിചരണത്തിന് അവർ വലിയൊരു തുക ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. ഈ മുറി ഒരു വീട് പോലെ ഒരുക്കിയെടുത്തത് കണ്ടില്ലേ? ഇവിടുത്തെ അന്തേവാസികളുടെ പരിരക്ഷയ്ക്കും നല്ലൊരു തുക മാസാമാസം ഇവിടെ എത്തിക്കുന്നുണ്ട്. അമേരിക്കയിലാണെന്ന് നാട്ടുകാരോട് കള്ളം പറയേണ്ടി വന്നു

0: എന്നത് നേരാ?
1: അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്?
0: അത് മനസ്സിലാവണമെങ്കിൽ എന്റെ ജീവചരിത്രം മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പോ ഇന്നത്തെ ഉറക്കവും പോവും. എനിക്കിത് പതിവാ.
1: ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസം ഉറങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്?
0: എന്നാ കേട്ടോളൂ. 1947 ആഗസ്റ്റ് 15 രാത്രി 1 മണിക്കാണ് ഞാൻ ജനിച്ചത്. ലോകം ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്ന രാജ്യത്തായിരുന്നു എന്റെ ജനനം. അച്ഛൻ മകൾക്ക് ഭാരതി എന്ന് പേരിട്ടു. കുട്ടിക്കാലം സന്തോഷകരമായിരുന്നു. ചന്ദനക്കാട് ഗ്രാമത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടി. 24-ാമത്തെ വയസ്സിൽ വിവാഹം. ഒരു സൈനികനായിരുന്നു എന്റെ ഭർത്താവ്. തുടരെ തുടരെ 3 പ്രസവങ്ങൾ. 30 തികയുമ്പോഴേക്കും വിധവ. 32 തികയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ. തോറ്റുകൊടുത്തില്ല. ഭർത്താവിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. 3 കുട്ടികളെയും പഠിപ്പിച്ച് വലിയവരാക്കി. ഉയർന്ന ജോലിക്കാരായി അവർ വിദേശത്തേക്ക് പോയി.
1: അമ്മയെ സമ്മതിക്കണം. ദുരന്തങ്ങൾക്ക് നേരെ തലയുയർത്തി പിടിച്ച ഈ അസാമാന്യ ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്താണ്.
0: നമ്മളെക്കാൾ ദുരിതമുള്ളവർ എത്രയോ ഉണ്ട് മോളെ. പണത്തിന് പ്രയാസമില്ലാത്തതിനാൽ എനിക്ക് ജീവിതത്തെ നേരിടാൻ എളുപ്പം സാധിച്ചു.

0: മക്കളെല്ലാവരും പോയപ്പോഴുണ്ടായ ശൂന്യത ഇവിടെ വന്ന ശേഷമാണോ തീർന്നത്?
1: അല്ല, അവരാരും എന്നെ വിട്ടുപോയതല്ല. വിദേശത്ത് പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് നാട്ടിലിറങ്ങി. ഒറ്റയ്ക്കാവുന്നവരെ എന്നാലാവുന്നത് സഹായിച്ചു. പെണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി. അങ്ങനെ ഭാരതിയമ്മ നാട്ടിൽ എല്ലാവർക്കും പരിചിതയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാട്ടുകാർ എന്നോട് സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞു. നിന്നു സർവതന്ത്ര സ്വതന്ത്രയായി വലിയ വോട്ടിന് ജയിച്ചു. അതോടെ എന്റെ കണക്കുകൂടലുകൾ തെറ്റിത്തുടങ്ങി. അനീതി എന്ന് തോന്നുന്നതിനെതിരെ ശബ്ദിച്ചു. ഒടുക്കം ഒരു കരിങ്കൽ ക്വാറി വിഷയത്തിൽ പ്രകൃതിക്കൊപ്പം നിന്നു. ശത്രുക്കളായി, ഭീഷണിയായി, മക്കൾക്ക് പൊറുതിയില്ലാതായി. പക്ഷേ ഒരു നാട് മുഴുവൻ കൂടെ നിന്നു. വീടിനു ചുറ്റും സുരക്ഷ തന്നു. അമ്മയെ അതിരറ്റ് സ്നേഹിച്ച മക്കൾക്ക് അത് മതിയായിരുന്നില്ല.
0: അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാൻ തോന്നുന്നു. പെണ്ണിനും പ്രകൃതിക്കും വേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള നല്ല മനസ്സിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ ഒരാൾ ഈ മുറിക്കകത്ത് ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല.
1: അതാണ് മോളെ ജീവിതം. ഇളയ മകനായിരുന്നു എല്ലാ തിരക്കിനിടയിലും നാട്ടിലെത്തിയത്. അമ്മ ഇവിടെ നിൽക്കേണ്ടെന്ന് സ്നേഹപൂർവ്വം കൽപ്പിച്ചതും അവനായിരുന്നു. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ആയിരുന്നു മക്കളുടെ പ്ലാൻ. പക്ഷേ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നില്ലല്ലോ. ഒടുവിൽ എല്ലാവരും യോജിച്ചൊരു തീരുമാനത്തിലെത്തി. അമേരിക്കയിലേക്കെന്നും പറഞ്ഞ് നാടുവിടുക. യാത്രാരേഖകൾ ശരിയാവുന്നതുവരെ ഒരു ഇടത്താവളത്തിൽ ചേക്കേറുക. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഭാരതിയമ്മ നാടുവിട്ട് ഈ അമേരിക്കയിലെത്തിട്ട് 5 വർഷമായി. എനിക്കിവിടെ അങ്ങ് പിടിച്ചു. മക്കളോട് തീർത്തു പറഞ്ഞു, ഇതാണ് എന്റെ വാഷിംഗ്ടൺ എന്ന്. ഈ സുരക്ഷിതത്വത്തിൽ അവർക്കും ആശ്വാസം.
0: ഒരു സിനിമാ കഥ പോലെ എന്റെ പത്രത്തിൽ എഴുതി ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നില്ല. ആട്ടെ, അമ്മയ്ക്ക് നാട്ടിൽ പോകണമെന്ന് തോന്നാറുണ്ടോ?
1: ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ വനവാസം കഴിഞ്ഞിട്ട് വേണം ആ യാത്ര. ജന്മനാട്ടിലേക്കൊരു മടക്ക യാത്ര. അടുത്ത അവധിക്ക് മക്കളെല്ലാവരും ഒന്നിച്ചാണ് വരിക. ഈ അമ്മയെയും കൊണ്ടുപോകാൻ.
0: ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയ അമ്മയ്ക്ക് ഈ അജ്ഞാതവാസം ഉൾക്കൊള്ളാനാവുന്നുണ്ടോ?
1: ഞാൻ ഇവിടുത്തെ താമസം ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ എന്റേത് മാത്രം ഒരു ഒളിവ് ജീവിതം പോലെയാണ്. ഇവിടെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളോട് പിണങ്ങി അവരറിയാതെ ഇവിടേക്ക് പോന്നു എന്നല്ലാതെ. കുട്ടൂരമ്മയെ കുറിച്ചൊരു വാർത്ത വന്നാൽ അതവർക്ക് വലിയ കാര്യമായേക്കുമായിരുന്നു. പക്ഷേ അന്ന് എന്റെ ഒളിവ് ജീവിതം പിടിക്കപ്പെട്ടാലോ?
0: വേണ്ട, ഞാനായിട്ട് ആ വാർത്ത തൽക്കാലം കൊടുക്കുന്നില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫീച്ചറായി ചെയ്യാം.
1: അയ്യോ, നേരം പുലർന്നു, മോക്ക് പോണ്ടേ.
2: ചായ കുടിക്കുന്ന ശീലം ഉണ്ടോ നിങ്ങക്ക്? ദാ, ഞമ്മക്ക് എല്ലാവർക്കും പുലച്ചയ്ക്ക് എന്നെ കിട്ടണം. പാത്തുമ്മാക്ക് പണ്ടേയുള്ള ശീല.
1: മോളെ, മോള് വേഗം റെഡിയായിക്കോ.

0: ഇന്നലെ നല്ലോണം ഉറങ്ങിയോ?
1: എവിടെ ഉറങ്ങാൻ, എന്റെ പഴമ്പുരാണോ കേട്ട് ഉറങ്ങാണ്ടിരുന്നു.
2: ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ സ്നേഹ നിമിഷങ്ങൾ സമ്മാനിച്ചതിന് നിങ്ങളോടൊക്കെ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്.
3: മോളിനി എപ്പോഴെങ്കിലും ഒറ്റക്കുന്നിന് പോവോ? അവിടുത്തെ വിശേഷം പറയാൻ ഇനി ഇങ്ങോട്ട് വരുവോ?
4: നമ്മളെ പുഞ്ചിരിക്കരയിൽ പോകുമ്പം പത്തിരി പാത്തുമ്മാനെ ചോദിക്കാൻ മറക്കണ്ടോളെ. നമ്മുടെ പിടിയിൽ ഇപ്പം ആരായിരിക്കും കച്ചവടം ചെയ്യുന്നത്?
0: കൊന്നയൂര് പോകുമ്പോ വയറ്റാട്ടി കമലേന്റെ പുര വെറുതെ ഒന്ന് ചോദിച്ചോളെ, അതൊക്കെ നിലം കുത്തി വീണിട്ടുണ്ടാവും. നോക്കാൻ ആളില്ലാണ്ടാവുമ്പോ പുരയും വീണു പോവില്ലേ?
1: എല്ലാവർക്കും ജന്മനാടിനെ ഓർക്കാനായി ഇല്ലേ? മറവിയുടെ കയങ്ങളിൽ നിന്ന് ഭൂതകാലത്തെ പിടിച്ചുയർത്തിയത് മോള. ഇവിടെ എല്ലാവരും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നവരാ. ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും അവർ ചിന്തിക്കാറില്ലായിരുന്നു. ആ മോൾക്കിനി പത്രത്തിൽ തിരക്കാവുമ്പോ നമ്മളെയൊന്നും ഓർമ്മ കാണില്ല അല്ലേ?
2: ഏയ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ പോവും. അവിടെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും പലതും ചോദിച്ചറിയും. എന്നിട്ട് വീണ്ടും ഒരിക്കൽ ഇവിടേക്ക് വരും. ഉറപ്പാ, ഉറപ്പ്.
1: പോകുമ്പോ മോള് മാനേജറെ കണ്ട് നന്ദി പറയണം. ആദ്യമായിട്ടാ പുറത്തു നിന്നൊരാള് ഇവിടെ താമസിക്കുന്നത്.
2: തീർച്ചയായും ഒറ്റവാക്കിൽ തീർക്കാനാവില്ല ഈ കടപ്പാട്. പറയാതെ മനസ്സിൽ സൂക്ഷിച്ച നല്ല വാക്കുകൾ മാത്രം മതിയാവും എനിക്കിനി സന്തോഷിക്കാൻ.
1: മോളെ, മോളിതൊന്ന് നോക്കൂ, ഈ പുസ്തകം.
2: ഇതൊരു ദേശത്തിന്റെ കഥയല്ലേ? ഇതിന്റെ പുതുവണം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ.
1: ഇല്ല, 1971 ആദ്യ പതിപ്പിലുള്ളതാ. അതിന്റെ മാർജിനിൽ ഒരു മേലിലാസം കാണുന്നില്ലേ?
2: ഉവ്, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, ചായക്കുന്നത്ത് വീട്. ഇത് അമ്മയുടെ ആരാ?
1: മോള് എപ്പോഴെങ്കിലും ചന്ദനക്കാട് വഴി പോകുമ്പോ ഈ മനുഷ്യനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം.
2: തീർച്ചയായും.
0: നിരുപമ്മയ്ക്ക് ഞങ്ങളുടെ ശാന്തിനികേതൻ ഇഷ്ടമായോ?
2: ഇഷ്ടമായോന്നോ, ഒരുപാട്. ഇവിടുത്തെ അന്തേവാസികളുടെ കഥ മാത്രം മതി ഒരു ജീവിതം മുഴുവനുള്ള കരുത്തിന്. കലാമുകളും കൊച്ചുത്രേസിയെ കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. അടുത്ത തവണ വരുമ്പോ അവരുടെ നാടകാനുഭവങ്ങൾ കേട്ട് മനസ്സ് നിറയ്ക്കണം. ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് അനുവദിച്ചു തന്നതിന് നന്ദി പറയുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ, വീണ്ടും കാണാനാവുമെന്ന പ്രതീക്ഷയോടെ.
0: വളരെ സന്തോഷം. നിരുപമ്മയ്ക്ക് ഈ ശാന്തിനികേതനിലേക്ക് എപ്പോഴും സ്വാഗതം.

0: ഇത് ശരിക്കും ചന്ദനക്കാട് തന്നെയാ. ഇവിടുത്തെ കാറ്റിന് വശ്യമായ സുഗന്ധമുണ്ട്. ഇപ്പോഴും മരിച്ചു തീരാതെ കതിരിട്ട് ചിരിക്കുന്ന വയലുകൾക്ക് ഓർമ്മകളുടെ സംഗീതമുണ്ട്. തലനീട്ടി നിൽക്കുന്ന വീടുകൾക്കും തണൽ വിരിക്കുന്ന മരങ്ങൾക്കും തനതായ നിഷ്കളങ്കതയുണ്ട്. അതാ, അതാണ് ദേശീയ വായനശാല. ഈ ലൈബ്രറിയിൽ അന്വേഷിക്കാം. അതെ, ഈ ചന്ദനക്കാട് രാധാകൃഷ്ണനെ കാണാൻ എന്താ വഴി?
1: ഒറ്റ വഴിയേ ഉള്ളൂ.
0: എന്ത്?
1: കണ്ണു തുറന്ന് ഈ മുഖത്തേക്കൊന്ന് നോക്കുക. കാരണം ഈ ഞാനാണ് ചന്ദനക്കാട് രാധാകൃഷ്ണൻ.
0: ഞാൻ നിരുപമ, പത്രപ്രവർത്തകയാണ്.
1: ഓ,
0: അവിവാഹിതരായ ആളുകളെ കുറിച്ച് എന്റെ പത്രത്തിലൊരു പങ്ക്തി ചെയ്താലോ എന്ന് ആലോചിച്ചു.
1: കുടുങ്ങിയല്ലോ.
0: അങ്ങനെയാണ് അങ്ങേ അന്വേഷിച്ചെത്തിയത്.
1: അവിവാഹിതരായ പുരുഷന്മാരെ കുറിച്ച് മാത്രമാണോ പങ്ക്തി? എഴുതി എഴുതി അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ?
0: രാധാകൃഷ്ണൻ സാറ്, ആള് കൊള്ളാലോ.
1: ആള് കൊള്ളായിരുന്നെങ്കിൽ ഈ 72 വയസ്സിലും ഒറ്റത്തടിയായി നിൽക്കുമായിരുന്നോ?
0: വീണ്ടും തമാശ. പത്രത്തിലെഴുത്ത് മാത്രല്ല, കല്യാണം നടത്തി കൊടുക്കാനും പറ്റും. എന്താ, ഒരെണ്ണം ആലോചിക്കട്ടെ?
1: അപ്പോ നിരുപമയും ആള് കൊള്ളാമല്ലോ. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ദേ, ഇവിടെ വെച്ചാകുമ്പോഴേ ഒരു തുള്ളി വെള്ളം പോലും തരാൻ പറ്റില്ല. എന്റെ വീട്ടിലേക്ക് വന്ന നല്ലൊരു ചായ ഇട്ട് തരാം.
0: ഓ, ചായ മാത്രം പോരാ, പലഹാരം വേണം.
1: വന്നോളൂ, ചായയും പലഹാരവും ഒക്കെ തരാം. പിന്നെ എന്റെ മേൽവിലാസം സംഘടിപ്പിച്ച് ഇവിടെ വരാനുണ്ടായ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. ചന്ദനക്കാട് രാധാകൃഷ്ണൻ എന്ന പേര് ഞാൻ ഉപേക്ഷിച്ചിട്ട് അര നൂറ്റാണ്ട് കഴിഞ്ഞു. ഇപ്പോ വെറും രാധാകൃഷ്ണനാ, വെറും രാധാകൃഷ്ണൻ.
0: ഈ വെറും രാധാകൃഷ്ണൻ അവിവാഹിതനായതിന്റെ കാരണം എന്താണാവോ?
1: പത്രക്കാരോട് പലതും തുറന്നു പറയാൻ പാടില്ല എന്നാ. അവരതിനെ വളച്ചൊടിച്ച് ഒരു പരുവത്തിലാക്കും.
0: ഹേയ്, സാറിന് എന്നെ വിശ്വസിക്കാം. തുറന്നു പറയുന്നതിൽ വിരോധമില്ലെങ്കിൽ മാത്രം.
1: ഇഷ്ടപ്പെട്ട ഒരാളിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്?
0: അപ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നെന്നും അത് തകർന്നെന്നും ഞാൻ മനസ്സിലാക്കിക്കോട്ടെ.
1: പ്രണയമാണോ എന്നറിയില്ല, വല്ലാത്തൊരിഷ്ടം തോന്നിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ നാട്ടില്. ഒരു നല്ല പുസ്തകം വായനക്കാരി. ഞാനാണ് അവൾക്ക് ഇന്ദുലേഖ വായിക്കാൻ എടുത്തു കൊടുത്തത്. രമണനും ബാല്യകാല സഖിയും പ്രേമലേഖനവും നാളുകെട്ടും ഓർക്കുക വല്ലപ്പോഴും, അങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ. പുസ്തകങ്ങളോട് വല്ലാത്തൊരു ആർത്തിയായിരുന്നു ആ പെൺകുട്ടിക്ക്.
0: പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നത് സാറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ?
1: അതെനിക്കറിയില്ല. പുസ്തകങ്ങൾ തിരിച്ചു തരുമ്പോ പോലും ഒന്നും സംസാരിച്ചിരുന്നില്ല. വായിച്ചു, ഇഷ്ടായി എന്നൊക്കെ അല്ലാതെ കൂടുതലൊന്നും വിട്ടു പറഞ്ഞതായി ഓർക്കണില്ല.
0: എല്ലാം പെട്ടെന്ന് വായിച്ചു തീർത്തത് രാധാകൃഷ്ണൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നെങ്കിലോ?
1: അതെനിക്കറിയില്ല. എനിക്ക് വലിയ ഇഷ്ടായിരുന്നു, പക്ഷെ അന്നത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങളുടെ താളിൽ എവിടെയെങ്കിലും ഇഷ്ടം എഴുതി പിടിപ്പിക്കാൻ മനസ്സും വന്നില്ല.
0: പിന്നെ എങ്ങനെയാണ് ആ പുസ്തക പ്രേമം അവസാനിച്ചത്?
1: അവള് പുസ്തകങ്ങൾ വാങ്ങാൻ വരാതായി. ഒടുവിലാണ് അറിഞ്ഞത് ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന്. അവളെ വിവാഹം കാണാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നാട് വിട്ടു. 20 ശേഷം പിന്നെ തിരിച്ചു വന്നത്. അപ്പോഴേക്കും എന്റെ ശരീരത്തിലും മനസ്സിലും നരകയറി തുടങ്ങി. പിന്നെ ഒറ്റയ്ക്ക് കഴിയാൻ തീരുമാനിച്ചു. ഭാഗം വെച്ചപ്പോ ഈ വീട് എനിക്കായി. ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ലൈബ്രറിയിലെ സ്ഥിരം ലൈബ്രറിയനായി. ഒരു അവിവാഹിതന്റെ കഥനകഥ കേട്ട് എന്ത് തോന്നുന്നു നിരുപമയ്ക്ക്?
0: അന്നത്തെ ആ പ്രണയിനിയെ പിന്നീട് കണ്ടിരുന്നോ?
1: ഇല്ല, കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മറ്റൊരാളിന്റെ ഭാര്യയായി കഴിയുമ്പോ ഒരു നിഴലായി പോലും എന്റെ സാമീപ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു.
0: ഈ പ്രായത്തിൽ അവർ കണ്ടുമുട്ടിയാലോ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു അപൂർവമായ ഒത്തുചേരൽ.
1: അങ്ങനെ ഒരു പുനഃസമാഗമത്തിന്റെ ആവേശം താങ്ങാനുള്ള കരുത്ത് ഇന്ന് എന്റെ ഹൃദയത്തിനുണ്ടാവില്ല കുട്ടി. അതിരറ്റ ആഹ്ലാദത്തോട് ചേർന്ന് പിടിക്കാൻ എനിക്കപ്പോ സാധിച്ചെന്നും വരില്ല.
0: ഞാൻ ഇറങ്ങട്ടെ, ഇനിയും ഒരുപാട് അവിവാഹിതരെ കാണേണ്ടതല്ലേ?
1: അതെ അതെ, ചായ തണുത്തു പോകും, അത് കഴിച്ചിട്ട് പോയാ മതി.
0: വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങളിൽ തിരിച്ചു കിട്ടാത്തൊരെണ്ണം ഉണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള പത്രപ്രവർത്തകയുടെ ശ്രമമാണെന്നറിയാം. അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേര് പറയൂ.
0: ഒരു ദേശത്തിന്റെ കഥ.
1: അത് നിരുപമ എങ്ങനെ അറിഞ്ഞു? അതെ അതെ, ദേശത്തിന്റെ കഥ തിരിച്ചു കിട്ടിയിരുന്നില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, പറയൂ, എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞത്?
0: ഒരു പത്രക്കാരിക്ക് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്റെ കൺവേട്ടത്ത് എവിടെയോ ഉണ്ട്. കാലം ഒരു പക്ഷെ കാണിച്ചു തരുമായിരിക്കും.
1: നോക്കൂ, ശാന്തമായ പുഴയിലേക്ക് നിറയെ ചരലുകൾ വാരിയെറിഞ്ഞ നിങ്ങൾ ഇറങ്ങുന്നത്, അസ്വസ്ഥമായി ഇളകുന്ന അലകളുടെ ശബ്ദം നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാനാവുകയില്ല. പ്ലീസ് പ്ലീസ് പറയൂ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്?
0: സത്യമായിട്ടും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ എല്ലാം അറിയണമെന്ന് എനിക്കിപ്പോഴാഗ്രഹമുണ്ട്. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലതൊക്കെ കൊണ്ടുവന്നിരിക്കും. ചന്ദനക്കാട് ഗ്രാമത്തിൽ കൊഴിഞ്ഞു വീണ ചില തൂവലുകളെങ്കിലും അന്ന് എനിക്ക് അടുക്കി വയ്ക്കാൻ കഴിഞ്ഞേക്കും. അതുവരേക്കും ശുഭാശംസകൾ.

ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ചന്ദനക്കാട് രാധാകൃഷ്ണൻ ഒരാളെ പ്രണയിച്ചിരുന്നു. അത് ഭാരതിയമ്മയാണെന്ന് ഉറപ്പാണ്. അവരെന്നെ കാണിച്ചു തന്ന ഒരു ദേശത്തിന്റെ കഥയാണ് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയ ആ പുസ്തകം. ഭാരതിയമ്മ അത് സമ്മതിച്ചു തരാൻ വഴിയില്ല. നേരം കിട്ടിയില്ല.

0: ജിൽകരയിൽ പാത്തുമ്മൻ ആരെയാലും അന്വേഷിച്ച?
1: ഇല്ല, പോവാൻ കഴിഞ്ഞില്ല.
2: കൊന്നയൂർ ചെന്ന് വയറ്റാട്ടി കമലയുടെ വീട് ചോദിച്ചോ?
1: അതിനൊന്നും സാവകാശം കിട്ടിയില്ല. അപ്പോഴേക്കും നിങ്ങളെല്ലാം കാണണം തോന്നി. എവിടെ, ഭാരതിയമ്മയെ കണ്ടില്ലല്ലോ.
3: ഓല് കുളിക്കാൻ ദിവസം ചോദിക്കും മോളെ കുറിച്ച്. മോള് വന്നു പോയ പിന്നെ എന്തോ ഒരു മൗനം.
1: ഞാൻ ഈ ഫ്രൂട്ട്സ് ഇവർക്ക് കൊടുത്തോട്ടെ? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കപ്പഴാ.
4: ആ, കൊടുത്തോളൂ. എനിക്ക് ആദ്യം തരാൻ മറക്കണ്ട. നിരുപമയുടെ വരിക്കച്ചക്കയുടെ മാധുര്യം ആദ്യം ഞാനൊന്നും അറിയണമല്ലോ.
1: വീട്ടിൽ നിന്ന് അമ്മ പൊതിഞ്ഞു തന്നതാ. ഇവിടെയുള്ളവരെ കുറിച്ച് കേട്ടപ്പോ അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു.
4: ഞാൻ കഴിച്ചു നോക്കി. നല്ല മധുരമുണ്ട്. ഇനി എല്ലാവർക്കും കൊടുക്കാം. ആ പിന്നെ ഇതിവിടുത്തെ നിയമ ഒന്നും തോന്നരുത്.
1: ഏയ്, ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് പുറത്തു പോയാലോ? അവരവരുടെ പ്രിയപ്പെട്ട നാടുകൾ സന്ദർശിച്ച് സന്തോഷത്തോടെ മടങ്ങാം.
3: ഒരിക്കലും പോകണ്ടെന്ന് നിരീക്ഷിച്ചതായിരുന്നു. മോള് വന്നേ പിന്നെ ഒറ്റക്കൊന്ന് കാണാനൊരു പൂതി.
0: പുഞ്ചിരി കരയിലെ എന്റെ ചായ പീടി ആടുണ്ടോന്ന് അറിയാനൊരാശ.
2: കുന്നുംപുറത്തെ ഓലപ്പുഴേന്റെ അകത്ത് കർക്കിടകം പെയ്യുമ്പോ വിറച്ച് വിറച്ചിരിക്കാൻ വല്ലാത്തൊരു മോഹം.
5: ചന്ദനക്കാട് ഗ്രാമത്തിന്റെ വയൽ വരമ്പത്തൂടെ ചീതക്കാറ്റിനൊപ്പം ഓലക്കൊടയും പിടിച്ചൊരു നടത്തം. കാവുല്ലപ്പറമ്പത്തെ ചെരിയന്മാവിന്റെ ചോട്ടിലൂടെ മാങ്ങ പെറുക്കാനൊരോട്ടം ഒക്കെ മോഹണ്ട്. പക്ഷേ
1: ഒരു പക്ഷേയുമില്ല, നമുക്ക് അവിടെയൊക്കെ പോവാം. നാട് മാറിപ്പോയില്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങളൊക്കെ നടത്താം.
5: മോളെ, മോള് ഞാൻ തന്ന വിലാസത്തിൽ അന്വേഷിച്ചോ?
1: അന്വേഷിച്ചു, ആളെയും കണ്ടെത്തി.
5: അതെയോ?
1: ഒരുപാട് നേരം സംസാരിച്ചു. ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ചും പറഞ്ഞു.
5: എന്നിട്ടോ?
1: ആ കണ്ണുകളിലെ അസാധാരണമായ വെളിച്ചത്തിലേക്ക് എനിക്ക് അധികം നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല.
5: അയാളിപ്പോൾ എവിടെയാണ്? എന്ത് ചെയ്യുന്നു?
1: അയാൾക്കൊരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു. അവൾ അയാളുടെ കൈകളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിരുന്നു. പക്ഷേ അയാളുടെ ഇഷ്ടം ആ പെൺകുട്ടി അറിയുമായിരുന്നില്ല. താൻ കൈമാറിയ പുസ്തകങ്ങളിൽ പോലും അയാൾ തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒന്നും കുറിച്ചു വെച്ചിരുന്നില്ല.
5: അയാൾ അവളുടെ പേര് പറഞ്ഞിരുന്നു?
1: ഇല്ല, ആ പ്രണയത്തിന്റെ പരാജയമാവണം അയാൾ പിന്നീട് വിവാഹം കഴിച്ചതേ ഇല്ല. 20 വർഷങ്ങൾ നാട്ടിൽ നിന്ന് മറഞ്ഞു നിന്നു. ഇപ്പോ അവിടെ ദേശീയ വായനശാലയിലെ ലൈബ്രറിയനാണ്.
5: നിരുപമ, നമുക്ക് അയാളെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ? ആ കാല് പിടിച്ച് മാപ്പ് പറയണോ?
1: എന്തിന്? നിങ്ങളായിരുന്നു അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. അല്ലാതെ ആ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുകയില്ലല്ലോ അല്ലേ?
5: അതൊക്കെ പറയാം, പക്ഷേ പ്ലീസ് എനിക്ക് ഉടനെ അയാളെ കാണണം.
1: അമേരിക്കയിലായ അമ്മ എങ്ങനെയാണ്? ഉടനെ അവിടെ പോവുക. ആരെങ്കിലും കണ്ടാലോ?
5: ആ ശരിയാണ്, ആരെങ്കിലും കണ്ടാൽ അപകടമാണ്. പക്ഷേ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്.
1: പോകാം. ഇവിടെയുള്ളവരോട് എന്ത് പറയും?
5: മാനേജറോട് ഞാൻ സംസാരിക്കാം. അവർക്കെല്ലാം ബോധ്യമാവും. പക്ഷേ സ്വന്തം നാട്ടിൽ ഒരാളുടെയും കണ്ണിൽപ്പെടാതെ പോയി വരിക എന്നത് അത്ര എളുപ്പമല്ല.
1: അതിനെന്തെങ്കിലും വഴികൾ ഉണ്ടാക്കാം. കാറിനകത്ത് മുഖം മറച്ച് അമ്മയ്ക്കിരിക്കാൻ കഴിയോ? ജന്മനാട്ടിലെ കാറ്റ് വന്ന് തൊടുമ്പോൾ മറ്റെല്ലാം മറന്നു കളയരുത്.
5: ഇന്ന് തന്നെ പുറപ്പെടണം. മറ്റാരോടും ഒന്നും പറയണ്ട. മാനേജറോട് ഇപ്പോൾ തന്നെ സംസാരിക്കാം. വാ.
4: എന്താ രണ്ടുപേരുടെയും മുഖത്ത് ഒരു അങ്കലാപ്പ്?
5: എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ആദ്യമായിട്ടാണ് ഒരപേക്ഷയുമായി ഇവിടെ വരുന്നത്. ഇനി ഒരിക്കലും ചോദിക്കുകയില്ല.
4: ചോദിക്കൂ, അത്യാവശ്യമാണെങ്കിലല്ലേ ഭാരതിയമ്മ ചോദിക്കാറുള്ളൂ.
5: എനിക്കൊന്ന് നാട്ടിൽ വരെ പോകണം, എന്റെ ജന്മഗ്രാമമായ ചന്ദനക്കാട് വരെ.
4: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സ്വന്തം ഗ്രാമത്തിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ കണ്ടാലോ? മക്കൾക്കാവില്ലേ അതിന്റെ ചീത്തപ്പേര്?
5: അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ വേഷം മാറി നടന്ന കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ.
4: അത്രയും റിസ്ക് എടുത്ത് ജന്മനാട്ടിൽ പോകാൻ മാത്രം ഇപ്പോഴെന്താ പെട്ടെന്നുണ്ടായത്? എന്താണ് നിരുപമ്മ, വാട്ട് ഈസ് ദ റീസൺ? ഇതൊരു സ്ഥാപനത്തിന്റെ അധികാരിയുടെ ചോദ്യമല്ല, മറിച്ച് അറിയാനുള്ള ആഗ്രഹമാണ്.
1: ജന്മഗ്രാമത്തിൽ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് അമ്മയോട് ആവശ്യപ്പെട്ടത്. മറ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ ആര് വിചാരിച്ചാലും അത് തടയാനാവില്ലെന്ന് ആ സ്വരത്തിൽ ഉറപ്പെന്നെ ബോധ്യപ്പെടുത്തി.
4: പോകണ്ടെന്ന് ഞാൻ പറയില്ല. ആരും അറിയാതെ പോയി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയും. ആ എങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ.

0: കുറച്ചുകൂടി വൈകിട്ട് ചെല്ലുന്നതല്ലേ ബുദ്ധി, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാ.
1: ഗ്രാമത്തിലൂടെ കുറേ നേരം യാത്ര ചെയ്യണം. പകൽ വെളിച്ചത്തിൽ എനിക്ക് അല്പനേരമെങ്കിലും എന്റെ നാട് കാണണം. അടഞ്ഞുകിടക്കുന്ന വലിയ വീടിന്റെ മുൻപിൽ കുറച്ചു നേരമെങ്കിലും വെറുതെ നോക്കി നിൽക്കണം.
0: ചന്ദനക്കാട് രാധാകൃഷ്ണനെ എപ്പോഴാണ് കാണുക? അയാൾ അമ്മയുടെ ആരാ?
1: ഓർമ്മ വെച്ച നാൾ മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന കൂട്ടുകാരൻ, ദൂരെ നിന്ന് മാത്രം നോക്കി ആരാധിച്ച ഒത്ത ചെറുപ്പക്കാരൻ, വായനയുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സ്നേഹസമ്പന്നനായ മനുഷ്യൻ, അതായിരുന്നു എനിക്ക് ചന്ദനക്കാട് രാധാകൃഷ്ണൻ.
0: അപ്പോ നിധി പോലെ സൂക്ഷിച്ച ഈ പുസ്തകമോ ഇനിയും പുതുഗന്ധം അറിയിട്ടില്ലാത്ത ഒരു ദേശത്തിന്റെ കഥ? പ്രണയത്തിന്റെ പറയാതെ പോയ വാക്കുകൾ പെറ്റുപെരുകിയ ഇതിന്റെ താളുകളിൽ എവിടെയായിരുന്നു നിങ്ങൾ മനസ്സ് സൂക്ഷിച്ചത്?
1: ഇതാ, ഇത് കണ്ടോ, തിളങ്ങുന്ന കയ്യക്ഷരത്തിൽ മേലുവിലാസം എഴുതിയ വെളുത്ത കവർ. ഇതിനകത്തെ കടലാസ് തുണ്ടിൽ കാണാതെ പോയ ഒരു ഹൃദയമുണ്ട്. ആ മനുഷ്യനെ ഏൽപ്പിക്കാൻ എന്റെ കൂട്ടുകാരി രാധികയെ ഏൽപ്പിച്ചതായിരുന്നു ഈ പുസ്തകവും അതിലൊളിപ്പിച്ച പ്രണയാക്ഷരങ്ങളും. പക്ഷേ എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല.
0: അപ്പോൾ രാധാകൃഷ്ണൻ പ്രണയിച്ച പെൺകുട്ടി രാധികയായിരുന്നു അല്ലേ? അവരിപ്പോ എവിടെയാണുള്ളത്? കൂട്ടുകാരിയുടെ പ്രണയലേഖനം കൊടുക്കാതെ പോയതിന്റെ കുറ്റബോധമാണോ ഈ യാത്ര?
1: ആ പുസ്തകം എനിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അന്ന് അതിന് മുതിരാതിരുന്നത് എന്റെ സാധ്യത കൊണ്ടാവണം. ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീടൊരിക്കൽ ഞാൻ രാധികയെ കണ്ടു, ഭർത്താവുമായി കലഹിച്ചു കഴിയുന്ന കാലത്ത്. അന്ന് അവൾ ശപിച്ചത് രാധാകൃഷ്ണനെയായിരുന്നു. മനസ്സ് തുറന്ന് പ്രണയം പറഞ്ഞിട്ടും തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഒന്നും പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത അയാളെയായിരുന്നു അവൾ ശപിച്ചത് മുഴുവൻ. ആ വാക്കുകൾ മുറിവേൽപ്പിച്ചത് എന്നെയായിരുന്നുവെന്ന് മാത്രം അവൾ അറിഞ്ഞു കാണില്ല. അയാൾക്ക് ആ കത്ത് കൊടുക്കാതിരുന്നത് ഞാനായിരുന്നില്ലേ? അയാളാണെങ്കിൽ എങ്ങോട്ടോ പോയി.
0: നമ്മൾ നാടെത്തി. അതാ, അതാണ് ലൈബ്രറി. അല്പം കൂടി ചെന്നാൽ അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്. നമുക്ക് വീടിനടുത്ത് വണ്ടി നിർത്താം.
1: ശരി.
0: കോളിംഗ് ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കാൻ ആരും വന്നില്ല. ലൈബ്രറിയിൽ നിന്ന് വന്നു കാണില്ല. ഞാൻ അവിടെ ഒന്ന് തിരക്കിയാലോ? ഡ്രൈവർ, വേഗം വണ്ടി എടുക്കൂ, പെട്ടെന്നാവട്ടെ.
1: എന്താ കുട്ടി ഉണ്ടായത്? അയാളെ കണ്ടോ?
0: ഒക്കെ പിന്നെ പറയാമേ. വണ്ടി പെട്ടെന്ന് വിടൂ. അമ്മയെ ആരെങ്കിലും കണ്ടാ കുഴപ്പാ.
1: എന്താ കുട്ടി ഒന്നും പറയാത്തത്? അയാളെ കണ്ടോ?
0: ഇല്ല, അയാൾ ആശുപത്രിയിലാണത്രേ. കുറച്ചു ദിവസം മുമ്പൊന്ന് തലകറങ്ങി വീണു.
1: അയ്യോ,
0: ഇപ്പോ ബോധരഹിതനായി ഐസിയുവില.
1: എങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോണം.
0: എന്തിന്? ബോധമില്ലാതെ കിടക്കുന്ന അയാളെ കണ്ടിട്ട് എന്ത് കാര്യം? ഞാൻ അയാളെ കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് അയാൾ ആശുപത്രിയിലായത്. ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓർമ്മകളുടെ കൊത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ തലച്ചോറിലെ ഞരമ്പുകൾക്ക് സാധിച്ചു കാണില്ല.
1: ഈ പുസ്തകം അയാളെ ഏൽപ്പിക്കണം. ബോധത്തോടെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. ആകെ കണ്ണുകൾ ഒരു പക്ഷേ എല്ലാം കാണുന്നുണ്ടാവും. പ്ലീസ് നിർമ്മ, പ്ലീസ്.
0: ഡോക്ടറോട് ഒരുപാട് യാചിച്ചിട്ടാ കാണാൻ സമ്മതിച്ചത്. പത്രപ്രവർത്തകയാണെന്നും തന്റെ അടുത്ത ബന്ധുവാണെന്നും പറഞ്ഞപ്പോഴാ അയാൾ അനുമതി തന്നത്. കണ്ടിട്ട് പെട്ടെന്ന് മടങ്ങണം.
1: ഓർമ്മകളുള്ളപ്പോൾ ഈ പുസ്തകം തരാൻ എനിക്ക് സാധിച്ചില്ല. നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് സൂക്ഷിക്കണം. ഐസിയുവിൽ പുസ്തകം വെക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകം ഇവിടെ സമർപ്പിക്കുകയാണ്. പുസ്തകങ്ങളെ അത്രയ്ക്ക് പ്രണയിച്ച ഈ അങ്ങയുടെ മുൻപിൽ.
0: അമ്മേ, സാരമില്ല, വരൂ, നമുക്ക് പോകാം. ഇനി ഒരു മടങ്ങി വരവിന് സാധ്യതയില്ലെന്ന ഡോക്ടർ പറഞ്ഞത് തികച്ചും ക്രിറ്റിക്കൽ. നഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാ ഒന്ന് വിളിച്ചു പറയൂ.
1: കാലത്തൊട്ട് വാഞ്ഞിച്ച് പുസ്തകം ഏൽപ്പിക്കുമ്പോൾ ആ കൺപീലികൾ ഒന്നിളകിയതായി എനിക്ക് തോന്നി.
0: വെറുതെ തോന്നിയതാവും. ഡോക്ടർക്ക് ഒരു

0: വിഷയമില്ല, തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാൻ. അയാൾക്ക് ആരാണുള്ളത്?
1: ഈശ്വര, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തിളങ്ങി നിന്നിരുന്നു അയാൾ ഒരിക്കൽ. ഇന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാതെ ഐസിയുവിന്റെ തണുപ്പ് പിടിച്ച ഇടനാഴികളിൽ.
0: വേഗം പോയാലേ വണ്ടി കിട്ടൂ, എങ്കിൽ പുലർച്ചയ്ക്ക് അവിടെ എത്താം.

0: എത്ര മനുഷ്യരെയും വഹിച്ചാണ് ഈ തീവണ്ടി പരക്കം പായുന്നത്. എന്തൊക്കെ വേവലാതികളുമായാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോമിലും കുറെ പേർ ഇറങ്ങും, കുറച്ചു പേർ കയറും.
1: രാധിക ഇപ്പോൾ എവിടെയായിരിക്കും? അവരറിയുന്നുണ്ടാവുമോ അവർക്ക് വേണ്ടിയുള്ള ഈ യാത്രയെക്കുറിച്ച്?
0: അയാൾ പ്രണയിച്ചിരുന്നത് രാധികയാണെന്ന് നിരുപമയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, പുസ്തകം വായിക്കാൻ കൊതിച്ചിരുന്ന ഒരു പെൺകുട്ടിയെയാണ് അയാൾ ഇഷ്ടപ്പെട്ടത്.
0: അയാളോട് പുസ്തകം വാങ്ങി വായിക്കുന്നവരായി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ആരോടെങ്കിലും ആയിരിക്കില്ലേ അയാൾക്ക് പ്രണയം തോന്നിയത്? രാധികയ്ക്ക് അയാളോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു. അവൾ മാത്രമാണ് അത് തുറന്നു പറഞ്ഞത്. പക്ഷേ അത് അയാൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല.
1: ആ മനുഷ്യൻ മൂന്ന് പേരിൽ ആരെയായിരിക്കും പ്രണയിച്ചത്? ശോ, ചോദിച്ചു നോക്കാമായിരുന്നു. ഇനി അതിന് അയാൾക്ക് പുനർജന്മം ഉണ്ടാവണം. ആ, അടുത്ത സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നേരം വെളുക്കുന്നതിന് മുമ്പങ്ങെത്തും.

0: കൂടി വരുന്നു. അത് താങ്ങാനാവാതെ ശിരസ് ഓമുന്നു. എന്തിനായിരുന്നു കുട്ടി ഒരു പ്രസംഗത്തിന്റെ തുമ്പം പിടിച്ച് ശാന്തി നികേതിന്റെ പടി കയറിയത്?
1: എനിക്കറിയില്ല അമ്മേ. കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ വഴികളിലൂടെ ഞാൻ എന്തിനായിരുന്നു ഇത്രയധികം സഞ്ചരിച്ചതെന്ന്. ആ മാനേജറുടെ മുറിയിൽ വെളിച്ചമുണ്ട്. ഒരുപക്ഷെ ആരും ഉറങ്ങിക്കാണില്ല ഈ രാത്രി.
2: ഇവിടെ ആരും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഒരുപോലെ കണ്ണടയ്ക്കാതെ കരഞ്ഞു കാത്തിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും.
3: തോണിപ്പണി നിർത്തിയപ്പോ എന്നെ ആദ്യമായിട്ട് ഉറക്കൊഴിയുന്നത് എവിടേക്കായിരുന്നു? ഞങ്ങളോട് പറയാതെ പോയത്?
4: പേരെടുക്കാണ്ടായ പിന്നെ കമല പാതിര കണ്ടിട്ടില്ല. ഇന്ന് ശരിക്കും കണ്ടു.
5: അല്ല മക്കളെ, ഞമ്മള് പോയിട്ടേ ഒരു കട്ടൻ ചായ കൊണ്ടുവരാം. പോയ ഭർത്താനൊക്കെ വിസ്തരിച്ച് കേക്കൽ എന്നിട്ടാവാം.

0: ഇത് ആശുപത്രി അമ്മേ എടുക്കണോ?
1: അയ്യോ, നമ്പർ കൊടുക്കേണ്ടായിരുന്നു. പ്രഭാതത്തിൽ തന്നെ അശുഭം കേൾക്കാൻ വലിയ കുട്ടിയെ.
2: ആ, ഇനി എല്ലാവരും റൂമിലേക്ക് പോയിക്കൊള്ളു, കുറച്ചു നേരം കിടന്നുറങ്ങിയാൽ ആശ്വാസമാവും. അതെടുത്തോളൂ കുട്ടിയെ, അത്യാവശ്യക്കാരല്ലേ, പുലർച്ചയ്ക്ക് വിളിക്കൂ.
0: അമ്മയുടെ ഒരു ബന്ധു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അവരെ കാണാനായിരുന്നു പോയത്. ഹൈലി ക്രിട്ടിക്കൽ, ഓക്സിജൻ ട്യൂബ് വലിച്ചാ തീരുന്നതേ ഉള്ളൂ ആ ജീവിതം. ആ നഴ്സാണ് വിളിക്കുന്നത്.
1: കുട്ടിയെടുത്തോളൂ, പ്രതീക്ഷ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഞാൻ റൂമിലേക്ക് പോട്ടെ.
2: ഏതായാലും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അമ്മയെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ?
0: ഇല്ല.
3: ഹലോ.
0: ഹലോ,
3: നിരുപമ വേണുഗോപാലല്ലേ?
0: അതെ.
3: ഞാൻ ആശുപത്രിയിൽ നിന്നാ. പേഷ്യന്റ് കണ്ണു തുറന്നു.
0: ആണോ?
3: നിങ്ങൾ ഏൽപ്പിച്ചു പോയ പുസ്തകം കയ്യിൽ വെച്ചപ്പോൾ ശരീരം ആകെ ഒന്ന് ഇളകിയതുപോലെ. സംതിങ് ലൈക്ക് എ മിറാക്കിൾ.
0: ഈശ്വര, ശരിക്കും കണ്ണു തുറന്നു. എനിക്കിത് വിശ്വസിക്കാമോ?
3: വിശ്വസിക്കാം. ഇനി ഡോക്ടർ നോക്കട്ടെ.
0: അമ്മേ, അമ്മേ, വാതിൽ തുറക്കൂ. അമ്മേ, അയാൾ കണ്ണു തുറന്നത്രേ. നമ്മൾ ഏൽപ്പിച്ച പുസ്തകം കണ്ട് ശരീരം ഇളകിയത്രേ.
1: ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ, കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കണം. പറ്റുമെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കണം. തിരിച്ചു കിട്ടുമെങ്കിൽ എത്ര ചികിത്സ വേണമെങ്കിലും നടത്തണം.
0: പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാ ഡോക്ടർ ഇന്നലെ പറഞ്ഞത്.
1: എല്ലാം ദൈവത്തിന്റെ കൈകളിലല്ലേ, മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും?
4: ആഹാ, നിങ്ങൾ കൂടെ വർത്താനം പറഞ്ഞിരിക്കുക. എല്ലാരും വന്നോളി, ചായ റെഡി.
5: എനിക്കും എന്റെ നാട്ടിലൊന്ന് പോണോന്നൊരു പൂതി. മോൾ എന്നെ കൊണ്ടുപോകോ? അതിനുള്ള പൈസയും മോൾ എടുക്കേണ്ടി വരൂട്ടോ.
0: ഒരു തവണ പോകണോന്ന് എനിക്കും ഉണ്ട് ഒരു മോഹം. മരിച്ചാൽ എവിടെയാവൂന്ന് എനിക്ക് കാണാൻ പറ്റൂലാലോ.
4: നമ്മളെ ചായക്കടയില് ഒരീസം കൂടി പുലച്ചയ്ക്ക് പോയി ചായ കുടിക്കണം. എന്തേ, അതിനുള്ള കാശൊക്കെ നമ്മളെ പെട്ടിയിലുണ്ട്. ഇപ്പൊ എല്ലാരും വന്ന് ചായ കുടിക്കും.
1: ആ, ഞാനിപ്പം വല്ലാത്തൊരവസ്ഥയിലാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടക്കുകയാണ്.
5: പഠിച്ചവനെ, ഈ ഒന്നും വരുത്തല്ലേ.
0: കൊന്നയൂരപ്പനെ ഒരു ജലധാര. കാത്തോളേ.
4: പടച്ച തമ്പുരാനെ, അന്റെ മുസീബത്തുണ്ടാവണേ. അല്ലോ,
1: ആ മോളൊന്ന് ഡോക്ടറെ വിളിച്ച് നോക്ക്.
0: ആ, വിളിക്കാം. ഹലോ.
6: ഹലോ,
0: ഡോക്ടർ സെബാസ്റ്റിൻ സാർ അല്ലേ?
6: അതെ, ആരാണ്?
0: ഞാൻ സാറിന്റെ പേഷ്യന്റ് രാധാകൃഷ്ണൻ എന്നയാളുടെ ബന്ധുവാ. ഇന്നലെ വന്ന പത്രപ്രവർത്തക. അയാളൊരു ലൈബ്രറിയനാണ് സാർ. പുസ്തകങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു വായനക്കാരൻ. ഒരു പക്ഷേ അയാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാവാമെന്ന് കരുതി.
6: 1971 പുറത്തിറങ്ങിയ ഒരു ദേശത്തിന്റെ കഥയിലെ ആദ്യ പതിപ്പിലെ ഒരു കോപ്പി തന്നെ സമ്മാനമായി നൽകിയത് എന്തായാലും നന്നായി. ആരായിരുന്നു ഇന്നലെ കൂടെ ഉണ്ടായിരുന്നത്? ഇനി ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞാല് അയാളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഇതൊരു അത്ഭുതമായിരിക്കുന്നു.
0: താങ്ക് യു. ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്? അയാൾ അവ്യക്തമായി സംസാരിച്ചു തുടങ്ങിയത്രേ. ഒരിക്കൽ കൂടി നമുക്ക് പോവാൻ കഴിഞ്ഞാൽ അയാൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്ന ഡോക്ടർ പറഞ്ഞത്.
1: എങ്കിൽ നമുക്ക് പോകണം. മോളെ രാധിക എവിടെയാണെന്ന് അന്വേഷിച്ചാലോ?
0: അത് വേണോ അമ്മേ? ഒരു കൂടിക്കാഴ്ചയുടെ ഭാരം താങ്ങാൻ അയാളുടെ ഞരമ്പുകൾക്ക് കഴിയാതെ വന്നാലോ? എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ.
1: ശരി.
7: മോളെ, ഞങ്ങളൊക്കെ ഒരുങ്ങി.
4: നമ്മള് ഒരുങ്ങി മോളെ. ഇത്ര പോരെ പത്രാസ്, എങ്ങനെയുണ്ട്?
2: ഏറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാ ഇവിടെയുള്ളവർ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. മുറിക്കകത്ത് ചടഞ്ഞിരുന്ന കണ്ണുകൾക്ക് ഇനി കാഴ്ചകളുടെ ചാകരയാ ചാകര.
8: നിരുപമ മോളെ, എല്ലാവരും റെഡിയായി കഴിഞ്ഞു, വണ്ടിയും വന്നു. യു മോളിത് എവിടെയാ?
0: ദാ ഞാൻ എത്തി. ഇപ്പൊ ഡോക്ടർ വിളിച്ചതായിരുന്നു.
1: ഡോക്ടർ എന്താ പറഞ്ഞത്?
0: രാധാകൃഷ്ണന് ഇന്ന് വേണമെങ്കിൽ ആശുപത്രി വിടാമെന്ന്.
1: ഏ,
0: ഇപ്പൊ ഒരു കൈ സഹായം കിട്ടിയാൽ നന്നായി നടക്കാത്രേ. തപ്പിത്തപ്പി സംസാരിക്കുന്നുണ്ട്.
1: ആശുപത്രി വിട്ടാൽ അയാൾ എങ്ങോട്ട് പോവും? അടുത്ത ബന്ധുക്കളായി കാര്യമായിട്ട് ആരുമില്ലല്ലോ. ഒരു വീടും തൊടിയും സ്വന്തമായുണ്ട്, ജീവിച്ചു മുന്നേറാൻ അത് മാത്രം മതിയാവില്ലല്ലോ.
0: അത് തന്നെയാ ഡോക്ടറും പറഞ്ഞത്. ഇതൊരു പുനർജന്മമാണ്, അത് നശിപ്പിച്ച് കളയരുതെന്നാണ് ഡോക്ടറും അഭ്യർത്ഥിച്ചത്. ലൈബ്രറി കമ്മിറ്റിക്കാർക്കും സഹായിക്കാൻ കഴിയില്ല പോലും.
2: ആ പിന്നെ നമുക്ക് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സ്ഥാപനം കൂടെ ഉണ്ട്, അവിടെ താമസിപ്പിക്കാമല്ലോ.
0: വൃദ്ധന്മാർക്കും വേണോ മാഡം, ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും?
1: എന്നാലും വൃദ്ധസദനങ്ങൾ വലിയ ആശ്വാസം തന്നെയാണ്. വാർദ്ധക്യത്തിലും ജീവിച്ചു പോകാനുള്ള കരുത്ത് അത് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ ബാല്യം പിടിച്ചു വാങ്ങുന്നു, വലുതാവുമ്പോൾ അവർ നമ്മുടെ വാർദ്ധക്യം തിരിച്ചു പിടിക്കുന്നു.
0: ആ ഞാൻ പറയാൻ മറന്നതാ, അല്പം മുമ്പ് എന്റെ സുഹൃത്ത് സുഷമ വിളിച്ചിരുന്നു. അവൾ രാധികയെ കണ്ടു അത്രേ.
1: എവിടെ വെച്ച്?
0: ഒരു സ്നേഹസദനത്തിൽ വെച്ച്.
1: അവൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
0: ഒന്നും മറന്നുപോയിട്ടില്ല അവർ, ഓർമ്മകൾക്ക് തുരുമ്പ് ബാധിച്ചിട്ടേയില്ല. ആദ്യം ഒറ്റക്കുന്നിലേക്ക്. ഞാൻ സുധാകരനെ വിളിച്ച് പറഞ്ഞിരുന്നു, കുട്ടൂലിയമ്മയുടെ ജന്മഗ്രാമത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ പുതിയ യാത്ര തുടങ്ങാം. ഇത് കുട്ടൂലിയമ്മയുടെ ഒറ്റക്കുന്ന് ഗ്രാമം. ഗ്രാമത്തിലൂടെ ഒഴുകിപ്പായുന്ന ഒറ്റക്കുന്ന് പുഴ, പഴയ തോണി, തോണിക്കകത്ത് പത്തിരിപ്പാത്തുമ്മ, വയറ്റാറ്റി കമല, കലാമുകുളം കൊച്ചു ത്രേസ്യ, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, പഴയ കൂട്ടുകാരികളായ ഭാരതിയമ്മ, രാധിക, ശാന്തിനികേതനം വൃദ്ധസദനത്തിന്റെ മാനേജർ ശ്രീമതി വിശാലാക്ഷി, എന്റെ കൂട്ടുകാരിയും പത്രപ്രവർത്തകയുമായ സുഷമ, പിന്നെ രണ്ടു മൂന്ന് വിശിഷ്ടാതിഥികൾ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ സാർ, ഒറ്റക്കുന്നിലെ നിശബ്ദനായ പൊതുപ്രവർത്തകൻ സുധാകരൻ, പിന്നെ മൂന്നാമത്തെ കൂട്ടുകാരി രോഹിണി, തോണിക്കൊമ്പത്ത് സാക്ഷാൽ കുട്ടൂലിയമ്മ, കൂടെ എളിയ പത്രപ്രവർത്തകയായ നിരുപമ വേണുഗോപാൽ. ഒരു ഗ്രാമം മുഴുവൻ ഈ പുഴക്കരയിലുണ്ട്. അപൂർവമായ സ്നേഹയാത്രയ്ക്ക് ആശീർവാദങ്ങളേകാൻ.
9: കുട്ടൂലിയമ്മ, റെഡി, 1 2 3 സ്റ്റാർട്ട്.
0: ഞങ്ങൾ ഒന്നിച്ചു തുഴയുകയാണ് പ്രതീക്ഷയുടെ സ്നേഹതീരത്തേക്ക്. ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ തോറ്റുപോകുന്നത്, ഒരുമിച്ചാവുമ്പോൾ നമ്മൾ കരുത്തരാണ്. എത്ര വയസ്സായാലും ഏതൊഴുക്കിനെയും മുറിച്ചു നീന്താവുന്ന കരുത്തർ.
10: ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന രമേശ് കാവിൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: നിരുപമ, പി എം ദീപ, ഭാരതിയമ്മ, പി വിജയലക്ഷ്മി, കുട്ടൂലി, രത്നമ്മ മാധവൻ, വയറ്റാട്ടിക്കമല, എ എം വനജ, പത്തിരിപ്പാത്തുമ്മ, ഉഷാ നാരായണൻ, മാനേജർ എൽ സി മാത്യു, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, നിലമ്പൂർ മണി, ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
11: ആകാശവാണി ഇപ്പോൾ.
12: പ്രിയ ശ്രോതാക്കളെ,
11: ഇന്ന് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളി പദങ്ങൾ. പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാമണ്ഡലം ഗണേശ്, മദ്ദളം കലാമണ്ഡലം ഗണേശൻ. ഇരയിമൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരൻ അന്തപുരത്തിൽ യുവതികളുമായി ശൃംഗാരകേളിയിൽ ഏർപ്പെടുന്നു. അന്തപുര സുന്ദരിമാർ ഉത്തരന്റെ പ്രണയം വർദ്ധിപ്പിക്കാനായി പ്രേരിപ്പിക്കുകയും ശൃംഗാര നൃത്തങ്ങളും ഉത്തരനു മുന്നിൽ അവതരിപ്പിക്കുന്നു. ഉത്തരന്റെ ശൃംഗാരവിലാസത്തിനിടയിൽ പശുപാലക സംഘം ചെന്ന് പശുക്കളെ അപഹരിച്ച വൃത്താന്തം അറിയുന്നു. കൗരവന്മാരുടെ ആളുകൾ പശുക്കളെ മോഷ്ടിച്ച വിവരമറിഞ്ഞപ്പോൾ ഉത്തരൻ പശുക്കളെ വീണ്ടെടുക്കാമെന്ന് വീരവാദം പറയുന്നു. തേര് തെളിയിക്കാൻ നല്ലൊരു സാരഥിയെ കിട്ടിയാൽ തനിക്കും വിജയമുറപ്പ് എന്ന് ഉത്തരൻ വീരവാദം പറയുന്നു. ഈ വീമ്പു പറച്ചിൽ കേട്ട് സഹിക്കാതെ പാഞ്ചാലി ആ വിവരം ബൃഹന്നളയായി അവിടെ കഴിഞ്ഞിരുന്ന അർജുനനെ അറിയിക്കുന്നു. അർജുനൻ താൻ ഉത്തരന് തേര് തെളിയിച്ചു കൊടുക്കാമെന്ന് പാഞ്ചാലിയോട് പറയുന്നതാണ് സന്ദർഭം.

ഉത്തരന്റെ വീമ്പു പറച്ചിൽ കേട്ട് സഹിക്കവയ്യാതെ പാഞ്ചാലി അർജുനനോട് വിവരങ്ങൾ ധരിപ്പിക്കുന്നു. അർജുനൻ പാഞ്ചാലിയോട് താൻ ഉത്തരന് തേരു തെളിയിച്ചു കൊടുക്കാമെന്ന് വാക്കു നൽകുകയും ചെയ്യുന്നു.

ഉത്തരന് തേര് തെളിയിച്ചു കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് അർജുനൻ പാഞ്ചാലിയോട് പറയുന്നിടത്ത് ഇരയമൻ തമ്പി രചിച്ച ഉത്തരാസ്വയംവരമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് പത്തിയൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം ബൈജു. ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. പദ്ധതി സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 469 ഉയർന്നു. മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ അല്പസമയത്തിനകം നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉത്സവ സീസണുകളിലും ശബരിമല കാലത്തും പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്.

0: കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ സൂക്ഷിച്ച വാഹനങ്ങളുടെ അവകാശികളുണ്ടെങ്കിൽ 30 ദിവസത്തിനകം രേഖകളുമായി അതത് സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ സമീപിച്ച് നിയമാനുസൃതം ഏറ്റെടുക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി. അവകാശികളില്ലാത്തവ ഈലേലം ചെയ്യുമെന്നും പോലീസ്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 38.75 ഗ്രാം MDMAയുമായി യുവാവിനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട രാത്രി 10:00 കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 2:55. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: करोड़ों करोड़ों परिवार हैं जिसके पास मोबाइल फोन तो है लेकिन बैंक अकाउंट नहीं है। यह स्थिति हमें बदलनी है। देश की आर्थिक संसाधन गरीब के काम आए, इसकी शुरुआत यहीं से होती है। यही तो है जो खिड़की खोलता है। और इसलिए प्रधानमंत्री जनधन योजना के तहत जो अकाउंट खोलेगा उसको डेबिट कार्ड दिया जाएगा और डेबिट कार्ड के साथ हर गरीब परिवार को 1 लाख रुपया का बीमा सुनिश्चित कर दिया जाएगा ताकि उसके जीवन में कोई संकट आया तो उसके परिवारजनों को 1 लाख रुपये का बीमा मिल सकता है।
1: ബാങ്കിംഗ് സേവനങ്ങൾ താഴെ തട്ടിലുള്ളവർക്ക് വരെ ലഭ്യമാകുന്നതോടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലും മുന്നേറ്റമുണ്ടാകും. സാമ്പത്തിക വ്യവസ്ഥയിലല്ലാതെ നടക്കുന്ന കരിഞ്ചന്തയും കുഴൽപ്പണവുമൊക്കെ നിയന്ത്രിക്കുവാൻ ഫോർമൽ ബാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് ഏവരും വരുന്നത് രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമാകും. 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ നടന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഓപ്പണിംഗ് മഹായജ്ഞത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഒരാഴ്ച കൊണ്ട് തുറന്നതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും അന്ന് ഇന്ത്യ സ്വന്തമാക്കി. 2014 ഓഗസ്റ്റ് 28 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി അന്ന് ഒറ്റ ദിവസം കൊണ്ട് മാത്രം ഓപ്പൺ ചെയ്തത് ഏതാണ്ട് 1.5 കോടി അക്കൗണ്ടുകളാണ്. എന്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ പ്രത്യേകത? ഒരു ബാങ്കിൽ കടന്നു ചെന്നാൽ നമുക്കറിയാം പല രീതിയിലുള്ള ഫോമുകൾ അവിടെയുണ്ട്, പല രീതിയിലുള്ള വാക്കുകൾ അവിടെയുണ്ട്. ഒരു സാധാരണക്കാരന് എളുപ്പം മനസ്സിലാവുന്ന രീതിയിലല്ല ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ. ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള നൂലാമാലകളോ അതും സങ്കീർണമാണ്. പല വിധത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ, അക്കൗണ്ടുള്ള അവിടെ ഇടപാടുകൾ നടത്തുന്ന ഒരാൾ കൃത്യമായി പരിചയപ്പെടുത്തണം, ഇങ്ങനെ പലവിധ കടമ്പകളിലൂടെ കടന്നാൽ മാത്രമായിരുന്നു ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുമായിരുന്നത്. മിനിമം ബാലൻസ് എന്ന തലവേദന വേറെ. അപ്പോൾ പണക്കാർക്ക് മാത്രം സാധ്യമായിരുന്ന ഈ ബാങ്കിംഗ് സേവനങ്ങൾ ഏതൊരു പാവപ്പെട്ടവനും ഏതൊരു സാധാരണക്കാരിലേക്കും കൂടി എത്തിക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി ജനധൻ യോജനയുടെ മുഖ്യ ലക്ഷ്യം. ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജനധൻ യോജന ആദ്യം ചെയ്യുന്നത്. ഇതിനാകെ വേണ്ടതാവട്ടെ നമ്മുടെ ആധാർ കാർഡ് മാത്രം. ഒരു ആധാർ കാർഡുമായി രാജ്യത്തെ ഏതൊരു ബാങ്കിലേക്കും കടന്നു ചെന്ന് ഒരു PMJDY അക്കൗണ്ട് എടുക്കാം. ഇതിന് മിനിമം ബാലൻസ് ഇല്ല. അതിനാൽ തന്നെ മിനിമം ബാലൻസ് നിബന്ധന പാലിച്ചില്ല എന്നുള്ള രീതിയിലുള്ള പിഴയും ഈടാക്കാറില്ല. ഇതിനു പുറമെ ഇന്ത്യയുടെ സ്വന്തം RuPay ഒരു ഡെബിറ്റ് കാർഡും അക്കൗണ്ട് ഹോൾഡറിന് സൗജന്യമായി ലഭിക്കും. ഈ സീറോ ബാലൻസ് അക്കൗണ്ടിന് ഏതാണ്ട് 100,000 രൂപ വരെ ലഭിക്കുന്ന അപകട മരണ ഇൻഷുറൻസും 30,000 രൂപ വരെ ലഭിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം പൂരിപ്പിക്കാൻ അറിയാത്തവർക്കായി അത് ഫോം പൂരിപ്പിക്കുവാനും അക്കൗണ്ട് തുടങ്ങുവാനും സഹായിക്കാൻ ബാങ്ക് മിത്ര എന്നറിയപ്പെടുന്ന ബാങ്ക് ബിസിനസ് കറസ്പോണ്ടന്റിന്റെ സഹായവും അവിടുത്തെ ബാങ്ക് ബ്രാഞ്ചുകൾ ലഭ്യമാക്കേണ്ടതാണ്. ഇങ്ങനെ തുടങ്ങുന്ന അക്കൗണ്ട് വഴി രാജ്യത്തെ വിവിധ സബ്സിഡികൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ലഭിക്കുന്ന DBT ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫറിന് അടിത്തറ പണിഞ്ഞിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് കൃത്യമായി ലഭിക്കുവാൻ PMJDY അക്കൗണ്ടുകൾ സഹായിച്ചു. മാത്രമല്ല സാമൂഹ്യ പെൻഷൻ, കർഷകരിലേക്ക് നേരിട്ട് പണമെത്തുന്ന വളം സബ്സിഡി, കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ പദ്ധതികളുടെയും ഗുണഭോക്താവിന് ലഭിക്കേണ്ട തുക കൃത്യമായി PMJDY അക്കൗണ്ട് വഴിയാണ് ലഭ്യമാക്കുന്നത്. സാധാരണ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ PMJDY അക്കൗണ്ടിൽ ഇടുന്ന തുകയ്ക്കും പലിശ ലഭിക്കും. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ബാങ്കിംഗ് സേവനങ്ങളുടെ ആദ്യ ചവിട്ടുപടി. ഇങ്ങനൊരു SB അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് ലോൺ, ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോക്കർ പോലുള്ള സേവനങ്ങൾ ബാങ്കിൽ നിന്നും ലഭ്യമാക്കുകയുള്ളൂ. വലിയൊരു ജനവിഭാഗത്തെ ഇങ്ങനെ സാമ്പത്തിക ഉൾപ്പെടുത്തലിലൂടെ ഫോർമൽ ബാങ്കിങ്ങിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ കൊള്ളപ്പലിശക്കാരിൽ നിന്നും ബ്ലേഡ് മാഫിയകളിൽ നിന്നും കൂടി അവരെ സുരക്ഷിതരാക്കുകയാണ്. 2025 11 വർഷം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന സാധ്യമാക്കിയത് 56 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകളാണ്. ഈ അക്കൗണ്ടുകളിലായി 2.5 ലക്ഷം കോടിയിലധികം രൂപ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ പകുതിയിലധികം, കൃത്യമായി പറഞ്ഞാൽ 56% അക്കൗണ്ടുകൾ വനിതകളുടേതാണ്. ഭരണഘടന വിഭാവനം ചെയ്ത അന്തസ്സോടെയുള്ള ജീവിതം സാധ്യമാക്കുന്ന, ഓരോ ഭാരതീയനും രാജ്യത്തിൻ്റെ പുരോഗതിയുടെയും വളർച്ചയുടെയും ഭാഗമാക്കുന്ന, അവരെ അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ www.pmjdy.gov.in.

0: എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിച്ചേർക്കുന്നതിനായി വിഭാവനം ചെയ്ത പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40:20. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മന്ദാകിനി എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് രമ്യത് രാമൻ. ഗാനരചന രമ്യത് രാമൻ, സംഗീത സംവിധാനം ബിപിൻ അശോക്.

മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമരം.

0: ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട്ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഈ ഓണം കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: അടുത്ത ഗാനം ശുഭരാത്രി എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് കെ എസ് ഹരിശങ്കർ, സംഗീത ശ്രീകാന്ത് എന്നിവർ. രചന ബി കെ ഹരിനാരായണൻ, സംഗീത സംവിധാനം ബിജിപാൽ.

0: ജി ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: ചിത്രം മലയാളി ഫ്രം ഇന്ത്യ. പാടിയത് വിനീത് ശ്രീനിവാസൻ. രചന ടിറ്റോ പി തങ്കച്ചൻ. സംഗീത സംവിധാനം ജാക്സ് ബിജോയ്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: മൻ കി ബാത്ത്,
3: പ്രധാനമന്ത്രി.

0: ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
0: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
0: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കീ ബാത്ത്
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇനി അന്ന എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലിയുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ഘടകം എന്ന് പറയുന്നത് കാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക്, സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മറ്റ് തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPFൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുണ്ട്.

0: with King Harald V during his visit to Norway earlier this year. Raksha Bandhan, the festival of special bond between brothers and sisters, is being celebrated today across the country. The President, the Vice President and the Prime Minister celebrated the occasion with children and students of various schools and organisations in New Delhi today. India's Vilavan Senthilkumar will take on Hungary's Balázs Farkas in the final of the PSA Budapest Squash Open tonight. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്നത്തെ പരിപാടി: ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
2: ഹലോ
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ?
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: 6:50 കാർഷിക ജീവനം. മാംഗോസ്റ്റീനും കുടംപുളിയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്രഗാനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
7: ഈ ഓണം KK ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ.
10: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
11: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ. 9:15 ഓണം കഥാവേള, ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു, തിരുവനന്തപുരം റിലേ. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ KR എന്നിവരുടെ കവിതകൾ, സാബു സെബാസ്റ്റ്യന്റെ കഥ. 10 മണിക്ക് കിഷോരി അമോൻകറിന്റെ സംഗീത കച്ചേരി. കൂടെ പാടിയത് വിദ്യാഭാഗവത്, പുരുഷോത്തം വാലവാൽക്കർ ഹാർമോണിയം, മിലിന്ദ് റായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബല. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: നാളത്തെ പരിപാടി. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ ബൗണ്ട് സ്പൈസസ് കാവ്യധാര, വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പരിവർത്തന പുലരി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, സേവന വാർത്തകൾ ഉപഭോക്താക്കൾ അറിയാൻ. 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: 7:15 ആരോഗ്യ കുറിപ്പുകൾ, 7:20 ശനിദശ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയത്. തുടർന്ന് സേവന വാർത്തകൾ. RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, നാഷണൽ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ പങ്കെടുക്കുന്നു. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: 8:40 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 9 മണിക്ക് സാഹിത്യ സുരഭി. ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ KR എന്നിവരുടെ കവിതകൾ, സാബു സെബാസ്റ്റ്യന്റെ കഥ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് നേർവഴി, തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
6: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ,
7: എന്തു പറ്റി തമ്പുരാനെ?
6: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
7: അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
6: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം. അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
7: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
6: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
8: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, എന്താണ് റൂട്ട് കനാൽ ചികിത്സ, ഡോക്ടർ സൗമ്യ S സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM

0: വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വെവ്സ്. 4 ആകാശവാണി FM വാർത്തകൾ. 4 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: സ്നേഹപൂർണമായ കരുതലിന്റെ 13 സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ

0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്റ്റെം സെൽ ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മെനു ലൂക്കോസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തച്ചൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: 9 മണിക്ക് ന്യൂസ് 9 ഡൽഹി റിലേ. 9:15 നാടക ഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21:55. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് S ജാനകി ദേവി പാടിയ ഗാനം. രചന S രമേശൻ നായർ, സംഗീത സംവിധാനം MG രാധാകൃഷ്ണൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം എസ് ജാനകി ദേവി പാടിയത്, രചന എസ് രമേശൻ നായർ, സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ. ഇനി സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 0477221676. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477221676.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
4: ഓണർ ഷോപ്പിംഗോ?
3: ആ, ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ

0: ട്രിപ്പ് പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഇനി പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി K. മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു.

0: അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വഴിനടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ
0: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. 1500-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3-ാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86-ാമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന 77,265-ലും നിഫ്റ്റി 84 പോയിന്റ് ഉയർന്ന 24,176-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 1,18,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപൊലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപൊലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ 6 ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാ നദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും.

0: കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സ്വാമി ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് പാടിയത്. രചന L. സലീം. സംഗീത സംവിധാനം സുബൈർ മുഹമ്മദ്.

അടുത്ത ഗാനം ചെമ്പരത്തി എന്ന ചിത്രത്തിൽ നിന്ന്. മുഖ്യഗായകൻ യേശുദാസ്, രചന വയലാർ, സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: ഗർസീനിയ മാംഗോസ്റ്റന എന്ന ശാസ്ത്രനാമമുള്ള മാംഗോസ്റ്റീൻ ഒരു ഉഷ്ണമേഖല ഫലമാണ്. തെക്കുകിഴക്കൻ ഏഷ്യ ജന്മദേശമായ മാംഗോസ്റ്റീൻ ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ എത്തിയതായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു. കേരളത്തിലെ ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയും സമൃദ്ധമായ മഴയും മാംഗോസ്റ്റീൻ വളരുന്നതിന് വളരെ അനുയോജ്യമായതിനാൽ ഇത് കേരളത്തിലെ വീട്ടുവളപ്പുകളിലും തോട്ടങ്ങളിലും പതിയെ പ്രചാരം നേടി. പുറത്ത് കട്ടിയുള്ള പർപ്പിൾ നിറത്തിലുള്ള തൊലിയും അകത്ത് വെളുത്ത മൃദുവായ ഭാഗവുമുള്ള മാംഗോസ്റ്റീൻ ഇന്ന് കേരളത്തിൽ വളരെയധികം വിപണി സാധ്യതയുള്ള ഒരു പഴമാണ്. മലയാളത്തിന്റെ സാഹിത്യത്തിലും മാംഗോസ്റ്റീൻ മരത്തിന് ബന്ധമുണ്ട്. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടുവളപ്പിൽ ധാരാളം മാംഗോസ്റ്റീൻ മരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രകൃതിയുടെയും സാഹിത്യ ഓർമ്മകളുടെയും ഭാഗമായി തീർന്നിട്ടുണ്ട് ഈ ഫലവൃക്ഷം. മാംഗോസ്റ്റീനിന്റെ സസ്യകുടുംബത്തിൽപ്പെട്ട മറ്റൊരു വിളയാണ് ഗർസീനിയ ഗമ്മിഗുട്ട എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരപ്പുളി, പിണംപുളി, മീൻപുളി, തോട്ടുപുളി തുടങ്ങിയ വിളിപ്പേരുകൾ ഉള്ള കുടംപുളി. കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക സസ്യമാണ് കുടംപുളി. കർണാടക, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഈർപ്പമുള്ള നിത്യഹരിത അർദ്ധ നിത്യഹരിത വനങ്ങളിൽ ഇവ സ്വാഭാവികമായി വളരുന്നു. കേരളത്തിന്റെ തദ്ദേശീയ പ്രകൃതിയിലും ഭക്ഷണ സംസ്കാരത്തിലും 100 വർഷങ്ങളായി നിലനിൽക്കുന്ന സസ്യമാണ് കുടംപുളി. മാംഗോസ്റ്റീനെ പോലെ തന്നെ ദീർഘകാല വൃക്ഷവിളയാണ് കുടംപുളിയും. അതിനാൽ തന്നെ പാരമ്പര്യമായി കൈമാറി കിട്ടിയ ഈ രണ്ട് വിളകളെയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നു വരാപ്പുഴയിലെ കർഷകനായ TJ പോളി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനത്തിൽ കേൾക്കാം മാംഗോസ്റ്റീനും കുടംപുളിയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്?
4: കൃഷിയിലേക്ക് വന്നത് ഞാൻ 60 വയസ്സ് റിട്ടയർമെന്റിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 2007 ഒരു ഫുൾ ടൈം കൃഷിക്കാരനായിട്ട് മാറി. അപ്പോൾ ആദ്യം കുറെ കാലം വാഴക്കൃഷിയാണ് നടത്തിയത്, ഏത്തവാഴ കൃഷിയാണ് നടത്തി. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിലുള്ള കൃഷി നടത്തുന്നത് തെങ്ങ്, കുരുമുളക്, കമ്പുക്, മഞ്ഞള്, കൂവ ഇവയൊക്കെയാണ്. ഇതുകൂടാതെ ഫലവൃക്ഷങ്ങളായിട്ട് ഉള്ളത് മാംഗോസ്റ്റീൻ നടത്താറുണ്ട്, ചന്ദ്രക്കാരൻ മാവുണ്ട്, പിന്നെ കൊക്കോ ഉണ്ട്, കൊടംപുളി ഉണ്ട്. ഫലവൃക്ഷങ്ങളിൽ ഈ മംഗസ്റ്റീന എന്ന് പറഞ്ഞ മരം കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളതായിരുന്നു. അതിന്റെ ഫ്രൂട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു താല്പര്യം കൊടുത്തിരുന്നു. എന്റെ പ്രധാന കൃഷിസ്ഥലങ്ങൾ എന്ന് പറയുന്നത് 1 ഏലൂര് പുഴയുടെ തീരത്തും ഇവിടെ വരാപ്പുഴ പുത്തൻപള്ളിയിലുമാണ്. ഈ രണ്ട് സ്ഥലത്തും എന്ന് വെച്ചാൽ പെരിയാറില് മലവെള്ളം വരുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും പുഴ നിറഞ്ഞു കവിഞ്ഞ് വരുമ്പോൾ എക്കൽ മണ്ണ് അടിഞ്ഞു വീഴുന്നൊരു വളരെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്.
3: ജോലി ചെയ്തിരുന്ന സമയത്തും കൃഷി ചെയ്യുമായിരുന്നു?
4: ജോലി ചെയ്യുന്ന സമയത്തും ഈ കേരളത്തിൽ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് കൃഷി ചെയ്യായിരുന്നു. അപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് തെങ്ങ് കവുങ്ങലായിരുന്നു. എന്നിട്ട്
3: പച്ചക്കറികൾ
4: അന്ന് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. പച്ചക്കറികൾ വളരെ ചുരുങ്ങിയ തോതിൽ മാത്രം നടത്തിയിരുന്നു മാത്രമുള്ളൂ.
3: മുഴുവൻ സമയം കർഷകനായല്ലോ. അപ്പൊ ആദ്യം എന്തായിരുന്നു ചെയ്തു തുടങ്ങിയത്?
4: ആദ്യം ഏറ്റവും ആദ്യം തുടങ്ങിയത് അന്ന് കുറച്ചും കൂടിയൊക്കെ ആരോഗ്യമുള്ള സമയമായിരുന്നു. അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞപ്പോ ഏത്തവാഴ കൃഷിയായിരുന്നു വൻതോതിൽ നടത്തിയത്. ഏത്ത 500-500 ഏത്തവാഴ വരെ ഒരേ സമയം കൃഷി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മഞ്ഞൾ, പിന്നെ ആരോ

0: വെള്ളാരോ റൂട്ട്, ഇത് രണ്ടും വൻതോതിൽ കൃഷി ചെയ്തിരുന്നു.
1: കൂവപ്പൊടി ഉണ്ടാക്കുമായിരുന്നു?
0: കൂവപ്പൊടി ഉണ്ടാക്കില്ല. ഇവിടെ മാഞ്ഞാലി ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പറിച്ചെടുത്ത് അതേപോലെ തന്നെ കൊണ്ടുപോയി കൊടുക്കുള്ളൂ. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് കൊടുക്കുന്ന അവരാണ് അത് മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നത്.
1: ഏകദേശം എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്?
0: രണ്ട് സ്ഥലത്ത്, അതായത് വരാപ്പുഴയും പുത്തമ്പള്ളിയും, രണ്ട് സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. ഏലൂർ ഒരു 1.5 ഏക്കറുണ്ട്, ഇവിടെ 3.25 ഏക്കറുണ്ട്.
1: ഇതെല്ലാം ചേട്ടന്റെ സ്വന്തം സ്ഥലങ്ങളാണ്?
0: സ്വന്തം സ്ഥലങ്ങളാണ്.
1: മഞ്ഞളും ആയിരുന്നു ആദ്യം ചെയ്തിരുന്ന, കൂവയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണോ ഈ മംഗോസ്റ്റീനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നത്?
0: മഞ്ഞൾ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മഞ്ഞളും കൊടമ്പുളിയിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
1: എത്ര മരങ്ങളുണ്ട് കൊടമ്പുളി?
0: കൊടമ്പുളി വലിയ ഒരു മരം, വളരെ വലിയൊരു മരം ഉണ്ട്. അതുകൂടാതെ പിന്നെ ചെറുകിട മരങ്ങൾ കുറച്ചെണ്ണം നട്ടിട്ടുണ്ട്. അത് കായ്ച്ചു തുടങ്ങിയിട്ടില്ല.
1: മാംഗോസ്റ്റിൻ നട്ട് പരിപാലിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണല്ലോ നട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ വളർച്ചയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ?
0: പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വഴി കിട്ടിയതും അതുകൂടാതെ വായിച്ചറിഞ്ഞതുമായിട്ടുള്ള പലതരം കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുമ്പോൾ പണ്ട് മുതലേ ചെയ്യുമ്പോൾ അത് വേനൽക്കാലത്ത് വെള്ളം കിട്ടണം, അതിനൊരു 50% തണൽ കിട്ടണതാണ് നല്ലത്. പിന്നെ ആദ്യത്തെ കുറച്ച് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ വളരെ സ്ലോ ആയിരിക്കും അതിന്റെ ഗ്രോത്ത്. ഒരു 2 ഇല 4 ഇല ഒക്കെ കൊണ്ടുപോയി ഇത് വളരുന്നില്ലല്ലോ എന്ന് പോലും ആൾക്കാർക്ക് സംശയം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരെ വരും. കുരു നട്ട് വളർത്തണമാണെങ്കിൽ ഒരു 7 വർഷം മുതൽ കഴിഞ്ഞതിന് ശേഷമാണ് അത് കായ്ക്കുന്നതിന് എന്റെ ലക്ഷണം കാണിക്കുകയുള്ളൂ. ആ സമയം ഇപ്പോഴതിന്റെ ഗ്രാഫ്റ്റഡ് ഒക്കെ കിട്ടും, അത് പെട്ടെന്ന് കായ്ക്കും, അധികം പൊക്കം വെക്കില്ല. പക്ഷെ മറ്റേ വലിയ മരത്തിന്റെ അത്രയ്ക്കുള്ള കായ്ബലം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
1: പണ്ട് മുതലേ ഉണ്ടായിരുന്നതിനാണ് കായ്ബലം കൂടുതൽ.
0: പണ്ട് അത് വർഷം തോറും കൂടുന്തോറും അതിന്റെ കായ്ബലം കൂടി വരും. ഇപ്പൊ ഒരു 500-600, അതായത് കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2.5 ബക്കറ്റ് വലിയ ബക്കറ്റിൽ ഇതും കൊണ്ടാണ് വരുന്നത്. അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നല്ല വില ഈ വാവലോ കിളിയൊന്നും കൊത്താതൊക്കെ നോക്കി പതുക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കും. പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 വശവും ചെറുതായിട്ട് പ്രസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനകത്ത് കേടില്ലെന്നാണ്, എന്നിട്ട് കേടില്ല. അപ്പൊ അത് നേരെ എന്താണ് ഉടനെ തന്നെ കൃഷിഭവന്റെ എക്കോ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള മറ്റേ മാർക്കറ്റിലേക്കോ കടക്കാർക്കോ കൊണ്ടു എത്തിക്കും.
1: 7 വർഷം കഴിയുമ്പോൾ കായ്ഫലം തരുന്നു മുതൽ. അപ്പൊ ഈ 7 വർഷം വരെ നമ്മൾ അതിന് വളം ചെയ്യണം, എങ്ങനെയൊക്കെയാണ്
0: വളം? കാര്യമായിട്ട് വളമൊന്നും ആവശ്യമുള്ള സാധനം അല്ല, പക്ഷെ എങ്കിലും നമ്മൾ ജൈവവളം കൂടുതലായിട്ട് ഈ വീട്ടിൽ കിട്ടാവുന്ന എല്ലാവിധ ജൈവവളങ്ങളും അതിന് കൊടുക്കാറുണ്ട്. എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനും ഈ കുമ്മായം ഉണ്ടല്ലോ, കുമ്മായം ഈ പൂവാവണേനും 3 മാസം മുമ്പ് മുതൽ ഒരു 3 ആഴ്ച ഇടവിട്ടിട്ട് കുമ്മായം ഇതിന്റെ ചുറ്റും ഇട്ട് കൊടുക്കണം. അതിലൂടെ ഒരു സ്വല്പം ബോറോൺ, 1 സ്പൂൺ ബോറോണും ഇട്ട് കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് വരാവുന്ന ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, പൊതുവെ കാണുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഈ നല്ല വയലുകളുടെ പുറന്തുണ്ടല്ലോ, അതിൽ സൈലം വെസൽസ് എന്ന് പറഞ്ഞ അതിൻ്റെ നൈതുകളുണ്ട്. അതിന് കട്ടി കുറവാണെങ്കിൽ അത് പൊട്ടി അതിൽ നിന്നൊരു മഞ്ഞ ചാറ്, അതായത് യെല്ലോ സാപ്പ് എന്ന് പറയും, അത് പുറത്തേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ഈ അല്ലികൾ മുഴുവൻ കടയിപ്പും, കല്ലച്ചും പോവും. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ സൈലം വെസൽസിന് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് കാൽസ്യത്തിന്റെ കുറവാണെങ്കിൽ അത് പ്രധാന പ്രശ്നം. അപ്പൊ അതും കൊടുക്കും. പിന്നെ ബോറോണിന്റെ കുറവും, ബോറോൺ വളരെ ചെറിയ അളവിൽ മതി, അതിങ്ങനെ പൂക്കണേനും 3 മാസം മുമ്പ് വരെയുള്ള കാലഘട്ടം കൊടുത്തോണ്ടിരിക്കണം. പിന്നെ വേണ്ടത് മഴക്കാലത്തിന് മുമ്പും മഴക്കാലത്തിന് ശേഷവും എന്തെങ്കിലും ഈ കുമിൾനാശിനികൾ സ്പ്രേ ചെയ്യണത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ മരത്തുമ്മേ കുമിൾനാശിനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരത്തിന് ദോഷം ചെയ്യും, അത് കായ്ക്കും ദോഷം ചെയ്യും. പിന്നെ ഇതിന് വരാവുന്ന വേറൊരു തരം പക്ഷിശല്യം, പക്ഷിശല്യം അണ്ണാൻ ശല്യം, അതൊക്കെ കുറെ നമ്മൾ സഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. എല്ലാ ദിവസവും നന്നായിട്ട് മൂപ്പത്തി ഇത് പറിച്ചെടുക്കുക, അതായത് പലത്തൊട്ടി വെച്ച് തൊട്ട് കഴിഞ്ഞാൽ അപ്പ അടന്നു പോരണത്, അങ്ങനെയുള്ളതിനെ മുഴുവൻ പറിച്ചെടുക്കുക. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരമെങ്കിലും ഇതിനെ ചുറ്റുമുള്ള വീണ് കിടക്കുന്നതിനെ പറിക്കുക. വലത്തോട്ടി കൊണ്ട് പറിച്ചെടുക്കാനാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ ഈ കിളികൾക്ക് കിട്ടാവുന്നവരെ കിളികൾ കുറച്ച് കൊണ്ടുപോട്ടെ, എന്നാലും ബാക്കിയുള്ളത് നമുക്ക് ഭൂരിഭാഗവും നമുക്ക് കിട്ടും.
1: ഏത് മാസത്തിലാണ് ഇത് കായ്ച്ചു തുടങ്ങുന്നത്?
0: മെയ് മാസം ഒരു മധ്യഭാഗം മുതൽ അത് കായ്ച്ചു തുടങ്ങും. ആ സമയത്ത് കിട്ടുന്ന മാംഗോസ്റ്റീൻ ഏറ്റവും നല്ലത്. പിന്നെ മൺസൂൺ കാലഘട്ടത്തിലെ ജൂൺ മാസത്തിൽ ഒരു 1/4 വരെ കായ്ക്കും. പക്ഷെ അവിടെ വരുമ്പോൾ ഈ നല്ല മഴ പിടിച്ചിട്ട് മൺസൂൺ വന്നിട്ട് വരുമ്പോൾ ഇതിന് എത്തവാനം വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കിട്ടും എന്ന് പറഞ്ഞൊരു ഇത് വരും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കിട്ടണത്, എപ്പോൾ ഏറ്റവും നല്ല കിട്ടുന്നത്, മെയ് മാസം 1/5 മുതൽ ജൂൺ 1 വീക്ക് വരെയുള്ള കിട്ടണതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. പിന്നെ ഇതിന് വേനൽക്കാലത്ത് ഞങ്ങൾ നനച്ചു കൊടുക്കും കേട്ടോ, നനച്ചു കൊടുക്കുമ്പോൾ ഒരു 50% ഷെയ്ഡ് ഇതിന് കിട്ടണത് ഉണ്ടാവണം, നല്ലതാണ്.

0: ചെറുതാ, പ്രത്യേകിച്ച് ചെറുതായിരിക്കുമ്പോൾ.
1: മാർഗശ്രീ, ശരിക്കും ഒരു കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളരുന്ന മരമാണോ?
0: അതെ, തീർച്ചയായിട്ടും. ഈ ഏരിയയിൽ കണ്ടമാനം മാംഗോസ്റ്റീൻ 100 ചില്ലാനം വർഷം പഴക്കമുള്ള മരങ്ങൾ പല വീടുകളും ഈ ഏരിയയിലുണ്ട്. മാംഗോസ്റ്റീൻ പണ്ടേ മുതൽ, ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഒരു ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു മാംഗോസ്റ്റീൻ. എന്നാൽ അതിന്റെ രുചി തന്നെയാണ് അതിന്റെ പ്രത്യേകത. എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലം മുതൽ മരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി, അത് ഞങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് ആണ് മാംഗോസ്റ്റീൻ.
1: പണ്ട് മുതലേ കേരളത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്?
0: അതെ, പണ്ട് മുതലേ ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 100-125 വർഷം പഴക്കമുള്ള മരങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
1: വിത്തിട്ട് മുളപ്പിച്ചിട്ടാണോ ബാക്കി പിന്നെ ചേട്ടൻ നട്ടു തുടങ്ങിയത്?
0: ഞാൻ എല്ലാം വിട്ടേക്കണം, വിത്തിട്ട് മുളപ്പിച്ചിട്ടാണ് നട്ടേക്കണേ. ചിലവർ പറയാൻ സെയിം ക്വാളിറ്റി കിട്ടില്ല എന്ന് പറയാറുണ്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതേ ക്വാളിറ്റി തന്നെ കിട്ടുന്നു വരുന്നു. പിന്നെ ഇപ്പോ ഈ ഗ്രാഫ്റ്റഡ് തൈകളൊക്കെ വ്യാപകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല, അതും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 4 വർഷം മുതൽ കായ്ക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അത് പതിയെ ഹൈറ്റ് വയ്ക്കില്ല എന്നുണ്ട്. അപ്പൊ ചെറുകിട പറമ്പുകളിലൊക്കെ അത് നല്ലതാണ്. പിന്നെ അതിനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അത്ര ഉണ്ടാവണ കായ അതിനുണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ പൊക്കം എന്ന് പറഞ്ഞാൽ 20-25 മീറ്റർ വരെ ഇങ്ങോട്ട് പോകും പൊക്കം വരും. ഒരു വളരെ വലിയ മരമായിട്ട് വരും. കോണിക്കൽ ആകൃതിയിലാണ് വരുന്നത്. താഴത്തെ മുതൽ ബ്രാഞ്ചസ് വരും. അപ്പൊ ഈ താഴത്തെ ബ്രാഞ്ചസിലായിരിക്കും ഏറ്റവും നന്നായിട്ടും കായ ഉണ്ടാവുന്നത്. നമുക്ക് പറിച്ചെടുക്കാനും എളുപ്പമാണ്.
1: നിലത്ത് വീഴാതെ നമുക്കത്
0: പരമാവധി നിലത്ത് വീഴാതെ പറിച്ചെടുക്കാനാണ് നോക്കണത്. രണ്ട് വരല് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ചെറുതായിട്ട്, അധികം പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു വശം ചെങ്ങണ്ടെങ്കിൽ അതിനർത്ഥം യാതൊരു കേടുമില്ലെന്നാണ്. കാരണം പറഞ്ഞാൽ ഈ യെല്ലോ സാപ്പ് ആണ് ഇതിനകത്ത് പ്രശ്നം. യെല്ലോ സാപ്പ് ഉണ്ടെങ്കിൽ കല്ലച്ച് പോകും. ഹാർഡ്നെസ് തോന്നിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ മാറ്റി വയ്ക്കും, അത് കൊടുക്കില്ല. എന്നിട്ട്
1: നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ?
0: നമുക്ക് യൂസ് ചെയ്യാൻ അതിന്റെ പകുതി കിട്ടുള്ളൂ. രണ്ടു വശം കാഠിന്യം തോന്നിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു വശം മാത്രം കാഠിന്യം തോന്നുകയാണെങ്കിൽ അതിന്റെ 50% നല്ലതായിരിക്കും. ബാക്കി നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം.
1: ഇതിന്റെ മരത്തിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും?
0: നമ്മൾ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ആരും അത് ഉപയോഗിക്കാറില്ല. ഇത് ആരും അങ്ങനെ വെട്ടിക്കളയണ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല ഇവിടെ. എന്നിട്ട്
1: എത്ര വർഷത്തോളം മാംഗോസ്റ്റീൻ കായ്ഫല കിട്ടും ഒരു മരത്തിൽ നിന്ന്?
0: 150 വർഷം വരെ നിൽക്കുന്ന പറയണേ. 3 തലമുറ കിട്ടും.
1: അതിനെ വെട്ടേണ്ടത് ആവശ്യമില്ല?
0: വെട്ടേണ്ട ആവശ്യമില്ല, കോതി കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ ഈ മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കോതി കൊടുക്കണം, പ്രൂൺ ചെയ്യണം. ഇതിന് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. ശിഖരങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ അടിയിൽ കൂടെ ഒക്കെ നടക്കാനും ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇല ഭയങ്കര തിക്കാണ്, നിറച്ചും വളരെ തഴച്ചുണ്ടാവുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഒരു സാധനവും വളരില്ല.
1: ചുരുങ്ങിയ സ്ഥലത്ത് നടാൻ പറ്റിയ ഒരു മരമല്ല അല്ലേ?
0: ചുരുങ്ങിയ സ്ഥലത്ത് നടാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഗ്രാഫ്റ്റഡ് തൈകളൊക്കെ ചിലവര് അങ്ങനെ നടാനായിട്ട് സാധിക്കും. ചിലവര് ഡ്രമ്മിലൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ ഭാവിയിലത് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് പോണൊരു മരമല്ലേ ഇത്, വളരെ കാലം നേടി നിൽക്കുന്ന മരമല്ലേ. അപ്പൊ അതുകൊണ്ട് അത് അത്ര സക്സസ് ആവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ 7 വർഷം അല്ലെങ്കിൽ 8 വർഷം വേണം പൂ ഇടാൻ തുടങ്ങാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു 3 വർഷം വരെ തന്നെ ഗ്രോ ബാഗിൽ തന്നെ വളർത്തും. അത് കഴിഞ്ഞ് സാമാന്യം പൊക്കമായി കഴിയുമ്പോഴാണ് ഇതിനെ പറമ്പിൽ മാറ്റിക്കൊണ്ടു.
1: അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്
0: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ശുശ്രൂഷകൾക്ക് കൊടുക്കാൻ നേരത്തെ എന്നാൽ നനച്ചു കൊടുക്കാനും അതിന് ഷെയ്ഡ് കൊടുക്കാനും ഒക്കെ നല്ലത് എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിൽ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷിക്കാൻ വളരെ എളുപ്പമുണ്ടോ?
1: മെയ് മാസത്തിൽ ഇത് കായ തുടങ്ങും എന്ന് പറഞ്ഞല്ലോ, കായ പൂവിട്ട് കായഫലം തുടങ്ങും എന്ന് പറഞ്ഞു. എത്ര നാളുണ്ടാകും?
0: ഒരു ജൂൺ പകുതി മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മാസത്തിൽ കൂടുതൽ ആ സെയിം ക്വാളിറ്റിയിൽ കിട്ടില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ, ഭയങ്കര വലിയ വർഷം പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ വെള്ളം കെട്ടുക എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആ ഭാഗത്തുള്ള കുരുവിന് ആ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ആ അതിന് മുമ്പ് മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരാഴ്ചക്ക് നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ടി വരും.
1: ഒരു മരത്തിൽ നിന്ന് എത്ര കായ ഉണ്ടാകും?
0: ഒരു 25 വർഷം പഴക്കമുള്ള ഇന്ന് ഒരു 500-600 കായ കിട്ടും ഈ പറഞ്ഞ സീസണിൽ.
1: ഇതിന്റെ വേരിന്റെ ഘടനയൊക്കെ എങ്ങനെയായിരിക്കും? തെങ്ങിന്റെ ആണെങ്കിലും ചെറുതാണെങ്കിലും ഒരുപാട് വ്യാപ്തി പോകുന്ന, നമ്മുടെ കേരളത്തിൽ വളരുന്ന മരങ്ങളുടെ വേരിന്റെ പ്രകൃതമാണോ ഇതിനും?
0: ഇതിന്റെ നമ്മൾ വേര് പൊതുവെ പുറത്ത് കാണാറില്ല. ഒന്ന് കീഴ്പോട്ട് താഴ്വേരുമുണ്ട്. ഇതങ്ങനെ അധികം മറിഞ്ഞു വീഴുന്നതായിട്ട് അധികം ചരിത്രം കേട്ടിട്ടില്ല.
1: തായ്വേര് നല്ല
0: തായ്വേര് ശക്തിയാണ്. അതുകൊണ്ട് അധികം മറിഞ്ഞു വീഴുന്ന ഒരു ചരിത്രം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് വളരെ ലൂസ് സാൻഡാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറിഞ്ഞു വീഴുന്നതായിട്ട് ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല.
1: മഴയത്തോ കാറ്റത്തോ അങ്ങനെ മറിഞ്ഞു വീഴും?
0: ഓണിക്കലായതുകൊണ്ട് അങ്ങനെ അത്രയ്ക്കധികം കാറ്റത്ത് അങ്ങനെ വീഴാറില്ല. മാവ് പോലെ ഇങ്ങനെ പരന്ന് നിൽക്കണ മരമില്ലല്ലോ. ഗ്രാഫ്റ്റഡ് വാങ്ങിക്കുമ്പോൾ നല്ല ഒതന്റിക് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഉള്ള അതും നോക്കി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ടിന്റെ ക്വാളിറ്റി ഉണ്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കാന്ന് മാത്രമേ ഉള്ളൂ.
1: മാംഗോസ്റ്റീന്റെ കൃഷി രീതികള് ഇതെല്ലാം കഴിഞ്ഞപ്പം ഇതിനെങ്ങനെയായിരുന്നു വിപണി കണ്ടെത്തിയിരുന്നത് ആദ്യം മുതല്?
0: ഇപ്പൊ നമ്മൾക്ക് സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ

0: എൻ്റെ കൃഷിഭവനുമായിട്ടും ഞാൻ കൃഷിഭവൻ്റെ കീഴിലുള്ള എക്കോ ഷോപ്പായിട്ട് എനിക്ക് ടൈപ്പുണ്ട്. അവിടെ ഇതിന് നല്ല ഡിമാൻഡാണ് ഈ സാധനത്തിന്. പിന്നെ അതിലും കൂടുതൽ എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്ന് രണ്ട് കച്ചവടക്കാരുണ്ട്. ഇത് പിന്നെ ക്വാളിറ്റി നല്ലതാണ്. നമ്മൾ ഇതൊന്നും സോർട്ട് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ, നല്ലത് മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളൂ. മാർക്കറ്റിൽ വരുന്നതിനുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബൾക്കായിട്ട് പറിച്ചെടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ മൂത്തതും മൂക്കാത്തതും മൂപ്പിത്തിരി കുറഞ്ഞതും എല്ലാം കൂടി ഇത് ചെയ്തിട്ടാണ് അവർ പറിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാം നല്ലതായിരിക്കില്ല. അതാണ് മാർക്കറ്റിലുള്ള കടകളിൽ വാങ്ങിച്ചാലുള്ള ഒരു കുഴപ്പം. പിന്നെ കൃഷിഭവൻ്റെ എക്കോ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടും, നല്ല കൃഷിക്കാർ കൊടുക്കുന്നത്. അപ്പം നമുക്ക് പറഞ്ഞാൽ തൊട്ട് കഴിയുമ്പോൾ വീണ തരത്തിലുള്ള ആ പരുവത്തിലുള്ളത് നമ്മൾ പറിച്ചെടുക്കുള്ളൂ. ബൾക്കായിട്ട് പറിച്ചെടുക്കണവരാണെങ്കിൽ മാവൊക്കെ പറിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ അവർ പറിച്ചെടുക്കും. അപ്പം അതിനകത്ത് മൂത്തതുണ്ടാവും മൂക്കാത്തതുണ്ടാവും പല മൂപ്പുകളുണ്ടാവും. അപ്പം ആ മൂക്കാത്തതിന് ഈ തലേ ടേസ്റ്റ് കിട്ടില്ല. ഇതിന് ആ നമ്മൾ കൊടുക്കുന്നതിന് ഈ അത്ര ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര നല്ല ഡിമാൻഡാണ്.
1: മാംഗോസ് എന്നൊക്കെ പറയുമ്പം വിപണി മൂല്യം കൂടുതലുള്ള ഒരു ഫലം തന്നെയല്ലേ? അപ്പൊ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? അപ്പം എക്കോ ഷോപ്പ് വഴി മാത്രമായിരുന്നു കൊടുത്തിരുന്നത്?
0: ആദ്യകാലത്ത് മുഴുവൻ ഞങ്ങൾ കൊടുത്തിരുന്നത് ഫ്രണ്ട്സിനും പരിചയക്കാർക്കും. ഇവിടുന്ന് ഈ സാധനം ഞാൻ പൂനെ വരെ നമ്മുടെ പരിചയക്കാർക്ക് പൂനെയിലേക്ക് വരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലും അതുകൊണ്ടും തീരാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ എക്കോ ഷോപ്പ് വഴിക്കും ഇങ്ങനെ വിളിക്കും കൊടുക്കാറ്. പിന്നെ കടക്കാരൻ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും എന്നാലും കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കുറച്ചുണ്ടാവുമ്പോൾ കായ്ക്ക് വലുപ്പം കൂടും.
1: ഇനി കൂടുതൽ ഇതിനെ ഒത്തിരി ഒത്തിരി മരങ്ങളാക്കാൻ, കാരണം ഇത് തലമുറകളോടും കൈമാറാവുന്നതാണല്ലോ. അപ്പൊ ചേട്ടൻ ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് കൂടുതൽ നട്ട് വളർത്താൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ?
0: മക്കൾക്ക് വേണ്ടിയിട്ട് അതും കൂടി ഒരു മനസ്സിലൊരു കണ്ടിട്ടാണ് ഇങ്ങനെ ഓരോരുത്തർക്കും കിട്ടത്തക്ക വിധത്തിലാണ് എന്നെ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഇതിന് ഏലൂര് നല്ല പറമ്പിൽ കുറച്ചും കൂടി വ്യാപകമായിട്ട് എന്നിട്ട്, അതായത് അവിടെ കുറച്ചും കൂടി ലോ ഏരിയയാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഇതിൽ കുറച്ചും കൂടി നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ചും കൂടി.
1: മാംഗോസ്റ്റിൻ അതൊരു ഇഷ്ടം കൊണ്ട് നടത്തുന്നതാണ്. അപ്പൊ കൊടംപുളി എങ്ങനെയാണ് അത് കൃഷിയിലേക്ക് വന്നത്?
0: കൊടംപുളിയും മരം നട്ടത് ഞാൻ തന്നെയാണ്. 90s നട്ടതാണ് മരം വന്നത്. അതിപ്പോ ഇന്നും ഭയങ്കര വലുപ്പത്തിലായിട്ട് വന്നേക്കാണ്. അതിനിപ്പോ ഒരു ത്രെട്ടായിട്ടേക്കാണ്. ഇത് ചരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതും വീഴുമോ എന്നുള്ളൊരു പ്രശ്നത്തിൽ നിൽക്കണം. അതിനെന്ത് ചെയ്യണം? അതിനെ വെട്ടിക്കളയാൻ വേണ്ടി മനസ്സ് അനുവദിക്കുന്നുമില്ല. അതേസമയം വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഇത് വീണ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു ഇതുണ്ട്.
1: വെട്ടി ഒതുക്കി നിർത്താൻ പറ്റില്ലേ?
0: വെട്ടി ഒതുക്കി എന്ന് പറഞ്ഞാൽ ഈ മാംഗോസ്റ്റിന്റെ പോലെയല്ല കൊടംപുളി. കൊടംപുളി ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഇലകളും ഇതുകളും വരുള്ളൂ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. ഒരു 10-20 കഴിഞ്ഞിട്ടാണ് അതിന്റെ ബ്രാഞ്ചസ് വരുള്ളൂ. ഇതാണ് ഈ അടിമുതൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് വെട്ടിയിട്ട് കാര്യമില്ല. പിന്നെ അന്ന് വെട്ടിക്കളയാനായിട്ട് തോന്നുന്നുമില്ല, നമുക്ക് മനസ്സ് അനുവദിക്കുന്നുമില്ല.
1: കൊടുമ്പുള്ളിയിലേക്ക് വന്നാൽ എങ്ങനെയാണ് അതിന്റെ വളർച്ച? അതിന് എത്ര വർഷം ആകുമ്പോഴാണ് അത് കായുണ്ടാകുന്നത്? അതിന് നമ്മളിപ്പോ സാധാരണ വളം തെങ്ങിനൊക്കെ വളം ചെയ്യുന്ന പോലെ വളം ചെയ്യേണ്ട കാര്യമുണ്ടോ? എങ്ങനെയൊക്കെയാണ് ചേട്ടന് അതിന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ്?
0: അതും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഏതാണ്ട് മാംഗോസ്റ്റിന് സിമിലർ ആയിട്ടുള്ള അതും ഒരു വർഗത്തിൽപ്പെട്ട ചെടികളുണ്ട്. പിന്നെ ഒരെണ്ണത്തിന്റെ പുറന്തോട് ഉപയോഗിക്കണോ ഒരെണ്ണത്തിന്റെ അകത്തുള്ള സാധനം ഉപയോഗിക്കണം എന്നുള്ള ആ വ്യത്യാസമല്ല. കൊടംപുളിക്ക് ഇതിന്റെ ആദ്യകാലങ്ങളിൽ എപ്പോഴും കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് പരിചരിച്ച് വളർത്തണം. പിന്നെ ഇതിന് കുറച്ചും കൂടി കാലം കൂടുതൽ പിടിക്കും. എന്നുണ്ടെങ്കിൽ ഈ 7 കൊണ്ട് ഉണ്ടായില്ലെന്ന് വരും, 10 കഴിഞ്ഞിട്ടാണ്. അതിൽ തന്നെ ആണും പെണ്ണും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ പുറകിൽ ഒരെണ്ണം നിൽക്കണമാണെങ്കിൽ അത് ആണെന്ന് അത് കായ്ക്കില്ല, പെണ്ണ കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഗ്രാഫ്റ്റഡ് ഇപ്പൊ ഇത്തവണ ഒരു 5 വെച്ച് 4, അത് പിന്നെ അധികം പൊക്കം വെക്കില്ല, ക്വാളിറ്റി നല്ലതായിരിക്കും. കൊടംപുളിക്ക് ക്വാളിറ്റി ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ചിലതിന് ചവർപ്പുണ്ടാവും. എന്റെ അത് ഇപ്പൊ ഏലൂരിന്റെ 3 ഉണ്ടായിരുന്നു, 3 ഞാൻ വെട്ടിക്കളഞ്ഞു. എന്റെ ഒരു ചെറിയ ചവർപ്പ്, നമ്മളൊരു മോശം ക്വാളിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സാധനത്തിന്റെ ബാക്കിയുള്ളതിന്റെ തന്നെ പേര് മോശമാവും. അതിന് വരെ വന്നിട്ട് ഇനി പുതിയ മരങ്ങൾ, ഈ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള മരങ്ങൾ ഇപ്പൊ കിട്ടാനുള്ളൂ. അപ്പൊ അതാണ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള മരങ്ങൾ ഇവിടുന്ന് ഈ കൃഷിഭവന്റെ ഇവിടെയുള്ള ചില ഡിപ്പോ ഇവരിൽ നിന്ന് ഫാമിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇന്നൊരു 4 ഈ വർഷം തന്നെ വെച്ചിട്ടുണ്ട്. ദിവസവും കാലത്തും വൈകുന്നേരം 2 നമ്മൾ പറമ്പിൽ നടന്ന് ഇതിനെ മുഴുവൻ കളക്ട് ചെയ്യണം. അപ്പോൾ ഒരു 1.5-2 1.5 ബക്കറ്റ് കിട്ടും. ഇതിനെ നമ്മളപ്പോൾ കൈയോടെ അതിനെ എടുത്തിട്ട് ആദ്യം തന്നെ വാഷ് ചെയ്യും വെള്ളത്തിൽ, അങ്ങനെ തന്നെ വാഷ് ചെയ്യും. പിന്നെ അതിനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഇത് മാറ്റി കളഞ്ഞിട്ട് പുറന്തുല്ലിയില്ലേ, പുറന്തുല്ലി എടുത്തിട്ട് വെയിലുള്ള സമയമാണെങ്കിൽ ഒന്ന് ഷീറ്റിട്ടിട്ട് വെയിലത്തിട്ട് ഒന്ന് വാട്ടും. ഇല്ലാത്ത സമയം അത് നടക്കില്ല. നല്ല ഇത് അത് ശരിക്കും മഴക്കാലം തുടങ്ങുമ്പോഴതിന് ഇത് വരണം, കായ്വെല്ലാം ഉണ്ടാവണം ആ സമയത്താണ്. അപ്പോൾ വെയിലില്ലാത്ത സമയമാണെങ്കിൽ നേരെ ഞങ്ങൾക്ക് ഒരു പോപ്പരയുണ്ട്. ഇതിന് വേണ്ടി പണ്ട് കാലത്ത് മുഴുവൻ നമ്മൾ പോപ്പരയിൽ വെച്ചാണല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു പോപ്പര ഇതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്.

0: അങ്ങനെ. അപ്പൊ അതിൽ വെച്ച് തരത്തില്ല, ഒരു രണ്ട് ദിവസം കനലിട്ട്, കനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ മണലിട്ട് ഒന്ന് പുക പൊള്ളിച്ച് ഒന്ന് വാട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിനെ എനിക്ക് ഡ്രയറുണ്ട്, ഡ്രയറിലിട്ടിട്ട് ബാക്കി ഒരു അഞ്ചെട്ട് ദിവസം എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം മൂന്ന് നേരം ഡ്രയറിലിട്ടിട്ട് ഇതിനെ വലിച്ചെടുക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ചിലവർക്ക് ഈ കൂടുതൽ കരി ഇഷ്ടമല്ല, അപ്പോൾ ഈ കറികളിലൊക്കെ കരി കൂടുതൽ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അധികം കരി ഉണ്ടാവില്ല, അതേസമയം ഇത് അത് ആ ഒരു ലെവലിലാണ് ഞാൻ പ്രോസസ്സ് ചെയ്യുന്നത്.
1: പൂവ് പൂത്തു കായുണ്ടായി, അത് എത്ര ദിവസം കൊണ്ടാണ് അത് നമുക്ക് വിളവെടുക്കാൻ പാകത്തിലാകുന്നത്?
0: ഇതെല്ലാം ഒരു ഡിസംബർ ജനുവരി മാസത്തിൽ ഇതെല്ലാം പൂക്കും. കൊടമ്പളിയും ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് പൂക്കുന്നത്. മംഗസീന ഒരു മെയ് മാസം പകുതി ആവുമെങ്കിൽ ഇതൊരു തേർഡ് വീക്ക് ഓർ ഫോർത്ത് വീക്കിലാവുന്നു, അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇതിനെ നല്ല നിലത്ത് വീണ മാത്രമേ എടുക്കുള്ളൂ, ഏറ്റവും മൂത്ത് എടുക്കുള്ളൂ. തറയിൽ വീഴുമ്പോ ചിലത് പൊട്ടും, പിന്നെ ഇവിടുത്തെ മണ്ണ് പൊതുവെ സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ കണ്ടവാനും പൊട്ടില്ല. എന്നാലും കുറെ എണ്ണം പുല്ലൊക്കെ ഉണ്ടെങ്കിൽ, അടിയിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പൊട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാലും ആ കിട്ടിയപാടെ ഞങ്ങൾ ഒന്ന് കഴുകും, അതിന്റെ മണ്ണെല്ലാം മാറ്റും, പിന്നെ നമ്മൾ വെള്ളം തൊടിക്കില്ല.
1: എന്തുകൊണ്ടാണ് ഈ പുക കൊള്ളിച്ച് ഉണക്കുന്നത്?
0: പുക കൊള്ളിച്ച് ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതി അതാണ്. ഇനി കേടുകൂടാതെ എത്ര വർഷം വേണം ഇരിക്കാൻ വേണ്ടി പുക കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് പൊതുവായിട്ടുള്ള വിശ്വാസം. പക്ഷെ അത് അല്ലാതെയും ഡ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ കാലഘട്ടമൊക്കെ ഒന്നുള്ളൂ. പക്ഷെ നമ്മുടെ പൊതുവായിട്ടുള്ള വിശ്വാസം, അപ്പൊ ചിലവർക്ക് ഒരു ചെറിയ ഒരു പുക ഇതുണ്ടാവുന്നത് ഇഷ്ടമുള്ളവരുണ്ട്, വേറൊരു തലമുറയ്ക്ക് അശേഷം പുകയുള്ളത് ഇഷ്ടമല്ല. ഡ്രയർ തന്നെ 100% ഡ്രയറിലിടുക്കും.
1: ഡ്രയറിലിടുമ്പോഴും ആ ഒരു നിറം വരാറുണ്ട്,
0: ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിറം കിട്ടും. പിന്നെ ചിലവര് ഉപ്പ് കല്ലുപ്പിട്ടിട്ട് ഒന്ന് ഇത് ചെയ്യും, പക്ഷെ ഞങ്ങളധികം ഉപയോഗിക്കാറില്ല അങ്ങനെ. കല്ലുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് കുറച്ചും കൂടി കിട്ടുന്ന പറയണേ, പക്ഷെ ഞങ്ങൾക്കത് അത്രയധികം ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ ആ ഉപ്പ് ചിലപ്പോൾ വർഷക്കാലത്ത് ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് ഒരു നനവ് ഉണ്ടാവില്ലേ, അത് കാരണം അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഡ്രയർ അങ്ങനെ തന്നെ നന്നായിട്ട് ഒരു ഉണക്കി അങ്ങനെ തന്നെ സൂക്ഷിക്കാറുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കറപ്പാണ്.
1: ഇക്കോ ഷോപ്പ് വഴിയാണോ വിപണി കണ്ടെത്തുന്നത്?
0: ഇക്കോ ഷോപ്പ് വഴിക്കും ഉണ്ട്, പിന്നെ ഞങ്ങളുടെ പരിചയക്കാരും ഫ്രണ്ട്സും പരിചയക്കാരും വഴിക്ക് ഇത് അതിനെപ്പറ്റി ഒരിക്കൽ വാങ്ങിച്ചിട്ടുള്ളവർ ട്രിവാൻഡ്രം മുതൽ ഇവിടെ ഉള്ളവർ മുഴുവൻ എന്നോട് ആവശ്യപ്പെട്ട് അയച്ചു കൊടുക്കും. സാധാരണ കടയിൽ ഇതൊരു 200-250 കഴിഞ്ഞാൽ ഞങ്ങളൊരു 300-350 കൊടുക്കണം. അതും പ്ലസ് അതിന്റെ പാർസൽ ചാർജും കൂടി വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. കാര്യം പറഞ്ഞാൽ വാങ്ങിക്കാനുണ്ട്. കാര്യം പറഞ്ഞാൽ പുറമേ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ ഈ ഡ്രൈ ഇതായിട്ട് വാങ്ങിക്കുന്നതിന്റെ ഒരു മൂന്നിലൊരു അംശം അല്ലെങ്കിൽ രണ്ട് പകുതി ഇട്ടാൽ മതി ഈ സാധനം.
1: കുറച്ചധികം വർഷമായല്ലോ കൃഷി ചെയ്യാൻ വരുന്നുണ്ട്. എന്താണ് കൃഷിയെ കുറിച്ച് പറയാനുള്ളത്? ഇന്നത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത്?
0: തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചൂസ് ചെയ്തത് ഏത് എണ്ണം നോക്കണോ അത് ശാസ്ത്രീയമായിട്ട് ചെയ്യണോ, നമ്മൾ എത്രമാത്രം ഡിവോട്ടഡോ അതനുസരിച്ചിരിക്കും. ഇപ്പൊ വാഴകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% അതിന്റെ ഡിവോട്ടഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഏത്തവാഴകൃഷി ഒരിക്കലും നഷ്ടമില്ല. ഏത്തവാഴകൃഷി അല്ല, വളംകൊണ്ടൊക്കെ ഇത്തിരി ദൂരം, മറ്റേ ബാക്കി എല്ലാ കൃഷികളും നല്ല ലാഭത്തിൽ തന്നെ പോകും. പക്ഷെ നമ്മൾ 100% ഡിവോട്ടഡായി അതിന് നനയും എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വേറെ ചെലവില്ല, ഇവിടെ അധ്വാനം ബുദ്ധിമുട്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് കിട്ടണ മുഴുവൻ ലാഭം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കിലോ ഡ്രൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 300 രൂപ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അപ്പൊ അതിന് ആ കിട്ടണ മുഴുവൻ നമുക്ക് ലാഭമല്ലേ. മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കിലോ എല്ലാം കൂടി 100-200 കിലോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200-300 കിലോ കിട്ടി കഴിഞ്ഞാൽ ഓരോന്നിനും 200-250 രൂപ വില വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ലാഭം, വളരെ നോമിനൽ എക്സ്പെൻസ് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. മാംഗോസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്കും നമ്മുടെ പരിചയക്കാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഒരു പ്രസ്റ്റീജാണ് അത്. എന്നിട്ട് അതിപ്പോ കൊടംപുളി എല്ലാവരും നമ്മളെ അന്വേഷിച്ച്, നമ്മുടെ കൊടംപുളി എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്വേഷിച്ച് വരും.
1: ഇത്ര അധികം നാള് ഇപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ? മാംഗോസ്റ്റിനും കൊടംപുളി വാഴ പറഞ്ഞു, അത് കൂടാതെ പിന്നെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
0: ചെറിയ ചെറിയ തോതിൽ കുരുമുളകുണ്ട്, കൊക്കോ ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും പിന്നെ ബന്ധുക്കളുടെ ആവശ്യത്തിനുമുള്ള കൊക്കോ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നതും അത് അതിന്റെ ഫെർമെന്റേഷൻ നടത്തുന്നതും ഉണക്കണതും എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അല്ലാതെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ ഫ്രണ്ട്സും പരിചയക്കാരും ആയിട്ടുള്ളവരുടെ ആവശ്യങ്ങൾക്കും നമ്മൾ തന്നെ ഒറിജിനൽ കൊക്കോയാണ് കൊടുക്കുന്നത്. പച്ചക്കറി ചെയ്യാറുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി സീസൺ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മഴക്കാലത്ത് ഒന്നും ചെയ്യില്ല. മഴയൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി നടും, വെണ്ടയ്ക്ക നടും, എന്നിട്ട് അതും ഇതേപോലെ തന്നെ ഞങ്ങൾ എക്കോ ഷോപ്പിൽ കൊടുക്കാം.
1: മഴക്കാലത്ത് പച്ചക്കറി.

0: കൃഷി ചെയ്യാറില്ല,
1: മഴക്കാലത്ത് ഞാനും ചെയ്യാറില്ല,
0: ബാക്കി സമയങ്ങളിലൊക്കെ.
1: ബാക്കിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടപെട്ടുള്ള കാലഘട്ടമല്ലേ. ഒരു വലിയ വേനൽ നനച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ ഇതൊരു സെപ്റ്റംബർ മുതൽ പിന്നെ അങ്ങോട്ടുള്ള മാസങ്ങളുണ്ടല്ലോ, ആ സമയത്ത് വെണ്ട, വഴുതനങ്ങ, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് നമുക്ക് ഉണ്ടാകും. പല കാര്യങ്ങൾക്കും ഇപ്പൊ എന്റെ ഈ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ആളെ വെച്ചിട്ട് ചെയ്യേണ്ട വരും. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആടിവശം ക്ലീൻ ചെയ്യാനും അതേപോലെ വാരം കോരി കൊടുക്കാനും ഒക്കെ ചെയ്യേണ്ടി വരും. ഡേ ടു ഡേ ജോലികൾ നമ്മൾ ചെയ്യും, പക്ഷെ ഇത്തിരി വൻതോതിൽ ദേഹാധ്വാനം വേണ്ട കാര്യങ്ങൾ അവർ വേറെ. ഞങ്ങൾ പൊതുവെ തമിഴരെയാണ് കൂടുതൽ ആശ്രയിക്കാറുള്ളത്, അവരെയാണ് ചെയ്യാൻ. അവർക്ക് കുറച്ചും കൂടി കൃഷിപ്പണിയായിട്ട് കുറച്ചും കൂടി ബന്ധമുണ്ട്.
0: ചേട്ടൻ പറഞ്ഞു മാംഗോസിനാണെങ്കിലും കുടംപുളി ആണെങ്കിലും പണ്ട് മുതലേ വീട്ടില് നട്ട് വളർത്തി കണ്ടു വന്നതാണെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് കൃഷി രീതി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ?
1: അന്നത്തെ കാലത്തെ കൃഷി രീതി ബേസിക് ആയിട്ട് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മയും അമ്മയൊക്കെ പറം കെട്ടിയിട്ട് പറത്തമ്മ വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത്, ഞങ്ങൾ കുടംപുളി ഉണക്കിയത്. ഞങ്ങളത് വന്നു കഴിഞ്ഞപ്പോൾ റൂം തന്നെ പുകമുറിയ പോലെ തന്നെ ഉണ്ടാക്കി കുറച്ചും കൂടി അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രയറിലേക്ക് മാറി.
0: അതുപോലെ ഇന്നത്തെ കൃഷി രീതികൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ, അതൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടോ?
1: ഓ തീർച്ചയായിട്ടും, ഞങ്ങളുടെ ഞാൻ ഡ്രയറിലേക്ക് മാറിയില്ലേ.
0: അത് കൂടാതെ പച്ചക്കറി ആണെങ്കിലും അല്ലാതെ നനരീതി, വളപ്രയോഗങ്ങള്,
1: ഇതെല്ലാം ചെയ്തിട്ടല്ലോ. മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാം അത്തരം രീതികൾ എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഇത്രയധികം വർഷം നല്ല രീതിയിൽ നല്ല മികച്ച കർഷകൻ എന്ന് തന്നെ പറയാം ചേട്ടന്. അപ്പൊ എന്തെങ്കിലും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ?
1: ധാരാളം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും തന്നെ എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ സമ്മിശ്ര കർഷകൻ, അല്ലെങ്കിൽ ജൈവ കർഷകൻ, അല്ലെങ്കിൽ മുതിർന്ന കർഷകൻ, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അവാർഡ് എല്ലാ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഏലൂരിൽ നിന്ന് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എല്ലാ വർഷവും കിട്ടും. ഈ വർഷം മാത്രം ഞാൻ ചെറിയൊരു ഗ്യാപ്പ് വാങ്ങിച്ചത്, എല്ലാ വർഷവും ഞാൻ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭംഗിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്തേയില്ല. എനിക്കിപ്പോഴും ഈ ജൈവ കർഷകൻ്റെ ഇതുള്ള അംഗീകാരമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടും, ചിലപ്പോൾ അടുത്ത വർഷം മാറിക്കൊടുക്കും. പുതിയ തലമുറയും വരണ്ടേ കുറെ പേര്. കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊരു വലിയ അച്ചീവ്മെന്റാണ്. ഇപ്പൊ എനിക്കിപ്പോ ഒരു 5-8 എണ്ണം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇരിക്കണതൊക്കെ ഇതൊക്കെ ആയിരിക്കും, എന്നിട്ടും അത്ര വലിയ ഇതായിട്ട് തോന്നില്ല. പക്ഷെ കിട്ടാത്തവരുടെ അവരുടെ മുഖഭാവവും ഇപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ഇങ്ങനെ വന്നത് നോക്കുമ്പോൾ ഈ കിട്ടണ പുതിയതായിട്ട് കിട്ടുന്നവരുടെ മുഖഭാവവും ഇതെല്ലാം വളരെ. എന്റെ കൊച്ചുമോൾക്ക് 4-ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുന്ന സമയത്ത് അവൾക്ക് സ്കൂളിലെ വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവള് ഗ്രാഫ്റ്റിംഗിലാണ് അവള് കുറച്ചും കൂടി ചെയ്തിരുന്നത്. അതായത് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ കുരുമുളക് തിപ്പല്ലി എന്ന് പറഞ്ഞ ഇതില് മറ്റേ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് അതിന്റെ ഇതിലുണ്ട്. അത് മാത്രമല്ല അവളന്ന് ഇവർക്ക് വേണ്ടിയിട്ട് എന്നിട്ട് 12-ാം ക്ലാസ് വരെയുള്ള NSS അടിസ്ഥാനത്തിൽ ഒരു നിലനിർത്തി ക്ലാസ് എടുത്തിട്ടുണ്ട്.
0: 4-ാം ക്ലാസ്
1: പഠിക്കുന്ന ഗ്രാഫ്റ്റിംഗ് അവർ കാണിച്ചു കൊടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്.
0: അപ്പം അതില് അപ്പൂപ്പന്റെ എന്തെങ്കിലും ഒരു സംഭാവനയുണ്ടോ?
1: ഞാനെന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും എല്ലാം ഞാൻ ഇന്ന തരത്തിലാണ് ചെയ്യേണ്ടത് എന്ന് എല്ലാം പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്താണ്. അതുപോലെ അവളത് അഡോപ്റ്റ് ചെയ്ത് അത് അനുസരിച്ച് സക്സസ്ഫുൾ ആയിട്ട് അവർ അവള് ചെയ്യാറുണ്ട്.
0: അപ്പൊ അങ്ങനെ ഒരു അടുത്ത തലമുറയിലേക്ക് കൃഷി കൈമാറാൻ പറ്റും എന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട്.
1: ഒരു മക്കൾക്ക് പൊതുവെ പറഞ്ഞ എല്ലാവർക്കും താല്പര്യമുണ്ട്, പിന്നെ ജോലിക്കാരൻ കൊണ്ട് എന്നുകൊണ്ട്.
0: ചേട്ടന്റെ കൃഷി രീതികള് അപ്പൊ മാംഗോസിനെ കുറിച്ച് അറിയാനായിട്ട് ഒക്കെ ശ്രോതാക്കൾക്ക് ചേട്ടനോട് സംസാരിക്കാൻ മൊബൈൽ നമ്പർ പറയാമോ?
1: എന്റെ നമ്പർ 9-3-4-3-8-0-2-2.
0: ഒരിക്കൽ കൂടി പറയാം,
1: 9-3-4-3-3-8-0-2-2.
0: ഇത്രയും നേരം ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി മാംഗോസിന്റെയും കുടംപുള്ളിയുടെയും കൃഷി രീതികളും ഇത്രയധികം വിശദമായി പങ്കുവച്ച പോളിച്ചേട്ടനും കുടുംബത്തിനും ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
2: ഇതുവരെ മാംഗോസ്റ്റീനിന്റെയും കുടംപുളിയുടെയും കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ജയശ്രീ വേണുഗോപാൽ. കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
5: പണിക്കരു കപ്പിത്താൻ
4: ഒളിയുദ്ധത്തിൽ കേമനാർന്ന്.

0: അതുപോലെയായിരുന്നു ഈ പാറയും.
1: പാട്ട സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ.
2: കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി.
1: പ്രദീപ് കൂടക്കലിന്റെയും സുനിൽരാജ് സത്യയുടെയും കവിതകൾ.
3: അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ

ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന ചിത്രത്തിൽ നിന്ന് ഹരിഹരൻ പാടിയത്. രചന കലയകുമാർ, സംഗീത സംവിധാനം SA രാജ്കുമാർ.

0: തമിഴ് ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ.

0: ധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ ബേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് വാക്കാസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിക്കുകയും അവയിലാകെ 317,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ ഇന്ത്യക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി. പദ്ധതി പ്രകാരം ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% ഗ്രാമീണ അല്ലെങ്കിൽ അർദ്ധ നഗരപ്രദേശങ്ങളിലാണ്. ഏകദേശം 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത് മിർസിയോയുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. താഷ്കെന്റിലെ ശാസ്ത്രീയ സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് കരുതുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US ഷിക്കാഗോ, ആഷ്വില്ലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിക്കും. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ CEOമാർ, പ്രസിഡന്റുമാർ, മുതിർന്ന പ്രതിനിധികൾ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. ആഷ്വില്ലയിൽ G20 US അധ്യക്ഷതയിൽ നടക്കുന്ന ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. സമകാലിക ആഗോള സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും G20 പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കും. ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ഉയർന്നു. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദിക്കരകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ നിന്ന് 800-ലധികം പേരെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വീണ്ടും പ്രളയ സാധ്യത ഉയർത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി, ധോബി നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കടകളും വസ്തുവകകളും ഒലിച്ചുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രളയക്കെടുതി രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിയ 21 തമിഴ്നാട് സ്വദേശികൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഇവർ ഇന്ന് ഉച്ചയോടെ ന്യൂഡൽഹിയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂലി വൻ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ചൈനീസ് അതിർത്തിയിൽ കുടുങ്ങിയ 96 പേർ കരമാർഗം സുരക്ഷിതമായി നേപ്പാളിലെത്തിയതായും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. അതേസമയം പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട 320 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
1: 21 Indian nationals who had yesterday arrived in Kathmandu from the area that was affected, they landed in Delhi. These 21 Indian nationals, they are from Tamil Nadu. We have learned 96 Indian nationals who were stranded on the Chinese side have safely crossed into Nepal by land, and efforts are underway to have them evacuated.
0: പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സഹായങ്ങളും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം

0: നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 തീർത്ഥാടകരുടെ സംഘവുമായി ശ്രീ ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സാധ്യമാക്കിയ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നതുൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷ, ഘടന, നടത്തിപ്പ് എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര പൊതുപരീക്ഷ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പൊതുപരീക്ഷകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 13 വരെ ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ് അല്ലെങ്കിൽ 1800 1804747 എന്ന ഫോൺ നമ്പർ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നോർവേ രാജാവ് ഹാരാൾഡ് 5 അന്തരിച്ചു. ഓസ്ലോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം പിതാവ് രാജാവ് ഒലാവ് 5 മരണശേഷം 1991 രാജാവായി സ്ഥാനമേറ്റത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കും. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തിരുവനന്തപുരത്ത് നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിജ്ഞാന സമ്പന്നവുമായ ഭാരതത്തിലേക്കുള്ള കൂട്ടായ യാത്രയ്ക്ക് നാരായണ ഗുരുവിന്റെ കാലാതീതമായ ആദർശങ്ങൾ ഇന്നും വെളിച്ചം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അയ്യങ്കാളിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഐക്യവും സമാധാനവുമുള്ള ഒരു ഭാരതത്തിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ മുന്നണി പോരാളിയായാണ് മഹാത്മാ അയ്യങ്കാളി സ്മരിക്കപ്പെടുന്നതെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ അനേകർക്ക് കരുത്ത് പകരുന്നുവെന്നും വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഗുരു നൽകിയ ഊന്നൽ അങ്ങേയറ്റം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയെയും സ്മരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് ഞായറാഴ്ച സമാപനമാകും. ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കണ്ണൂരിലെ കലാകാരന്മാർക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായ് നൃത്തം, ചാരി നൃത്തം, ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മയൂർ നൃത്തം തുടങ്ങി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ ദിവസത്തെയും ആഘോഷ പരിപാടികൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ, തിരുവനന്തപുരം ഭാരത് ഭവൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കണ്ണൂരിലെത്തിയത്.
0: ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഘോഷയാത്ര നടക്കും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. PSA ബുഡാപസ്റ്റ് സ്കോഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസനെ നേരിടും. ഇന്ന് രാത്രിയാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വീർചേത് ചോത്രാനിയെ 3-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ ഫൈനലിലേക്ക് മുന്നേറിയത്. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്കോഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7:35:56.

0: FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
2: നമസ്കാരം, ഞാൻ ചിദംബരനാഥാണ് സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലെ ചിദംബരനാഥൻ എന്ന് പറയും, കേരളാവിലെ ചിദംബരനാഥൻ.
1: പ്രശസ്ത സംഗീത സംവിധായകൻ ബി എ ചിദംബരനാഥിന്റെ വാക്കുകൾ.
2: മുറപ്പണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. കരയുന്നപ്പോഴേ, ചിരിക്കുന്നപ്പോഴേ, സുറുമാപ്പാട്ടെല്ലാം ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. ഇന്നുള്ള തലമുറകളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, അതേ സമയത്ത് വലിയ സങ്കടമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഹിറ്റാകുന്ന പാട്ടുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിവേഗത്തിൽ പാടുക, നല്ല വാർത്തകളിൽ എന്താ പാടുന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ കുറെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഡാൻസ്. പണ്ട് ആദ്യമായിട്ട് ആന്ധ്രയിലുള്ള പടങ്ങളിലാണ് ഈ ഡാൻസ് തുടങ്ങിയത്, ഹീറോ ഹീറോയിനെയെല്ലാം. ഇപ്പോൾ ഹീറോ ഹീറോയിന്, ഹീറോയിൻ്റെ അമ്മ, ഹീറോയിൻ്റെ അമ്മമ്മ വരയ്ക്ക് ഡാൻസ് കളിക്കില്ലേ, വടി വെച്ചിട്ടില്ല ഡാൻസ് കളിക്കുന്നു. അത് മൂമെന്റ്സ് ഒക്കെ കമ്പം, ഈശ്വരൻ തന്നെ രക്ഷിക്കണം. കുടുംബത്തോടൊന്നും കാണാൻ പറ്റുന്നില്ല, മോശം. അത് ഒരിക്കലും പാടില്ല. കാരണം എന്താ, നമ്മുടെ കേരളത്തിന്, ഞാനൊരു മലയാളി എന്നുള്ള നിലയിൽ പറയുകയാണ്, നമുക്ക് ഒരു ചിട്ടയും ഒരു പാരമ്പര്യമുണ്ട്, അത് മറക്കരുത്. അത് മറന്നാൽ അത് മോശമാണ്. ഞാൻ അതാ പറയണത്, പഴയ പാട്ടുകൾ നല്ല മെലഡി കേൾക്കട്ടെ. പിന്നെ അതുപോലെ ഡാൻസും മൂമെന്റ്സൊക്കെ ഒരു കാണാൻ കുറച്ച് ശരിയില്ല, ഫാമിലിയോടെ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല, വൃത്തികേടാ. ചിലതൊക്കെ ഇപ്പം ഞാൻ ഇപ്പം ഇരിക്കും പടത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഡാൻസ് എങ്ങനെ വന്നിരിക്കുന്ന, ആണുങ്ങളെല്ലാം പാൻ്റ് ഇടുക, പെണ്ണുങ്ങളെല്ലാം ചട്ടി ഇടുക, അങ്ങനെ വന്നിരിക്കുന്ന നാഗരികം വളരെ കൊള്ളാം. വൃത്തികെട്ടാലോ ആയിപ്പോയി. അപ്പൊ ആലോചിക്കണ്ടേ, അവരവര് തൊഴിൽ ചെയ്താൽ ഈ ഫീൽഡ് നന്നായിരിക്കും. ലോകത്തിൽ ലോകത്തെ തിരുത്താനും ചിട്ടയോടെ കൊണ്ടുപോകാനും ഒരു ഒരു ചിട്ട ഉള്ള ഒരു ഒരു കലയാണ് സിനിമ. ആ സിനിമ ചിട്ടയോടു കൂടി നമ്മൾ കൊണ്ടുപോയാൽ അത് ദൈവീകമായിരിക്കും, അത് തെറ്റല്ല. അതിനെ വൽഗാറേറ്റ് കൊച്ചു പിള്ളേരും കണ്ട് കണ്ണുമൂടത്തക്ക വിധത്തിൽ വൃത്തികെട്ട്, കണ്ണുമൂടി കണ്ണുമൂടുന്നില്ല പറഞ്ഞു. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ പിള്ളേർക്ക് പടത്തിൽ എന്താ വരുന്നെന്ന് മനസ്സിലായിപ്പോയി. കണ്ണമൂട് തലേത്താരം എന്ന് പറയുന്നില്ലേ, വൃത്തികേടല്ലേ. പണ്ടെല്ലാം കണ്ണ് തുറന്ന് കണ്ട പടങ്ങളുണ്ട്, ഇപ്പൊ കണ്ണു മൂടുന്നായിപ്പോയി. അത് എന്താ, കല്യാണ മണ്ഡപങ്ങളെല്ലാം പഴയ സിനിമാ തിയേറ്റർ ആയതുപോലെ കാലം മാറി വരുന്നു. ദയവായിട്ട് ഇന്നുള്ള കലാകാരന്മാർക്കും പിന്നെ സംഗീത രസികർക്കും സംഗീത സംവിധായകർക്കും ഞാൻ പറയുന്നത്, എനിക്ക് വയസ്സായി ഇപ്പോൾ 75 കഴിഞ്ഞു, പറയേണ്ട വയസ്സാണ്. കുറെ മ്യൂസിക് പഠിക്കൂ, അഭിമാനം നോക്കരുത്. സിനിമ ഒരു കാലം ഓടും, അതിനുശേഷം 10 പിള്ളേർക്ക് പഠിപ്പിക്കാമല്ലോ. സിനിമ ഓടിയാൽ നിങ്ങളെ ബഹുമാനിക്കും സിനിമ ലോകം, ഇല്ലെങ്കിൽ അത് സ്വാമി ശരണം തന്നെ, അത് രക്ഷയില്ല. നമ്മുടെ കഴിവ് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് പ്രവർത്തിച്ചാൽ അത് നന്നായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കയറി ഉപദ്രവം ഉണ്ടാക്കരുത്. നല്ല പാട്ടുകൾ, പച്ചമലയാളത്തിലെ പാട്ടുണ്ടാക്കിയാൽ നിൽക്കും. അന്ന് കണ്ടില്ലേ, മാനെന്നും വിളിക്കില്ല മയിലെന്നും പാട്ട് എല്ലാവരും ചൊല്ലണില്ലേ, അതുപോലെ പാട്ടുകൾ മതിയല്ലേ. ആർക്കും കടിച്ചാൽ പൊട്ടാത്ത കുറെ വാർത്തകളും ആർക്കും മനസ്സിലാവില്ല. പടം നന്നായിട്ട് ഓടിയാൽ ഒരാഴ്ചക്ക് പാട്ടുകൾ മൂളും, പാടില്ല. കാരണം അക്ഷരം കടപുടവാണ്. ഇപ്പം മലയാളം

0: വായിക്കുന്ന പാരമ്പര്യം കുറഞ്ഞു വരിക. തമിഴ്നാട്ടിൽ അത് തന്നെ, തമിഴ്നാട്ടിലെ ഒറ്റ കുട്ടി ഇപ്പൊ എൻ്റെ കയ്യിൽ 10-30-40 പിള്ളേർ പഠിക്കുന്നുണ്ട്, ഒരു പിള്ളേർക്കും തമിഴ് അറിയില്ല, എല്ലാം ഇംഗ്ലീഷിലാണ്. SRGM പഠിക്കുന്നു, സരിഗമ പനിസ മകാം. അതുകൊണ്ടാണ് മഴയില്ലാത്തതേ. അവരെ ഒരു നാട്ടിലെ തായ് മാഷികൾ വേണേ. തമിഴ്നാട് എന്നാ പേര്, ഇവിടെ മദ്രാസില് തമിഴില്ല. നല്ല കണ്ണു പിള്ള പേര് രണ്ട് കണ്ണും കാണൂല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയായിരിക്കുന്നു നാട്. അതിരിക്കരുത്, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം വളരെ ക്ഷമയോടുകൂടി അഭിമാനത്തോടുകൂടി ഞാനൊരു മലയാളി എന്നുള്ള നിലയിൽ എൻ്റെ കേരളത്തിന് എല്ലാ നന്മകളും വരാൻ കേട്ടവർക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ആശംസകൾ പറയും. ആശംസകൾ പറയാം, കാരണം വയസ്സേ അങ്ങനെയൊന്നുണ്ട്. എന്നെ മറക്കരുത്, കാരണം ചിദംബരനാഥനാണ് ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ എന്ന് ഓർക്കുക. ഒരു മലയാളിയാന്ന് വിചാരിക്കുക, പേര് ചിദംബരനാഥൻ എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ചിദംബരനാഥൻ പുള്ള കേൾക്കാൻ അത് രസമില്ല. പരമേശ്വരൻ നായർ, ചിദംബരൻ നായർ, അങ്ങനെയല്ല. എനിക്ക് ജാതിനെ പറ്റി വിശ്വാസമില്ല. എല്ലാം സ്നേഹമുള്ളവരൊക്കെ ഉയർന്ന ജാതികളെന്ന് വിചാരിക്കുന്നവനാണ്. അതുകൊണ്ട് ദയവായിട്ട് നമ്മളോട് പറയുന്നു, ചിദംബരനാഥനെ മറക്കരുത്, ഞാനും നിങ്ങളെ മറക്കില്ല. നല്ല സംഗീതം കേൾക്കുക, ചിട്ടയോട് പടങ്ങൾ കാണുക. പുതുതായിട്ട് വരുന്ന തലമുറകൾ, വരുന്ന ഭാവിയിലെ കുട്ടികൾ നന്നായിരിക്കും. ഇത് 5-ാം തലമുറ. ഇപ്പം എന്നെ പുറത്തോടത്തോളം, ഞാൻ വന്ന് 4-ാം തലമുറ. എൻ്റെ മകൻ രാജാമണി, മകൻ്റെ മകൻ മോൻ, അവൻ മ്യൂസിക് പഠിക്കുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ മൂലം തണ്ണാകാലത്തിലും മഹാരാജാവിൻ്റെ മുമ്പിലും മൃദംഗം വായിച്ച് മെഡലൊക്കെ വാങ്ങിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം വരുമ്പോൾ എൻ്റെ പേരക്കുട്ടികളെല്ലാം സംഗീതം പഠിക്കുന്ന സന്തോഷമല്ലേ. ക്ലാസിക്കൽ പഠിക്കണം, ക്ലാസിക്കൽ പഠിച്ചാലേ ഗുണം ലോകത്തിൽ നല്ലത് തന്നെ. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിരിക്കുന്നു, നന്ദി പറഞ്ഞിരിക്കുന്നു.
1: പ്രശസ്ത സംഗീത സംവിധായകൻ B.H. ചിദംബരനാഥിന്റെ വാക്കുകളാണ് ഇപ്പോൾ നാം കേട്ടത്. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
8: എവിടുന്ന് വാങ്ങിക്കണം?
7: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
8: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
7: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: എന്നാ മൈ ജി തന്നെ പോവാം.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
10: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
9: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
10: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
9: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
10: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
9: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
11: സേവന വാർത്തകൾ. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽസ് അധ്യാപകരെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു.

0: അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447523338. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447523338.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനമ്മയ്ക്ക് നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
6: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
7: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
8: എന്റെ പേര് അഞ്ജലി, ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
9: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
10: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
9: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
11: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
12: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
11: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
12: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
13: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 9188219863. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188219863. ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ 30 സെപ്റ്റംബർ വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭാ ഓഫീസിൽ സമർപ്പിക്കണം. 30 സെപ്റ്റംബർ വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
14: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ, നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
15: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
16: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
15: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
17: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
18: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
19: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
4: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട്.

0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കോട്ടയം ജില്ലയിൽ മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഈ മാസം 31 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഫിംസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പദ്ധതി എന്നിവയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾ, പെൻഷനർമാർ എന്നിവർക്ക് അവസരമുണ്ട്. അപേക്ഷകൾ ജില്ലാ ഫിഷറീസ് ഓഫീസിൽ അല്ലെങ്കിൽ മത്സ്യഭവനുകളിൽ ലഭിക്കും. വിവരങ്ങൾക്ക് ജില്ലാ ഫിഷറീസ് ഓഫീസിൽ നേരിട്ടോ 0481256683 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. മത്സ്യഭവനുകളിൽ ബന്ധപ്പെട്ടാലും വിവരങ്ങൾ ലഭിക്കും. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481256683.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
7: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
8: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
10: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
11: ചേട്ടാ ചായ എടുക്കട്ടെ?
12: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
11: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
10: അപ്പോ കാത്തിരിപ്പില്ലേ?
11: ഇല്ല.
13: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.

0: വിജയികളുമായി പിട്ടാമ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: ഹൈ ഹൈ.

0: ഇതിനകം ഉണ്ണിയമ്മയും ജാനൂട്ടിയും അപ്പൂച്ചിയും ചേർന്ന് ആഘോഷമായി നമ്മുടെ ഭീകരൻ ജീവി ചക്കയെ ഉരുട്ടിയും വലിച്ചും അടുക്കള വരാന്തയിലെത്തിച്ചു. അപ്പൂച്ചിക്കും ജാനൂട്ടിക്കും ഇതിനുള്ളിൽ എന്താ എന്നറിയാൻ തിരക്കായി. എന്നിട്ടും അവരുടെ പേടി പോയിരുന്നില്ല. അമ്മേ വാ, ചക്ക മുറിക്കാൻ നോക്ക്, ഉണ്ണിയമ്മ വിളിയോട് വിളി. അപ്പം മുത്തശ്ശി, നമ്മുടെ അമ്പലത്തിൽ ഇന്നാൾ ആന ഇടഞ്ഞതോ? അതോ പാവങ്ങള് നാട്ടാനകള്, അവരുടെ കാര്യം അതിലും കഷ്ടം. അത് പിന്നെ ഒരു ദിവസം പറയാട്ടോ. ഇപ്പൊ ചക്ക പോയി മുറിക്കട്ടെ. ആഹാ, നാട്ടാന കാട്ടാന, കാട്ടിലെ ആന കാട്ടാന, നാട്ടിലെ ആന നാട്ടാന, നമ്മളെന്തോന്ന് കാട്ടാന. ഉണ്ണിമോൾ പാട്ടും പാടി മുത്തശ്ശിയുടെ പുറകെ നടന്നു. ഗുഡ് മോർണിംഗ് ജാനൂട്ടി. ജാനൂട്ടി ഉറക്കം തെളിഞ്ഞിട്ടില്ല. ഉണ്ണിമോൾക്ക് രാവിലെ ഉണർന്നാൽ ചെടികൾക്കും പൂക്കൾക്കുമൊപ്പം ഒരു കിന്നാരം പറച്ചിലുണ്ട്. തളിരിട്ട കൂമ്പിലകൾ എടുത്ത് ഉമ്മ വയ്ക്കും. മൊട്ടിട്ട പൂക്കളെ തൊട്ടു നോക്കും, മണത്തു നോക്കും. നീ നാളേക്ക് വിരിയുമോ റോസക്കുട്ടി എന്ന് ചോദിച്ച് നല്ല ചുമന്ന പനിനീർ മുട്ടകളെ ഉമ്മ വച്ചു. ഉണ്ണിയമ്മയുടെ മൊബൈലും കൊണ്ടാ വരവ്. അതിൻ്റെ എല്ലാം ഫോട്ടോകളെടുക്കും. മുത്തശ്ശിയുടെ തോട്ടത്തിലെ വെള്ളമന്ദാരം, ഇലത്തുമ്പിലെ മഞ്ഞത്തുള്ളികൾ സൂര്യനുദിക്കുമ്പോൾ സ്ഫടിക ഗോളം പോലെ തിളങ്ങും. സന്ധ്യയോടെ ഇലകളെല്ലാം കൂമ്പി മന്ദാരം ഉറക്കം പിടിക്കും. അതിലും ഇഷ്ടം മന്ദാരത്തിൻ്റെ വിത്തുകൾ നനഞ്ഞ മണ്ണിൽ മുളയ്ക്കാൻ വയ്ക്കുമ്പോഴാണ്. മുള പൊട്ടി കുഞ്ഞു ചിരിയോടെ നനഞ്ഞ മണ്ണിൽ തല പൊക്കി നോക്കി ഒരു നിൽപ്പുണ്ട് മന്ദാരക്കുഞ്ഞിന്. ഒരിളം പച്ച നിറത്തിൽ കുഞ്ഞു തണ്ടും അതിനറ്റത്ത് പയർമണി രണ്ടായി പൊളിഞ്ഞത് രണ്ട് കണ്ണുപോലെ തോന്നിക്കും. ഉണ്ണിമോൾ അവയെല്ലാം ഉമ്മ വച്ചു. ഉണ്ണിമോളെ, എന്താ ചെയ്യുന്നേ? ഉണ്ണിയമ്മ ചോദിച്ചു. അതൊന്ന് നുള്ളിക്കളയല്ലേ കേട്ടോ. അമ്മേ, നുള്ളിയാൽ അതിന് വേദനിക്കില്ലേ? ഒവ്വ്, മുത്തശ്ശിക്ക് വേദനിക്കും. മുത്തശ്ശി ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവരുന്നവയാ. ഞാനെങ്ങനെ ചെയ്യൂ അമ്മേ? എനിക്കും വേദനിക്കും, എൻ്റെ മന്ദാരക്കുഞ്ഞിക്കും നോവും. അതറിയില്ലേ എൻ്റെ അമ്മയ്ക്ക്. ഉണ്ണിമോൾക്കൊരു പൂമ്പാറ്റച്ചെടിയുണ്ട്, ഉണ്ണിക്കുട്ടം കൊണ്ടു കൊടുത്തതാണ്. നിറയെ പൂമ്പാറ്റകൾ വരും അതിൽ. പൂമ്പാറ്റയുടെ കൂടുകൾ തിരക്കിയിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ണിമോൾക്ക്. ചെമ്പകമരത്തിൻ്റെ ഇലയിൽ ഒരു ദിവസം സ്വർണ്ണ നിറത്തിൽ തൂങ്ങിക്കിടക്കുന്ന എന്തോ ഒന്ന്. അപ്പൂച്ചി ഒരു ചില്ലയിൽ കയറി മേൽപോട്ട് നോക്കി ഇരിപ്പാണ്. എന്താടി അപ്പൂച്ചി അത്? അവളെന്തോ പ്രാണിയെ പിടിക്കാൻ തക്കം നോക്കി ഇരിക്കുന്നതാ. എത്ര നേരം വേണമെങ്കിലും നമ്മുടെ അപ്പൂച്ചി ധ്യാനിച്ച് മൗനിബാബയായി ഇരുന്നോളും. അമ്മേ, ഇതെന്താ ഈ തൂങ്ങിക്കിടക്കുന്നത്? അതാണ് മോളെ ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പ. നീ അതൊക്കെ പഠിക്കും. ആദ്യം ചിത്രശലഭം ഇലയുടെ അടിയിൽ മുട്ടയിട്ട് വയ്ക്കും. മുട്ട വിരിഞ്ഞാൽ ശലഭപ്പുഴുവാകും. പിന്നെ പുഴു കൂടുകെട്ടി ഇതുപോലെ പ്യൂപ്പയാവും. അതിനുശേഷം പ്യൂപ്പ വിരിഞ്ഞ് ഒരു മനോഹരമായ ചിത്രശലഭം പുറത്തു വരും. ഏത് കളർ ചിത്രശലഭമാമേ? അത് സസ്പെൻസ്. ഉണ്ണിമോൾക്ക് നല്ല സന്തോഷം.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും

0: ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അമേരിക്കയിൽ. വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 86th ശ്രീനാരായണ ട്രോഫി പുണ്യാളൻ നിരണം ചുണ്ടന്, നടുവിലപ്പറമ്പൻ രണ്ടാമനായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകളായ ബെർമുഡ, മയാമി, പ്യൂട്ടറിക്കോ എന്നിവ ചേർത്തു വെച്ചുകൊണ്ട് തീർത്ത ത്രികോണ ആകൃതിയിലുള്ള ഒരു സാങ്കല്പിക പ്രദേശമാണ് ബെർമുഡ ട്രയാങ്കിൾ. സമുദ്രം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന പല കപ്പലുകളും അതിനു മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളും പലപ്പോഴും കാണാതാവുകയാണ് ചെയ്തിരുന്നത്. ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ആദ്യമായി ഒരു സൂചന തന്നത് സഞ്ചാരിയായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. 1482 കൊളംബസിൻ്റെ യാത്രക്കിടയിൽ ഇതേ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലെ വടക്ക് നോക്കിയന്ത്രം നിർത്താതെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികത തോന്നിയത്. പിന്നീട് 1945 December 5 അമേരിക്കയുടെ 5 യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിൽ വെച്ച് ഒറ്റയടിക്ക് കാണാതായപ്പോഴാണ് ആദ്യമായി ബെർമുഡ ട്രയാങ്കിൾ വാർത്തകളിൽ നിറയുന്നത്. Flight 19 എന്ന യുദ്ധവിമാനം കാണാതായത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് തിരഞ്ഞു പോയ ഒരു വിമാനം കൂടി ഇതേ പ്രദേശത്ത് വെച്ച് കാണാതായതോടെ ലോകത്ത് ബെർമുഡ ട്രയാങ്കിൾ നിഗൂഢതകളുടെ ഒരു കെട്ടഴിക്കുകയാണ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്ക് നോക്കാം. ബെർമുഡ ട്രയാങ്കിളിൽ സമുദ്രത്തിന് താഴെയായി തണുത്തുറഞ്ഞ മീഥെയ്ൻ ഹൈഡ്രേറ്റ്സ് ഉണ്ട്. കടലിന് ഏറ്റവും താഴെയായി കാണുന്ന അഗാധമായ ഗർത്തങ്ങളിൽ വലിയ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുമ്പോൾ മീഥെയ്ൻ ഹൈഡ്രേറ്റ്സിൽ നിന്നും മീഥെയ്ൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. അത് ചെറിയ കുമിളകളായി മുകളിലേക്ക് ഉയരുകയും മെല്ലെ മെല്ലെ മറ്റു കുമിളകളുമായി ചേർന്നുകൊണ്ട് വലിയ കുമിളകളായി മാറുകയും ചെയ്യുന്നു. കടലിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഇത്തരം കുമിളകളിൽ കപ്പൽ വന്നിടിക്കുമ്പോൾ ഈ കുമിളകൾ പൊട്ടുകയും വലിയ ഇന്ധനമായതുകൊണ്ട് തന്നെ ചെറിയ ഒരു കനൽ ഉണ്ടായാൽ പോലും ഇവ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത്തരത്തിൽ പൊട്ടിത്തെറിയുണ്ടായി കപ്പൽ തകർന്നതാകാമെന്ന് കരുതുന്നവരുണ്ട്. കൂടാതെ മീഥെയ്ൻ വെള്ളത്തിൽ കലരുമ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയുകയും അതുമൂലം കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് പറയപ്പെടുന്നു. മറ്റൊരു സാധ്യതയായി പറയുന്നത് അന്യഗ്രഹ ജീവികളുടെയും വസ്തുക്കളുടെയും സാന്നിധ്യമാണ്. ഡാരൽ മക്ലോസ് എന്ന ഒരു സമുദ്രശാസ്ത്രജ്ഞൻ തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ബെർമുഡ ട്രയാങ്കിളിൻ്റെ സമുദ്രത്തിൻ്റെ അടിയിൽ ഏതാണ്ട് 300 താഴ്ചയിൽ ഒരു USO അൺഐഡൻറ്റിഫൈഡ് സബ്മേർജ്ഡ് ഒബ്ജക്റ്റ് കണ്ടെത്തിയിരുന്നു. അതിന് 300 വലിപ്പവും 2 വശങ്ങളിലായി 15 കൈകളും ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഇത് മനുഷ്യനിർമ്മിതമായത് അല്ലെന്നും സമുദ്രത്തിൻ്റെ അടിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതല്ലെന്നും അദ്ദേഹം ഉറപ്പിക്കുമ്പോൾ ഇത് അന്യഗ്രഹ വസ്തുക്കളുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അവയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഉറപ്പിക്കുവാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
4: FM Evening തുടരുന്നു.

0: ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ സാധാരണ കാണുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കുട്ടികളുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് നമുക്ക് പൊതുവെ രണ്ട് തരത്തിൽ പറയാമല്ലോ. ചിലത് ജന്മനാ ഉണ്ടാകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റസുഖങ്ങളുടെ ഭാഗമായി വരുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സാധാരണമായി കാണുന്ന ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കൺജനിറ്റൽ ഡിഫെക്ട്സ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളിൽ കാണുന്നത്?
4: പറഞ്ഞ മാതിരി തന്നെ രണ്ട് രീതിയിലാണ്. ഒന്ന് ജന്മനായുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ അത് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന എൻവയൺമെൻ്റായിട്ട് ഉണ്ടാവുന്ന അക്വയർഡ് ഹാർട്ട് ഡിസീസ്. കുട്ടികളിൽ കൂടുതലായിട്ടും കൺജനിറ്റൽ ഹാർട്ട് ഡിസീസാണ് കൂടുതലായിട്ടും കാണുന്നത്. ഒരു 100 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾക്ക് ചെറുതോ വലുതായിട്ടുള്ള ഹാർട്ടിൻ്റെ അസുഖങ്ങൾ ഉണ്ടാവാം. അതിലൊരു 30% കേസുകൾ ഗുരുതരാവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. ഒരു ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഓർ ആദ്യത്തെ ദിവസങ്ങൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിൽ അതിനൊരു ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാവുന്നവയാണ്. ബാക്കിയുള്ളത് ചെറുതോ വലുതായിട്ടുള്ള അസുഖങ്ങൾ പിന്നീടോ ജനിച്ച ഉടനെയോ മറ്റ് വയസ്സുകളിൽ അത് പുറത്തേക്ക് സിംപ്റ്റംസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്.
3: ഈ നമുക്ക് ഈ ജന്മനാനുള്ള ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയുമോ? എന്തെല്ലാമാണ് അതിന്റെ ലക്ഷണങ്ങൾ?
4: കൂടുതലായിട്ടുള്ളതും ആദ്യത്തെ ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. മറ്റു ചിലത് വളരെ വലുതായിട്ട് ശേഷമേ അറിയുന്നുണ്ട്. ചിലവർക്ക് സിംപ്റ്റംസ് ഒന്നും ഇല്ലാതിരിക്കുന്ന, ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാത്ത കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് യൂഷ്വൽ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ കരയുമ്പോൾ നീലനിറം കാണുക, അതൊരു സയനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെട്ടതാണ്. മറ്റ് ഹോളുകൾ, സുഷിരങ്ങൾ, ആറകളുടെ ഇടയിലുള്ള സുഷിരങ്ങൾ, അതിൽ ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ വരിക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, പാല് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ട്, പ്രോപ്പറായിട്ടുള്ള ഭാരം കൂടാതിരിക്കുക, വളർച്ചയിൽ കുറവ്, വെയിറ്റ് വയ്ക്കാതിരിക്കുക, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ.
3: ഡോക്ടർ, ഇപ്പോൾ ഈ ബ്ലൂ ബേബി, നീലക്കുഞ്ഞ് എന്ന് പറയാം, അത്തരത്തിൽ കണ്ടല്ലോ, കുഞ്ഞ് കരയുമ്പോഴോ പാല് കുടിക്കുമ്പോഴോ നീലനിറമാകുന്നു, ഇത് ശരിക്കും എന്താണ്? ശരിക്കും ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴല്ലേ ഇങ്ങനെ നീലനിറം എന്ന് പറയുന്നത്?
4: ഓക്സിജൻ സപ്ലൈ കുറയുന്നത് തന്നെയാണ് കാരണം, പക്ഷെ രണ്ട് രീതിയിലാണ്. ഒന്ന് ലങ് ഡിസീസ്, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കുറയാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഉള്ളിൽ അശുദ്ധരക്തവും ശുദ്ധരക്തവും മിക്സ് ആവുന്നുണ്ട്. നോർമലി അശുദ്ധരക്തം ലങ്സിലേക്ക് പോകുന്നതിന് പകരം ഈ ഭിത്തികളിലുള്ള സുഷിരങ്ങളോ വേറെ തടസ്സങ്ങളോ കാരണം അശുദ്ധരക്തം ശുദ്ധഭാഗത്തേക്ക് നീങ്ങുന്നതുകൊണ്ടും ഇങ്ങനെ ബ്ലൂ ബേബികൾ ഉണ്ടാവാം. അതാണ് ഹാർട്ടിന്റെ കാരണങ്ങൾ ഉണ്ടാവുന്ന ബ്ലൂ ബേബി സിൻഡ്രോം.
3: ഇത് ശരിക്കും ഒരു മെഡിക്കൽ എമർജൻസി ആണ്, ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയ അങ്ങനെ ആവശ്യമായി വരും?
4: അധികവും ഉടനെ തന്നെ ശസ്ത്രക്രിയ വേണ്ടി വരുന്നതാണ്. ഒരു ഭൂരിഭാഗവും ഇങ്ങനത്തെ അസുഖങ്ങളിൽ ആഴ്ചകളോ മാസങ്ങൾക്കോ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് അപകടം സംഭവിക്കാവുന്നതാണ്.
3: മറ്റൊരു കാര്യം ഡോക്ടർ, സുഷിരത്തെ കുറിച്ച് പറഞ്ഞു, ഇത് എവിടെയാണ് ശരിക്കും സുഷിരം വരുന്നത്? ഈ ഹൃദയ ഭിത്തിയിലാണോ, എങ്ങനെയാണ്? അതേ കുറിച്ച് പറയാം.
4: സുഷിരങ്ങൾ രണ്ട് രീതിയിലുണ്ടാവും. മുകളിലത്തെ രണ്ട് അറകളുണ്ട്, താഴത്തെ രണ്ട് അറകളുണ്ട്. താഴത്തെ അറകളിൽ നിന്നാണ് മെയിൻ പമ്പിംഗ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത്, വെൻട്രിക്കിൾ എന്ന് പറയും. മുകളിലത്തെ അറകൾ ഓറിക്കിൾസ് എന്ന് പറയും. അപ്പോൾ താഴത്തെ അറകളിലുള്ള ഭിത്തിയിലുള്ള സുഷിരങ്ങൾക്ക് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് എന്നും, മുകളിലത്തെ അറകളിലുള്ള സുഷിരങ്ങൾക്കിന് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് എന്നും പറയും. ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റുകളാണ് കൂടുതൽ ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത്. അതേസമയം ASD എന്ന് പറയുന്ന മുകളിലത്തെ അറ തമ്മിലുള്ള സുഷിരങ്ങൾ കുറച്ച് വലുതായിട്ടേ ചിലപ്പോൾ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നു എന്ന് വരികയുള്ളൂ.
3: ഡോക്ടർ, കുറച്ചു ഒരു വളർച്ചക്കുറവിന്റെ കാര്യം പറഞ്ഞു. ഈ വളർച്ചക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാമല്ലോ, അതെങ്ങനെയാണ് ഹൃദ്രോഗവുമായിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ബന്ധിപ്പിക്കാൻ കഴിയുക?
4: പല കാരണങ്ങൾ ഉണ്ടാവാം, പക്ഷേ കുട്ടികളെ ഡോക്ടർ കാണുമ്പോൾ മറ്റ് കാരണങ്ങൾ മാറ്റിവെക്കുമ്പോൾ, അല്ലെങ്കിൽ പാല് കുടിക്കാത്ത ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങളല്ല, അല്ലാതെ ബാക്കി കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് അല്ല എന്നെങ്കിൽ ടോപ്പ് ഫീഡ്സ് എന്ന് പറയും, അതെല്ലാം കറക്റ്റ് പാകത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ഹാർട്ട് ഡിസീസ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട, മാറ്റിവെക്കേണ്ടത് ഒരു മെയിൻ ലക്ഷണമാണ് വെയിറ്റ് വയ്ക്കാത്തത്.
3: നമ്മൾ വലിയവർക്ക് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോയി എക്കോ എടുക്കും, ECG എടുക്കും, എങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എപ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്?
4: മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലൂ ബേബി, നീലനിറമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഉടനെ തന്നെ എക്കോ ടെസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ വെക്കുന്നത് ബാക്കി ക്ലിയർ ആയിട്ട് കാരണങ്ങൾ ഇല്ലാതെ വെയിറ്റ് വയ്ക്കുന്നില്ല, ഭാരം കൂടുന്നില്ല, അതൊരു വേറെ ലക്ഷണമാണ്, ഉടനെ തന്നെ എക്കോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നത് പാല് കുടിക്കുമ്പോൾ കൂടുതൽ ശ്വാസം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വേഗത്തിൽ ശ്വാസം എടുക്കുക, അല്ലെങ്കിൽ ദേഹത്തിൽ കൂടുതൽ വേർക്കുക ദേഹമാസകലം. അതുകൂടാതെ പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കുട്ടികളുടെ ഡോക്ടർ നോക്കുമ്പോൾ ഒരു മർമർ, അവർ എക്സാമിൻ ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ

0: ഒരു ഓസ്കൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാർട്ടിൻ്റെ സൗണ്ടുകളിൽ നിന്ന് വ്യത്യാസം അതുണ്ടെങ്കിൽ ഉടനെ തന്നെ എക്കോ ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും നല്ലത്.
1: ECG കുട്ടികളിൽ അങ്ങനെ നമ്മൾ നോക്കാറില്ലേ?
0: ECG അതിൻ്റെതായിട്ട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഹൃദയം ഇടുപ്പ് കൂടുകയാണെങ്കിൽ ECG തന്നെയാണ് പ്രധാനമായിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. പക്ഷേ മറ്റ് അഡൾട്ട് ഹാർട്ട് ഡിസീസ് വരുന്നപ്പോൾ അറ്റാക്ക് വരുമ്പോൾ ECG ആണ് പ്രധാനം. പക്ഷെ കുട്ടികളിൽ അറ്റാക്ക് വളരെ റെയർ ആയതുകൊണ്ട് പിന്നെ ECG എടുക്കാൻ കുട്ടീനെ ഉറപ്പിക്കണം, അതെല്ലാം വരുന്നതുകൊണ്ട് സ്ട്രക്ചറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അനാറ്റമിക്കൽ പ്രോബ്ലംസ് ആണ് കൂടുതൽ കാണുന്നുള്ളതുകൊണ്ട് എക്കോ ആണ് നമ്മളിപ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷെ കുട്ടിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു എന്നുള്ളതാണ് പ്രധാന കാരണമെങ്കിൽ ആദ്യം ECG തന്നെയാണ് എടുക്കേണ്ടത്.
1: നമ്മൾ ഇതിൻ്റെ കൂടെ എക്കോയുടെ കൂടെ 2D എക്കോ എന്ന് കേൾക്കാറുണ്ടല്ലോ, ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: പണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ആദ്യം കണ്ടുപിടിച്ചപ്പോൾ എക്കോയിൽ ബി മോഡ് എന്ന് പറയും, അത് 2D ആണ്. പിന്നെയാണ് ഡോപ്ലറും കൂടിയും കണ്ടുപിടിക്കുന്നത്. രണ്ടും ഇപ്പോൾ നമ്മൾ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ 2D ഡോപ്ലറും രണ്ടും കൂടി ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് സ്റ്റഡിയാണ് സാധാരണഗതിയിൽ.
1: എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് എവിടെയാണ്?
0: അതെ, ഡോപ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് രക്തത്തിന്റെ ഒഴുക്ക് കണ്ടുപിടിക്കാനാണ് ഡോപ്ലർ. അപ്പോൾ ഒരു വാൾവുകളിലുള്ള തടസ്സം, വാൾവുകളിലെ ലീക്ക്, അത് ഡോപ്ലർ വഴിയാണ് കണ്ടുപിടിക്കുന്നത്.
1: ഡോക്ടർ, ഈ സുഷിരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അതല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന്, ഇത് തനിയെ നമുക്ക് കാത്തിരുന്നാൽ ചിലപ്പോൾ തനിയായി സുഷിരം ഇല്ലാതാവുമോ അടയുമോ ഇതുവരെ?
0: അതൊരു പബ്ലിക് ഡബിൾ എച്ച് സ്വാർഡ് എന്ന് പറയും, രണ്ട് രീതിയിൽ കാണാം. ചില സുഷിരങ്ങൾ തന്നെ തന്നെ അടയാം, പക്ഷേ അത് നമുക്ക് എക്കോ ചെയ്യാതെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു 10-20 വർഷം മുന്നേ പല കുട്ടികളും മാതാപിതാക്കൾ പറയാറുണ്ട്, ആ ഡോക്ടർ പറഞ്ഞു സുഷിരം അടഞ്ഞു പോകും, എല്ലാം എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിക്ക് സുഷിരം അടഞ്ഞു പോയി. പക്ഷെ നമ്മുടെ ഒരു എക്കോ ടെസ്റ്റ് ചെയ്ത് ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കാണിച്ച ശേഷം അവരുടെ ഉപദേശം അനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്.
1: പ്രായമേറിയവരിൽ ഈ ഹൃദ്രോഗം വരുമ്പോൾ നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. കുട്ടികളിൽ ഈ BP കൊളസ്ട്രോൾ ഇതിനൊക്കെ വല്ല ഇൻഡിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എത്ര വയസ്സ് മുതൽ നമ്മൾ ഇതേക്കുറിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടത്?
0: ഇപ്പോൾ ഈ പുതിയ രീതിയിൽ സ്ക്രീൻ ടൈം കൂടുന്നു, ഫാസ്റ്റ് ഫുഡുകൾ കൂടുന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2-5% കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ പോലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10-12 വയസ്സ് അല്ലെങ്കിൽ ഭാരം കൂടുതലുണ്ട്, കുട്ടിക്ക് അമിതമായ വണ്ണമുണ്ട്, കുട്ടികളുടെ പാരൻസ് മാതാപിതാക്കളുടെ പ്രഷറോ ഷുഗറോ നേരത്തെ ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒരു 40 വയസ്സാകുമ്പോഴേക്കും പാരൻസിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏർലി 10-12 ഇയേഴ്സിൽ തന്നെ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ബ്ലഡ് പ്രഷർ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
1: സാധാരണ ഈ കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കൂടുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഒബേസിറ്റി, പൊണ്ണത്തടി ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ വരുന്നു, ഇത് എത്രത്തോളം ശരിക്ക് സുരക്ഷിതമാണ് ഈ ഹൃദ്രോഗത്തെ സംബന്ധിച്ചോളം കുട്ടികൾക്കും?
0: ഈ പറഞ്ഞ മാതിരി നമ്മൾ അത് ശ്രദ്ധിക്കാതെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയ ടീനേജിൽ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വെയിറ്റ് കൂടുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ഡ് ഫുഡ്സ് അതിലെല്ലാം ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്, സോൾട്ട് ഇസ് എ ഗുഡ് പ്രിസർവേറ്റീവ്, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നു, ആക്ടിവിറ്റീസും എക്സസൈസും കുറയുന്നു, അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏർലി ഏജിൽ തന്നെ 30s തന്നെ ഹാർട്ടിനെ അത് ബാധിക്കുകയോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്.
1: നമ്മൾ ഇത്തരം ചികിത്സ തേടിയിട്ടുള്ള കുട്ടികൾക്ക്, കുട്ടികളാകുമ്പോൾ എപ്പോഴും ഒരുപാട് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്, കളിക്കാൻ സാധ്യതയുണ്ട്, സ്പോർട്സ് ഇവന്റ്സ് അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുമ്പോൾ ഇപ്പോൾ ഇതുപോലെ നമ്മളൊരു ചികിത്സ നേടിയിട്ടുണ്ട് എട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിനോ അതല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിനോ ഒരു ചികിത്സ തേടിയ ഒരു കുട്ടി, അവർക്ക് ഒരു നോർമൽ ഒരു സാധാരണ കുട്ടിയുടെ ജീവിതം സാധ്യമാണോ?
0: അത് പ്രാഥമികമായിട്ടുള്ള അസുഖം എന്നനുസരിച്ചും, സുഷിരങ്ങൾ മാത്രമാണെങ്കിൽ അത് അടച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് നയിക്കാൻ സാധിക്കും.
1: അടയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും?
0: രണ്ട് രീതിയിൽ നമുക്ക് സുഷിരങ്ങൾ അടയ്ക്കാം. ഒന്ന്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള, പണ്ട് ഓപ്പൺ സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാർട്ട് തുറന്ന് ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ചുറ്റുമുള്ള ഒരു കവറിംഗ് വെച്ചിട്ടോ, പെരിക്കാർഡിയം എന്ന് പറയും, അത് ഉപയോഗിച്ച് തുന്നുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ASD എന്ന് പറഞ്ഞ സുഷിരങ്ങളും PDA എന്ന് പറഞ്ഞ സുഷിരങ്ങളും നമുക്ക് ഒരു 90% ഓപ്പറേഷൻ ഇല്ലാതെ ട്രാൻസ് കത്തീറ്റർ എന്ന് പറയും, തുളഞ്ഞരമ്പിന്റെ ട്യൂബ് വഴി അടയ്ക്കാവുന്നതാണ്, സർജറിയുടെ ആവശ്യം വരുന്നില്ല. വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിലും ഒരു 30-40% കേസുകൾ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഇവർക്ക് ഒരു സാധാരണ കുട്ടിയെ പോലെ
0: കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ടുള്ള കുട്ടികളുടെ മരത്തിന് ജീവിതം
1: കളിക്കാനും മുന്നോട്ട് പോകാനൊക്കെ കഴിയും.
0: പക്ഷേ മറ്റേ ബ്ലൂ ബേബി എന്ന് പറയുന്ന കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർട്ടിന്റെ അസുഖങ്ങളാണെങ്കിൽ അത് ഓരോ അസുഖം അനുസരിച്ച് ഡോക്ടർ പറയുന്ന അനുസരിച്ച് അവരുടെ എക്സസൈസും ആക്ടിവിറ്റീസും ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും.
1: ഒരു കാലത്ത് ഈ 3rd world countries കുട്ടികൾക്കെല്ലാം ഈ റൂമാറ്റിക് ഫീവർ എന്നൊരു അസുഖത്തെ കുറിച്ച് പറയാറുണ്ട്, അത് പിന്നീട് മൈട്രൽ വാൾവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഹൃദ്രോഗത്തിന് ഇടയാക്കും എന്നൊക്കെ. ഇന്ന് അത് നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഉണ്ട്? ശരിക്ക് എപ്പോഴും തൊണ്ടയടപ്പ് അതല്ലെങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്ന ഹൃദ്രോഗത്തിലേക്ക് നയിക്കാറുണ്ടോ?
0: അത് അതെ, അത് പറഞ്ഞ മാതിരി മുന്നേ ഒരു 2-3 ദശകങ്ങൾക്ക് മുന്നേ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. എസ്പെഷ്യലി കേരളത്തിൽ ഇതിന്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് വളരെ കുറവാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടികളിൽ വളരെ ചുരുക്കം റൂമാറ്റിക് ഫീവർ

0: കാണുന്നുണ്ടെങ്കിലും അത് അതത് സമയത്ത് പീഡിയാട്രിഷ്യൻസ് റെഫർ ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് സങ്കീർണമായിട്ടുള്ള വാൾവിനെ അത് ബാധിക്കുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം കൊല്ലത്തിൽ ഒന്നോ രണ്ടോ കേസുകൾ ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ കാണപ്പെടുന്നുള്ളൂ.
1: ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് വരാവുന്ന ചില അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ സുഷിരം അതല്ലെങ്കിൽ ബ്ലൂ ബേബി, ഇവർക്കെല്ലാം മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ടി വരുമ്പോൾ സാധാരണ ഹൃദ്രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ ജീവിതാവസാനം വരെ കഴിക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അത്രയും നേരത്തെ തന്നെ ഈ മരുന്നുകളൊക്കെ തുടങ്ങേണ്ടി വരുമോ?
0: ഇല്ല, അധികവും അസുഖങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മരുന്നുകളുടെ ആവശ്യം വളരെ ചുരുക്കമാണ്. വലിയ ആൾക്കാർക്ക് വരുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അസുഖത്തെ നമ്മൾ മാറ്റുന്നില്ല. അവിടെ നമ്മൾ ബൈപ്പാസ് ചെയ്യോ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും നമ്മൾ സ്ഥിരമായിട്ടും ഗുളികകൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാത്ത രീതിയിൽ അടച്ചു കഴിഞ്ഞാൽ മരുന്നുകളുടെ ആവശ്യം വളരെ ചുരുക്കമാണ്. 5-6 മാസം കഴിച്ചാൽ മരുന്നുകൾ നിർത്താവുന്നതാണ്.
1: തുടർച്ചയായി കഴിക്കേണ്ട
0: ആവശ്യം വളരെ കുറവാണ്.
1: ഡോക്ടർ പറഞ്ഞു 12 വയസ്സ് മുതൽ തന്നെ ബി പി ഒക്കെ ഇപ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവർക്ക് സാധാരണ ബി പിക്കൊക്കെ മരുന്ന് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ കഴിയാറില്ലല്ലോ.
0: സത്യമാണ്. പക്ഷേ വളരെ കൂടുതൽ ബി പി ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജിൽ നമ്മൾ ബി പിയുടെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി കുട്ടികളിൽ നമുക്ക് പ്രഷർ വണ്ണം കുറയ്ക്കുക, സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക, ഈ രീതിയിലൂടെ തന്നെ ഒരു 80% കേസുകളിലും നമുക്ക് ബി പിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, ഇടയ്ക്ക് മറ്റ് കിഡ്നിയുടെ അസുഖങ്ങളുണ്ട്, അങ്ങനത്തെ കാരണം കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ ഗുളികളുടെയോ മരുന്നുകളുടെയോ ആവശ്യമുണ്ട്.
1: സാധാരണ ഇപ്പോൾ ഗർഭകാലത്ത് തന്നെ ഒരുപാട് സ്കാനുകൾ നടത്തി കുട്ടികൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഏതെങ്കിലും സ്കാനുകൾ സഹായകമാകാറുണ്ടോ? ഏത് തരം സ്കാനുകളാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്?
0: ഡെഫിനറ്റ്ലി, ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മേജർ ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 18-20 weeks അല്ലെങ്കിൽ 18-22 weeksിലാണ് ഫീറ്റൽ എക്കോ എന്ന് പറയും. അതിൽ നമുക്ക് മേജർ ആയിട്ടുള്ള സുഷിരങ്ങളും മേജർ ഹാർട്ടിന്റെ പ്രോബ്ലംസും കണ്ടുപിടിക്കാനും സാധിക്കും. ചില കണ്ടീഷൻസ് നമുക്ക് ട്രീറ്റ്മെന്റ് പോലും ചെയ്യാൻ സാധിക്കും. നമ്മൾ ലാസ്റ്റ് ഒരു വർഷം മുന്നേ നമ്മൾ ഇങ്ങനത്തെ ഒരു 25 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഒരു മേജർ ഹാർട്ടിന്റെ വാൾവിന്റെ തടസ്സം നമ്മളത് ബലൂൺ ചെയ്ത് വികസിപ്പിച്ചു. ഇങ്ങനെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി നടന്ന ഒരു ഫീറ്റൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു.
1: ഇത് ഏകദേശം എത്ര പ്രായമുള്ള കുട്ടിക്കാണ്?
0: 25-26 ആഴ്ചയുള്ള കുട്ടിക്കായിരുന്നു അത്. ആ കുട്ടി നല്ല ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വയസ്സ് ഞങ്ങൾ ബർത്ത്ഡേ പോലും ആഘോഷിക്കുകയുണ്ടായി.
1: ആർക്കൊക്കെ നമുക്ക് ഇത്തരം സ്കാനുകൾ നിർബന്ധമായി ചെയ്യണം? കാരണം ഇങ്ങനെ ഹൃദ്രോഗ സാധ്യതയുണ്ട് എന്നൊരു സംശയം തോന്നിയാൽ സംശയം ഒഴിവാക്കാനായിട്ട്.
0: കൂടുതലായിട്ടും അങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഒരു കൃത്യം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുണ്ടാവുന്നത് 1% താഴെയാണ്. പക്ഷേ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, അല്ല മൂത്ത ഒരു കുട്ടിക്ക് ഹാർട്ടിൻ്റെ പ്രയാസങ്ങളുണ്ട്, ഇങ്ങനത്തെ അവസരങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഒരു ഫീറ്റിലേക്കോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഈ അനോമലി സ്കാൻ എന്ന് റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് എന്തെങ്കിലും ഹാർട്ടിൻ്റെ സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും എല്ലാ കുട്ടികൾക്കും ചെയ്യുന്നതുകൊണ്ടും അതുകൊണ്ട് ദോഷം ഉണ്ടാവുന്നില്ല.
1: ഹൃദ്രോഗമുള്ള ഈ കുട്ടികൾ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് വാക്സിൻ എടുക്കാറുണ്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഫ്ലൂ വാക്സിൻ അതല്ലെങ്കിൽ കോവിഡ് വാക്സിൻ, ഇത്തരം വാക്സിനുകൾ എടുക്കാൻ കഴിയുമോ, എടുക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ ഈ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ?
0: ആക്ച്വലി അത് എല്ലാം കറക്റ്റ് സമയത്ത് എടുക്കുന്നതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അൺലെസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണ ഇഷ്യൂസ് ഹാർട്ടിനെ കൂടാതെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കുട്ടികളും വേഗത്തിലും കറക്റ്റ് സമയത്തും പീഡിയാട്രിഷ്യൻ പറയുന്ന മാതിരി വാക്സിനേഷൻ എടുക്കുന്നതാണ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും ഇങ്ങനത്തെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാനും എപ്പോഴും ഉപകരിക്കുന്നത്.
1: ഇവർ മറ്റ് മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം അങ്ങനെ ശ്രദ്ധയൊന്നും വയ്ക്കേണ്ട കാര്യമില്ല.
0: അധികം രീതിയിൽ എല്ലാ മരുന്നുകളും ഇവർക്ക് കഴിക്കാൻ സാധിക്കും.
1: ഇപ്പോൾ പണ്ടൊക്കെ ഈ റൂമാറ്റിക് ഫീവറിന് ബെൻസാത്തിൻ പെൻസിലിൻ അത്തരം ഇഞ്ചക്ഷനാണ് എടുത്തിരുന്നത്. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
0: ഇപ്പോഴും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ബെൻസാത്തിൻ പെൻസിലിൻ തന്നെയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എവരി 3 അല്ലെങ്കിൽ 4 കൂടുമ്പോൾ ഓരോരുത്തർ ബോഡി വെയിറ്റ് അനുസരിച്ച് അതിനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് രണ്ടാമതും ഇത് വരാതിരിക്കാൻ ആണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അത് ഇഞ്ചക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മരുന്നുകളുണ്ട്, 2 നേരം കഴിക്കണം. സ്ഥിരമായിട്ട് കഴിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകും, മിസ് ചെയ്യാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. ഇതാകുമ്പോൾ 4 കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊട്ടക്റ്റീവ്.
1: ലോങ് ആക്ടിംഗ്
0: ആയതുകൊണ്ട്
1: ഇത്തരം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു റിയാക്ഷൻ പ്രതീക്ഷിച്ചുകൂടെ? സത്യം പറഞ്ഞു
0: ഡെഫിനറ്റ്ലി അത് കുറച്ച് അത് ഓവർ സ്റ്റേറ്റഡ് ആണ്. അത് കൂടുതൽ ഭീതി ജനകമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യവും ടെസ്റ്റോസ് ചെയ്തതിന് ശേഷം ഒരു ആശുപത്രി കണ്ടീഷനിൽ മാത്രം ചെയ്താൽ വളരെ ചുരുക്കമേ അങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ടാവുള്ളൂ. റിയാക്ഷൻ ഉണ്ടായാലും ഉടനെ തന്നെ നമുക്കത് ട്രീറ്റ്മെന്റ് പോസിബിളുമാണ്.
1: മറ്റു കുട്ടികൾക്ക് ഇത് വളരെ വേദനയായിരിക്കും, പക്ഷേ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട്
0: കുറച്ച് വേദനയുണ്ട്, പക്ഷേ അതായിരിക്കും കൂടുതൽ സൗകര്യം. കാരണം എല്ലാ ദിവസവും രണ്ടു നേരം ഗുളിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്.
1: എങ്ങനെയാണ് ഒരു ഹൃദ്രോഗം കണ്ടുപിടിച്ചാൽ എത്ര ഇടവിട്ട് അതിന്റെ ഫോളോ?

0: ചെക്കപ്പ് ചെയ്യണം. കാരണം മുതിർന്നവരെല്ലാം പലപ്പോഴും മാസത്തിലൊരിക്കലെങ്കിലും കാർഡിയോളജിസ്റ്റിനെ പോയി കാണുന്നു. അപ്പോൾ ഈ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കുട്ടികളെ എത്ര ഇടവിട്ട് കാണണം? ശരിക്കും
1: യൂഷ്വലി ഓരോ സങ്കീർണതകളനുസരിച്ചിരിക്കും. ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വയസ്സിന് മുന്നേ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ റെഗുലറായിട്ട് ചെക്കപ്പ് വന്നേക്കും. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതൊരു ആറ് മാസമോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ മതിയായിരിക്കും. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യും.

0: വരുന്നത് ഹാർട്ടിന്റെ പമ്പിങ്ങിന് എഫക്ട് ചെയ്യുന്നതാണ്. അത് പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് പറയാൻ സാധിക്കാറില്ല. പലപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷത്തിന് ശേഷമായിരിക്കാം ഉണ്ടാവുന്നത്. പിന്നെ ഡയലേറ്റഡ് കാർഡിയോ മയോപ്പതി പറയും, അല്ലെങ്കിൽ മയോകാർഡൈറ്റിസ് ഉണ്ടായി ഹാർട്ടിന്റെ മസിലിനെ എഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ്. മസിലിന്റെ പമ്പിങ് കുറയുന്നു, പമ്പിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്നു, കുറയില്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പിന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. പിന്നെ വളരെ ചുരുക്കമായിട്ട് കാണുന്ന ഒരു അസുഖം കവാസാക്കി എന്ന് പറയുന്ന ഒരു ഫീവറോടുകൂടി ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. അതിൽ ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിന് മയോകാർഡ് ഇൻഫാക്ഷൻ ഉണ്ടാക്കാവുന്ന, വലിയ ആൾക്കാരുണ്ടാവുന്ന, അറ്റാക്ക് ഉണ്ടാക്കാവുന്ന രക്തക്കുഴലുകളുടെ വികസനം, വീർമത അല്ലെങ്കിൽ അന്യൂറിസം ആണ് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ.
1: നമ്മൾ ഈ അക്യൂട്ട് ഹാർട്ട് ഡിസീസിൽ അതിന്റെ സിംപ്റ്റംസ് ഇത് നേരത്തെ അറിയാൻ വേണ്ടി ഇപ്പോൾ ഇടപെട്ട് പനി വരുന്നത് റൂമാറ്റിക് ഹാർട്ട് ഡിസീസിന് ഒരു ലക്ഷണമായിട്ട് പറയുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നാൽ അത് ഒരു പക്ഷേ ഹൃദ്രോഗമാകാം എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഇപ്പോൾ ഇനി അസുഖം മെയിനായിട്ട് ഈ പറഞ്ഞ റൂമാറ്റിക് ഫീവറാണ് നമുക്ക് പ്രിവെന്റബിൾ ആയിട്ടുള്ളത്. തൊണ്ടവേദന, സോർ ത്രോട്ട് ശേഷം, ബീറ്റ ഹിമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്ക് എന്നുള്ള ബാക്ടീരിയയ്ക്ക് ശേഷം, ഒരു മാസത്തിന് ശേഷം, ആറാഴ്ചയ്ക്ക് ശേഷം ഹാർട്ടിനെ ബാധിക്കുകയാണ്. ഇപ്പോൾ അധികവും പീഡിയാട്രിഷ്യൻസും അതിന് അലേർട്ടാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ കുറഞ്ഞിരിക്കുന്നത്. മറ്റു പറഞ്ഞ മയോകാർഡൈറ്റിസ് എന്ന അസുഖവും കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് അത് ഹാർട്ടിനെ ബാധിക്കുക എന്ന് പറയാൻ. പക്ഷെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്കോകാർഡിയോഗ്രാം ഒക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതെല്ലാം വേഗത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നതുകൊണ്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ വളരെ പണ്ടത്തെക്കാളും കുറവാണ്.
1: ഈ രക്തധമനികൾക്ക് വീക്കം വരുന്ന കവാസാക്കി ഡിസീസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, അതിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ?
0: അത് ഡെഫിനറ്റ് ആയിട്ട് പനിയാണ്. പനി അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വരുന്ന റാഷസ്, അല്ലെങ്കിൽ കണ്ണിലെ കൺജങ്ക്റ്റിവൈറ്റിസ് പോലെ, ഇങ്ങനെ രണ്ട് മൂന്ന് ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് യൂഷ്വലി ഇപ്പോൾ പീഡിയാട്രിഷ്യൻസ് വളരെ നേരത്തെ തന്നെ അത് കണ്ടെത്തി സംശയമുണ്ടെങ്കിൽ ഉടനെ തന്നെ എക്കോന് വിടാറുണ്ട്. എക്കോയിൽ എന്തെങ്കിലും ഹാർട്ടിൻ്റെ നരമ്പുകളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ കൊടുത്താൽ അതിൻ്റെ ഈ അന്യൂറിസംസ് വരാനുള്ള സാധ്യതകൾ വളരെ ഒരു 70-80% നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്.
1: നമ്മൾ ഇത്തരം പനിയൊക്കെ എത്ര ദിവസം വിട്ടു നിന്നാലാണ് ഇങ്ങനെ ഒരു സംശയം വരേണ്ടത്, ഒരു പക്ഷേ അത് ഹൃദ്രോഗ സാധ്യത കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടത്?
0: എല്ലാ പനികൾക്കും നമുക്ക് എക്കോ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല, പക്ഷെ 5 ദിവസമാണ് ആവശ്യമില്ല. അതെല്ലാം പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. പക്ഷേ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിൽ വിട്ട് പനിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുന്നതാണ് നല്ലത്.
1: കുട്ടികൾക്ക് സാധാരണ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ധാരണ പലർക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ കുട്ടികൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും തകരാറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിന് പ്രതിവിധിയായി ചികിത്സയുണ്ടെന്നും ഡോക്ടർ ഇതുവരെ സംസാരിച്ചതെന്ന് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ FM ഹെൽത്ത് ലൈനിൽ വന്ന് വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.
2: കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർമെഡ് സിറ്റിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർമെഡ് സിറ്റി, എറണാകുളം. ആസ്റ്റർമെഡ് സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: FM ഹെൽത്ത് ലൈൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: സേവന വാർത്തകൾ. കേരളം ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർട്ട്നർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, ഡിപ്ലോമ ഇൻ ഗാർഡനിംഗ്, BHSC ഇൻ നഴ്സറി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിംഗ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 January 2 2008 January 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉദ്യോഗാർത്ഥി റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-256-2235 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 0484-256-2235.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസ്

0: വേഴ്സസ് പാട്ടോർമ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി മുൻ ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4 സെപ്റ്റംബർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
10: അതെങ്ങനെ?
9: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കോണ്ടോ, കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 2 സെപ്റ്റംബർ രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 6238599960. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 6238599960.
11: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
9: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
11: 45 ദിവസം?
9: മൈ ജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: മൈ ജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
13: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എന്താ ചേട്ടാ ഒരു വിഷമം?
14: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
9: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
10: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞ 30:06. ഈവനിംഗ് മെലഡി. 60 വയത് മന്ദിരം എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. ഇളയരാജ ഈണവും ശബ്ദവും പകർന്ന ഗാനം. രചന പാ വിജയ്.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
6: മൈ ജി ഓണം, മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് 42 സെക്കൻഡ്. എഫ് എം ഇവനിംഗ് തുടരുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ നിന്ന് എസ് ജാനകി പാടിയത്. ഗാനരചന വയലാർ, സംഗീത സംവിധാനം സലിൽ ചൗധരി.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി December 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് https://ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC പാസ്സായതിനു ശേഷം കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കോഴ്സിൽ പ്രവേശനം കിട്ടിയ 60 ദിവസത്തിനകം വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി September 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 0477-22-41-455. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477-22-41-455. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: നൂറ് രൂപയുടെ നോട്ട് ചുരുട്ടി വലിച്ചുകൊണ്ട് നഗരത്തിലെ സമ്പന്നനായ ഒരാളുടെ മകൻ അങ്ങനെ നടന്നുപോയി. ഒരിക്കലും അവസാനിക്കാത്ത സമ്പത്ത് തന്റെ കൈവശമുണ്ടെന്ന അഹങ്കാരമായിരുന്നു അയാളിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് സംഭവിച്ചതെന്താണ്? പുക ചുരുളുകൾ പോലെ സമ്പത്തെല്ലാം എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമായി. ജീവിക്കുവാൻ ഗതിയില്ലാതെ അയാൾ തെരുവിലൂടെ പിച്ച തെണ്ടി നടന്നു. ഒടുവിൽ ഏതോ പീടികത്തിണ്ണയിൽ മരിച്ചു വീണു. ചേക്കു ഈ കഥ വളരെ വിസ്തരിച്ചാണ് പറഞ്ഞത്. അതോടെ ഒരുപാട് ചിത്രങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ധൂർത്തനായ മകൻ, അയാൾ ചുരുട്ടി വലിക്കുന്ന നൂറിന്റെ നോട്ട്, അന്തരീക്ഷത്തിലേക്ക് ഊതിവിടുന്ന പുക ചുരുളുകൾ, തെരുവിൽ പിച്ചതെണ്ടുന്ന ചെറുപ്പക്കാരൻ, കടത്തിണ്ണയിൽ പുലർച്ചയുടെ തണുപ്പിൽ വിറങ്ങലിച്ചു കിടക്കുന്ന അനാഥ ജഡം. ഇത് കേട്ടപാടെ ഗോവിന്ദൻ അടിയോടി ചോദിച്ചു, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ചേക്കു? ചേക്കുവിന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, ഞാൻ ബഡായി പറയാന്ന അടിയോടി വിചാരിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ എന്റെ കൂടെ നാളെ തന്നെ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വാ. ഇതിനേക്കാൾ അത്ഭുതമുള്ള ഒരുപാട് കഥകൾ നേരിൽ കാണിച്ചു തരാം. അത്ഭുത കഥകളുടെയും മനുഷ്യരുടെയും നാടാണ് കോഴിക്കോട്.

0: കോഴിക്കോട്. മേലായി മുത്തപ്പന്റെ തിറയും കഴിഞ്ഞ് പുരയിലേക്ക് പോവുകയായിരുന്ന തെയ്യത്തർ ചേക്കുവിന്റെ സംസാരം കേട്ട് മുന്നോട്ട് പോവാൻ കഴിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു. എല്ലായ്പ്പോഴും ഇത്തരം വിശേഷങ്ങൾ കേൾക്കുവാൻ താല്പര്യം തോന്നിയതുകൊണ്ട് അയാൾ പറഞ്ഞു, ചേക്കു, ഇഞ്ഞെന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ കോഴിക്കോട്ട് പോകുന്നത്? ഇഞ്ഞിവിടെ നിന്നാൽ നിന്റെ വർത്തമാനം സ്ഥിരമായി കേട്ടാടായിനോ? ചേക്കു ചിരിച്ചു. ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നത് കൊണ്ടല്ലേ ഈ കഥയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. തെയ്യത്തർക്ക് അത് ബോധ്യം വന്നു. ആ, അത് ശരിയാ. അടുത്ത പ്രാവശ്യം ചേക്കു കൊണ്ടുവന്നത് കുറേ രാഷ്ട്രീയ വിശേഷങ്ങളായിരുന്നു. കെ കേളപ്പനും സി കെ ഗോവിന്ദൻ നായരും എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും മുഹമ്മദ് അബ്ദുറഹിമാനും കോഴിക്കോട്ട് നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വലിയൊരു ചിത്രം ചേക്കു നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് തികച്ചും നാടകീയമായി അയാൾ പറഞ്ഞു, ഇതൊന്നുമല്ല രാഷ്ട്രീയം. നമ്മളറിയാത്ത പലതും നമുക്ക് ചുറ്റും നടക്കുന്നു. കുഞ്ഞിക്കേളുവിന്റെ പീടികയിൽ വെച്ചാണ് ചേക്കു ഇങ്ങനെ പറഞ്ഞത്. രാമറും രാമുണ്ണിക്കിടാവും ഗോവിന്ദൻ അടിയോടിയും തെയ്യത്തറും വേറെ ചിലരും അവിടെ ഒത്തുകൂടിയിരുന്നു. ചേക്കുവിന്റെ സംസാരം കേട്ട് തുണി വെട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞിക്കേളു അത് നിർത്തിവെച്ച് ആവശ്യപ്പെട്ടു, അതെന്തൊക്കെയാണെന്ന് ഇഞ്ഞി പറ ചേക്കു. ബോംബെയിലെ നാവിക പട്ടാളക്കാർ സ്വാതന്ത്ര്യ സമരത്തോട് കൂറു കാണിച്ചുകൊണ്ട് സമരം ചെയ്തു. ഇങ്ങ് കേരളത്തില് എം എസ് പിയിലെ ചിലർ അതിനോട് അനുഭാവം കാട്ടിക്കൊണ്ട് പണിമുടക്കി. ആ കഥ നിങ്ങൾക്കറിയോ? ഇല്ല, അവർ ഒന്നിച്ചു പറഞ്ഞു. പണിമുടക്കിയ പോലീസുകാരെ പിരിച്ചുവിട്ട കഥ അറിയോ? ഇല്ല. ആ പോലീസുകാർ നമ്മുടെ നാട്ടുകാരാണെന്നറിയോ? ഇല്ല. നമ്മുടെ നാട്ടിലെ പുളിയുള്ളതിൽ അബ്ദുള്ളയും അണിയത്തൂർ അമ്മതുമാണവർ. നമ്മുടെ നാട്ടിലെ ചുണക്കുട്ടികളെ നമ്മൾ അറിയണ്ടേ? ചേക്കുവിന്റെ ചോദ്യത്തിന് ആരിൽ നിന്നും ഉത്തരമുണ്ടായില്ല. ഇവർ രണ്ടുപേരും എം എസ് പിയിൽ ആയിരുന്നുവെന്നല്ലാതെ മറ്റൊന്നും ഇവരെക്കുറിച്ച് അറിയുമായിരുന്നില്ല. എം എസ് പിയിൽ നിന്നും പോന്ന ഈ രണ്ടുപേരും ഇപ്പോൾ എന്തു ചെയ്യുന്നു ആർക്കും അറിയില്ല. ചേക്കുവിന്റെ സംസാരം മുഴുവൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ സംസാര രീതി അതേപോലെ ചേക്കു അനുകരിക്കുന്നത് കണ്ടപ്പോൾ രാമറുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് നടുക്കണ്ടി കണാരനായിരുന്നു. അയാളെ പിടിക്കുവാൻ വന്നപ്പോൾ വീടിന് പിൻവശത്തുള്ള പ്രത്തിക്ക മാവിൻ തോപ്പിൽ മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. കുറെ ചെറുപ്പക്കാർ നാലഞ്ച് ദിവസമായി കണാരനെ കാണാൻ വരുന്നു എന്ന് മാത്രമാണ് വീട്ടുകാർക്കറിയാമായിരുന്നത്. അവർ എവിടെ നിന്നാണ് വരുന്നത് എന്നുപോലും വീട്ടുകാർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അവർ വന്നു കഴിഞ്ഞാൽ നേരെ പിൻഭാഗത്തേക്ക് പോകും. പിറ്റേന്ന് വൈകുന്നേരം വരെ അവർ വട്ടം കൂടിയിരിക്കും. തോട്ടത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെന്നതുപോലും പുറത്തുനിന്നുള്ള ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പോലീസുകാർ വരുമ്പോൾ കണാരനും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ പിടിയിലായത് കൂട്ടുകാർ മാത്രമാണ്. കണാരൻ എങ്ങോട്ടേക്കാണ് പോയത്? പോലീസുകാരുടെ അന്വേഷണത്തിന് കൂട്ടുകാർ ഇങ്ങനെയാണ് മറുപടി നൽകിയത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എങ്ങോട്ടേക്ക് പോയി? അത് ഞാൻക്കറിയില്ല. കണാരൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അയാളെ കാണാതാകലും ദുരൂഹമായി. ആകാശത്തുനിന്നും പെരുമാൾപുരം മൈതാനിയിൽ കണാരൻ ഇറങ്ങിയെത്തിയെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ അപ്രത്യക്ഷമായതിനും ഒരു കഥ വരുന്നു. പോലീസുകാർ വരുന്നത് കണ്ടപ്പോൾ പ്രത്തിക്ക മാവിന്റെ കൊമ്പിലേക്ക് ഓടിക്കയറി അതുവഴി ആകാശത്തേക്ക് മറയുകയായിരുന്നു കണാരൻ. എന്തുതന്നെയായാലും കണാരന്റെ ഓടി മറയലിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢതയുണ്ടെന്ന് രാമറിന് തോന്നി. നേരത്തെയും ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കടന്നു വരികയാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: ഓണക്കവിതകൾ. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. എണ്ണമില്ലാത്ത വിധം ഓണപ്പാട്ടുകളും നമുക്കുണ്ട്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഓണം അനവധി കവിതകൾക്ക് വിഷയമായിട്ടുണ്ട്. ഓണത്തെക്കുറിച്ച് കവിത രചിച്ചവരിൽ പ്രമുഖൻ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. അദ്ദേഹത്തിൻ്റെ ഓണമുറ്റത്ത് എന്ന കവിത ഓണമുദ്രകളെയെല്ലാം സ്പർശിക്കുന്നുണ്ട്. ഓണക്കാഴ്ച, ഓണക്കച്ചവടങ്ങളിലും കെട്ടുകാഴ്ചകളിലും മങ്ങിപ്പോയ

0: ഓണനന്മകളെക്കുറിച്ചുള്ള കവിതയാണ്. പൂക്കാലം കവിയുടെ ഓണസ്മരണകളാണ്. ഓണപ്പാട്ടുകാർ എന്ന കവിത പൂർവകാല സമത്വത്തിൻ്റെയും ആസുരത ബാധിക്കാത്ത കാലത്തിൻ്റെയും സ്മരണകളാണ്. മഹാബലിയോട് എന്ന കവിത നഷ്ടപ്പെട്ട ഓണ ചാരുതകളെക്കുറിച്ചുള്ളതാണ്. ഓണപ്പാട്ട് കുട്ടിക്കാലത്തെ സന്തോഷങ്ങളും കേരളത്തിൻ്റെ കൗമാര കൗതുകങ്ങളും ഓർമ്മിപ്പിക്കുന്നു. ഓണക്കിനാവ്, ഓണത്തല്ല്, മാവേലി നാടു വാണിടും കാലം എന്നീ കവിതകളും വൈലോപ്പള്ളിയുടെ രചനകളാണ്. ഓണം കഴിഞ്ഞ് എന്ന കവിത പി കുഞ്ഞിരാമൻ നായരുടെ രചനയാണ്. ഭാഗം കഴിഞ്ഞ വീട്ടിൽ ഓണക്കാലത്ത് എത്തിച്ചേരുന്ന കവിക്ക് ഏകാന്തതയും നിരാശയുമാണ് അനുഭവപ്പെടുന്നത്. ഓണനിലാവും ഓണവെയിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ബന്ധുക്കൾ അന്യരായി മാറിയിരിക്കുന്നു. നഷ്ടപ്പെട്ട ഓണനന്മകളെക്കുറിച്ച് പി എഴുതിയ കവിതയാണ് കാട്ടുമുല്ലയുടെ പാട്ട്. മരിച്ചു പോയി പോയി പൊന്നോണത്തിൻ കറുത്ത കുതിര പടയണികൾ എന്ന്. ഓണമേ നിനക്കൊരു പാട്ടുപാടാം എന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓണക്കവിതയാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓണക്കവിത ഓണത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഓണപ്പുടവയുടുത്തണിഞ്ഞ് ഊണു കഴിച്ചതി തുഷ്ടരായി എന്ന്. പി ഭാസ്കരൻ രചിച്ച ഒരോണപ്പാട്ട് കാണണമെന്നു മഹാബലി ഇന്ന് ജീവിതത്തിൻ്റെ പാഴ്നിഴലാട്ടം എന്ന് നഷ്ടപ്പെട്ട ഓണ നന്മകളെ പങ്കുവയ്ക്കുന്നു. സുഗതകുമാരിയുടെ പഴയ ഓണം ഏതു ബാല്യസ്മരണയിലും തുടിക്കുന്ന ഓണക്കൗതുകങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആരും ക്ഷണിക്കാതെ വന്ന് യാത്ര പറയാതെ തിരിച്ചു പോകുന്ന ഓണത്തെക്കുറിച്ചുള്ള കവിതയാണ് സുഗതകുമാരിയുടെ ഓണം. ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമി എന്ന കവിത ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മയ്ക്കിന്നും പുതുലാവണ്യം എന്ന ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓണവില്ലു കൊട്ടി നമ്മൾ എത്ര വട്ടം പാടി എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ടുകൾ ഒരു ദിനത്തിൻ്റെ മാത്രമുള്ള ആനന്ദത്തെ അനുസ്മരിക്കുന്നു. ഓണക്കിനാവ് മധുസൂദനൻ നായരുടെ കവിതയാണ്. തേൻതുള്ളി പോലെ മധുരിക്കുന്ന ഓണസ്വപ്നങ്ങളാണ് നമ്മുടെ ഓണക്കവിതകളിൽ തുടിക്കുന്നത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 3 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.maharajas.ac.in. എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാക്കുക. തീയതി ഈ മാസം 31 രാവിലെ 10 മണി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം 8 കാസർകോട് റാണിപുരത്തും സെപ്റ്റംബർ 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലി മലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കും. റാണിപുരത്തെ ക്യാമ്പിലേക്ക് സെപ്റ്റംബർ 2 മുമ്പും മീശപ്പുലി മലയിലെ ക്യാമ്പിലേക്ക് സെപ്റ്റംബർ 8 മുമ്പും KTYM.KSYWB@kerala.gov.in എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9497736. ഫോൺ നമ്പർ

കൂടി 9497736356 സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, സംസ്കൃതം സംസാരിക്കുന്ന കർണാടകയിലെ പ്രശസ്തമായ ഗ്രാമം ഏതാണ്? ഉത്തരം, കർണാടകയിലെ ശിവമോഗ ജില്ലയിൽ തുംഗനദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മാത്തൂർ ആണ് സംസ്കൃതം സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രാമം. ഇതുകൂടാതെ തുംഗനദിയുടെ മറുകരയിലുള്ള അതിൻ്റെ ഇരട്ട ഗ്രാമമായ ഹൊസഹള്ളി, മധ്യപ്രദേശിലെ ജിരി എന്നിവിടങ്ങളിലും സംസ്കൃതം സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, സംസ്കൃതം സംസാരിക്കുന്ന കർണാടകയിലെ പ്രശസ്തമായ ഗ്രാമം ഏത്? ഉത്തരം, കർണാടകയിലെ ശിവമോഗ ജില്ലയിൽ തുംഗനദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മാത്തൂർ ആണ് സംസ്കൃതം സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രാമം. ഇതുകൂടാതെ തുംഗനദിയുടെ മറുകരയിലുള്ള അതിൻ്റെ ഇരട്ട ഗ്രാമമായ ഹൊസഹള്ളി, മധ്യപ്രദേശിലെ ജിരി എന്നിവിടങ്ങളിലും സംസ്കൃതം സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. നാളെ ഇന്നലത്തിൽ നിന്ന് രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പരിവർത്തന പുലരി എന്ന കവിത. രാവിലെ 7:35 സമകാലികത്തിൽ വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. 8:05 യുവവാണി നാഷണൽ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ പങ്കെടുക്കുന്നു. 8:40 ആസ്റ്റർ മെഡ് സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ, കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്റ്റെം സെൽ ദാനവും മാറ്റിവെക്കലും, ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. നാളെ രാത്രി 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി.

0: FM evening. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി. ഐ എം മനോജ് സിംഗ് റാണ വിത്ത് ന്യൂസ് അറ്റ് 9. The headlines: India sends third flight carrying 10 tons of humanitarian assistance to flood-hit Nepal. External Affairs Ministry says 320 Indian nationals remain uncontactable. The death toll in devastating Nepal-Tibet flash floods rises to 547. Over 1,500 people remain missing on both sides of the border. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan tomorrow. Government measures improve market availability of sugar, ensure faster movement, ex-mill sugar prices fall by around 20%. India's index of industrial production records growth of 6.7% in July this year. And India's Velaval Senthil Kumar to take on Hungary's Balázs Farkas in the final.

കൊടുത്തത് കൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും വിത്തിട്ടിരുന്നു. അവ തഴച്ചു വളർന്ന് വിരിഞ്ഞു നിൽക്കുന്നത് സഹദേവൻ മാഷ് ആകാംക്ഷയോടെ നോക്കി നിന്നു. വിരിഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കാറ്റിൽ ഇളകിയാടുന്നത് കണ്ടപ്പോൾ താനൊരു മാന്ത്രിക ദേശത്ത് എത്തിപ്പെട്ടതുപോലെ സഹദേവൻ മാഷക്ക് തോന്നി. വളരെ അകലെ നിന്ന് വയൽവരമ്പിലൂടെ ആരോ നടന്നു വരുന്നത് അവ്യക്തമായി കാണുന്നുണ്ട്. തന്നെ അവരും ഇതുപോലെ വളരെ അവ്യക്തമായിട്ടായിരിക്കുമല്ലോ കാണുന്നുണ്ടാവുക. തനിക്കു ചുറ്റും ഘനീഭവിച്ചു നിൽക്കുന്ന നീരാവിയെ തനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ വളരെ ദൂരെയുള്ള മറ്റൊരാൾക്ക് അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. സഹദേവൻ മാഷ് അല്പം കൂടി മുന്നോട്ട് നടന്നു. തൻ്റെ വയലിനരികിൽ ചെന്നു നിന്നു. നേരത്തെ വയൽവരമ്പിൽ അവ്യക്തമായി കണ്ട ആൾ രൂപത്തെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, പത്മിനി. പത്മിനി തോട്ടിൻ ചെറുമ്പിലൂടെ നടന്നു വന്ന് വയലിന് സമീപത്തെ വാർപ്പ് പാലത്തിന്മേൽ നിന്നു. പിന്നീട് അവൾ ധരിച്ചിരുന്ന മാക്സി അല്പം ഉയർത്തി പതുക്കെ വയൽവരമ്പിലേക്കിറങ്ങി. വയൽവരമ്പിൽ മുളച്ചു പൊന്തിയ പുൽച്ചെടികളുടെ ഇലത്തുമ്പുകളിൽ പൊടിഞ്ഞു നിന്ന നീർത്തുള്ളികൾ അവളുടെ വെളുത്ത കണങ്കാലുകളിൽ പറ്റി. അവൾ വയൽവരമ്പിലൂടെ പതുക്കെ നടന്നു വന്ന് സഹദേവൻ മാഷുടെ മുന്നിൽ നിന്നു. ഇന്നലെ പെയ്ത മഴയ്ക്ക് വെള്ളം അല്പം കയറിയിട്ടുണ്ട് അല്ലേ? പത്മിനി ചോദിച്ചു. അതെ, വിരിഞ്ഞ നെൽച്ചെടികളൊക്കെ വെള്ളത്തിൽ വീണു തുടങ്ങി, സഹദേവൻ മാഷ് പറഞ്ഞു. പത്മിനി സഹദേവൻ മാഷുടെ മുന്നിലൂടെ നടന്ന് വയൽവരമ്പുകളിലൂടെ കണ്ണോടിച്ച് നടന്നുപോയി. തണുത്ത പ്രഭാതത്തിൽ തുമ്പപ്പൂക്കൾ വിരിഞ്ഞ വയൽവരമ്പിലൂടെ പത്മിനി നടന്നു പോകുന്നത് നോക്കി സഹദേവൻ മാഷ് അല്പസമയം നിന്നു. അവൾ നടന്ന് ദൂരെ എത്തിക്കഴിഞ്ഞിട്ടും ആ രൂപം തൻ്റെ സമീപത്ത് ഉള്ളതുപോലെ മാഷക്ക് തോന്നി. പിന്നീട് മാഷ് വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. സഹദേവൻ മാഷ് വീട്ടിൽ മടങ്ങിയെത്തിയ ഉടൻ അതുവരെ കയ്യിൽ കരുതിയിരുന്ന വടി വരാന്തയുടെ ഒരു മൂലയ്ക്ക് ചാരിവെച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല. നാളെ രാവിലെ വീണ്ടും വയലിലേക്ക് പോകുമ്പോഴേ അത് വേണ്ടതുള്ളൂ. സഹദേവൻ മാഷ് വാതിൽ തുറന്ന് അകത്തു കയറി. തലയിൽ കെട്ടിയ മഫ്ളറും കമ്പിളിക്കുപ്പായവും അഴിച്ച് അയയിലിട്ടു. എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ തിരിച്ചുവെക്കുക എന്നത് മാഷുടെ ഒരു ശീലമാണ്. എന്നാൽ പിന്നെ ആവശ്യം വരുമ്പോൾ അതെവിടെയെന്ന് ചോദിച്ച് വീട്ടിൽ ബഹളം വെച്ച് നടക്കേണ്ടതില്ലല്ലോ. മീനാക്ഷി, മാഷ് അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് ഭാര്യയെ വിളിച്ചു. മാഷ് വന്നുവെന്ന് തോന്നുന്നു, സ്വയം പറഞ്ഞുകൊണ്ട് കിണറ്റിൻകരയിൽ നിന്നും മീനാക്ഷി അമ്മ അടുക്കളയിലേക്ക് കയറി വന്നു. വയലിൽ പോയി തിരിച്ചു വന്നാൽ നല്ല കടുപ്പത്തിൽ പഞ്ചസാര ചേർക്കാത്ത ഒരു ഗ്ലാസ് ചായ മാഷക്ക് വേണം. പ്രമേഹമോ മറ്റ് അസുഖങ്ങളോ ഉള്ളതുകൊണ്ടല്ല മാഷ് പഞ്ചസാര ചേർത്ത ചായ കുടിക്കാത്തത്. അത് ഒരു ശീലമാണ്, ചെറുപ്പത്തിലേ തുടങ്ങിയ നല്ല ശീലങ്ങളിലൊന്ന്. മാഷ് ഇന്നേ വരെ പ്രമേഹത്തിനോ രക്തസമ്മർദ്ദത്തിനോ മരുന്ന് കഴിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നതാണ് സത്യം. പഞ്ചസാര നിത്യവും കഴിച്ചാൽ മനുഷ്യന്റെ എല്ലുകൾക്ക് ബലക്ഷയം നേരിടുമെന്ന സത്യം മാഷക്കറിയാം. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വിഷം തിന്നുന്നത് എന്ന് മാഷ് ചോദിക്കും. കൂടുതൽ ആരെങ്കിലും തർക്കത്തിന് പോയാൽ മാഷ് ചിരിച്ചുകൊണ്ട് പറയും, പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ എന്തിനാ വാങ്ങിക്കുന്നത്? പിന്നെ ആരും മാഷോട് തർക്കിക്കാൻ നിൽക്കില്ല. അപ്പോൾ അദ്ദേഹം ഒരു വിജയിയുടെ ഭാവത്തിൽ ചിരിക്കും. മാഷുടെ ബുദ്ധിപൂർവമുള്ള ശാഠ്യങ്ങൾ കാണുമ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് ഉള്ളാലെ ചിരി വരും. കഴിഞ്ഞ 36 വർഷങ്ങളായി മാഷുടെ ഓരോരോ ശാഠ്യങ്ങൾ അവർക്കറിയാവുന്നതാണല്ലോ. അപ്പോഴൊക്കെ ഭർത്താവിനെ കുറിച്ചോർത്ത് സ്വകാര്യമായി അവർ അഭിമാനിക്കും. മീനാക്ഷി അമ്മ നല്ല കടുപ്പത്തിൽ ചായ കൂട്ടി ഒരു വലിയ ഗ്ലാസ്സിലൊഴിച്ച് സഹദേവൻ മാഷുടെ മുന്നിൽ കൊണ്ടുവച്ചു. മാഷ് ചൂടോടെ ചായ ഊതി ഊതി കുടിച്ചു. അതിനിടയിൽ ഒന്നോ രണ്ടോ തവണ മീനാക്ഷി അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ ഉള്ളിൽ അതിനിഗൂഢമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും താൻ അത് വെളിപ്പെടുത്താൻ പോകുന്നില്ലെന്നും മാഷ് സ്വയം പറഞ്ഞു. അത്രയ്ക്കും സുന്ദരവും രഹസ്യവുമായ ആ അനുഭവത്തിന് താനിന്ന് ദൃക്സാക്ഷിയായതിൻ്റെ ആനന്ദം അത് തനിക്കു മാത്രം അവകാശപ്പെട്ടതാണെന്ന് മാഷ് തന്നോട് തന്നെ പറഞ്ഞു. നീരാവി പടർന്നിറങ്ങിയ വയൽവരമ്പിലൂടെ ഒരു മാലാഖയെപ്പോലെ ചുണ്ടുകളിൽ മന്ദസ്മിതവുമായി പത്മിനി നടന്നു നീങ്ങിയ ആ ദൃശ്യം മാഷ് ഒരിക്കൽ കൂടി ഓർത്തെടുത്തു. സഹദേവൻ മാഷ് തോർത്തുമുണ്ടെടുത്ത് ചുമലിലിട്ട്
കവുങ്ങിൻ തോട്ടത്തിലൂടെ കുളക്കരയിലേക്ക് നടന്നു.

ഇപ്പം കുളത്തിൽ ചെന്ന് നീന്തിക്കുളിക്കുന്ന ആൾക്ക് മറ്റ് വ്യായാമങ്ങളൊന്നും ആവശ്യമില്ല എന്ന പക്ഷക്കാരനാണ് സഹദേവൻ മാഷ്. സഹദേവൻ മാഷ് കുളിച്ചു വരുമ്പോഴേക്കും മീനാക്ഷി അമ്മ ചായയും ആവി പാറുന്ന പുട്ടും കടലയും മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അതാണ് പതിവ്. ഇന്നും അതിന് ഒരു മാറ്റവുമില്ല. രാവിലത്തെ ഭക്ഷണം വളരെ കൃത്യമായി കഴിക്കണമെന്ന് മാഷക്ക് നിർബന്ധമുണ്ട്. മീനാക്ഷി അമ്മ ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ചപ്പോൾ സഹദേവൻ മാഷ് മേശയ്ക്കരികിൽ വന്ന് ഇരുന്നു ചായ കുടിക്കാൻ തുടങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് സുനീഷ് വിളിച്ചിരുന്നു. മീനാക്ഷി അമ്മ പറഞ്ഞു, അതെപ്പോഴും അങ്ങനെയാ, ഞാനിവിടെ ഉണ്ടാവുമ്പോൾ ആരും വിളിക്കൂല, ഞാനീ വളപ്പിന്ന് താഴോട്ടിറങ്ങുമ്പോൾ വിളിക്കുകയും ചെയ്യും. മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടോ വയലിൽ നെല്ല് നോക്കാൻ പോയിട്ടുണ്ടോ എന്നൊന്നും മക്കളിപ്പോ അറിയില്ലല്ലോ. മീനാക്ഷി അമ്മ പറഞ്ഞു, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, അവർ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഈ കൃഷികളൊക്കെ നോക്കി നടത്താൻ ഞാനിങ്ങനെ ഓടി നടക്കേണ്ടല്ലോ എന്നോർത്തിട്ടാ. സുനീഷ് പ്ലസ് ടു പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അവനെ ഡിഗ്രിക്ക് ചേർത്താൽ മതിയെന്ന്. എന്നാൽ അവനൊരു ബി എഡും എടുത്ത് ഒരധ്യാപകനായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾക്കല്ലേ അവനെ എഞ്ചിനീയറിങ്ങിന് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? അവൻ നന്നായി പഠിച്ച് പാസ്സായി ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്താൽ അവരെ നമുക്ക് കിട്ടില്ല എന്ന്. അന്ന് ഞാൻ പറഞ്ഞ വാക്കിന് നിങ്ങൾ ഒരു വിലയും കൽപ്പിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മീനാക്ഷി അമ്മ പറഞ്ഞു, മക്കൾക്ക് ബാല്യത്തിൽ വിദ്യാഭ്യാസം നൽകാത്ത മാതാപിതാക്കൾ ശത്രുക്കൾക്ക് തുല്യരാണെന്ന് ഒരു ചൊല്ലുണ്ട്. സഹദേവൻ മാഷ് പറഞ്ഞു, എന്നിട്ടെന്താ അവൻ പറഞ്ഞേ? മാഷ് ചോദിച്ചു, നമ്മൾ രണ്ടാളും ഇവിടെ ഇങ്ങനെ കാട്ടിലും ചളിയിലും കഴിഞ്ഞുകൂടണ്ട, ഓണത്തിന് ബാംഗ്ലൂരിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനീ മണ്ണ് വിട്ട് എങ്ങോട്ടും വരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അത് നന്നായി. ഓണത്തിന് കുട്ടികളെയും കൂട്ടി അവനോട് ഇങ്ങോട്ട് വരാൻ പറയാഞ്ഞില്ലേ? ഈ വർഷത്തെ ഓണം കുട്ടികളോടൊപ്പം ഉണ്ണാമായിരുന്നു. അവൻ വരുമോ? മാഷ് ചോദിച്ചു. വരും, മീനാക്ഷി അമ്മ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം സഹദേവൻ മാഷ് കുട്ടികളുടെ വരവിനായി കാത്തിരുന്നു. ഓണത്തിന് രണ്ടു ദിവസം മുന്നേ സുനീഷ് കുടുംബസമേതം വീട്ടിലേക്ക് വന്നു. പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് സഹദേവൻ മാഷും മീനാക്ഷി അമ്മയും വരാന്തയിലേക്ക് വന്നു. സുനീഷും നിഖിലയും സൂരജിനെയും മഹിമയെയും കൂട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ സഹദേവൻ മാഷക്കും മീനാക്ഷി അമ്മയ്ക്കും വളരെ സന്തോഷമായി. വാ എന്റെ മക്കൾ വാ, മീനാക്ഷി അമ്മ സൂരജിനെയും മഹിമയെയും അടുത്തേക്ക് വിളിച്ചു. മഹിമ ചിരിച്ചുകൊണ്ട് അമ്മാമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. മീനാക്ഷി അമ്മ മഹിമയെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. മഹിമയുടെ കൊച്ചു ഹൃദയത്തിന്റെ മിടിപ്പും സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ തുടിപ്പും അവർ തന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. പിന്നീട് വാത്സല്യത്തോടെ മഹിമയെയും സൂരജിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കെ മീനാക്ഷി അമ്മ പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ടേ? മഹിമ ചോദിച്ചു. അതിനെന്താ വിഷമം? ഈ നാട്ടിലും സ്കൂളുണ്ടല്ലോ. നിങ്ങൾ രണ്ടാളെയും ഞാൻ ഇവിടെ ചേർക്കാം, പോരെ? സഹദേവൻ മാഷ് ചോദിച്ചു. ഹായ്, അത് മതി, മഹിമ പറഞ്ഞു. സൂരജേട്ടാ, നമുക്ക് രണ്ടുപേർക്കും അമ്മാമ്മയുടെയും അച്ചാച്ചന്റെയും കൂടെ ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാൻ നിനക്കിഷ്ടാ? സൂരജ് ചോദിച്ചു. എനിക്കിഷ്ടാ. സൂരജേട്ടനോ? എനിക്ക് വലിയ ഇഷ്ടാ, സൂരജ് പറഞ്ഞു. സുനീഷും കുട്ടികളും വീട്ടിൽ വന്നു ചേർന്നതോടെ സഹദേവൻ മാഷക്കും മീനാക്ഷി അമ്മയ്ക്കും വലിയ സന്തോഷമായി. അതുവരെ അവർക്കിടയിൽ ഘനീഭവിച്ചു നിന്ന പിണക്കങ്ങളെല്ലാം നീരാവിയായിപ്പോയി. മാഷ് കുട്ടികളോടൊപ്പം ചിരിച്ചുല്ലസിച്ച് നടക്കുന്നത് മീനാക്ഷി അമ്മ കൗതുകത്തോടെ നോക്കി നിന്നു. മീനാക്ഷിയെ, ഞാനീ കുട്ടികളെയും കൂട്ടി ഒന്ന് വയലിലൂടെ നടന്നിട്ട് വരാം. നാളെ ഓണത്തിന് പൂവിടാൻ പണം കൊടുത്ത് പൂവൊന്നും വാങ്ങിക്കണ്ട. ആ തോട്ടിൻ ചിറമ്പല് ധാരാളം തുമ്പപ്പൂവുണ്ട്. വയലിൽ കീഞ്ഞ് പെരുതിയാൽ കുറച്ച് കാക്കപ്പൂവും കിട്ടിയേക്കും. പിന്നെ നമ്മുടെ കിഴക്ക് വശത്തെ കയ്യാലിക്കരികിൽ ഇഷ്ടംപോലെ കോളാമ്പിപ്പൂക്കളും അരിപ്പൂക്കളും ഹനുമാൻ കിരീടവുമുണ്ട്. ഞങ്ങൾ അതെല്ലാം ശേഖരിച്ച് ഇപ്പോൾ വരാം കേട്ടോ. മാഷ് കുട്ടികളെയും കൂട്ടി ഒരു പൂപാത്രവും എടുത്ത് വയലിലേക്ക് പോയി. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലും അതിന് നടുവിലൂടെ ഒഴുകിപ്പോകുന്ന തോടും കണ്ട് സൂരജിനും മഹിമയ്ക്കും അത്ഭുതം തോന്നി. വയൽവരമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന തുമ്പപ്പൂക്കൾ സൂരജും മഹിമയും പറിച്ച് പൂപാത്രത്തിൽ നിറച്ചു. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്ക്, ഈ വയലിൽ നിന്നും ഞാൻ കുറച്ച് കാക്കപ്പൂ പറിച്ചു തരാം. മാഷ് പതുക്കെ വയലിലേക്കിറങ്ങി കാക്കപ്പൂ പറിക്കാൻ തുടങ്ങി. ആ ദൃശ്യം സൂരജ് മൊബൈൽ ഫോണിൽ പകർത്തി അച്ഛന്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്തു.
വയൽ നിറയെ ഓണത്തുമ്പികൾ പാറിക്കളിക്കുന്നതും പലതരത്തിലുള്ള പക്ഷികൾ ചിറകിട്ടടിച്ച് പറന്നുയരുന്നതും കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു.

0: പൂപ്പാത്രം നിറയെ പൂക്കൾ ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ സഹദേവൻ മാഷു പറഞ്ഞു, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ?
1: പോവാം, കുട്ടികൾ പറഞ്ഞു. അവർ വയലിൽ നിന്നും മടങ്ങി. കയ്യാലയ്ക്കരികിൽ നിന്നും കോളാമ്പിപ്പൂക്കളും അതിരാണിപ്പൂക്കളും അരിപ്പൂക്കളും ഇഷ്ടംപോലെ ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങവേ അങ്ങ് ദൂരെ ഒരു തണൽ പാറി വരുന്നത് കണ്ട് സഹദേവൻ മാഷ് കുട്ടികളെ വിളിച്ച് ആ ഭൂവിസ്മയം കാണിച്ചു കൊടുത്തു.
0: അതെന്താണ് അച്ചാച്ച? മഹിമ ആകാംക്ഷയോടെ ചോദിച്ചു.
1: അത് വെയിൽ വെള്ളം കുടിക്കാൻ പോകുന്നതാ.
0: അത് കേട്ടതോടെ മഹിമയ്ക്കും സൂരജിനും അതെന്താണെന്നറിയാൻ തിടുക്കമായി.
1: വെയിൽ വെള്ളം കുടിക്കാൻ പോകുന്ന കാര്യം ആദ്യമായിട്ടാണ് അവർ കേൾക്കുന്നത്.
0: മഹിമ അത്ഭുതത്തോടെ സഹദേവൻ മാഷയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു,
1: അച്ചാച്ചൻ പറയുന്നത് സത്യമാ?
0: എന്തോന്ന്?
1: വെയിൽ വെള്ളം കുടിക്കാൻ പോയെന്ന് പറഞ്ഞത്?
0: ശരിയാ. ഇത്രയും സമയം ഈ വയലിൽ നല്ല വെയിലുണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു. ഇപ്പോഴില്ലല്ലോ.
0: ഇല്ല.
1: അതിപ്പോ എവിടെ പോയെന്നാ നിങ്ങളുടെ വിചാരം?
0: എനിക്കറിയില്ല,
1: മഹിമ പറഞ്ഞു.
0: എനിക്കും അറിയില്ല,
1: സൂരജ് പറഞ്ഞു.
0: കുറേ സമയം വെയിലിങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു ഭാഗത്തുകൂടെ തണലിങ്ങനെ വരും. പിന്നെ കുറച്ച് സമയത്തേക്ക് വെയിലിന് അത്ര തിളക്കമുണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ പണ്ടേ ആളുകൾ പറയുന്നത് വെയിൽ വെള്ളം കുടിക്കാൻ പോയെന്നാണ്.
1: അല്പസമയം കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലിങ്ങനെ പാറി വരും, സഹദേവൻ മാഷ് പറഞ്ഞു.
0: തിരുവോണനാളിൽ അകത്തും മുറ്റത്തും അവർ വലിയ പൂക്കളമിട്ടു, പുതുവസ്ത്രങ്ങൾ ധരിച്ചു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ഊണ് കഴിച്ചു. വളരെ സന്തോഷത്തോടെ ആ ഓണദിവസം കടന്നുപോയി.
1: പിറ്റേ ദിവസം സുനീഷും നിഖിലയും കുട്ടികളെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോകാൻ തയ്യാറായി.
0: സഹദേവൻ മാഷ് സൂരജിനെയും മഹിമയെയും ചേർത്ത് പിടിച്ച് പറഞ്ഞു,
1: പഠിച്ച് നല്ല കുട്ടികളാവണം കേട്ടോ.
0: അവർ ശിരസനക്കി സമ്മതിച്ചു. സുനീഷും നിഖിലയും കാറിൽ കയറിയിരുന്നു, പിന്നാലെ കുട്ടികളും.
1: കാർ അകന്നകന്നു പോയപ്പോൾ സഹദേവൻ മാഷുടെ ഉള്ളിൽ നിർവചിക്കാൻ പറ്റാത്ത ഒരു ദുഃഖം ഉരുണ്ടുകൂടി.
0: വേർപാടിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ മാഷ് മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു.
2: ഓണത്തുമ്പികൾ ശ്രീ ദാമോദരൻ കുളപ്പുറം എഴുതി അവതരിപ്പിച്ച കഥയാണ് ഓണം കഥാവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. ഓണം കഥാവേള.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ഇപ്പോൾ സമയം 9:30.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ സുരഭിയിൽ ഡോക്ടർ പ്രദീപ് കൂടക്കലിൻ്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ, സാബു പുളിക്കത്തറയുടെ കഥ എന്നിവ കേൾക്കാം. ആദ്യം ഡോക്ടർ പ്രദീപ് കൂടക്കൽ സ്വന്തം കവിതകൾ അവതരിപ്പിക്കുന്നു.
3: പുല്ലാങ്കുഴൽപ്പാട്ട്. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. പാളം തെറ്റിയ ഓർമ്മകൾ മനസ്സിൽ

കുഴലിൻ ഓർമ്മയ്ക്കാണി കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണി കവിത. മുണ്ടക വയലിൻ അക്കരയേതോ എണ്ണ വിളക്കുകൾ തെളിയും വീടി

ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഈറൻ കെട്ടിയ മുടിയിൽ തുളസിക്കതിരുകൾ ചൂടി, കസവുമുടുത്തു പ്രദക്ഷി

ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. പച്ചപ്പാതിര രാവിൽ തിരനക്കിത്തോർത്തി മടങ്ങും തീരെ, ഏകാന്തതയുടെ ഉള്ളിലെ ഏകാന്തതയിൽ ഒളിച്ച് കാലും നീട്ടി മലർന്നുകിടന്ന് ദൂരമനന്തമനന്തതയിൽ മിഴിതെളിയും തരളിത താരകജാലകവാതിലിലൂടെ ചിറകുവിരിച്ചു പറന്നു പറന്ന് കാമുകി നൽകിയ കനകം വിളയും തോപ്പിലെ മുന്തിരി നൊട്ടി നുണഞ്ഞ്

ചെയ്യും പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഊതിപ്പൊന്നിൻ മാറ്റുതെളിച്ചൊരു ചുണ്ടിൻ ചൂടും കല്ലിൽ കവിത ചമയ്ക്കും കവിയുടെ വിരലിൽ വിരിയും ചാരുതയാർന്നൊരു ശലഭച്ചിറകടി താളം കോർത്തും ആർദ്രമിതേതോ ആതിര രാവിൽ ഏകാന്തതയിൽ നിലാവിനെ നോക്കി കരളിൽ തങ്കച്ചഷകത്തിൽ പഴവീഞ്ഞു നിറച്ചു നിലാവിനു നീട്ടി കവിതകൾ പാടും. കവിയുടെ പാട്ടിൻ ലഹരികൾ നുരയും പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. വഴിക്കാഴ്ചകൾ. കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി. കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി. നാട്ടുവെളിച്ചം മറഞ്ഞു ഇരുട്ടിൻ്റെ കാടുകൾ പെയ്തു നിറയുന്നു. ജീവിതങ്ങൾ പുതുഭ്രമഭ്രാന്തിൻ്റെ സന്നിബാധയാൽ തുള്ളിപ്പനിക്കുന്നു. നാട്ടുവെളിച്ചം മറഞ്ഞു ഇരുട്ടിൻ്റെ കാടുകൾ പെയ്തു നിറയുന്നു. ജീവിതങ്ങൾ പുതുഭ്രമഭ്രാന്തിൻ്റെ സന്നിബാധയാൽ

ദുഃഖസാന്ദ്രമീ സായന്തനത്തിൻ്റെ ചിത്രമെത്രയോ ക്രൂരം. ദുഃഖസാന്ദ്രമീ സായന്തനത്തിൻ്റെ ചിത്രമെത്രയോ ക്രൂരം. തെരുവിലാരോ കരയുന്നിതേവരെ, തെരുവിലാരോ കരയുന്നിതേവരെ, പൊന്നുമോൾ തിരിച്ചെത്തിയിട്ടില്ല അച്ചുകൂടങ്ങളിൽ വാർത്തയായൻ അക്ഷരങ്ങളെ നോവിച്ചിടല്ലേ. തെരുവിലാരോ കരയുന്നിതേവരെ, പൊന്നുമോൾ തിരിച്ചെത്തിയിട്ടില്ല അച്ചുകൂടങ്ങളിൽ വാർത്തയായൻ അക്ഷരങ്ങളെ നോവിച്ചിടല്ലേ. പറയന്റെ മുണ്ടകപ്പാടത്തിനക്കരെ മുടിയഴിച്ചാടുന്ന വൃശ്ചികപ്പാലയിൽ പറകി കണ്ണീർ നനച്ചു കൊളുത്തിയ തിരി തെളിയുന്നു രാവിന്റെ മച്ചകം കാർത്തികപ്പൂക്കളാൽ തോരണം തൂക്കുന്നു. പറയന്റെ മുണ്ടകപ്പാടത്തിനക്കരെ മുടിയഴിച്ചാടുന്ന വൃശ്ചികപ്പാലയിൽ പറകി കണ്ണീർ നനച്ചു കൊളുത്തിയ തിരി തെളിയുന്നു രാവിന്റെ മച്ചകം കാർത്തികപ്പൂക്കളാൽ തോരണം തൂക്കുന്നു. ഹൃദയഭിത്തിയിൽ ആരോ കുറിച്ചിട്ട മധുര ഗീതകം മായവേ,

0: നാടു തിന്നു വളരും നഗരം നാശമാണു നീ ഓർക്കുക കുഞ്ഞേ. നാടു തിന്നു വളരും നഗരം നാശമാണു നീ ഓർക്കുക കുഞ്ഞേ. ഓണസ്വപ്നം. ഓണമാണെല്ലാവർക്കും ഓണം, നല്ലൊരാവണി മാസത്തെ ഓണം. പൂക്കും വയൽ ചുള്ളി പോലും ചുണ്ടിലോമനപ്പാട്ടൊന്നു മൂളും. ഓണമാണെല്ലാവർക്കും ഓണം, നല്ലൊരാവണി മാസത്തെ ഓണം. പൂക്കും വയൽ ചുള്ളി പോലും ചുണ്ടിലോമനപ്പാട്ടൊന്നു മൂളും. പാട്ടിൻ്റെ താളത്തിനൊപ്പം മുല്ലവള്ളികളാടിക്കളിക്കും. ആടുന്ന വള്ളികൾ നീളെ പൂക്കൾ വാരീവിതേറി നിറയ്ക്കും. തൊട്ടിറമ്പിൽ മഷിപ്പച്ച പൂവിട്ടാർ പൂവിളിക്കുന്ന കേട്ടു. സ്വർണക്കുടകൾ നിവർത്തി മുക്കുറ്റി തമ്പുരാനെ കാത്തുനിന്നു. പൂവാങ്കുറിഞ്ഞീ വഴിയിൽ മെല്ലെ നാണം കുണുങ്ങിയൊതുങ്ങി. ചെത്തി ചേമന്തികൾ നീളെ പൂത്തു ഭൂമിയെ പൂക്കളമാക്കി. പൂവാലൻ തുമ്പികൾ നീളെ പാട്ടുപാടിപ്പറന്നു നടന്നു. ചക്കര മാവിൻ്റെ ചോട്ടിൽ കുട്ടികൾ പാട്ടേറ്റുപാടി. ഓണമാണിന്നു പൊന്നോണം, നല്ലൊരാവണി മാസത്തെ ഓണം. ഓണമാണിന്നു പൊന്നോണം, പൊന്നു തമ്പുരാനെത്തുന്ന ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലാകുന്ന മാവേലി നാടെന്ന സ്വപ്നം. വീണ്ടും ഒരോമന പുത്തൻ പ്രതീക്ഷയായി വീണ്ടുമെത്തുന്നു പൊന്നോണം. വീണ്ടും ഒരോമന പുത്തൻ പ്രതീക്ഷയായി വീണ്ടുമെത്തുന്നു പൊന്നോണം. വീണ്ടുമെത്തുന്നു പൊന്നോണം.
1: ഡോക്ടർ പ്രദീപ് കൂടക്കലിൻ്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. പാട്ട.
2: മഴ പെയ്യേണ്, പണ്ടാറടങ്ങിയ മഴ. തുപ്പലുകുടിയന്മാര് പൊളക്കണ തോട്ടിലും മാക്കാനൊളിക്കണ പൊന്തയിലും കുരുപ്പമുളച്ച പറമ്പിലും ചറപറ വീഴേണ് മഴ. തുരുത്തിന പറ്റിക്കിടക്കണ പുഴ നിറയേണ്. ആ നിറവെള്ളത്തിലും ഒറ്റക്ക് നിൽക്കേണ് കപ്പിത്താൻ പാറ. കടലിട്ടേച്ചും പോണേനു മുമ്പ് ഈ പാറക്ക് പേരൊന്നുമില്ല. പിന്നീടാണ് പണിക്കരു കപ്പിത്താനെന്ന് പേര് വീണത്. പണിക്കരു കപ്പിത്താൻ ഒളിയുദ്ധത്തിൽ കേമനാർന്ന്, അതുപോലെയർന്ന് ഈ പാറയും. വെള്ളത്തിൽ ഒളിച്ചിരുന്ന് എത്ര വഞ്ചികളേണ് തകരപ്പാട്ട പോലെ ചളക്കി മുക്കിക്കളഞ്ഞേക്കണത്. കുറുമ്പത്തിരുത്തുമേന്ന് ചൂട്ടാട്ടാൻ പോണ വത്തരു കൊതുമ്പ് വഞ്ചിയിലിരുന്ന് ചൂട്ടുകത്തിക്കേണ്. തെങ്ങിൻ്റെ ഓല ഉണക്കി ചീന്തിയെടുത്ത് ചെറിയ കെട്ടുകളാക്കിയാണ് ചൂട്ടുണ്ടാക്കണത്. ചൂട്ടിൻ്റെ തുമ്പത്ത് കത്തിച്ച് കയ്യിൽ പിടിച്ച് വീശും. ചെറുവഞ്ചി കയറി പുഴ ചുറ്റും. ചൂട്ടിൻ്റെ ആളണവെട്ടം കണ്ട് മീങ്ങൾ വഞ്ചിക്കരികിലോട്ട് പാഞ്ഞു വരും. ഒരു കയ്യിൽ ചൂട്ടും മറുകയ്യിൽ വട്ടോലയുമായി നിൽക്കണ വത്തരു പാഞ്ഞടുക്കണ മീങ്ങള കോരും. ചൂട്ടാട്ടിവത്തരു കിട്ടിയ മീങ്ങളെ കപ്പിത്താൻ പാറയുടെ മുകളിൽ ചൊരിയണ നേരത്ത് അക്കര തുരുത്തിൻ്റെ വക്കത്ത് കരിമ്പന നടക്കണ കണ്ട് ഉള്ളൊന്നാളി. കയ്യിലിരുന്ന ചൂട്ട് വത്തരു നീട്ടിയാട്ടി പാറമേൽ ഊണിക്കുറ്റി പോലെ നിവർന്ന് നിന്ന് ചൂട്ടാട്ടി വത്തരു അലറി. ആളും കുടിയില്ലാത്ത ഈ തുരുത്തുമ്മ ആരാടാ ഈ പാതിരാക്ക്? ചൂട്ടാട്ടി വത്തരു കൊതുമ്പ് വഞ്ചി തുരുത്തിൻ്റെ വക്കത്തോട്ട് തുഴഞ്ഞു. പെട്ടെന്ന് ആകാശം കീറിമുറിച്ചു വന്ന ഒരു കൊടുവാള് തുരുത്തിലെ ചില്ലിത്തെങ്ങിൻ്റെ തല ചൂട്ടുപോലെ കത്തിച്ച് ആ വെട്ടത്ത് ചൂട്ടാട്ടിവത്തരു കണ്ടു. കരിമ്പന പോലെ വളർന്ന ഒടലും തടിച്ച ചുണ്ടും മുഴുത്ത കണ്ണും ചുരുണ്ട മുടിയുമുള്ള രൂപം. കൂർത്ത കുന്തം പിടിച്ച് നിൽക്കണ ആ രൂപം മനുഷ്യൻ്റെയാണാ? ചൂട്ടാട്ടിവത്തരു പിന്നെയും ചോദിച്ചു. ആരാണ് തിരുത്തുമ്മ നിൽക്കണ? ചത്തുപോയ കടലിൻ്റെ ഇരമ്പം പോലെയുള്ള ശബ്ദം അപ്പോൾ തുരുത്തിൽ നിന്ന് വന്നു. അടിമക്കാപ്പിരി, ഈ തിരുത്തുമ്മ പറങ്കി പാർപ്പിച്ചേക്കണ അടിമക്കാപ്പിരി. മയങ്ങിയടഞ്ഞ കണ്ണുകൾ വെട്ടിത്തുറന്ന് ചീക്കിരിച്ചേട്ടൻ മിഴിച്ചു നോക്കി. കരിമ്പന പോലത്തെ ഉടലുള്ള കാപ്പിരിയല്ല മുന്നിൽ, വെളുത്തു നേർത്ത പെണ്ണ്. മുത്തച്ഛനെ ശുശ്രൂഷിക്കാൻ കൊച്ചുമക്കൾ ഏർപ്പാടാക്കിയ പുതിയ നേഴ്സ് സെബീന. തുരുമ്പിച്ച പാട്ട പോലുള്ള ചീക്കിരിച്ചേട്ടൻ്റെ കൈകളിൽ തടവി സെബീന ചോദിച്ചു, മുത്തച്ഛൻ സ്വപ്നം കണ്ടേണ? ആരെയാണ് സ്വപ്നത്തിൽ വിളിച്ചത്?

എന്റെ മുതുമുതുമുത്തച്ഛനേണ് എന്ന ചീക്കിരിച്ചേട്ടന്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ഉത്തരം കേൾക്കാൻ സമയം കൊടുക്കാതെ പാൽക്കഞ്ഞി എടുത്തു വച്ചിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് എന്ന് സെബീന പറഞ്ഞു. രണ്ടുപേരുടെയും സംസാരം ഒരേ നിമിഷത്തിലായതിനാൽ ചീക്കിരിച്ചേട്ടൻ പറഞ്ഞത് സെബീനയും സെബീന പറഞ്ഞത് ചീക്കിരിച്ചേട്ടനും വ്യക്തമായില്ല. പാട്ടകൾ കൂട്ടിമുട്ടുന്ന ശബ്ദമായിട്ടാണ് ചീക്കിരിച്ചേട്ടന് തോന്നിയത്. അതങ്ങനെയാണ്, പരസ്പരം ഇടിച്ചുമുട്ടുന്ന വാക്കുകൾ അവ്യക്തമായ ശബ്ദമായി മാറും. 100 വയസ്സ് കഴിഞ്ഞ ചീക്കിരിച്ചേട്ടന്റെ കൊച്ചുമക്കൾ പഠിച്ച് ലക്ഷങ്ങൾ വാങ്ങുന്ന ജോലിക്കാരായപ്പോഴാണ് ചീക്കിരിച്ചേട്ടനെ ശുശ്രൂഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയത്. സെബീന കോരിക്കൊടുത്ത പാൽക്കഞ്ഞി പാതി കുടിച്ച് പിന്നെ വേണ്ടാതായി മുഖം തിരിച്ചു ചീക്കിരിച്ചേട്ടൻ. മരണത്തോടടുക്കുമ്പോൾ ആദ്യം മനുഷ്യനെ വിട്ടുപോകുന്നത് വിശപ്പാണ്, പിന്നെ ഭക്ഷണത്തോട് മനസ്സ് വിരക്തമാകും. കുറച്ചു കഴിഞ്ഞാൽ വെള്ളം മാത്രം ഉള്ളിലേക്കിറങ്ങും, ഒടുവിൽ വെള്ളവും തൊണ്ടയിൽ തടയും, പിന്നെ ശ്വാസം മാത്രമാവും ഉള്ളിലേക്ക്. ശ്വാസം ഉള്ളിലേക്കെടുക്കാണ്ട് മനുഷ്യന്മാർക്ക് എത്ര നേരം ജീവിക്കാൻ പറ്റും എന്ന ചീക്കിരിച്ചേട്ടൻ്റെ ചോദ്യത്തിന് സെബീന പറഞ്ഞ ഉത്തരവും മുറിക്കകത്തേക്ക് കയറി വന്ന ചീക്കിരിച്ചേട്ടൻ്റെ കൊച്ചുമക്കളുടെ സംസാരവും കൂടിക്കലർന്ന് അക്ഷരങ്ങളില്ലാത്ത വെറും ശബ്ദമായി മാറി. ചീക്കിരിച്ചേട്ടൻ്റെ ഓർമ്മയിൽ ആദ്യം കേട്ട ശബ്ദം പോലെ അമ്മയുടെ പുറത്ത് തൂക്കിയിട്ട ചാക്കിൽ കൂട്ടിമുട്ടുന്ന പാട്ടകളുടെ ശബ്ദം. കൊച്ചുമക്കൾ ചീക്കിരിച്ചേട്ടൻ്റെ അരികിൽ വന്നിരുന്നു. സെബീന കട്ടിലിൻ്റെ തലഭാഗം ഉയർത്തിവെച്ചു. കൊച്ചുമക്കളും മുത്തച്ഛനും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ സെബീന അവരെ സഹായിച്ചു. എക്സിലും ഇൻസ്റ്ററിലും പോസ്റ്റ് ചെയ്യാൻ ഫോട്ടോ മാത്രം പോരട്ടാ, പിന്നെ ഒരടിക്കുറിപ്പ് കൂടി വേണം. 100 കഴിഞ്ഞ മുത്തച്ഛനും കൊച്ചുമക്കളും എന്ന് പോരെ, ഇപ്പോൾ അത് മതി. മുറിക്ക് പുറത്തേക്കിറങ്ങുന്നതിനിടയിൽ കൊച്ചുമക്കൾ സംസാരിച്ചു കൊണ്ടിരുന്നു. മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലഘുജീവചരിത്രം കൂടി വേണം. സ്വർണ്ണ നിറത്തിൽ മാർബിൾ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ വീട്ടുപേര് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗേറ്റിൻ്റെ പില്ലറിൽ ഉറപ്പിക്കാൻ. കൊച്ചുമക്കൾ മുറിക്ക് പുറത്തേക്ക് നടക്കുന്ന സ്വരം ചീക്കിരിച്ചേട്ടൻ്റെ മനസ്സിൽ ഓർമ്മകളുടെ പാട്ട കൊട്ടി. മനുഷ്യരുടെ ഓർമ്മശക്തിക്ക് ഒരേ തോതല്ല. ചിലർക്ക് പഴയകാലം മിക്കവാറും വിസ്മൃതമായിരിക്കും. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങൾ മാത്രമേ തെളിച്ചത്തോടെ ഓർമ്മയിലുണ്ടാകൂ. മറ്റു ചിലർക്ക് സമീപകാലവും വിദൂരഭൂതകാലവും മങ്ങിയിരിക്കുമ്പോൾ അതിനിടയിലെ ഒരു കാലഘട്ടം മാത്രം വ്യക്തമായി നിലനിൽക്കും. ഒരു ദിവസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ പോലും മറന്നുപോകുന്നവരുണ്ട്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ലോകം കണ്ട നാളുകൾ മുതലുള്ള പഴയ അനുഭവങ്ങൾ വരെ അത്ഭുതകരമായ വ്യക്തതയോടെ ഓർത്തെടുക്കാൻ കഴിയുന്നവരുമുണ്ട്. അത്തരമൊരു മനുഷ്യനാണ് ചീക്കിരിച്ചേട്ടൻ. അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കേട്ടത് പാട്ടകൾ കൂട്ടിമുട്ടുന്ന ശബ്ദമാണെന്നും അത് അമ്മയുടെ പുറത്തു തൂങ്ങുന്ന ചാക്കിനുള്ളിൽ നിന്നാണെന്നും ഇപ്പോഴും ചീക്കിരിച്ചേട്ടന് ഓർക്കാനാവുന്നത്. ചീക്കിരിച്ചേട്ടൻ്റെ കൺപോള തുറന്ന് സെബീന മരുന്നെത്തിച്ചു. 105 ചീക്കിരിച്ചേട്ടന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നു. കണ്ണിന് ചെറിയ മങ്ങലല്ലാതെ ഇപ്പോൾ 1 ആഴ്ചയേ ആയിട്ടുള്ളൂ ചെറിയ ക്ഷീണം. അല്ലെങ്കിൽ മുറ്റത്തും പറമ്പിലുമൊക്കെ നടക്കുമായിരുന്നു. കണ്ണിലിറ്റിച്ച മരുന്നിൻ്റെ ചുവ തൊണ്ടയിലെത്തിയപ്പോൾ പഴയ കൂടാരത്തിൻ്റെ മണം ചീക്കിരിച്ചേട്ടൻ്റെ നെഞ്ചിലമർന്നു. തൂറ്റപ്പറമ്പിൻ്റെ മണം. ഓരോ വീടിൻ്റെയും പിന്നാമ്പുറത്ത് മലം നിറച്ചു വെച്ചിരിക്കുന്ന ചതുരപ്പാട്ട തലയിൽ ചുമന്നുകൊണ്ടുവന്ന് ചൊരിയുന്ന സ്ഥലമാണ് തൂറ്റപ്പറമ്പ്. മേലാസകലം മലമൂത്രമൊഴുകി നാറുന്ന മുത്തച്ഛന് മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണിപ്പോൾ ചീക്കിരി. മലനാറ്റമുള്ള കയ്യിൽ വെച്ചു നീട്ടിയ വട്ടുമിട്ടായി എടുക്കാൻ തുനിഞ്ഞ ചീക്കിരിയെ പിടിച്ചുമാറ്റി ചീക്കിരിയുടെ അച്ഛൻ മുത്തച്ഛനോട് കയർത്തു. മനുഷ്യന്മാർക്ക് പാർക്കാൻ പറ്റണേണാ ഇവിടെ, മിണ്ടാണ്ടിരിയടാ, അടിമക്കാപ്പിരിയുടെ മക്കള് മനുഷ്യന്മാരാണാ ആണാന്ന് ചീക്കിരിച്ചേട്ടൻ്റെ ചുളിവുകളിൽ ഓർമ്മകളുടെ പൂപ്പായി പറ്റിപ്പിടിച്ചു കിടന്നു. വീടിൻ്റെ വരാന്തയിൽ നിന്നുമുയർന്ന ആരവം എന്തിനാണെന്നറിയാൻ ജനൽ വരെ നടക്കണമായിരുന്നു. അതിന് ശ്രമിച്ചതാണ്, പക്ഷേ ഒറ്റയ്ക്ക് കാലെടുത്ത് വയ്ക്കാനാവുന്നില്ല. 2 ദിവസം മുൻപ് ജന

0: വരെ നടക്കാമായിരുന്നു. ഇപ്പോൾ അതിന് കഴിയുന്നില്ല. മനുഷ്യജീവിതം ഒരു വളയമാണ്. കിടക്കപ്പായയിൽ ആരംഭിക്കുന്ന ആ യാത്ര കാലത്തിൻ്റെ അനിവാര്യമായ വട്ടം പൂർത്തിയാക്കി ഒടുവിൽ വീണ്ടും അതേ കിടക്കപ്പായിൽ തന്നെ തിരിച്ചെത്തിക്കുന്ന വളയം. സെബീനയുടെ കൈപിടിച്ച് ജനലരികിലേക്ക് ചീക്കിരിച്ചേട്ടൻ നടന്നു. നീളൻ വരാന്തയുടെ ഒരു ഭാഗത്ത് മുകളിലായി ഓടിവള്ളം ചങ്ങലയിൽ കോർത്തിടുന്നത് ജനലരികിൽ നിന്ന് ചീക്കിരിച്ചേട്ടന് കാണാം. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. എക്സിലും ഇൻസ്റ്ററിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുകൂടി എഴുതണം. എന്ത് ഓടിവള്ളം വാങ്ങിയതാ? അതല്ല, നമ്മുടെ മുതുമുത്തച്ഛൻ സൈന്യാധിപനായിരുന്നെന്നും മുതുമുത്തച്ഛൻ പടയ്ക്ക് പോയിരുന്ന ഓടിവള്ളമാണിതെന്നും. ജനലരികിൽ നിന്ന് തിരികെ കട്ടിലിലേക്ക് നടക്കുമ്പോൾ ചീക്കിരിച്ചേട്ടൻ സെബീനയോട് പറഞ്ഞു, ഇങ്ങനത്തെ ഓടിവള്ളങ്ങൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാർക്ക് കൂട്ടുപോണ പടയാളികൾ ഇങ്ങനത്തെ ഇരുട്ടുകുത്തി കയറിയാണ് പോണത്. ഈ തിരുത്തുമ്മ കൊച്ചി രാജാവ് വന്നിട്ടുണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തൊഴാൻ പോയി തിരിച്ചു ഓണ വഴിക്ക് തിരുത്തിൽ സ്വീകരണം കൊടുത്ത്. പക്ഷേ രാജാവ് തിരുത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയില്ലട്ടാ. പുഴയെ തന്നെ കെട്ടി അലങ്കരിച്ച ചങ്ങാടത്തിലിരുന്ന്. എന്താണപ്പോൾ തിരുത്തുമ്മ കാലുകുത്താഞ്ഞത്? സെബീന ചീക്കിരിച്ചേട്ടനെ താങ്ങി കട്ടിലിൽ കിടത്തി. തിരുത്തിൻ്റെ മണ്ണിന് ചെളി നനവല്ല മോളെ. ചീക്കിരിച്ചേട്ടൻ ശ്വാസം ഉള്ളിലേക്കെടുക്കാനാവാതെ മിഴിച്ചുകിടന്നു. അപ്പോൾ കൺപോളകൾക്കു താഴെ വറ്റി വരണ്ട പുഴ തെളിഞ്ഞു വന്നു. തിരുത്തിന് പുഴ വെറും കാഴ്ച വസ്തുവല്ല, ഓർമ്മകൾ കൊണ്ടുവരുകയും കൊണ്ടുപോകുകയും ചെയ്യുന്ന തിരുത്തിൻ്റെ മനസ്സാണത്. ചീക്കിരിച്ചേട്ടൻ്റെ മുറിയിലേക്ക് മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒന്നിച്ചു കയറി വന്നു. മരിച്ച ഒരാളുടെ എല്ലാ അവയവങ്ങളും ആ നേരം തന്നെ നിശ്ചലമാകുന്നില്ല. അവയ്ക്ക് ജീവനുണ്ട്. അതിനാൽ കുറച്ചു സമയം കൂടി ചീക്കിരിച്ചേട്ടനെ കാണാം, കേൾക്കാം, പറയാം. പക്ഷേ പറയുന്നത് മറ്റാർക്കും കേൾക്കാനാവില്ലെന്നു മാത്രം. ചീക്കിരിച്ചേട്ടൻ പറഞ്ഞു, എന്തിനാണ് മനുഷ്യന്മാർ അവർക്കാവശ്യമുള്ളിടത്ത് നിന്ന് ചരിത്രം തുടങ്ങണത്? അറിഞ്ഞെടുത്ത് നിന്നല്ലേ ചരിത്രം തുടങ്ങേണ്ടത്? ചീക്കിരിച്ചേട്ടൻ്റെ പെരുവിരൽ കൂട്ടിക്കെട്ടുന്നതിനു മുൻപ് എല്ലാവരും ഒന്നിച്ച് ഫോട്ടോയെടുക്കാൻ ചേർന്നു നിന്നു. മരണവാർത്ത അറിയിക്കാനുള്ള പോസ്റ്ററിന് താഴെ എഴുതിയ കുറിപ്പ് കൊച്ചുമക്കളിലൊരുവൻ വായിച്ചു. വില്ലാർവട്ടൻ രാജാവിൻ്റെ പടവീരൻ യാത്രയായി. അത് കേട്ട് ചീക്കിരിച്ചേട്ടൻ്റെ ഉള്ളിൽ അവശേഷിച്ച ശ്വാസത്തിൻ്റെ നൂൽപാലത്തിൽ നിന്ന് ഒരു കുട്ടി പൊട്ടിച്ചിരിച്ചു. അതിനു കൂട്ടായി ആഫ്രിക്കയിൽ 300,000 വർഷം മുമ്പ് ജീവിച്ചു മരിച്ച മനുഷ്യൻ്റെ അസ്ഥികൾ പാട്ടകൊട്ടിച്ചിരിച്ചു.
1: പാട്ട സാബു പുളിക്കത്രയുടെ കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി സുനിൽ രാജ് സത്യ കവിതകൾ ചൊല്ലുന്നു.
2: പടവുകളിലെ ഇടർച്ചകൾ. വിടയെന്ന വാക്കിലെ വേദന തൂവിയ കണ്ണുനീർച്ചാലിൽ ഒഴുകി സ്വപ്നം. അന്നു പുറംതിരിഞ്ഞെങ്ങോ മറഞ്ഞ നീ വിങ്ങും നിഴലായൻ നെഞ്ചിൽ നിൽപ്പൂ. ചെന്തിയണഞ്ഞൊരാ ചക്രവാളങ്ങളിൽ സാന്ധ്യസിന്ദൂരം പടർന്നിടവേ. വാക്കിൻ്റെ വാളിനാൽ വെട്ടിയൻ നാക്കിനെ മൗനത്തിൻ വേലിക്കകത്തിട്ടു നീ. എത്ര ഇരുൾമൂടി എത്തിയ രാത്രികൾ നിദ്ര തരാതെൻ്റെ നെഞ്ചുകീറി. ശാപസ്വരം പാടി പാറിയ രാക്കിളി ശോകഗിരി തുഞ്ചിൽ വന്നിരുന്നു. സ്നേഹക്കൊടിക്കൂറ കീറിക്കളഞ്ഞൊര കാറ്റിൻ കൊടുംകരം വേഗവേഗം തള്ളി മാറ്റുന്നത് എന്നെയോ നിന്നെയോ കാലത്തിൻ നേരൊത്ത പടവിൽ നിന്നും. ദൈവത്തെ കാണാൻ വൈകുന്നവർ. പൊള്ളുന്ന വെയിലിൽ പഴുത്തുകിടക്കുന്ന കല്ല് വിരിച്ച പ്രദക്ഷിണ വഴികളിൽ കൂനിപ്പതുങ്ങി നടക്കുന്നൊരമ്മുമ്മ കുറുകിപ്പറഞ്ഞേറെ ദൈവനാമങ്ങളും. ചുറ്റുവിളക്കിൻ മിഴിതുറപ്പിക്കുവാൻ സന്ധ്യകൾ കഴകക്കാരനെപ്പോലവേ തിരിപ്പന്തം കൊളുത്തി വന്നെത്തി നിൽക്കുന്നു. തിരനോട്ടം തുടങ്ങി.

ആകാശചന്ദ്രിക, അമ്മൂമ്മ ചൊല്ലുന്ന കീർത്തനം കേട്ടിട്ടോ? അരയാൽ ശിഖരികൾ ചാമരം വീശുന്നു. നരപൂണ്ട തലയിലൊളിച്ച തുളസികൾ ഭക്തിതൻ ലാളനമേറ്റു സുകൃതിയായി. പ്രദക്ഷിണം ചെയ്യുന്ന വിറപൂണ്ടയുടലുമായി അക്ഷീണം ചൊല്ലുന്നു നാമജപമന്ത്രം. അമ്മൂമ്മതൻ ജപസൂക്തങ്ങൾ കേട്ടങ്ങകമേ ദേവകൾ ആനന്ദം കൊണ്ടിടും. സായന്തനക്കുളിർ കാറ്റിൻ ചിലമ്പുകൾ താളം ചവിട്ടും ക്ഷേത്രാങ്കണങ്ങളിൽ. പാദം തൊടും സുഖം നെഞ്ചിലറിയുവാൻ വാർദ്ധക്യമെത്തേണമെന്നതോ ദുസ്ഥിതി. യൗവനമെല്ലാം ഭ്രാന്തമാം ചിന്തയാൽ യോഗ്യമല്ലാത്ത വൃത്തിയിലേർപ്പെട്ടു. രോഗം പിടികൂടി ശാന്തിയൊഴിഞ്ഞുപോയെങ്കിലേ ദൈവത്തെ തേടി വരൂ മർത്യർ എന്നുള്ള ചിന്തയാൽ വൃദ്ധയാം ഭക്തതൻ കണ്ണിൽ നനവിൻ പൊടിപ്പുകൾ പൂക്കുന്നു. മണ്ണിലൂടെല്ലാമേ ഓടുന്ന കുട്ടിയോളെ കണ്ണനായി കണ്ട് കൈ കൂപ്പിത്തൊഴുവുന്നു. കൃഷ്ണസാമീപ്യം. കാലങ്ങളെത്രയായി കാർവർണ നിന്നുടെ ഓർമ്മകൾ ചൂടിയലഞ്ഞിടുന്നു. പുത്തൻ പ്രഭാതം പെറ്റുവീണാൽ പിന്നെ നൃത്തച്ചുവടുമായി പൂത്തിടുന്നു. നീയൻ ഹൃത്തിൽ മലരുകൾ തൂവിടുന്നു. ആകാശമേഘത്തിൽ നീയൊളിച്ചിടുമ്പോൾ ആഘോഷമായി മയിൽ ആടിടുന്നു. നിന്റെ മുടിച്ചുരുൾ കെട്ടിയിലമരുവാൻ വർണ്ണമ

ചന്ദം പോലെ കാട്ടുമുളന്തണ്ടിൽ പാട്ടുമായെത്തുന്ന കാറ്റിൽ നീ ശ്വാസമായി എന്നിലെത്തും. എൻ്റെ മുതിർന്നവർ ഓതുന്ന വാക്കിലെ മുത്തുകൾ നിൻ ഗീതവാക്യമല്ലോ, ജ്ഞാനമന്ത്രങ്ങൾ നിൻ ഗാഥാതത്വമല്ലോ. ഒരു കുഴൽ നാദത്താൽ.

ഗാനധാരാ. തെല്ലുനേരം ഞാൻ വൃന്ദാവനിയിലെ പുല്ലുതിന്നും ഗോവിനരികിലെത്തി. രാധേയനെ കണ്ടു മടങ്ങും വഴിക്കല്ലു ചങ്ങമ്പുഴപ്പാട്ടു തൊട്ടറിഞ്ഞു. ഒരു കുഴൽ നാദത്വാൽ ദ്വാപരഭാഗ്യത്തെ ഒരു വേള മാത്രം കണ്ടലിഞ്ഞും. ഒരു കിനാ പ്രേമത്തിൽ മന്ദാരം വർഷിച്ച ചന്ദ്രികാരമണനെ കൊണ്ടറിഞ്ഞും. വെറുതെ ദിവാസ്വപ്നമേഘങ്ങളിലാഴ്ന്നു ഊളിയിട്ടൊന്നു രസിച്ചിരിക്കെ ഏതോ കിരാതൻ്റെ ഗർജനം പോലെയൻ ഫോണങ്ങിരമ്പി വിറച്ചിടുന്നു. ഇരുണ്ടു കുതിച്ചെത്തി ഇടവക്കൊടുമാരി ചുരുണ്ടിരിക്കുമെന്നിൽ നിദ്ര വീഴ്ത്തി. ഇനിയും മഹാസ്വപ്നമാലകൾ ചൂടുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ കവിതയേകാം. ഓർമ്മച്ചെപ്പിനുള്ളിൽ. പഴയൊരൻ നാടിൻ്റെ ചന്തം ഓർത്തിരിക്കാനൊരാനന്ദം. സ്വപ്നങ്ങൾ തൂവും മരന്തം സ്വർഗത്തെക്കാളേറെ ഹൃദ്യം. പാടവരമ്പല്ലുപാത പണ്ട് പള്ളിക്കൂടത്തിലങ്ങെത്താൻ തോടു കടക്കാൻ ചാടേണം ചേറിൽ തൊട്ട് തൊടാതപ്രമെത്താൻ. മഴയത്ത് ചേമ്പില ചൂടി പല മാമരച്ചില്ലയ്ക്ക് കീഴിൽ തങ്ങിത്തണുത്ത് വിറയ്ക്കും കുഞ്ഞിക്കുസൃതിക്കളി നല്ലൊരോർമ്മ. പോകും വഴിക്കെത്ര കാട് പാമ്പിൻ്റെ കാവെന്ന് പേര്. വേനലാണെങ്കിലും തണുവേകി വന്മരമാകെ പടർന്നു. കിളികൾ ചിലയ്ക്കും സ്വരങ്ങൾ തളകൾ കിലുക്കും വസന്തം ദീപം.

0: കാവ്യസല്ലാപം. കിളികൾ ചിലയ്ക്കും സ്വരങ്ങൾ, തളകൾ കിലുക്കും വസന്തം, ദീപം തെളിക്കും നിലാവിൽ മന്ദാനില കാവ്യസല്ലാപം. പഴയൊരൻ നാടിൻ്റെ ചന്തം, ഓർത്തിരിക്കാനൊരാനന്ദം. ജീവിതഗണിതം. അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എൻ്റെ ജീവിതഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്. അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എൻ്റെ ജീവിതഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്. കൈവെള്ളയിലും മുതുകത്തും തുടകളിലും മിന്നൽ പിണറുകളോടിയ നൊമ്പര ബാല്യങ്ങൾ. കൈവെള്ളയിലും മുതുകത്തും തുടകളിലും മിന്നൽ പിണറുകൾ ഓടിയ നൊമ്പര ബാല്യങ്ങൾ. അച്ഛൻ്റെയോ അമ്മയുടെയോ അധ്യാപകരുടെയോ ഇവയിൽ ആരുടെ ചൂരൽവള്ളികൾക്കായിരുന്നു കൂടുതൽ വൈദ്യുതി സ്ഫുലിംഗങ്ങൾ ഉണർത്താൻ കഴിഞ്ഞതെന്ന് പറയുക അസാധ്യമാണ്. ആരും തടുക്കാനില്ലാത്ത, പ്രതിഷേധങ്ങളില്ലാത്ത, അവകാശ കമ്മീഷനുകൾ ഇല്ലാത്ത, വേദനിച്ചു കരഞ്ഞ ബാല്യങ്ങളാവും ഇന്നത്തെ നന്മകളുടെ ധാരാളിത്തം പകർന്നു തന്നത്.
1: സുനിൽ രാജ് സത്യയുടെ കവിതകളാണ് ശ്രോതകൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
4: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, കിഷോരി അമോൻകർ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കൂടെ പാടിയത് വിദ്യാ ഭഗവത്, മിലിന്ദ് രായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബല, പുരുഷോത്തം വാലവാൽക്കർ ഹാർമോണിയം. കച്ചേരിയിൽ ആദ്യമായി രാഗ് അലയ്യ ബിലവൽ, ആലാപ് വിലംബിത് വയാൽ തേൻതാൾ.

കിഷോരി അമോൻകർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കച്ചേരിയിൽ അവസാനമായി രാഗ് അലയ്യ ബലവൽ, ദ്രുത് ഖയാൽ, തേൻതാൾ, തുടർന്ന് സിതാർഖാനി താൾ